ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:24. ഇന്ന് ശകവർഷം 1948 ആഷാഢം 5, കൊല്ലവർഷം 1201 മിഥുനം 12, 2026 June 26 വെള്ളിയാഴ്ച. 438.6 meters 684 kHz ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ ഇന്നത്തെ പരിപാടികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഇബ്രാഹിം തിക്കോടി.
2: ധൃതിയിൽ യാത്ര പോവുകയായിരുന്ന യൂസഫിന്റെ മുമ്പിൽ പെട്ടെന്നാണ് കാഴ്ച വന്നുപെട്ടത്. ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി മാവിലേക്കെറിഞ്ഞ കയറിൻ്റെ അറ്റം കഴുത്തിൽ വരിഞ്ഞു മുറുക്കുന്നു. ആത്മഹത്യാശ്രമമാണെന്ന് മനസ്സിലായപ്പോൾ അയാളുടെ മനസ്സ് വല്ലാതങ്ങ് പിടച്ചു. പിന്നെ ഓടിപ്പോയി കയറിൽ നിന്നും കുട്ടിയെ മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ കുട്ടി ബലം പിടിച്ച് കുതറിമാറാൻ നോക്കിയപ്പോൾ അയാളൊന്ന് തെന്നി. എങ്കിലും വീഴ്ച കാര്യമാക്കാതെ അയാൾ വീണ്ടും ശ്രമം നടത്തി. പെട്ടെന്നാണ് കോരിച്ചൊരിയുന്ന മഴയും ഒപ്പം ഇടിമിന്നലും പാഞ്ഞു വന്നത്. കുടയൊന്നും കരുതിയില്ലായിരുന്നു. എങ്കിലും കൈപ്പടം കുട്ടിയുടെ തലയിൽ വെച്ച് അയാൾ തൊട്ടടുത്ത ഷെഡിലേക്ക് മാറി നിന്നു. അപ്പോഴാണ് അടുത്തുള്ള കല്യാണ വീട്ടിൽ നിന്നും ആളുകളുടെ പരക്കം പാച്ചൽ കണ്ടത്, ഒപ്പം ബഹളവും. ഒന്നും മനസ്സിലാകാതെ സൈഡിലേക്കൊന്ന് കണ്ണു വായിച്ചപ്പോഴാണ് ധൃതി പിടിച്ച് ഓടിപ്പോകുന്ന ഒരാളെ കണ്ടത്. യൂസഫ് ഇത്തിരി ഒച്ച കൂട്ടിത്തന്നെ ഇങ്ങനെ ചോദിച്ചു, എന്താ ചേട്ട അപ്പുറത്തൊരു നിലവിളിയും ബഹളവും? അറിഞ്ഞില്ലേ, കനത്ത കാറ്റിൽ കല്യാണപ്പന്തൽ തകർന്നുപോയി, താലികെട്ടിൻ്റെ വേദിയും പൊളിഞ്ഞു, വീട്ടുപര ആകെ വെള്ളത്തിലാ. ഏഴെന്നെങ്കിലും പന്തലും ഫുഡും കിട്ടുമെന്ന് നോക്കട്ടെ. എല്ലാവരും ഓടുക, കല്യാണമല്ലേ, തള്ളാൻ പറ്റുമോ? വാക്കുകൾ മുഴുമിപ്പിച്ചില്ല. അതിനു മുമ്പേ അയാൾ ഓടിമറഞ്ഞു. യൂസഫ് സാവധാനം തലതിരിച്ച് കുട്ടിയെ നോക്കി. ആകെ വിഭ്രാന്തിയിലകപ്പെട്ട കുട്ടിയും ഒന്നയഞ്ഞ പോലെ. ഇടയ്ക്കൊക്കെ അയാളുടെ പിടിയിൽ നിന്നും വലിഞ്ഞു മാറാനും ശ്രമിക്കുന്നുണ്ട്. നേരം കുറേ കടന്നുപോയി. ഇടിയും മഴയും ഒന്ന് തണുത്ത പോലെ. ആളുകളുടെ പിറുപിറുക്കലും ഓട്ടവും തുടരുന്നുമുണ്ട്. അധികം കഴിഞ്ഞില്ല, അപ്പുറത്ത് ഗാനമേളയുടെ മുഴക്കം. അതുവഴി ഓടിപ്പോയ ഒരാളോട് യൂസഫ് കാര്യം തിരക്കി. അയാൾ സന്തോഷത്തോടെ പറഞ്ഞു, എല്ലാം ശരിയായി ചേട്ടാ, ഭക്ഷണവും പന്തലും ഒക്കെ ആളുകൾ ഓടി നടന്ന് സംഘടിപ്പിച്ചു. ഇപ്പം താലികെട്ട് നടക്കുക, ചേട്ടൻ വരുന്നോ? അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വേണ്ട, ഞാൻ വേറെ പോവുക. അയാൾ ഓടിമറഞ്ഞപ്പോൾ യൂസഫ് പെൺകുട്ടിയുടെ കൈ ഒന്നുകൂടെ അമർത്തിപ്പിടിച്ച് പുറത്ത് തലോടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കണ്ടോ മോളെ, കാറ്റിലും ഇടിയിലും മഴയിലും സ്വന്തം മോളെ കല്യാണം അലങ്കോലപ്പെട്ടിട്ടും അച്ഛൻ ആത്മഹത്യ ചെയ്തില്ല, കുട്ടിയും ചെയ്തില്ല, മറിച്ച് ആത്മവിശ്വാസം കരുത്താക്കി വിപത്തുകൾ മറികടക്കാനാണ് ശ്രമിച്ചത്. ഒടുവിലത് വിജയിക്കുകയും ചെയ്തു. കേട്ടുനിന്ന കുട്ടി മെല്ലെ മെല്ലെ വിതുമ്പാൻ തുടങ്ങിയത് കണ്ടപ്പോൾ അയാൾ പുറത്ത് തട്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്തിനാ കരയണേ, സന്തോഷിച്ച് തിരിച്ചു പോവുകയല്ലേ വേണ്ടേ? അതെ, ചേട്ടൻ പറഞ്ഞതാ ശരി. പ്രേമിച്ചവൻ കൂറുമാറിയപ്പോൾ മരിക്കാൻ ശ്രമിച്ച ഞാനാ വിഡ്ഡി, ഒന്ന് പോയാ വേറൊന്ന് എന്ന് ചിന്തിക്കാൻ അവസരം തന്നത് ചേട്ടനാ. നന്ദി ഒരുപാടൊരുപാട് ചേട്ടാ. അത്രയും പറഞ്ഞ് കുട്ടി തോളത്ത് തലയായിച്ചപ്പോൾ അയാളും ഒന്ന് വിതുമ്പിപ്പോയി. ഒപ്പം സന്തോഷത്തിൻ്റെ പൂത്തിരിവട്ടവും. ജീവിതമെന്നത് സുഖവും ദുഃഖവും കലർന്നതാണ്, വളവും തിരിവുമുള്ള വഴികൾ പോലെ. ആശയും നിരാശയും ചേർന്നതാണ്, ഇരുട്ടും വെട്ടവും പോലെ. അതുകൊണ്ട് നൈരാശ്യം വരുമ്പോൾ ജീവിതം ഒടുക്കലല്ല, അതിലൂടെ പുതിയ വഴി തേടലാണ് ബുദ്ധി.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഇബ്രാഹിം തിക്കോടി.

0: 20 overs. For India, Radha Yadav picked up 3, while Sri Charani took 2 wickets. In reply, India comfortably overhauled the target, losing 5 wickets in 16.5 overs. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ 10:06. ഇനി ആകാശവാണി കോഴിക്കോട് നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അല്പസമയത്തിനകം കാവ്യാഞ്ജലിയിൽ പി ഉദയഭാനുവിൻ്റെ കവിത കടലും കരയും, ആലാപനം കെ ഗിരിജാവർമ്മ. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ കേൾക്കാം. 7 മണിക്ക് ഓപ്പൺ ഫോറം നഗരമേ നന്ദി. തുടർന്ന് ഡോക്ടർ ദിവ്യശ്രീ കെ ടി പങ്കെടുക്കുന്ന ആരോഗ്യം അമൂല്യം, പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നിവ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 7:40 നോവൽ ടൈം, അടിയാള പ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഗാന്ധിമാർഗം, 7:50 രാഗപരാഗം, 7:55 ഇളയ നില, 8:30 ആർട്ട് കഫെ. തുടർന്ന് ലളിതഗാനങ്ങൾ. 9 മണിക്ക് സുവർണ മലരുകൾ, 9:30 ഇശൽ മാല, 9:45 ചലച്ചിത്ര ഗാനങ്ങളാണ്. 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പ്രോഗ്രാം, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം, 2:15 തുടർനാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. 5 മണിക്ക് അറബനമുട്ട്, ടി എം മുഹമ്മദ് കുരിക്കളും സംഘവും അവതരിപ്പിച്ചത്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ്. 5:45 ലളിതഗാനങ്ങൾ. ആറു മണിക്കും 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും. ചക്കയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, സംരംഭക കെ എ ഫാത്തിമ ബി വിയുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ അറിയിപ്പ്. 7:35 യുവവാണി. 8 മണിക്കും 8:40 ചലച്ചിത്ര ഗാനങ്ങളാണ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 സാഹിത്യരംഗം, ആഖ്യാന സാഹിത്യത്തിന്റെ ആവിഷ്കാര ചാരുതകൾ കെ സി നാരായണൻ സംസാരിക്കുന്നു. ആൺവൃക്ഷത്തോട് അവൾക്ക് പറയാനുള്ളത്, വി ജെ ജെയിംസ് എഴുതിയ കഥ. 10 മണിക്ക് ബോംബെ എസ് ജയശ്രീയുടെ സംഗീത കച്ചേരി, വിട്ടൽ രാമമൂർത്തി വയലിൻ, നെയ്വേലി ആർ നാരായണൻ മൃദംഗം, എ എസ് ശങ്കർ ഘടം. 11 മണിക്ക് ലളിതഗാനം. അറിയിപ്പുകൾ കഴിഞ്ഞു, ഇനി കാവ്യാഞ്ജലി.
2: കാവ്യാഞ്ജലി.
3: പി ഉദയഭാനുവിന്റെ കടലും കരയും എന്ന കവിത, ആലാപനം കെ ഗിരിജാവർമ്മ.

0: നിങ്ങൾ കേട്ടത് പി ഉദയഭാനുവിന്റെ കടലും കരയും എന്ന കവിത. ആലപിച്ചത് കെ ഗിരിജ വർമ്മ.
1: കാവ്യാഞ്ജലി.

0: തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് തെരുവോര ഭക്ഷണശാലകൾക്ക് പ്രത്യേക മേഖലകൾ നിശ്ചയിക്കാൻ തയ്യാറെടുക്കുകയാണ് സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. തട്ടുകടകളിലെ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ഒഴിവാക്കുകയാണ് ലക്ഷ്യം. ഇത്തരം മേഖലകളിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ധനസഹായത്തോടെ ഇരിപ്പിടം, സ്ട്രീറ്റ് ലൈറ്റ്, വേസ്റ്റ് ബിന്നുകൾ, ശുദ്ധജലം, പൈപ്പ് കണക്ഷൻ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും. തട്ടുകട പ്രവർത്തിക്കാൻ ആവശ്യമായ സ്ഥലസൗകര്യം, വാഹനങ്ങൾ സുരക്ഷിതമായി പാർക്ക് ചെയ്യാനും ഭക്ഷണം കഴിക്കുന്നവർക്ക് അപകടമുണ്ടാകാതെ മറ്റ് വാഹനങ്ങൾക്ക് കടന്നുപോകാൻ ആവശ്യമായ വീതിയുള്ള റോഡ് തുടങ്ങിയവ പരിഗണിച്ചാണ് ഫുഡ് വെൻഡിംഗ് സോണുകൾ സജ്ജീകരിക്കുക. കോഴിക്കോട് ബീച്ചിൽ FSSAI ഫണ്ട് ഉപയോഗിച്ച് കോർപ്പറേഷന്റെ സഹായത്തോടെ ആരംഭിച്ച ആധുനിക ഫുഡ് സ്ട്രീറ്റിന്റെ മാതൃകയിലായിരിക്കും പദ്ധതി നടപ്പാക്കുക. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കോഴിക്കോട് ഡെപ്യൂട്ടി കമ്മീഷണർ വിനോദ് കുമാർ TS.
1: നമ്മളിപ്പോ കോഴിക്കോട് ബീച്ചിൽ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് സ്ഥാപിച്ചിട്ടുണ്ട്. അതില് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഓഡിറ്റും മറ്റും കഴിഞ്ഞിട്ടാണ് ഇത് സ്ട്രീറ്റ് ഫുഡ് ഹബ്ബായിട്ട് സർട്ടിഫൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ലോക്കൽ ബോഡി നമുക്ക് സ്ഥലം തരികയാണെന്നുണ്ടെങ്കിൽ മറ്റ് നിരവധി സ്ഥലങ്ങളിൽ നമുക്ക് സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് നമ്മുടെ ഫുഡ് സേഫ്റ്റി റെഗുലേഷൻസ് അനുസരിച്ച് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. പ്രത്യേക സ്ഥലം കണ്ടെത്തി അവിടെ കച്ചവടക്കാരെ നമ്മൾ വിന്യസിച്ച് അവിടെ ഫുഡ് സേഫ്റ്റി ആക്ടിൽ പറയുന്ന റൂൾസും റെഗുലേഷനും ഒക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. അങ്ങനെ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് ഉണ്ടാക്കുകയാണെങ്കിൽ ശുചിത്വ ബോധത്തോടു കൂടിയുള്ള വർക്കേഴ്സിനെ അവിടെ നമുക്ക് ഡെപ്യൂട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള ഫുഡ് ഹാൻഡിലേഴ്സിനെ വെച്ചിട്ട് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുകയും അത് ഉപഭോക്താക്കൾക്ക് വളരെയധികം സുരക്ഷിതമായ ഭക്ഷണം കൊടുക്കുന്ന കഴിയുകയും ചെയ്യും. അപ്പൊ അത്തരത്തിലാണ് സ്ട്രീറ്റ് ഫുഡ് ഹബ്ബുകൾ നമ്മൾ സാധാരണഗതിയിൽ എല്ലാ ജില്ലകളിലും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കാൻ ശ്രമിക്കുന്നത്. ലോക്കൽ ബോഡീസ് അതായത് കോർപ്പറേഷനോ അല്ലെങ്കിൽ പഞ്ചായത്തോ പ്രത്യേക സ്ഥലം കണ്ടെത്തി നൽകുകയാണെങ്കിൽ ആ സ്ഥലത്ത് നമുക്ക് ഈ ഫുഡ് സേഫ്റ്റി റെഗുലേഷൻ പ്രകാരമുള്ള ശുചിത്വ സുരക്ഷിത മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നമുക്ക് കച്ചവടക്കാരെയും ഫുഡ് ഹാൻഡിലേഴ്സിനെ എല്ലാം തന്നെ ബോധവൽക്കരിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം കൊണ്ട് വരാൻ സാധിക്കും. അതാണ് പ്രധാനമായിട്ടും ഈ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് പ്രധാനമായിട്ടും ഇപ്പൊ സ്ഥലത്തിന്റെ ഒരു അപര്യാപ്തതയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്ത് ഈ പറയുന്ന കച്ചവടക്കാരെ വിന്യസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇത് വളരെയധികം ഈസി ആയിട്ട് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും.
0: ശുചിത്വപൂർണമായ ഭക്ഷണം തട്ടുകടകളിൽ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കോഴിക്കോട് ബീച്ചിൽ ആധുനിക ഫുഡ് സ്ട്രീറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് മറ്റിടങ്ങളിലും ആരംഭിക്കുന്നത് ഒരു നല്ല ഭക്ഷ്യ സംസ്കാരത്തിന് കാരണമാകും. കോഴിക്കോട് കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാൻ:
2: വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വെച്ചേക്കുന്നത്. നമ്മുടെ കോഴിക്കോടിനെ കുറിച്ച് നമുക്കറിയാലോ, കേരളത്തിന്റെ ഫുഡ് ഹബ്ബാണ് കോഴിക്കോട്. അപ്പം തട്ടുകടയിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് അതൊരു വികാരമാണ് പല ആളുകൾക്കും. കോഴിക്കോട് വലിയ സ്ഥലമാണ്. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഹൈജീനിക് ആയിട്ടുള്ള നല്ല ഭക്ഷണം ഇത്തരം കടകളിലും ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ബീച്ചിലെ കച്ചവടക്കാരായിട്ടുള്ള തട്ട് കച്ചവടക്കാരായിട്ടുള്ള ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ടാക്കിയെടുത്തത്. ഒരു

0: സോളിഡ് കാണാൻ പ്രക്രിയ പൂർത്തീകരിച്ചത്. അതിന്റെ ആദ്യ പടി എന്നുള്ള നിലയ്ക്ക് അവർക്ക് നല്ല ഭംഗിയുള്ള അടച്ചുറപ്പുള്ള നല്ല ഫുഡ് കാർട്ടുകൾ ഉണ്ടാക്കി കൊടുത്തു. യൂണിഫോം ആയിട്ടുള്ള ഒരേ പോലെ ഒരേ നിറവും ഒരേ രൂപവും ഒക്കെ ഉള്ള ഫുഡ് കാർട്ടുകൾ നമ്മൾ അവിടെ ബീച്ചിൽ ഉണ്ടാക്കി സ്ഥാപിച്ചു. ആ സ്ഥലങ്ങളിൽ ഈ കാർട്ടുകൾ അവിടെ നേരത്തെ കച്ചവടം ചെയ്തിരിക്കുന്ന കോർപ്പറേഷന്റെ സർവേ ലിസ്റ്റിൽ പറ്റിയിട്ടുള്ള അംഗീകൃത തെരുവോര കച്ചവടക്കാരെ അവിടെ പുനരുദ്ധരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവർക്ക് വളരെ ഭംഗിയുള്ള കാർട്ടുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുകയും അവരുടെ വെള്ളം വൈദ്യുതി തുടങ്ങിയിട്ടുള്ള ഫെസിലിറ്റീസ് കോർപ്പറേഷൻ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല അവിടുത്തെ വേസ്റ്റ് ഡിസ്പോസലും കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അങ്ങനത്തെ 92 കാർട്ടുകളാണ് ബീച്ചിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുന്നതിൽ നിന്നുണ്ടാവുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശുദ്ധവും ആരോഗ്യപ്രദവുമായിട്ടുള്ള ഹൈജീനിക്കുമായിട്ടുള്ള നല്ല ഭക്ഷണവും ആളുകൾക്ക് ഈ കട്ടുകടയിൽ നിന്നും ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതിന്റെ ഭാഗമായി തന്നെ കോർപ്പറേഷൻ കോൺസ്റ്റന്റ് ആയിട്ട് അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത് ഉറപ്പു വരുത്താറുണ്ട്. അങ്ങനെ സാംസ്കാരികമായിരുന്നു നമ്മുടെ ഒരു ഭക്ഷ്യ സംസ്കാരം തന്നെ മാറ്റിമറിക്കുന്ന ഒരു നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ് ഇതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ജനങ്ങളുടെ സഹകരണം ഈ വേസ്റ്റ് നിറയാണ്ട് സൂക്ഷിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ, അതിന് ഏറ്റവും പ്രധാന ജനങ്ങളുടെ സഹകരണം തന്നെ, അങ്ങനെ വേസ്റ്റ് നിറയാതെ സൂക്ഷിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡെസിഗ്നേറ്റഡ് ഫുഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രചാരം നേടും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.
1: ഞാൻ കോഴിക്കോട് ബീച്ചിൽ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. 10-40 കൊല്ലമായിട്ട് അവിടെ ഉപജനമാർഗം നടത്തുന്ന ഒരാളാണ്. ചെറുപ്പം മുതലേ അവിടെ തന്നെയാണ് കോഴിക്കോട് ബീച്ചിൽ തന്നെയാണ് ഇതിനോടനുബന്ധിച്ചിട്ട് ജീവിച്ചു പോണത്. നമ്മുടെ കുടുംബം ഫുള്ള് തട്ടുകട കൊണ്ടാണ് ജീവിക്കുന്നത്.
2: കോഴിക്കോട് ബീച്ചിലെ ഫുഡ് ഹബിലെ കച്ചവടക്കാരനായ എം ഹമീദ്,
1: ഇപ്പൊ നമുക്കൊരു ബങ്ക് വന്നിട്ടുണ്ട്, പുതിയ മോഡല് ബങ്ക് വന്ന്. ആ ബങ്കില് സൗകര്യങ്ങൾ കാലത്തെക്കാളിലും കുറച്ച് മെച്ചമുണ്ട്. കൂടുതൽ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ഒരു കുടുംബം പോറ്റാൻ എല്ലാ സംവിധാനം അതിലുണ്ട്. ഉന്തുവണ്ടി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർ അതിനൊന്ന് കുറച്ചിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നമുക്കൊരു സ്റ്റാൻഡേർഡായി. ഒരു ബങ്ക് വന്നപ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡായി. അതിന് വെള്ളവും വെളിച്ചൊക്കെ കിട്ടിയപ്പോൾ ഒരു സ്റ്റാൻഡേർഡുള്ള ഒരു കച്ചവടക്കാരനായി മാറിയാണ്. ഒരു ഷോപ്പ് തുറക്കാൻ പോകുന്ന ഒരു ഫീലിങ്ങാണ് നമുക്കുള്ളത്. ഒരു ഷോപ്പിൽ നമുക്ക് ഷോപ്പ് പൂട്ടിപ്പോവുക, അതിനൊരു ബന്ധസ്ഥതയുണ്ട്. ഭക്ഷണ സാധനങ്ങളായാലും മറ്റുള്ള കളിപ്പാട്ടങ്ങളായാലും അത് വെക്കാനും പിടിക്കാനൊക്കെ ഒരു സൗകര്യം ആ രീതിയിൽ വെച്ചിട്ട് സേഫ്റ്റിയിൽ പൂട്ടിപ്പോരാനുള്ള ഒരു സൗകര്യം ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ കെട്ടിമുട്ടി കുടുംബം പൂറ്റി ജീവിച്ചു പോരുന്നത്. ഇതുപോലെ നമ്മൾ കോഴിക്കോട് എന്നല്ല, കേരളത്തിൽ മൊത്തം ഓരോ തെരുവോര കച്ചവടക്കാരും സ്വപ്ന പദ്ധതി ആയിട്ടാണ് ഇത് കാണുന്നത്. കോഴിക്കോട് മാത്രമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത് കേരളത്തിനോട് അനുബന്ധിച്ചിട്ട്. അപ്പൊ ഇതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വരികയാണെങ്കിൽ തെരുവോര കച്ചവടക്കാരെ സംബന്ധിച്ച് അവർക്ക് അതൊരു വലിയൊരു മുതൽക്കൂട്ടായിരിക്കും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. ഈ തെരുവോര കച്ചവട പുൽപ്പാത്തൊക്കെ കയ്യേറിയിട്ടുള്ള കച്ചവടക്കാർ ഒരുപാടുണ്ട്. അത് പ്രയാസങ്ങൾ നടന്നു പോകുന്നവർക്ക് മറ്റുള്ളവർക്കും ഒക്കെ ഉണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെ തെരുവോര കച്ചവടക്കാർ ഉപജീവന മാർഗത്തിനായിട്ട് ഒരു കുടുംബം പോറ്റുന്നത് ഇതുകൊണ്ടാണ്. അംഗീകൃത കച്ചവടക്കാർ എന്നുള്ള നിലക്ക് നമുക്ക് കോർപ്പറേഷൻ തിരിച്ചറിയൽ കാർഡ് തന്നപ്പോൾ കാർഡിന്റെ ഉപരി ആ കാർഡ് നമ്മൾ ഹാജരാക്കിയാൽ കോർപ്പറേഷൻ നമുക്ക് 10,000 രൂപ ലോണ് ബാങ്കിൽ നിന്ന് പാസ്സാക്കി തരിക. അത് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് കുറച്ച് പൈസ അടച്ചാൽ മതി. ബാക്കിയുള്ള പൈസ ഒക്കെ നമുക്ക് സബ്സിഡി ആയിട്ട് അവർ കുറച്ച് തരുന്നുണ്ട്. പിന്നെ അത് കറക്റ്റായിട്ട് അടക്കുന്നവർക്ക് പിന്നെ നമ്മളതൊരു 40,000 രൂപ വേറെ കിട്ടുന്നുണ്ട്. അത് അടച്ച് ക്ലിയർ ആകുന്നവർക്ക് പിന്നെ 1,00,000 രൂപ കിട്ടുന്നുണ്ട്. ഒക്കെ കിട്ടുന്ന തൊഴിലാളികൾക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യങ്ങളാണ്. അപ്പോൾ അത് കുറച്ച് നമ്മൾ കാണുന്നില്ല. തെരുവോര കച്ചവടക്കാരെ സംബന്ധിച്ച് ഇതുപോലെയുള്ള ബാങ്കുകളൊക്കെ വരുന്നത് വലിയൊരു മുതൽക്കൂട്ടാണെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.
2: തട്ടുകടകളിലെ കച്ചവടക്കാർക്ക് മാന്യമായി ജീവിക്കാനുള്ള അവസരം ഉറപ്പാക്കുന്നതോടൊപ്പം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്ക് ശുചിത്വപൂർണമായ സുരക്ഷിത ഭക്ഷണവും ഉറപ്പാക്കണം. അതിന് ഫുഡ് വെൻഡിംഗ് സോണുകൾ സഹായകമാകും എന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു പൊതുജനാരോഗ്യ പ്രവർത്തകൻ CP സുരേഷ് ബാബു.
3: ഈ വർഷം മഴ ആരംഭിക്കുന്നതോടുകൂടി പകർച്ചവ്യാധികൾ, അതുതന്നെ നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ട് ജലത്തിലൂടെയും മലിനമായ പരിസരത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന ഷിഗെല്ല ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ ധാരാളമായിട്ട് വരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ശരിക്കു പറഞ്ഞാൽ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് നിർബന്ധമായിട്ടും വേണം. അപ്പൊ നമുക്കറിയാം, നാട് 80% നഗരവൽക്കരിക്കപ്പെട്ട ഒരു കാലത്താണ് നമ്മളൊക്കെ ഈ കാര്യങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നഗരവൽക്കരണത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് മാലിന്യം, അശാസ്ത്രീയമായ കൈകാര്യം ചെയ്യൽ, പ്രത്യേകിച്ച് മലിനജലം. ഒപ്പം തന്നെ ധാരാളം ആളുകൾ തൊഴിലിന് വേണ്ടി മറ്റ് സന്നദ്ധിക്കൊക്കെ വേണ്ടി തെരുവിലും റോഡ് സൈഡിലും ഒക്കെ ധാരാളമായിട്ട് തമ്പടിക്കുകയും അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണ സൗകര്യങ്ങൾ, പ്രത്യേകിച്ചും അത് പകലുള്ളതും രാത്രി ഉള്ളതൊക്കെ ആയിട്ടുള്ള വളരെ സവിശേഷമായിട്ടുള്ള ഒരു കൾച്ചറും കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അതിന് കൂടെ തന്നെ അവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ, പ്രത്യേകിച്ചും ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരെ ശ്രദ്ധിക്കാത്ത രീതിയിലേക്ക്, വൈകുന്നേരം തുറക്കുന്ന കടകളിൽ വലിയ തോതിൽ നമുക്ക് ആ തരത്തിലേക്കുള്ള കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്താൻ പറ്റാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ദ്രുതഗതിയിൽ അത്തരം കാര്യങ്ങളിൽ ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട്. അതിനർത്ഥം ഈ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതം ആകെ വഴിമുട്ടുന്ന രീതിയിലേക്കുള്ള ഇടപെടൽ നടത്തുക എന്നുള്ളതല്ല, അവർക്ക് മാന്യമായി ജീവിക്കാൻ അവസരം ഉറപ്പാക്കുന്നതോടൊപ്പം അവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന

0: ആളുകൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുകയും വേണം. നാട്ടിൻപുറങ്ങളിൽ പലയിടത്തും ചില നാടൻ പ്രയോഗത്തിൽ തീറ്റ മുക്കുകൾ രൂപപ്പെട്ടു വരികയാണ്. അവിടെ ഒരു 10-25 കടകൾ ക്ലസ്റ്റർ ആയിട്ട് വരുന്നു. അവർ തമ്മിലുള്ള ചില മത്സരങ്ങൾ അത് പല ടൗണിലും കാണാൻ പറ്റും. പെരിന്തമണ്ണ പോയാൽ അവിടെ ഒരു തീറ്റമുക്കുണ്ട്, അരീക്കൂട് വന്നാൽ തീറ്റമുക്കുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലും തീറ്റമുക്കുകൾ പ്രത്യേക രീതിയിലേക്ക് ആയി വരികയാണ്. അവിടുത്തെ ഒക്കെ കാര്യങ്ങൾ അബദ്ധമാണ്. പക്ഷെ അതിൽ നേരത്തെ പത്രവാർത്ത വന്നതുപോലെ തന്നെ കോഴിക്കോട് ആരംഭിച്ച കോർപ്പറേഷൻ ആരംഭിച്ച ഒരു നല്ല സംഗതിയുണ്ട്. ആ തരത്തിലേക്ക് ക്ലസ്റ്ററായി വരുന്ന സ്ഥലത്ത് അവിടെ പാലിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി പാലിക്കുകയും അവിടുത്തെ ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന രീതി, ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യം, തീർച്ചയായിട്ടും അവിടെ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റി, മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി, ഇതിനൊക്കെ ഒരു പ്രോട്ടോകോൾ ബേസ്ഡ് ആയിട്ടുള്ള ഇടപെടൽ വേണം. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ലൈസൻസ് അവർക്ക് നൽകുക. അവര് കൊടുക്കുന്ന ഭക്ഷണം ആരോഗ്യകരമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന തരത്തിലേക്ക്, അത് ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള ഇടപെടലുകൾ അവരുടെ ഭാഗത്തുനിന്നും ഒപ്പം തന്നെ റെഗുലേറ്ററി അപ്രോച്ച് വഴി ഔദ്യോഗിക സംവിധാനങ്ങളുടെ ഭാഗമായിട്ടും വേണം. ഒപ്പം തന്നെ അവർക്ക് വേണ്ട ബേസിക് നീഡ്സ് ഒരുക്കി കൊടുക്കുന്നതിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. ആ തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നതോടുകൂടി കേരളത്തിലെ പുതിയ നഗരവൽക്കൃത കാലത്ത് വലിയ മാറ്റം ഈ മേഖലയിൽ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ കോഴിക്കോട് ആരംഭിച്ചിട്ടുള്ള ഈ ഒരു നല്ല സവിശേഷമായിട്ടുള്ള മാതൃകയെ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടി ഈ ഫുഡ് ഹബ്ബുകൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ സപ്പോർട്ടോടുകൂടി ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന ആശാവഹമായിട്ടുള്ള ഒരു നീക്കമായിട്ട് കാണുന്നു.
1: തെരുവോര ഭക്ഷണശാലകൾ ഇന്ന് നമ്മുടെ ഭക്ഷ്യ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമായി മാറിയിട്ടുണ്ട്. ഇത്തരം ഭക്ഷണശാലകളെ സുരക്ഷിതവും ശുചിത്വപൂർണവും ഒപ്പം ആകർഷകവുമാക്കാനുള്ള ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ശ്രമങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ കൂടിയുണ്ടായാൽ അതുണ്ടാക്കുന്ന മാറ്റം അത്ഭുതാവഹമായിരിക്കും എന്ന് തീർച്ച. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി മനോജ്, ആശയം നിർവഹണം ഫഹദ് റാസാ.

0: ചുറ്റുവട്ടം. ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ സംസ്ഥാന എക്സൈസിന്റെ വിമുക്തി മിഷൻ കോഴിക്കോട് ഡിവിഷൻ രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ഫൺ റൺ 7 മണിക്ക് മന്ത്രി എ പി അനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്യും. ബീച്ച് കോർപ്പറേഷൻ ഓഫീസിനു സമീപം സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ തൂഫാൻ വാക്കത്തൺ 7:30. 4 ഗേറ്റ് ഗാന്ധി പാർക്കിൽ തിരുവാതിര ഞാറ്റുവേലയോടനുബന്ധിച്ച് കാലിക്കറ്റ് അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റി നടത്തുന്ന നടീൽ വസ്തുക്കളുടെ വിപണനമേള 10 മണി മുതൽ. മൊഫിസൽ സ്റ്റാൻഡ് പരിസരത്ത് കോർപ്പറേഷനും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും IMA കോഴിക്കോട് ബ്രാഞ്ചും ചേർന്ന് നടത്തുന്ന രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനാചരണ പരിപാടി 10:30 മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്യും. ചുറ്റുവട്ടം. ഇനി ട്രെയിൻ സമയം. അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നുപോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
1: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
0: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്ന്. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2 3

0: 2 2 1 0 5 2 3 2 5 1 4 2.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്തമായ രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി നോക്കൌട്ടിൽ. ഇക്വഡോർ നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്തമായ ഒരു രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ 2023-2024 ബാച്ചുകളിലെ മിലിട്ടറി എഞ്ചിനീയർ സർവീസസ് ഓഫീസർ ട്രെയിനികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യരക്ഷാ മേഖലയുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ മിലിട്ടറി എഞ്ചിനീയർ സർവീസസ് വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തന്ത്രപ്രധാന പ്രതിരോധ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. സായുധസേനയുടെ പ്രവർത്തനശേഷി ശക്തിപ്പെടുത്തുന്നതിനും ഈ വിഭാഗം നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും ദ്രൗപദി മുർമു പറഞ്ഞു. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മുതൽ 29 വരെ സീഷെൽസിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. 2015 പ്രധാനമന്ത്രി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറുകയും ചെയ്യും. സീഷെൽസിന്റെ ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികളുമായും സംവദിക്കും. ഇന്ത്യയും സീഷെൽസും തമ്മിൽ നിലനിൽക്കുന്ന സൌഹൃദം വീണ്ടും ഉറപ്പിക്കാനും എല്ലാ മേഖലകളിലും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും സന്ദർശനം സഹായകമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലിന്റെ സാമ്പത്തിക കാര്യ പ്രത്യേക ഉപദേശക നെതർലാൻഡ്സ് രാജ്ഞി മാക്സിമയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളുടെ വികാസം, സാമ്പത്തിക സേവനങ്ങൾ കൂടുതൽ പ്രാപ്യവും താങ്ങാനാവുന്നതും ജീവിതം എളുപ്പമാക്കുന്നതും ജനങ്ങളെ ശാക്തീകരിക്കുന്നതുമായത് എങ്ങനെയെന്ന് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി മോദി ഒരു സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വീട് സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. ഈ മാസം 21 നീറ്റ് പുനഃപരീക്ഷയുടെ ഉത്തരസൂചികൾ www.neet.nta.in ലഭ്യമാണെന്ന് NTA സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. മറ്റന്നാൾ വരെ വിദ്യാർത്ഥികൾക്ക് ഒരു ചോദ്യത്തിന് 200 രൂപ നിരക്കിൽ ചോദ്യങ്ങൾ വിലയിരുത്താം. ചലഞ്ച് സ്വീകരിച്ചാൽ ഫീസ് പൂർണ്ണമായും തിരികെ ലഭിക്കും. പുനഃപരീക്ഷയ്ക്ക് ഹാജരായ വിദ്യാർത്ഥികൾക്ക് ഫീസ് തിരികെ ലഭിക്കുന്നതിനും ബാങ്ക് അക്കൌണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നതിനും NTAയുടെ പോർട്ടലിൽ ഈ മാസം 30 വരെ സൌകര്യം ലഭ്യമാണ്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലോകത്ത് 10,00,000 ജനങ്ങളെ ബാധിക്കുന്ന വിപത്താണ് ലഹരി ഉപയോഗവും ലഹരി കടത്തുമെന്ന് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചത്. ലഹരിയെ തുടച്ചു നീക്കാം അതിജീവനത്തിന്റെ കരുത്തോടെ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ സന്ദേശം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെയും അനധികൃത കടത്തിനെയും പ്രതിരോധിക്കുന്നതിനും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതലയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടത്തും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. രാജ്യത്ത് മയക്കുമരുന്ന് കടത്തും ദുരുപയോഗവും ചെറുക്കുന്നതിന് ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനാണ് യോഗം.

യോഗത്തിൽ കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ, മയക്കുമരുന്ന് നിയമനിർവ്വഹണ ഏജൻസികൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. രാജ്യത്തുടനീളം പിടിച്ചെടുത്ത ഏകദേശം 6,000 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്ന് വസ്തുക്കൾ നിയമപരമായ നടപടികൾക്കനുസൃതമായി നശിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഓൺലൈൻ മയക്കുമരുന്ന് നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് അമിത്ഷാ തുടക്കം കുറിക്കും. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാം എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കുന്നു. നശാമുക്ത ഭാരത് അഭിയാൻ കേന്ദ്രാവിഷ്കൃത

0: വിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാം എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കുന്നു. നശാമുക്ത ഭാരത് അഭിയാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പിന്തുണയിൽ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി. വൈകിട്ട് ജില്ലാ കളക്ടർ എം എസ് മാധവിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനമായ ഇന്ന് രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കൂട്ടയോട്ടം നടത്തും. ടി ഒ മോഹനൻ എംഎൽഎ ഫ്ളാഗ് ഓഫ് ചെയ്യും. ശ്രീകണ്ഠപുരത്ത് ഉച്ചയ്ക്ക് സന്ദേശ റാലി സംഘടിപ്പിക്കും. കണ്ണൂർ സിറ്റി പോലീസും തലശ്ശേരി പോലീസ് സബ് ഡിവിഷനും ചേർന്ന് 5K Run Season 2 എന്ന പേരിൽ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ലഹരി വിരുദ്ധ റണ്ണും സംഘടിപ്പിക്കും. രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും വേട്ടയാടുന്ന വിപത്താണ് ലഹരിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി കാസർകോട്ട് പറഞ്ഞു. നശാമുക്ത ഭാരത് അഭിയാന്റെ ഭാഗമായി ജില്ലാ സാമൂഹ്യനീതി വകുപ്പും ജില്ലാ പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച അയാമെ തൂഫാൻ വാരിയർ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. വ്യാവസായിക വാണിജ്യ എൽ പി ജി വിതരണത്തിലെ എല്ലാ നിയന്ത്രണങ്ങളും നീക്കം ചെയ്തതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ തുടക്കത്തിൽ നിർത്തിവച്ചിരുന്ന എൽ പി ജിയുടെ വിതരണം പ്രതിസന്ധിക്ക് മുന്നത്തെ നിലവാരത്തിലേക്ക് പുനഃസ്ഥാപിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ 2 വീതവും തിരുവനന്തപുരം വയനാട് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ വർഷം ഇതുവരെ 248 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിപ റിപ്പോർട്ട് ചെയ്ത ഈ മാസം 10 ശേഷം ഇതുവരെ പുതിയ രോഗബാധയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിലെ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ 15 പേരെ പരിശോധിച്ചതിൽ ആർക്കും രോഗബാധയില്ലെന്നും സ്ഥിരീകരിച്ചു. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി നിപ സമാന ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 52 പേരുടെ ഫലവും നെഗറ്റീവാണ്. എങ്കിലും രോഗനിരീക്ഷണ നടപടികൾ ശക്തമായി തുടരുന്നുവെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 64 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഇയിൽ അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും 1st place ജർമ്മനി നോക്കൌട്ടിലെത്തി. 3rd മത്സരത്തിൽ ഇക്വഡോർ 1-2 2 ഗോളുകൾക്ക് ജർമ്മനിയെ തോൽപ്പിച്ച് നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. ഐവറി കോസ്റ്റ് മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് കുറസോവയെ പരാജയപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: തുടങ്ങി 2nd minute തന്നെ ജർമ്മനി ഗോൾ നേടി ലീഡ് പിടിച്ചെങ്കിലും 9th minute മറുപടി നൽകി തെക്കേ അമേരിക്കൻ കരുത്തരായ ഇക്വഡോർ. വിട്ടുകൊടുക്കാൻ തങ്ങൾ തയ്യാറല്ലെന്ന് സൂചന നൽകി. ഒപ്പത്തിനൊപ്പം പൊരുതി കളിച്ച ഇക്വഡോറൊടുവിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ജർമ്മനിയെ അട്ടിമറിച്ച് പുറത്താകലിന്റെ വക്കിൽ നിന്ന് നോക്കൌട്ട് റൗണ്ടിന്റെ പടിവാതിൽ. ഇതാദ്യമായാണ് ലോകകപ്പിൽ ഇക്വഡോർ ജർമ്മനിയെ വീഴ്ത്തുന്നത്. 77th minute ഗോൺസാലോ പ്ലാറ്റയാണ് ഇക്വഡോറിന്റെ വിജയ ഗോൾ നേടിയത്. ഗ്രൂപ്പ് ഇയിലെ മറ്റൊരു മത്സരത്തിൽ കുറസോവയെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് മറികടന്ന് ഐവറി കോസ്റ്റ് നോക്കൌട്ട് റൗണ്ടിലേക്ക് മുന്നേറി. മത്സരത്തിന്റെ 7:64 നിക്കോളാസ് പെപ്പയുടെ 2 ഗോളുകളാണ് ഐവറി കോസ്റ്റിനെ മിന്നും ജയം സമ്മാനിച്ചത്. ലോകകപ്പിലെ ഏറ്റവും കുഞ്ഞൻ രാജ്യമായ കുറസോവ ഒരു മത്സരം പോലും ജയിക്കാതെയാണ് ടൂർണമെന്റിൽ നിന്നും പുറത്തായത്.
0: പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ നെതർലാൻഡ് 1-3 ടുണീഷ്യയെ തോൽപ്പിച്ചു. ജപ്പാൻ സ്വീഡൻ മത്സരം സമനിലയിൽ. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ചർച്ച ചെയ്യാൻ മന്ത്രി സി പി ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളുടെ തകരാറുകൾ, KSRTC ബസ്സുകളുടെ നവീകരണം, ഇ ചലാൻ ഏകോപനം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. കേരളം ഉന്നയിച്ച ആവശ്യങ്ങളോട് കേന്ദ്രമന്ത്രി തികച്ചും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൌണ്ടേഷന്റെ പുതൂർ സ്മാരകത്തിന് സ്മാരക പുരസ്കാരത്തിന് ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ കെ പി രാമനുണ്ണി അർഹനായി. ഡോക്ടർ എം ലീലാവതി, സി രാധാകൃഷ്ണൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത്. ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ 94th ജന്മവാർഷിക സ്മൃതിദിനമായ July 15 ഗുരുവായൂരിൽ പുരസ്കാരം സമ്മാനിക്കും. 11,111 രൂപയും വെങ്കലശില്പവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ട്രസ്റ്റ് ആൻഡ് ഫൌണ്ടേഷൻ ചെയർമാൻ ഷാജു പുതൂർ അറിയിച്ചു. കോതമംഗലം, പിണ്ടിമന, കോട്ടപ്പടി പഞ്ചായത്തുകളിലെ ജനവാസ മേഖലകളിൽ ഭീതി പരത്തിയ കാട്ടാനയെ മയക്കുവെടിവെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടു. ഇന്നലെ രാവിലെ മയക്കുവെടിവെച്ച് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്നു. ചീഫ് വൈൽഡ് വാർഡന്റെ അനുമതിയോടെ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ആനയെ വനത്തിലേക്ക് തിരിച്ചുവിട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്തമായ രാജ്യം സാമ്പത്തിക സ്ഥിരത നിലനിർത്താനും പ്രതിസന്ധി ഘട്ടങ്ങളിൽ വികസന മുൻഗണനകൾ ഏറ്റെടുക്കാനും കൂടുതൽ സജ്ജമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി രാവിലെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്കുകൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി

0: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ.
1: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തു പിടിച്ച കോഴിക്കോടിനെ കുറിച്ച് സ്നേഹപൂർവം.
2: ഈ നഗരത്തിൽ കഴിയുന്നവർക്ക് ചിരപരിചിതമാണ് ഇവിടം. ഒരിക്കലെങ്കിലും മാറി നിന്ന് നോക്കുമ്പോൾ പ്രിയ നഗരം എങ്ങനെയിരിക്കും? മാടി വിളിക്കുന്ന ഒരിടം, എത്രയും വേഗം തിരിച്ചെത്താൻ കൊതിക്കുന്ന ഇടം, ചേർത്തു പിടിക്കുന്ന ഇടം, വാക്കുകളെ കവിയുന്ന അനുഭവമായി ഉള്ളിൽ നിറയുന്ന നഗരം, പ്രിയ നഗരം. ആഡ്വെഞ്ചേഴ്സ്, പരിസരരംഗത്തും ഇവന്റ് മാനേജ്മെന്റ് രംഗത്തും കോഴിക്കോട്ടുള്ള ശ്രദ്ധേയമായ സ്ഥാപനമാണ്. ഇതിന്റെ സഹസ്ഥാപകയാണ് സോഫി ലൂക്കോസ്. ഇന്നവർ സംസാരിക്കുന്നത് കോഴിക്കോട് എന്ന വിവരിച്ചാലും മതിയാവാത്ത അനുഭവത്തെക്കുറിച്ചാണ്.
3: 91 എന്റെ കല്യാണം ഉണ്ടായി. ബെന്നി എന്ന് പറഞ്ഞ, ഐ മീൻ ബെന്നി ഈസ് പെറ്റ് നെയിം, ലൂക്കോസ് ലൂക്കോസ് എന്നാണ് പുള്ളിയുടെ പേര്. കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ കാലിക്കറ്റ് എന്നുള്ളൊരു സിറ്റി കണ്ടത് തന്നെ. ബിക്കോസ് അതിന് മുന്നേ വി വെയർ ഇൻ കോട്ടയം. ബെന്നി വാസ് 2 മുന്നേ ഹി ഈസ് ഓൾറെഡി ഇയർ. പുള്ളിയുടെ ക്രിയേറ്റീവ് അഡ്വർടൈസിങ് ബിസിനസ്സുമായിട്ട് പുള്ളി ഓൾറെഡി കാലിക്കറ്റിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ എനിക്കൊരു നല്ല കൾച്ചറൽ ഷോക്ക് ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ കാണുന്നത് വേറെ തന്നെ ഒരു സിറ്റി, വിച്ച് ഐ ഹാവ് നെവർ എക്സ്പീരിയൻസ്ഡ് ഇൻ കേരളത്തിൽ കാണാത്ത പോലെ. അതായത് രാത്രികളിലൊക്കെ നമ്മൾ ഇറങ്ങുമ്പോൾ ഭയങ്കര ലൈവായിട്ടുള്ളൊരു സിറ്റി. ഐ തിങ്ക് ഒരു നോമ്പ് സമയത്തായിരുന്നു ഇവിടെ ഫസ്റ്റ് വന്നത്. അപ്പം ബീച്ചിൽ ലൈറ്റ്സ് കിടക്കുന്നു, ഫുട്ബോൾ മാച്ചസ് നടക്കുന്നു, ആൾക്കാർ വന്നിരിക്കുന്നു, നടക്കുന്നു. അപ്പം പിന്നെ ഹോട്ടൽസിൽ ചെല്ലുമ്പം ഈവൻ ലേറ്റ് ഇൻ ദ നൈറ്റ് 11-12 മണിക്കൊക്കെ വി കുഡ് ജസ്റ്റ് വാക്ക് ഇൻ ടു ഹോട്ടൽസ് ആൻഡ് യുനോ, അതൊക്കെ എനിക്കൊരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. ബിക്കോസ് 1980 ഞാൻ കേരളത്തിലോട്ട് തന്നെ വന്നത്. ബട്ട് ബിഫോർ ദാറ്റ് എൻ്റെ യങ് ഏജിൽ ഐ വാസ് ഇൻ ഗുവാഹട്ടി. പക്ഷെ അവിടെ നിന്ന് നമ്മൾക്ക് അങ്ങനെ ഒരു നൈറ്റ് ലൈഫ് ഇതേപോലെ ഞാൻ കണ്ടിട്ടില്ല, എവിടെയും കണ്ടിട്ടില്ല. ഐ യൂസ് ടു ഫീൽ എ ലോട്ട് ഓഫ് എനർജി ഇൻ കാലിക്കറ്റ്. ആക്ച്വലി മധ്യ തിരുവനന്തപുരത്തു നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ കോട്ടയത്തെ ആ ഒരു ഭാഷാ രീതിയാണ് ഞാൻ അഡാപ്റ്റ് ചെയ്തത്. സ്റ്റേണായിട്ട് സംസാരിക്കുക, കാര്യങ്ങൾ പറയുക, അങ്ങനെ വന്ന് ഇവിടെ വന്ന്. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ്, ഞാൻ സത്യം പറഞ്ഞാൽ ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് വിത്ത് മൈ ഹസ്ബൻഡ് ഡയറക്ട്ലി. അപ്പോൾ അതൊരു ബിസിനസ്സും അങ്ങോട്ടാണ്. അപ്പോൾ അന്ന് കുറേ വെൻഡേഴ്സ് ഇൻവോൾവ് ആയിരുന്നു. അവരോടൊക്കെ സംസാരിക്കുമ്പം അവർക്ക് ഒന്നും അത്ര ഹാപ്പി അല്ലായിരുന്നു എൻ്റെ ടോണ്. കാരണം ഇവരോട് അത് പറ്റത്തില്ല, അത് മാറ്റണം, അത് അങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അന്ന് ദേ വർ സ്കേർഡ്, എന്താണ് ഈ സ്ത്രീ ഇങ്ങനെ നമ്മളോട് സംസാരിക്കുന്നതെന്നുള്ളത്. പക്ഷെ എനിക്കത് മനസ്സിലാവത്തേ ഇല്ലായിരുന്നു വൈ ദീസ് പീപ്പിൾ ആർ സെയിങ് ഞാൻ ചീത്ത വിളിക്കുന്നു എന്നുള്ളത്. ബിക്കോസ് ആ ടോണേ അങ്ങനെ. ഇന്നും സംടൈംസ് ഐ ഫീൽ ദാറ്റ് പീപ്പിൾ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മൈ ടോൺ. ആ ഒരു സ്റ്റഡിനെസ് ആൻഡ് ദാറ്റ് ഇസ് ഹൗ കോട്ടയം തോട്ട് മീ ടു സ്പീക്ക്. കോഴിക്കോട്ടെ ആ വിനയം ഇന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ചില ഭാഗത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഞാൻ കോട്ടയത്തോട്ട് തിരിച്ചു പോകുമ്പോൾ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് കോഴിക്കോട് നിന്നാണോ വരുന്നതെന്നുള്ളത്. എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു, ഐ മീൻ എൻ്റെ ഒരു പേഴ്സണാലിറ്റിയെ തന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാലിക്കറ്റിലെ ആൾക്കാരുടെ ആ ഒരു ഹോസ്പിറ്റാലിറ്റി, അവരുടെ ആ ഗിവിംഗ് മെൻറ്റാലിറ്റി. ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഇറ്റ് ഹസ് മോൾഡഡ് മീ ഇൻ ടു എ വെരി ഡിഫറെൻറ്റ് പേഴ്സൺ ഫ്രം വാട്ട് ഐ വാസ്. വെൻ എൻ്റെ ഒരു ചെറുപ്പകാലത്തിനെക്കാട്ടിലും ഒത്തിരി വ്യത്യാസമായിട്ട് എന്നെ മോൾഡ് ചെയ്തിട്ടുണ്ട്. ഐ ഓൾവേസ് ഫീൽ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ലവിങ് ആണ്, ഭയങ്കര ഗിവിങ് ആണ്. അതായത് നമ്മൾ ഒരാളുടെ വീട്ടിൽ ചെന്നാൽ, ഇപ്പം ഞാനൊക്കെ ഒരു ഇവൻറ്റ് ചെയ്യാൻ ചിലപ്പോൾ പന്തലുകാർ ആയിരിക്കും അവിടെ നിൽക്കുന്നത്. ആദ്യം ഇനിഷ്യൽ സ്റ്റേജിൽ പന്തലായിരിക്കുമല്ലോ ഇടുന്നത്. അപ്പോൾ ഒരു 10-11 മണി ആകുമ്പോഴത്തേക്കിന് എന്താണേലും ഒരു ജ്യൂസ് ആണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കടി, ഇറ്റ് വിൽ കം ടു ദ എൻറ്റയർ ക്രൂ ദെയർ. അത് പന്തലുകാരാണോ ഇന്ന ആളാണോ അന്ന ആളാണോ എന്നൊന്നും നോക്കൂല. ഫുഡോ എന്താന്ന് വെച്ചാൽ അത് കൊടുത്തിരിക്കും. ഞാൻ കാലിക്കറ്റിലേ അത് കണ്ടിട്ടുള്ളൂ. ബിക്കോസ് ഐ ഹാവ് വർക്ക്ഡ് അതർ പ്ലേസസ് ഓൾസോ. പലതവണ ഐ റിമെമ്പർ പെട്ടെന്ന് തിരക്കിട്ടിട്ട് എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ, ചിലപ്പോൾ ഞാൻ പേഴ്സ് വരെ എടുക്കാൻ മറന്ന സമയമുണ്ട്. അപ്പോൾ ഞാൻ സാധനം മേടിച്ചു കഴിഞ്ഞ് ബാഗിൽ നോക്കുമ്പോൾ പേഴ്സ് കാണത്തില്ല. അപ്പോൾ അയ്യോ ചേട്ടാ ഞാൻ മറന്നുപോയി, ഞാനെന്നാൽ ഇതിവിടെ വെച്ചേരാ. ഞാൻ ഇല്ല മാഡം അത് കൊണ്ടുവയ്ക്കുക, അല്ല ഞാൻ പൈസ തന്നിട്ടില്ല, അല്ല കൊണ്ടുവയ്ക്കുക മാഡം തിരിച്ച് തന്നാൽ മതി. അത് പറയുമ്പോൾ ഞാൻ ആലോചിക്കും ഇയാൾക്ക് എന്താ ഗ്യാരണ്ടി ഞാൻ തിരിച്ച്, ഞാൻ ആരാന്ന് പോലും ഇയാൾക്ക് അറിയില്ല. പക്ഷേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കാലിക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. വേറെ ഒരു രാജ്യത്ത് പോലും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ. ഇപ്പോൾ ഒരു ഈറ്റ് ഹബ്ബാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ കോട്ട

0: തോന്നുന്നു ദേ ജസ്റ്റ് ടേക്ക് ദ വന്ദേ ഭാരത് കം ഹിയർ ഓൺലി ടു ഗോ ജമ്പിങ് ഫ്രം വൺ റെസ്റ്റോറൻറ്റ് ടു ദി അതർ. കാരണം അത്രയ്ക്ക് നല്ല ഒരു റെസ്റ്റോറൻറ്റിലുള്ള ഫുഡല്ല മറ്റടുത്ത്, ടേസ്റ്റ് വ്യത്യാസം, പല പല ഇത്. അപ്പം പലതരത്തിലുള്ള ക്വിസീൻസ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. മലബാറിയൻ ഫുഡ് ഇത്രയും ടേസ്റ്റി ആയിട്ടും അതുവരെയും സ്വീകരിക്കുന്ന ഒരു ജനമാണ് നമുക്കിവിടെ ഉള്ളത്. ദേ ആർ റെഡി ടു ഗോ വിത്ത് ദി അതർ കൾച്ചേഴ്സ്, അതും അവർ ഇതേ എംബൈബ് ഇൻ ദം ഓൾ ദാറ്റ്, അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാലിക്കറ്റ് വന്നിട്ട് പിന്നെ ഷോപ്പിംഗ് ചെയ്യുക. എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ടാണ് ഇവിടുത്തെ ഒരു വലിയൊരു ടെക്സ്റ്റൈൽ ഷോപ്പ്, അവിടെയാണ് ആൾക്കാർ സ്ഥിരം വരുന്നത്. ഞാൻ അവരെ വിളിച്ച് പറയും എൻ്റെ ഇത്ര ഫ്രണ്ട്സ് കോട്ടയത്തുനിന്ന് വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഓണേഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ അവർ അവരോട് ചോദിക്കും ഭക്ഷണം കഴിക്കണ്ടേ, തൊട്ടപ്പുറത്തുള്ള റഹ്മത്തിൽ കയറ്റി ഭക്ഷണം കഴിപ്പിച്ചിട്ടാണ് അവരെ വിടുന്നത്. വിതൗട്ട് അവരോട് പേയ്മെന്റ് പോലും ചോദിക്കില്ല കേട്ടോ, ഇവരാണ് അതിന്റെ പേയ്മെന്റ് കൊടുക്കുന്നത്. ഭയങ്കര ഒരു അതിശയാ, കാരണം ഇവർ കച്ചവടം നടത്തുന്ന ഇരിക്കുന്ന ആൾക്കാർ നമുക്ക് ഭക്ഷണം മേടിച്ചു തന്ന് അത് അവരുടെ പ്രോഫിറ്റിൽ അത് കുറയാ, അങ്ങനത്തെ ഒന്നും അവർ ചിന്തിക്കാറ് പോലും ഇല്ല. അതുകൊണ്ട് തന്നെ പീപ്പിൾ ലവ് കമ്മിങ് ഹിയർ. ഐ ഹാവ് ഗ്രൂപ്പ്സ് കമ്മിങ് ഹിയർ ഇൻ ബിറ്റ്വീൻ, ലൈക്ക് യുനോ ബെന്നിയുടെ ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഹോട്ടലിൽ താമസിക്കും, മൂന്നാല് ദിവസം ഇവിടെ കറങ്ങി നടക്കും. എവിടെയാണ് ഷോപ്പിംഗ് ചെയ്യേണ്ടത് അവിടെയൊക്കെ ഷോപ്പ് ചെയ്തു പോകും. എനിക്ക് തോന്നുന്നത് കാലിക്കറ്റിലാണ് ഇപ്പോൾ നല്ലൊരു ഡെവലപ്മെൻറ്റ് ശരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് കുറേ കാര്യങ്ങളും ഉണ്ടല്ലോ നമുക്ക് ഡെവലപ്മെൻറ്റ് വരാൻ. വി ഹാവ് ദ ബാക്ക് വാട്ടേഴ്സ്, വി ഹാവ് ദ ബീച്ചസ്, വി ഹാവ് ദ മൗണ്ടൻസ്. ഇവിടെ ഇല്ലാത്ത ഒന്നും ഇല്ല, ഓൺലി തിങ് വി ഹാവ് ടു ഡെവലപ്പ് ഇറ്റ്, അത്രയേ ഉള്ളൂ. എൻ്റെ മോൻ ആക്ച്വലി ഹീസ് എൻ NID ഗ്രാജുവേറ്റ്. പുള്ളി ആദ്യം മൈക്രോസോഫ്റ്റിലായിരുന്നു വർക്ക് ചെയ്തത്. ഹി വാസ് ഇൻ ഹൈദരാബാദ്. ആ കൊറോണ ആയ സമയത്ത് പുള്ളി വർക്ക് ഫ്രം ഹോം തുടങ്ങി. അത് കഴിഞ്ഞ് പുള്ളി തിരിച്ച് മൈക്രോസോഫ്റ്റിൽ പോയിട്ടേ ഇല്ല, ബിക്കോസ് ഹീ സെഡ് ഐ ഡോണ്ട് വോണ്ട് ടു ഗോ. അപ്പോൾ റിസൈൻ ചെയ്തു മൈക്രോസോഫ്റ്റിന്. ഹി ഡസന്റ് വോണ്ട് ടു ഷിഫ്റ്റ് ഫ്രം കാലിക്കറ്റ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, സി ദ കൈൻഡ് ഓഫ് വർക്ക് ദറ്റ് യു ആർ ഡൂയിങ്, യു ക്യാൻ ഗെറ്റ് മോർ വർക്ക് ഇഫ് യു ഗോ ഔട്ട്സൈഡ് കേരള ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. ഷേ ഫോർ ഹിം ഹീ സെയിങ് അമ്മ ദിസ് ലക്ഷറി ഐ വിൽ നോട്ട് ഗെറ്റ് എനിവെയർ വേർ യു നോ യു പീപ്പിൾ ആർ നിയർ, മൈ ഓൾഡ് ടൈം സ്കൂൾ ഫ്രണ്ട്സ് ആർ നിയർ, ആൻഡ് ഈ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് വേറെ എങ്ങും കിട്ടത്തില്ല. ബിക്കോസ് കുറേ നാൾ അവൻ ബോംബെയിൽ ഉണ്ടായിരുന്നു, പിന്നെ ഹൈദരാബാദിൽ ഉണ്ടായിരുന്നു, കുറച്ച് ഡൽഹിയിലുണ്ടായിരുന്നു. ബട്ട് ഹീ സേസ് കാലിക്കറ്റ് ഇസ് മൈ ഹോം. എൻ്റെ മോള് ഷീ ഈസ് വർക്കിംഗ് ഇൻ വാൻകൂവർ. അവൾ ആക്ച്വലി ഒരു അർബൻ ഡിസൈനറാണ്. അങ്ങനെ അവൾ വാൻകൂവറിൽ പോയി. പക്ഷേ അവൾ എന്നും പറയും, മൈ അൾട്ടിമേറ്റ്ലി ഐ എം കമ്മിങ് ബാക്ക് ടു കാലിക്കറ്റ്, തിരിച്ച് കാലിക്കറ്റ് വരും, ഐ വിൽ ബി ഇൻ കാലിക്കറ്റ് എന്നാണ്. കാലിക്കറ്റിൽ എനിക്കുള്ള ഫ്രണ്ട്സ് ഇവരെല്ലാം പല രാജ്യങ്ങളിലും ഇവിടെ വന്ന് സെറ്റിലായത്, ഒന്നിലും മാരേജോടുകൂടി അല്ലെങ്കിൽ അവരുടെ വർക്ക് സംബന്ധമായിട്ട് ഇവിടെ വന്ന് സെറ്റിലായ ഒരു ഗ്രൂപ്പ് ഓഫ് വുമൻ ആണ്. ആൻഡ് വി ലവ് കാലിക്കറ്റ് ബിക്കോസ് നമ്മൾ സംസാരിക്കുമ്പോഴും എവ്രി വൺ, ലൈക്ക് ഐ ഹാവ് ഫ്രണ്ട്സ് ഹു ഹാവ് ബീൻ ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ മെട്രോ സിറ്റീസ്, അവർ പോലും കാലിക്കറ്റിനെ ദേ ഓൾസോ സേ, നമ്മുടെ ടോക്സിൽ അവരും പറയാറുണ്ട്, വി ഫീൽ വെരി മച്ച് ഹോം. നമ്മൾ യാത്രയ്ക്കൊക്കെ പോയി കഴിയുമ്പോൾ വിതിൻ 4 to 5 days വി ഫീൽ ലൈക്ക് കമ്മിങ് ബാക്ക് ടു കാലിക്കറ്റ്. കാരണം ആ ഒരു വാംത്ത് നമുക്ക് വേറെ എങ്ങും എല്ലാ രാജ്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് വരണം. അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം, നമ്മളുടെ ഫ്രണ്ട്സ്, നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി വേർ ദേ ഹാവ് ബീൻ വിത്ത് അസ്. ആൻഡ് ഐ ഡോണ്ട് നോ, അതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. വി ആർ ക്വൈറ്റ് റിലാക്സ്ഡ് ഹിയർ.
1: ആഡ്വഞ്ചേഴ്സ് പരിസരരംഗത്തും ഇവന്റ് മാനേജ്മെന്റ് രംഗത്തും പ്രശസ്തമായ സ്ഥാപനത്തിന്റെ സഹസ്ഥാപക സോഫി ലൂക്കോസ് ആണ് തന്റെ പ്രിയ നഗരത്തെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത്.
2: നഗരമേ നന്ദി. പുറമേ നിന്നെത്തിയവരെയും ചേർത്തുപിടിച്ച കോഴിക്കോടിനെക്കുറിച്ച് സ്നേഹപൂർവ്വം.

0: ആരോഗ്യം അമൂല്യം. ഇന്ന് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി ഉപയോഗവും ദന്താരോഗ്യവും, ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ക്രിയേറ്റീവ് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ ചീഫ് ഡെന്റൽ സർജൻ ഡോക്ടർ ദിവ്യശ്രീ കെ ടി.
1: മയക്കുമരുന്ന് ഉപയോഗം വായുടെയും പല്ലുകളുടെ ആരോഗ്യത്തെയും പല്ലുകളുടെ ഘടനയെയും ഗുരുതരമായി തന്നെ ബാധിക്കുന്നുണ്ട്. പ്രധാനമായും ചില ലക്ഷണങ്ങളാണ് മുന്നേ പ്രകടമാകുന്നത്. ഇതിൽ പല്ലുവേദന

0: വേദന, മോണരോഗങ്ങൾ, ഉമിനീരിന്റെ ഉൽപ്പാദനക്കുറവ് എന്നിവയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളെ ഓരോന്നായി നമുക്ക് നോക്കാം. ആദ്യത്തേത് വരണ്ട വായ അല്ലെങ്കിൽ സിറോസ്റ്റോമിയ. ഉമിനീരിന്റെ അളവ് കുറയുന്നതിന്റെ പ്രധാന കാരണം മയക്കുമരുന്നോ മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരിൽ പൊതുവെ വെള്ളം കുടിക്കുന്നത് കുറവായിരിക്കും. ഇത്തരക്കാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലത്തുള്ള പാനീയങ്ങളായിരിക്കും. ഉമിനീരിന്റെ അളവ് കുറയുന്നത് വായ വരളുന്നതിന് കാരണമാകുന്നു. ദന്തക്ഷയം ഉണ്ടാക്കുന്ന അണുക്കൾ അല്ലെങ്കിൽ ബാക്ടീരിയയെ നീക്കം ചെയ്യാൻ ഉമിനീര് വളരെ അത്യാവശ്യമാണ്. ഇത് കുറയുമ്പോൾ വായയിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. അടുത്ത കാരണം പല്ല് തേയ്മാനം, ടൂത്ത് ഗ്രൈൻഡിംഗ് അല്ലെങ്കിൽ ബ്രെത്സിസം എന്നും പറയുന്നു. കൊക്കെയിൻ, മെറ്റാഫെറ്റാമിൻ, എക്ടാസി, MDMA തുടങ്ങിയ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവരിൽ അബോധാവസ്ഥയിൽ പല്ലുകൾ തമ്മിൽ അമർത്തുകയോ ഉരസുകയോ ചെയ്യുന്ന ശീലം ഉണ്ടാകാം. ഇത് പല്ലുകൾ പൊട്ടിപ്പോകുന്നതിനും തേഞ്ഞു പോകുന്നതിനും കാരണമാകുന്നു. അടുത്തതായി പല്ല് ദ്രവിക്കൽ, ടൂത്ത് ഡീക്കെ. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരിൽ മധുരമുള്ള ഭക്ഷണങ്ങളോട് ആസക്തി കൂടുകയും വ്യതിശുചിത്വം, ദന്തശുചിത്വം, ഓറൽ ആൻഡ് പേഴ്സണൽ ഹൈജീൻ കുറയുകയും ഇതുമൂലം അതിവേഗത്തിൽ പല്ലുകൾ ദ്രവിക്കുന്നതിനും കാരണമാകുന്നു. അടുത്ത കാരണം മോണരോഗങ്ങൾ അല്ലെങ്കിൽ പെരിയോഡോണ്ടൽ ഡിസീസ്. മയക്കുമരുന്ന് ഉപയോഗം മോണകളിലേക്കുള്ള രക്തോട്ടത്തെ സാരമായി തന്നെ ബാധിക്കുന്നു. മോണകൾക്ക് വീക്കമുണ്ടാവുകയും ചെയ്യുന്നു. ഇത് എല്ലു തേയ്മാനവും മോണ ഇറക്കവും തുടങ്ങി പല്ലുകൾ ഇളകുന്നതിനും മോണയിൽ നിന്ന് രക്തം വരുന്നതിനും ഇടയാക്കുന്നു. അടുത്തതായി വായയിലെ അൾസർ അല്ലെങ്കിൽ ഓറൽ അൾസറേഷൻ. ചില ലഹരി വസ്തുക്കൾ വായയുടെ ഉൾഭാഗത്തോ മോണയിലോ വെച്ച് ഉപയോഗിക്കുമ്പോൾ വായിൽ വ്രണങ്ങൾ അഥവാ സോസ് ഉണ്ടാകാനും കോശങ്ങൾ നശിച്ചു പോകാനും സാധ്യതയാകുന്നു. അടുത്തതായി ഞാൻ പറയുന്നത് മെത്ത് മൗത്തിനെ കുറിച്ചാണ്. മെത്ത് മൗത്ത് എന്നാൽ മെത്താഫെറ്റാമീൻ MDMA എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ കണ്ടുവരുന്ന ഗുരുതരമായ പല്ലുക്ഷയത്തെയും മോണരോഗത്തെയും സൂചിപ്പിക്കുന്ന പേരാണ്. മെത്ത് വായ എന്നും മലയാളത്തിൽ ഇതിനെ അറിയപ്പെടുന്നു. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ കറുത്തതോ അഴുകിയതോ ആയ പല്ലുകൾ, ബ്ലാക്ക് ആൻഡ് ടീത്ത്, എളുപ്പത്തിൽ പൊട്ടിപ്പോകുന്ന പല്ലുകൾ, രക്തസ്രാവമുള്ള മോണകൾ എന്നിവയാണ്. ഈ അവസ്ഥ വളരെ വേഗത്തിൽ പല്ലുകളെ നശിപ്പിക്കുകയും ഒടുവിൽ പല്ലുകൾ പൂർണമായും കൊഴിഞ്ഞു പോകാൻ ഇടയാക്കുകയും ചെയ്യുന്നു. മെത്ത് മൗത്തിന്റെ പ്രധാന കാരണങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഉമിനീര് കുറയുന്നതും അമിതമായ സമ്മർദ്ദം മൂലം പല്ലുകൾ കടിക്കുന്നതും വായുടെ ശുചിത്വക്കുറവും അമിതമായ മധുരപാനീയങ്ങളോടുള്ള ആസക്തിയും എന്നിവയാണ്. ഇത്തരം ഗുരുതരമായ ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ന് June 26 ഇന്റർനാഷണൽ ഡേ ഫോർ ഡ്രഗ് അബ്യൂസ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ബോധവൽക്കരണ ക്ലാസുകളും ക്യാമ്പയിനുകളും സംഘടിപ്പിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കാളിയാകാം. നന്ദി, നമസ്കാരം.
1: ലഹരി ഉപയോഗവും ദന്താരോഗ്യവും ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ദിവ്യശ്രീ KT.

0: പാട്ടുപെട്ടിക്കാലം. ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: വിധി എന്ന നാടകത്തിൽ നിന്ന് ഒരു ഗ്രാമഫോൺ നാടകഗാനം. ഗാനമാലപിച്ചത് പിന്നീട് സംഗീത സംവിധായകനായി മാറിയ കെ പി രവി എന്ന രവീന്ദ്രൻ, കൂടെ കെ കെ യശോദ. ഗാനരചന സുഗതൻ കൂർക്കഞ്ചേരി, സംഗീതം എം എസ് ബാബു.

0: നിങ്ങൾ കേട്ട ഗ്രാമഫോൺ നാടകഗാനം പാടിയത് കെ കെ യശോദയും കെ പി രവിയും, രചന സുഗതൻ കൂർക്കഞ്ചേരി, സംഗീതം എം എസ് ബാബുരാജ്.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.

0: കൃഷിദീപം.
1: റംബൂട്ടാൻ, പുലോസാൻ എന്നിവയ്ക്ക് മഴക്കാലത്ത് കുമിൾ രോഗബാധ മൂലം കായയുടെ ഞെടുപ്പ് ഭാഗത്ത് കറുപ്പ് നിറം ബാധിച്ച് പൊഴിയാറുണ്ട്. കുമിൾ രോഗ പ്രതിരോധത്തിനായി മുൻകൂറായി സ്യൂഡോമോണസ് 30 ഗ്രാം അല്ലെങ്കിൽ ബാസിലസ് സബ്റ്റിലസ് 30 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന ക്രമത്തിൽ കലക്കി നോൺ അയോണിക് അഡ്ജുവന്റ് ചേർത്ത് വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്യാവുന്നതാണ്.
2: അരിനെല്ലിക്ക വിത്ത് വഴിയും തണ്ടുമുറിച്ചു നട്ടും പതിവച്ചും ഒട്ടിച്ചും പുതിയ ചെടികൾ ഉണ്ടാക്കാം. വിത്തുകൾ നട്ടാൽ കായ്ക്കാൻ 7-8 വർഷമെടുക്കും. മറ്റു മാർഗങ്ങളാണ് സ്വീകരിക്കുന്നതെങ്കിൽ 2-3 വർഷം കൊണ്ട് കായ്ക്കും. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം തൈ നടാൻ. എല്ലാത്തരം മണ്ണിലും ഇത് വളരും. നല്ല നീർവാർച്ചയും ജൈവാംശവുമുള്ള മണ്ണാണ് ഏറ്റവും ഫലപ്രദം. നിലം നന്നായി കിളച്ചൊരുക്കി കുമ്മായം ചേർത്ത ശേഷം 1 ആഴ്ച കഴിഞ്ഞ് 5x5 മീറ്റർ അകലത്തിൽ കുഴികളെടുത്ത് ട്രൈക്കോഡെർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകം അടിവളമായി ചേർത്ത് തൈകൾ നടാം. തുടർന്നും ജൈവവളങ്ങൾ മാത്രം നൽകിയാൽ മതി. ട്രൈക്കോഡെർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവയെല്ലാം നൽകാം. ജൈവവളം 10 കിലോ വരെ ഒരു ചെടിക്ക് നൽകാവുന്നതാണ്.

0: കൃഷി ദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: അസാപ് കേരളയുടെ മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജൂൺ 27 തൊഴിൽ മേള നടക്കും.

0: താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നാളെ ജൂൺ 27 രാവിലെ 10 ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളും സഹിതം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ പറയാം. 9495999704. നല്ലൂർനാട് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മൾട്ടിപർപ്പസ് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 2 തസ്തികകളിലേക്കാണ് നിയമനം. ഒരു തസ്തികയിലേക്ക് 7 പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. 2 തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവുമാണ് വേണ്ടത്. താല്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും മാനന്തവാടി ബ്ലോക്ക് പരിധിയിലുള്ള CDS സാക്ഷ്യപ്പെടുത്തിയ കത്തും സഹിതം ജൂലൈ 4 രാവിലെ 10:30 സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കെത്തണം. ഫോൺ നമ്പർ 8281212702. വയനാട് മീനങ്ങാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യൻ, ഡ്രൈവർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, സെക്യൂരിറ്റി, മൾട്ടിപർപ്പസ് വർക്കർ, ക്ലീനിംഗ് സ്റ്റാഫ് തസ്തികകളിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് BSc MLT അല്ലെങ്കിൽ DMLTയും പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. ഡ്രൈവർ തസ്തികയിൽ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും 5 പ്രവൃത്തി പരിചയവും വേണം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള DCA വേണം. സെക്യൂരിറ്റി തസ്തികയിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും മികച്ച ശാരീരിക ക്ഷമതയും ഉണ്ടായിരിക്കണം. വിമുക്ത ഭടന്മാർക്ക് മുൻഗണന. മൾട്ടിപർപ്പസ് വർക്കർക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും മികച്ച ശാരീരിക ക്ഷമതയുമാണ് യോഗ്യത. ക്ലീനിംഗ് സ്റ്റാഫിന് 7 വിജയവും മികച്ച ശാരീരിക ക്ഷമതയുമാണ് വേണ്ടത്. മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ലഭിക്കും. താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും ബയോഡാറ്റയും സഹിതം ജൂൺ 30 രാവിലെ 9 മീനങ്ങാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നേരിട്ടെത്തണം. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ 0493624720. മലപ്പുറം മങ്കട സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഒഴിവുള്ള നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള അഭിമുഖം ജൂൺ 29 രാവിലെ 11 മങ്കട സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ നടക്കും. 10 ആശുപത്രികളിൽ സമാന തസ്തികകളിൽ ജോലി ചെയ്ത പ്രവൃത്തി പരിചയവുമാണ് അടിസ്ഥാന യോഗ്യത. സർക്കാർ ആശുപത്രിയിൽ നിന്ന് നഴ്സിംഗ് അസിസ്റ്റന്റ് തസ്തികയിൽ നിന്ന് വിരമിച്ച 60 താഴെയുള്ള അപേക്ഷകരുടെ വിദ്യാഭ്യാസ യോഗ്യത 7 നിജപ്പെടുത്തിയിട്ടുണ്ട്. കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകുമ്പോൾ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ഫോട്ടോ പതിച്ച ഏതെങ്കിലും ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയും ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ പറയാം. 0493323927.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8
5: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
7: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
0: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയാകും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക കരാർ ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തര LPG വിതരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 2500 രൂപ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ദേശീയതല ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ. നോക്കൌട്ട് യോഗ്യത നേടി നെതർലൻഡ്സും ജപ്പാനും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക പങ്കാളിത്തവും വ്യാപാര കരാറും ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലണ്ടനിൽ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറം യുകെ ഇന്ത്യ വീക്കിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഇതുവരെ ഒപ്പുവെച്ചതിൽ വെച്ച് ഏറ്റവും സമഗ്രമായ കരാറാണ് യുകെയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആഗോള വെല്ലുവിളികളെ നേരിടുന്നതിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ആവശ്യകത അനിവാര്യമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ദക്ഷിണ കൊറിയയിൽ ജെജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ആഗോള സുസ്ഥിരത ഉറപ്പാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: The global south should be enabled with greater capacity and greater opportunities. This would also create new factors of global growth and provide global goods through common and shared endeavors. We cannot rely on a few to uphold rules and norms. The world must take more control over its own future.
0: ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി അവബോധം സൃഷ്ടിക്കാനും മുഴുവൻ ജനങ്ങളെയും ലഹരിക്കെതിരായ പ്രവർത്തനത്തിൽ അണിനിരത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്ന് കൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി മാഫിയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിക്കും. ജമ്മു ഗുവാഹത്തി എന്നിവിടങ്ങളിലെ NCP മേഖലാ ഓഫീസുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. ദേശീയതലത്തിൽ ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. രാജ്യത്തെ വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം പകർന്ന് ആഭ്യന്തര LPG വിതരണത്തിൽ കേന്ദ്ര സർക്കാർ ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
2: ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് തടസ്സം നീങ്ങിയതോടെ രാജ്യത്ത് പാചകവാതക ലഭ്യത മെച്ചപ്പെട്ട സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ഗാർഹികേതര LPG വിതരണം പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് മുമ്പുള്ള അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. പ്രതിസന്ധിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ബൾക്ക് LPG വിതരണം മുൻപുണ്ടായിരുന്ന ഉപയോഗത്തിന്റെ 50% തോതിലാണ് അനുവദിക്കുക. LPG നിർമ്മാണത്തിനായി C3 C4 സ്ട്രീമുകൾ പൂർണ്ണമായി വകമാറ്റി ഉപയോഗിക്കണം എന്ന ഉത്തരവ് പിൻവലിച്ചു. പ്രതിദിന LPG ഉൽപാദനം 40 TMT കുറയില്ലെന്ന് ഉറപ്പാക്കിക്കൊണ്ടായിരിക്കും നടപടി. അതേസമയം PNG കണക്ടിവിറ്റി വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ നിരക്കുകൾ പ്രകാരം 36 പേജുള്ള പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 1500 രൂപയിൽ നിന്ന് 2500 രൂപയായി ഉയരും. 60 പേജുള്ള

0: സാധാരണ പാസ്പോർട്ടിന്റെ നിരക്ക് 2000 രൂപയിൽ നിന്ന് 3500 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ പാസ്പോർട്ട് ഭേദഗതി ചട്ടങ്ങൾ അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തൽക്കാൽ സംവിധാനത്തിലൂടെ 36 പേജിന്റെ പാസ്പോർട്ട് എടുക്കാൻ ഇനി മുതൽ 5000 രൂപയും 60 പേജിന്റെ പാസ്പോർട്ടിന് 6000 രൂപയും ചെലവ് വരും. പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്താൽ പകരം പുതിയത് ലഭിക്കുന്നതിനുള്ള ഫീസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിനായി 36 പേജുള്ള പാസ്പോർട്ടിന് 5000 രൂപയും 60 പേജുള്ളതിന് 6000 രൂപയുമാണ് ഈടാക്കുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: യു എൻ സെക്രട്ടറി ജനറലിന്റെ പ്രത്യേക പ്രതിനിധിയായ നെതർലൻഡ്സ് രാജ്ഞി മാക്സിമയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ വിപ്ലവം സാമ്പത്തിക സേവനങ്ങൾ ലളിതവും ചെലവ് കുറഞ്ഞതുമാക്കുന്നത് എങ്ങനെയെന്ന് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഡിജിറ്റൽ രംഗത്തെ ഇന്ത്യയുടെ വിജയകരമായ അനുഭവങ്ങൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുമായി പങ്കുവയ്ക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം 21 നടന്ന നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ പരിശോധിക്കാൻ അവസരമൊരുക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഉത്തരസൂചികകൾ www.neet.india.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണെന്നും ഈ മാസം 28 വരെ ഓരോ ചോദ്യത്തിനും 200 രൂപ വീതം ഫീസ് അടച്ച് വിദ്യാർത്ഥികൾക്ക് പരാതികൾ ഉന്നയിക്കാമെന്നും NTA അറിയിച്ചു. പരാതി അംഗീകരിക്കപ്പെടുകയാണെങ്കിൽ ഫീസ് പൂർണ്ണമായും തിരികെ നൽകും. കൂടാതെ പുനഃപരീക്ഷ എഴുതിയവർക്ക് ഫീസ് റീഫണ്ട് നൽകുന്നതിനായി തങ്ങളുടെ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നതിനും പുതുക്കുന്നതിനുമുള്ള പോർട്ടലും NTA സജ്ജമാക്കിയിട്ടുണ്ട്. ബാങ്ക് വിവരങ്ങൾ പുതുക്കാനുള്ള അവസാന തീയതി ഈ മാസം 30. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ വമ്പന്മാരെ ഞെട്ടിച്ചും ആവേശ പോരാട്ടങ്ങൾ സമ്മാനിച്ചും ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാന ദിനങ്ങളിലേക്ക്. ഗ്രൂപ്പ് ഇയിൽ നിന്ന് ജർമ്മനിയും ഐവറി കോസ്റ്റും ഗ്രൂപ്പ് എഫിൽ നിന്ന് നെതർലൻഡ്സും ജപ്പാനും നോക്കൌട്ട് റൗണ്ടിലേക്ക് യോഗ്യത നേടി. ഒരു റിപ്പോർട്ട്.
2: ഇന്നലെ രാത്രി നടന്ന നിർണായക മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനിയെ 1-2 കട്ടിമറിച്ചാണ് ലാറ്റിനമേരിക്കൻ പോരാളികളായ ഇക്വഡോർ ലോകകപ്പിലെ ആദ്യ ജയം സ്വന്തമാക്കിയത്. ഇതേ ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് എതിരില്ലാത്ത 2 കുറസോവയെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് എഫിൽ ടുണീഷ്യയെ 1-3 ഡച്ച് പട തകർത്തത്. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ജപ്പാനും സ്വീഡനും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ഡിയിലെ അവസാന മത്സരങ്ങളിൽ ഇപ്പോൾ അമേരിക്ക തുർക്കിയെയും പരാഗ്വെ ഓസ്ട്രേലിയയെയും നേരിടുകയാണ്. ഇന്ന് രാത്രി 12:30 കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസും എർലിംഗ് ഹാലൻഡിന്റെ നോർവേയും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം ലോകകപ്പിൽ അരങ്ങേറും. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
0: ICC വനിതാ 2020 ലോകകപ്പിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് 5 ജയം. ബംഗ്ലാദേശ് ഉയർത്തിയ 137 റൺ വിജയലക്ഷ്യം 19 ബാക്കി നിൽക്കെ 5 നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. രണ്ടാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക നെതർലൻഡ്സിനെ 88 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുവരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117000 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം മറ്റന്നാൾ നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 188. 1520 പേർക്ക് പരിക്കേറ്റു. 200 പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണുണ്ടായത്. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക കരാർ ആഗോള സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ആഭ്യന്തര LPG വിതരണത്തിൽ ഇളവുകൾ പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ, വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. പുതിയ പാസ്പോർട്ടിനും പുതുക്കലിനും ഫീസ് 2500 രൂപ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ദേശീയതല ഓൺലൈൻ ലഹരി നിർമ്മാർജ്ജന പക്ഷാചരണത്തിന് ഇന്ന് തുടക്കം. ലഹരിക്കെതിരായ ബോധവൽക്കരണ റാലി മുഖ്യമന്ത്രി BD സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ അട്ടിമറിച്ച് ഇക്വഡോർ നോക്കൌട്ട് യോഗ്യത നേടി.

0: നെതർലൻഡ്സും ജപ്പാനും. വാർത്തകൾ കഴിഞ്ഞു, അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
1: ആകാശവാണി കോഴിക്കോട്. ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
2: ഒരു അംഗത്തിനുള്ള തയ്യാറെടുപ്പ് പോലെയുണ്ടല്ലോ.
3: യെസ്, സംതിങ് ലൈക്ക് ദാറ്റ്. ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ. ഐ ഹാവ് ഗസ് ഫോർ ലഞ്ച്, ഗോട്ട് ടു കുക്ക് സംതിങ് സ്പെഷ്യൽ. ഉച്ചഭക്ഷണത്തിന് വിരുന്നുകാരുണ്ട്, എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണം. ഗോട്ട് ടു കുക്ക് സംതിങ് സ്പെഷ്യൽ.
2: ടു കുക്ക് എന്നാൽ പാചകം ചെയ്യുക എന്നല്ലേ.
3: കുക്ക്, COOK, കുക്ക്, പാചകം ചെയ്യുക, വേവിക്കുക. സന്ദർഭമനുസരിച്ച് പുഴുങ്ങുക എന്നും പറയാം.
2: കുക്ക് പൊട്ടേറ്റോസ്, ഉരുളക്കിഴങ്ങ് വേവിക്കുക അഥവാ പുഴുങ്ങുക അല്ലേ.
3: ഹിയർ കുക്ക് ഈസ് എ വെർബ്, അതായത് ക്രിയ. കുക്കിംഗ് ആണ് കണ്ടിന്യൂസ് ടെൻസ്. COOKING, കുക്കിംഗ്. പാസ്റ്റ് ടെൻസ് അഥവാ ഭൂതകാലം കുക്ഡ്, COOKED, കുക്ഡ്.
2: നീ ഫ്രീ ആയിരിക്കുമോ എന്നറിയാൻ ഞാൻ ഫോൺ ചെയ്തിരുന്നു, നീ കോൾ എടുത്തില്ല.
3: ഐ വാസ് ബിസി കുക്കിംഗ്, ദാറ്റ് വാസ് വൈ ഐ കുഡ് നോട്ട് അറ്റൻഡ് യുവർ കോൾ. ഞാൻ പാചകത്തിന്റെ തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് നിന്റെ കോൾ എനിക്ക് എടുക്കാൻ സാധിക്കാതിരുന്നത്. ഐ വാസ് ബിസി കുക്കിംഗ്, ദാറ്റ് വാസ് വൈ ഐ കുഡ് നോട്ട് അറ്റൻഡ് യുവർ കോൾ.
2: വാട്ട് ആർ യു കുക്കിംഗ്, താങ്കൾ എന്താണ് പാചകം ചെയ്യുന്നത്? വാട്ട് ആർ യു കുക്കിംഗ്?
3: ഐ എം കുക്കിംഗ് ബിരിയാണി, ഞാൻ ബിരിയാണി ഉണ്ടാക്കുകയാണ്. ഐ എം കുക്കിംഗ് ബിരിയാണി.
2: ഹാവ് യു കുക്ക്ഡ് ദ ചിക്കൻ, ചിക്കൻ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ചിക്കൻ വേവിച്ചുവോ? ഹാവ് യു കുക്ക്ഡ് ദ ചിക്കൻ?
3: യെസ്, ഐ കുക്ക്ഡ് ദ ചിക്കൻ ഇൻ ദ മോർണിംഗ്, ചിക്കൻ രാവിലെ തന്നെ വേവിച്ചു വച്ചു. ഐ കുക്ക്ഡ് ദ ചിക്കൻ ഇൻ ദ മോർണിംഗ്.
2: പാചകം ചെയ്യുന്ന വ്യക്തിയെയും കുക്ക് എന്നല്ലേ പറയുക?
3: അതെ, ആസ് എ നൗൺ കുക്ക് മീൻസ് ദ പേഴ്സൺ ഹു കുക്സ്. പാചകക്കാരനായാലും പാചകക്കാരിയായാലും കുക്ക് എന്നാണ് പറയുക.
2: അതായത് ജെൻഡർ ന്യൂട്രൽ ആണ് കുക്ക് എന്ന നാമം. കുക്ക് എന്ന വാക്കില്ലേ,
3: കുക്ക് ചെയ്യാൻ അതായത് പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രമാണ് കുക്ക, COOKER, കുക്ക. കുക്ക് ഇസ് എ ടൈപ്പ് ഓഫ് വെസൽ യൂസ്ഡ് ഫോർ കുക്കിംഗ്. ഫോർ എക്സാമ്പിൾ, പ്രഷർ കുക്കർ. ആ കുക്ക് കുക്സ് റൈസ് ഇൻ എ പ്രഷർ കുക്കർ.
2: ഞങ്ങളുടെ പാചകക്കാരൻ ചോറ് പ്രഷർ കുക്കറിൽ ആണ് വേവിക്കുന്നത്.
3: ആ കുക്ക് കുക്സ് റൈസ് ഇൻ എ പ്രഷർ കുക്കർ.
2: പാചകത്തിന് ഉപയോഗിക്കുന്ന സ്റ്റൗവിന് കുക്കർ എന്ന് പറയാറുണ്ടോ?
3: ഉവ്വല്ലോ, പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന നിലയിൽ ചില ഇടങ്ങളിൽ കിച്ചൺ സ്റ്റവ്, കുക്കിംഗ് റേഞ്ച് മുതലായ ഉപകരണങ്ങളെ കുക്ക എന്ന് പറയാറുണ്ട്. പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി. കുക്കിംഗ് എന്ന പദത്തിന് ഭക്ഷണപാചകവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരർത്ഥം കൂടിയുണ്ട്, ഒരു സ്ലാങ് അഥവാ അനൗപചാരിക പദപ്രയോഗം. എന്താണ് സംഭവിക്കുന്നത്, എന്താണ് പദ്ധതി, വാട്ട് ഇസ് ഹാപ്പനിങ്, വാട്ട് ഇസ് ഗോയിങ് ഓൺ എന്ന അർത്ഥത്തിൽ വാട്ട് ഇസ് കുക്കിംഗ് എന്ന് ചോദിക്കാറുണ്ട്. ഐ ഫീൽ സംതിങ് ഇസ് കുക്കിംഗ് ഇൻ ദി ഓഫീസ്.
2: ഓഫീസിൽ എന്തോ സംഭവിക്കുന്നു എന്ന് എനിക്ക് ഒരു തോന്നൽ.
3: ഐ ഫീൽ സംതിങ് ഇസ് കുക്കിംഗ് ഇൻ ദി ഓഫീസ്. ഹേയ്, യു ഓൾ സീം ടു ബി ഇൻ എ ജോളി മൂഡ്, വാട്ട്സ് കുക്കിംഗ്?
2: എല്ലാവരും നല്ല ജോളി മൂഡിലാണല്ലോ, എന്താണ് നടക്കുന്നത്?
3: യു ഓൾ സീം ടു ബി ഇൻ എ ജോളി മൂഡ്, വാട്ട്സ് കുക്കിംഗ്?
1: English Matters, presented by Smita Manikoth.

0: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
1: സാറേ, ബെഞ്ചമിൻ സാറേ, അറിഞ്ഞാ നമ്മുടെ കറുപ്പമാഷ് മരിച്ചു. വീട്ടിലേക്ക് തിരക്കിട്ട് വന്ന ഒറ്റക്കൊമ്പം പറഞ്ഞു. ആകെ രണ്ടു വട്ടമേ നേരിൽ കണ്ടിട്ടുള്ളൂവെങ്കിലും വളരെ അടുത്ത ബന്ധുവിന്റെ മരണവാർത്ത കേട്ടതുപോലെ ബെഞ്ചമിൻ വിഷമിച്ചുപോയി. ജീവിതത്തെ അവനവനിലേക്ക് ചുരുക്കാത്ത അപൂർവം മനുഷ്യരിൽ ഒരാളായി തോന്നിയിട്ടുണ്ട്. അയാൾ വലിയൊരു സമൂഹമാണ്. സത്യത്തിൽ ആരാണ് കറുപ്പൻ? ദേശത്തിന്റെ ഓർമ്മയെന്നാണോ പറയേണ്ടത്? അങ്ങനെയെങ്കിൽ ആ ഓർമ്മകൾ ഇല്ലാതാവുമ്പോൾ എഴുതാൻ വിട്ടുപോയ വെള്ളത്താളുകൾ നിറഞ്ഞ ഒരു പുസ്തകം മുന്നിലേക്ക് വിടർന്നു വന്നതുപോലെയാകില്ലേ ലോകം? അധികമൊന്നും ശേഷിപ്പിക്കാതെ കടന്നുപോയ കുഞ്ഞുമാക്കോതയും കുടുംബവും കൂടിയാണ് മണ്ണിനടിയിലേക്കും മറവിയിലേക്കും മാഞ്ഞില്ലാതാകുന്നത്. ഒരാൾ മരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു നില കൂടി എടുത്തു മാറ്റപ്പെടുന്നു. പൊതുവേ മനുഷ്യജീവിതത്തിനൊരു നിയതമായ ക്രമമോ ആകൃതിയോ ഉണ്ട്. ഓരോരുത്തരും അവനവന്റെ ആ പരിസരത്തുനിന്ന് മാറാതെ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് നിശ്ചിതമായ ആകൃതികളെ വെടിഞ്ഞ് മനസ്സുപോലും സഞ്ചരിക്കാത്തത്? മാറാനും പരിണമിക്കാനും ഒരു ആയുഷ്കാലം പോരാതെ വരുമോ മനുഷ്യന്? മരിച്ചോടത്തൊന്ന് പോകണ്ടേ സാറേ? എപ്പോഴാ അടക്ക്? ഉച്ച തിരിഞ്ഞിട്ടാണ്, വീട്ടിൽ തന്നെ. കുഴിച്ചിട്ടാ മതി എന്ന് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. ബെഞ്ചമിൻ മിണ്ടിയില്ല. നമ്മ കണ്ടതിന് ശേഷം ആള് പിന്നെ തലപൊക്കിയിട്ടില്ലെന്നാണ് കേട്ടത്. മയക്കം തന്നെയായിരുന്നത്രേ. ഉച്ചതിരിഞ്ഞിട്ട് പോവാം, അതുപോരെ മതി. പുസ്തകാലമാരയുടെ ഒഴിഞ്ഞയിടത്ത് വച്ചിരുന്ന കളിപ്പാട്ടത്തിലേക്കാണ് നോട്ടം പോയത്. പഴയകാലത്ത് നിന്നിറങ്ങി വന്ന ചെണ്ടകുട്ടുന്ന കാപ്പിരി. ബെഞ്ചമിൻ അതെടുത്ത് തിരിച്ചും മറിച്ചും പരിശോധിച്ചു. ജീവനില്ലാത്ത പദാർത്ഥങ്ങളും ചിലപ്പോൾ വല്ലതും പറഞ്ഞെന്നിരിക്കുമെന്നൊരു വിചാരം മനസ്സിലൂടെ കടന്നുപോയി. അത് തന്നപ്പോൾ വില്യമച്ചനും അങ്ങനെയാണ് പറഞ്ഞത്. ചിലപ്പോൾ അചേതന വസ്തുക്കളിൽ നിന്നും എന്തെങ്കിലും കിട്ടിയേക്കും. അവസാനത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ണിച്ചക്കൻ വില്യമച്ചനാ കളിപ്പാട്ടം കൊടുത്തത് എന്തിനാകും? അതിലൂടെ അയാളെന്തോ വിനിമയം ചെയ്യാൻ ശ്രമിച്ചിരുന്നു എന്ന് തന്നെ തോന്നുകയാണ്. ആ വരവിന് തൊട്ടുമുമ്പ് ഉണ്ണിച്ചക്കൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മരിച്ചുപോയ കുഞ്ഞുണ്ണിയുടെ അസ്ഥി ശേഖരിച്ചിരുന്നത് ബെഞ്ചമിൻ ഓർമ്മ വന്നു. അങ്ങനെയെങ്കിൽ മരിച്ചുപോയ ഏതോ ഒരു മനുഷ്യൻ ശേഷിപ്പിച്ച പദാർത്ഥം തന്നെയായിരിക്കും ഈ ചെണ്ടകൂട്ടുന്ന കാപ്പിരിയും. അയാൾ നചികേതസിനെപ്പോലെ മരണദേവന്റെ കൊട്ടാരത്തിലേക്കായിരിക്കും പോയതെന്നാണ് പുരോഹിതൻ പറഞ്ഞത്. മനോരോഗത്തിന് ചികിത്സയിൽ കഴിയുന്ന ഒരാളുടെ വചനമാണെങ്കിലും തീരെ അസ്വാഭാവികമായോ അസത്യമായോ അനുഭവപ്പെട്ടില്ലെന്നതാണ് സത്യം. ഇതെന്തിനാണ് തനിക്ക് തരുന്നത് എന്ന് ചോദിച്ചപ്പോൾ പ്രയോജനപ്പെട്ടേക്കുമെന്ന് തോന്നിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നുവച്ചാൽ താൻ അന്വേഷിക്കുന്ന കേസിന് തുമ്പുണ്ടാക്കാൻ ഈ കളിപ്പാട്ടം ഉപയോഗപ്പെടുമെന്ന് തന്നെയല്ലേ? അയാൾ അതിലേക്ക് മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചുകൊണ്ട് നോക്കി. കടന്നുപോയ കാലം അതിൽ വല്ലതും സംഭരിച്ചു വച്ചിട്ടുണ്ടാകുമോ? അതുപയോഗിച്ചിരുന്ന കുട്ടിയുടെ കൈവശമാണത് കിട്ടിയിരുന്നതെങ്കിൽ ഓർമ്മകളുടെ വലിയൊരു സഞ്ചയിക തന്നെ തുറന്നു കിട്ടുമായിരുന്നു. ചിലപ്പോൾ ചരിത്രത്തിലേക്ക് തുറക്കുന്നൊരു വാതിലാകാനും മതി. ബെഞ്ചമിന് ചെറിയൊരു കൗതുകം തോന്നി. അയാൾ കളിപ്പാട്ടം പൊതിഞ്ഞെടുത്ത് പുറത്തേക്കിറങ്ങി. കുഞ്ഞുമാക്കോതയുടെ അവശേഷിക്കുന്ന ബന്ധു കോദ വലിയൊരു ദുരന്തം വരാൻ പോകുന്നു എന്ന മട്ടിലാണ് ബെഞ്ചമിനെ സ്വീകരിച്ചത്. അയാൾ കുഞ്ഞുമാക്കോതയെക്കുറിച്ച് ചോദിച്ചപ്പോഴെല്ലാം ഇതൊക്കെ എന്തിനാണ് ചോദിക്കുന്നത് എന്ന ഭാവമായിരുന്നു അവർക്ക്. ചീരയെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ വെറുപ്പുകൊണ്ടവരുടെ സ്വതയെ ചുളിഞ്ഞ മുഖം കൂടുതൽ വിരൂപമായി.
2: ഏരണം കെട്ടോൾ, ആണുങ്ങളെ കൊല്ലിക്കാൻ നടക്കണ ശാപം.
0: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.
3: ആകാശവാണി കോഴിക്കോട്.

ഗാന്ധി മാർഗം. ആഹാരശീലങ്ങളെക്കുറിച്ചുള്ള ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകളാണ് നാം പരിശോധിക്കുന്നത്. ചൂടുവെള്ളത്തിൽ തേൻ ചേർത്ത് കഴിക്കുന്ന എൻ്റെ ശീലമായി

ആരംഭിച്ചിട്ട് 4 വർഷത്തിലധികമായി. എന്തായാലും അതുകൊണ്ട് കാര്യമായ അസുഖമൊന്നും ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. മനുഷ്യത്വപരമായ കാരണങ്ങളാൽ തേൻ ഉപയോഗത്തെ സംബന്ധിച്ച് ചില തടസ്സവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാശ്ചാത്യ രീതിയിൽ തേൻ ശേഖരിക്കുന്നത് കൂടുതൽ വൃത്തിയായ രീതിയിലും നേരത്തെ പറഞ്ഞ എതിർപ്പിനധികം ഇടമില്ലാത്ത തരത്തിലുമാണെങ്കിലും ആ തടസ്സവാദത്തിൽ കഴമ്പുണ്ടെന്ന് ഞാൻ സമ്മതിക്കുന്നു. അങ്ങനെ യുക്തിയുടെ കാര്യത്തിൽ ഞാനൊരു കർക്കശ നിലപാട് കൈക്കൊള്ളുകയാണെങ്കിൽ ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന പലതും ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന് ഭയക്കുന്നു. പക്ഷേ ജീവിതം അത്രയും കർക്കശമായ യുക്തിയുടെ അടിസ്ഥാനത്തിലല്ലോ മുന്നോട്ട് നീങ്ങുന്നത്. അതൊരു ജൈവപരമായ വളർച്ചയാണ്, പലപ്പോഴും അനിയന്ത്രിതമായ വളർച്ച. ആ വളർച്ചയിൽ ജീവിതം അതിൻ്റേതായ നിയമങ്ങളും യുക്തികളും രൂപപ്പെടുത്തുന്നു. പാശ്ചാത്യ ഡോക്ടർമാർ അതിന് കനത്ത വില ചുമത്തുന്നു. അവരിൽ ഭൂരിഭാഗവും പഞ്ചസാരയുടെ ഉപയോഗത്തെ നിരാകരിക്കുകയും ശർക്കരയേക്കാളും പഞ്ചസാരയേക്കാളും മെച്ചമാണ് തേൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നു. വൈദ്യശാസ്ത്രത്തിൻ്റെ നിഗമനപ്രകാരം പഞ്ചസാരയേക്കാൾ ഭക്ഷണ മൂല്യത്തിൽ എന്തുകൊണ്ടും മെച്ചമാണ് ശർക്കര. ഇപ്പോൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നതുപോലെ ഗ്രാമീണർ ശർക്കര ഉൽപ്പാദിപ്പിക്കുന്നത് അവസാനിപ്പിക്കുകയാണെങ്കിൽ അവരുടെ കുട്ടികൾക്കുള്ള മുഖ്യമായ ഒരു അനുബന്ധ ഭക്ഷണം നഷ്ടപ്പെടുകയാവും ഫലം. മുതിർന്നവർക്ക് ഒരുപക്ഷെ ശർക്കരയില്ലാതെ കഴിയാമായിരിക്കാം. പക്ഷെ കുട്ടികൾക്ക് അവരുടെ നഷ്ടപ്പെടുന്ന കായിക ശേഷി വീണ്ടെടുക്കാൻ ശർക്കര സഹായകമാകും. ഗ്രാമത്തിൽ നിലനിർത്താൻ കഴിഞ്ഞാൽ തീർച്ചയായും പുറത്തേക്ക് ഒഴുകുന്ന കോടിക്കണക്കിന് രൂപ ഗ്രാമങ്ങളിൽ തന്നെ നിലനിർത്താനാവും. അധികം പഴവർഗ്ഗങ്ങൾ കഴിച്ചിട്ടുള്ള മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ്. 6 വർഷത്തോളം പഴങ്ങളും അണ്ടിവർഗ്ഗങ്ങളും മാത്രം കഴിച്ചാണ് ഞാൻ ജീവിച്ചത്. സാധാരണയുള്ള ഭക്ഷണത്തിൽ തന്നെ പഴങ്ങൾ ഇഷ്ടംപോലെ ഞാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഞാൻ ഇത് എഴുതുമ്പോൾ ഇന്ത്യയിലെ പ്രത്യേക അവസ്ഥ എൻ്റെ ഉള്ളിലുണ്ട്. നമ്മുടെ വൈവിധ്യമാർന്ന കാലാവസ്ഥയും പഴവർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെയും പാലിൻ്റെയും ലഭ്യതയും കണക്കാക്കുമ്പോൾ ഇതൊക്കെ ഇവിടുത്തെ ജനതയ്ക്ക് വേണ്ടുവോളം ലഭ്യമാവേണ്ടതാണ്. എന്നിട്ടും ഇക്കാര്യത്തിൽ നമ്മുടേതൊരു ദരിദ്ര രാഷ്ട്രമാണ്. അതുകൊണ്ടാണ് പ്രായോഗികമെന്ന് തോന്നിയ ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിർദ്ദേശിച്ചത്. പക്ഷേ ശരിയായ ആരോഗ്യം നിലനിർത്താൻ പുതുമയുള്ള പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ മുഖ്യ ആഹാരമായി മാറണമെന്ന് എനിക്ക് പറയാൻ കഴിയും. ഇന്ത്യയുടെ സവിശേഷ സാഹചര്യങ്ങൾ പഠിച്ച് ഗ്രാമീണർ ഉപയോഗിക്കേണ്ടതും എളുപ്പത്തിൽ വളർത്താവുന്നതുമായ പച്ചക്കറികൾ എന്തൊക്കെയെന്ന് നിർദ്ദേശിക്കേണ്ട ചുമതല വൈദ്യശാസ്ത്ര മേഖലയ്ക്കുണ്ട്. സമഗ്രമായ ഗവേഷണം ആവശ്യമുള്ള രംഗമാണിത്. പണമോ പ്രതാപമോ നേടാൻ ഇതുകൊണ്ട് സാധിച്ചെന്ന് വരില്ല. പക്ഷേ മൂകലക്ഷങ്ങളുടെ ഉപകാരസ്മരണ ആർജിക്കാൻ അതിടയാക്കും. ഞാൻ എൻ്റെ ഭക്ഷണത്തിൽ കടുക്, ചീര, മുള്ളങ്കി, ക്യാരറ്റ് എന്നിവയുടെ ഇലകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുള്ളങ്കി, ക്യാരറ്റ് എന്നിവ പച്ചയായി തന്നെ കഴിക്കാവുന്നവയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇവയുടെ ഇലകളും കിഴങ്ങും വേവിച്ച് കഴിക്കുന്നത് രുചിയുടെയും പണത്തിൻ്റെയും കാര്യത്തിൽ പാഴ്വേലയാണ്. പാകം ചെയ്യുമ്പോൾ ഇവയിൽ അടങ്ങിയിരിക്കുന്ന ജീവകങ്ങൾ ഭാഗികമായോ ചിലപ്പോൾ മുഴുവനായി തന്നെയോ നഷ്ടപ്പെടുന്നു. ഇവ വേവിക്കുന്നത് യഥാർത്ഥ രുചിയെ നശിപ്പിക്കലാണെന്ന് ഞാൻ പറയും. കാരണം വേവിക്കാത്ത പച്ചക്കറികൾക്ക് അതിൻ്റേതായ സ്വാഭാവിക രുചിയുണ്ട്. വേവിക്കുമ്പോൾ അത് നഷ്ടമാകുന്നു.

0: ഇതിന്റെ ആദ്യ ചരണം ചെയ്തിട്ടുള്ളത് വസന്ത എന്ന രാഗത്തിലാണ്. 17-ാമത് മേളകർത്ത രാഗമായ സൂര്യകാന്തത്തിന്റെ ജന്യമാണ്.
1: സമഗമധ നിസ സാനിദമാഗരീസ
0: പഞ്ചമമില്ല. വസന്തയുടെ ഋഷഭം ശുദ്ധ ഋഷഭമാണ്, ഗാന്ധാരം അന്തരഗാന്ധാരമാണ്, മധ്യമം ശുദ്ധ മധ്യമമാണ്, ചതുർശ്രുതി ദൈവതമാണ്, നിഷാദം കാകളി നിഷാദമാണ്. രീതികളുള്ള പോലെ തന്നെ അല്പം വക്രതയുള്ള രാഗമാണ്. ആരോഹണത്തിൽ വക്രതയുണ്ട്, അവരോഹണത്തിൽ വക്രതയില്ല. സഗമ എന്ന് പാടും, സരിഗ എന്ന് പാടില്ല. പുത്തു

0: ராகம்.
1: ഈ രാഗമാലികകൾ തീരുന്നത് ഒരു മംഗള രാഗത്തിലായിരിക്കും, സാധാരണ മധ്യമാവധിയോ അല്ലെങ്കിൽ ശ്രീരാഗമോ അത്തരം ഒരു രാഗത്തിലായിരിക്കും സാധാരണ ഒരു രാഗമാലികയും അവസാനിക്കാറ്. ആ നിയമം തെറ്റിക്കാതെ തന്നെ രവീന്ദ്രൻ മാസ്റ്റർ അതിന് ശ്രീരാഗത്തിൽ അതിൻ്റെ രണ്ടാമത്തെ ചരണം ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ശ്രീരാഗം രീതികവള പോലെ തന്നെ കർഹരപ്രിയയുടെ ഒരു ജന്യമാണ്. മധ്യമാവധി രാഗത്തോട് വളരെ സാമ്യമുള്ള ഒരു രാഗമാണ്. ആരോഹണം മധ്യമാവധി പോലെ തന്നെയാണ് താനും.
2: സരേ മാ പ നീ സ,
1: അവരോഹണമാവട്ടെ

0: ഇളയ നില ഇളയരാജയുടെ അതിശയ ലോകം
1: ദേവസംഗീതം. മോസാർട്ടിന്റെയും ബിതോവിന്റെയും സംഗീത സ്വാധീനം ഗുരു പോലുള്ള സിനിമകളിലെ പാട്ടുകളിൽ നമുക്ക് കാണാനാകും. ഒരു യൂറോപ്യൻ ശൈലിയിലാണ് ഇവയുടെ നിർമ്മിതി. ഇളയരാജയുടെ സ്റ്റേജ് പ്രോഗ്രാമുകളിലെ കലാകര വിന്യാസം അത്ഭുതപ്പെടുത്തും. ഒരു വൺനിരയുടെ വൈവിധ്യമാർന്ന വിന്യാസം, ഗുരുവിലും കാലാപാനിയിലും മറ്റും ശൂന്യതയിൽ നിന്നും കടം കൊണ്ട സംഗീത പരീക്ഷണങ്ങൾ കാണാനാകും. ഓരോ അണുവിലും സംഗീതം നിറഞ്ഞ വിസ്മയങ്ങളാണവ. തേങ്ങുമീ കാറ്റ് നീയല്ലേ, തഴുകാൻ ഞാനാരോ. എസ് രമേശൻ നായരുടെ വരികൾക്ക് ശബ്ദം പകർന്നത് കെ ജെ യേശുദാസ്, രാധിക

2010 ജൂൺ 26 കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ അഭിനേത്രി അടൂർ പങ്കജത്തെക്കുറിച്ച് ഒരു ചിത്രീകരണം.

0: മലയാള സിനിമയുടെ വെള്ളിത്തിരയിൽ ആദ്യകാലം മുതൽ നിറഞ്ഞു നിന്ന ഒരു സാന്നിധ്യമായിരുന്നു അടൂർ പങ്കജം. വിവിധ കഥാപാത്രങ്ങളെ അരങ്ങിലും അഭരപാളികളിലും ഒരുപോലെ അഭിനയിപ്പിച്ച് പൊലിപ്പിച്ച ആ അഭിനേത്രി കാലയവനികയ്ക്കുള്ളിലേക്ക് മറയുമ്പോൾ ബാക്കിയാവുന്നത് കൃതാർത്ഥമായ ഒരു അഭിനയ ജീവിതം. എന്നാൽ ജീവിതം അടൂർ പങ്കജത്തിന് എന്തൊക്കെയായിരുന്നു?
1: എല്ലാം ദൈവവിധിയാണ്. വലിയ നടനാകുന്നതും ചെറിയ നടനാകുന്നതും ഒന്നും അല്ലാത്തവനായി പോകുന്നതും ഇന്നത്തെ കാലത്തിൻ്റെ വിശേഷമാണ്. എനിക്കൊന്നും സമ്പാദിക്കാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ സഹോദരങ്ങളെയൊക്കെ വിദ്യാഭ്യാസം ചെയ്യിച്ചു, പിന്നെ ഒരു വീടുണ്ടാക്കി. അതൊക്കെയാണ് എൻ്റെ നേട്ടം.
0: അടൂർ പങ്കജത്തിന്റെ ജീവിതരേഖ ഇനി പറയും വിധം. 1939 അടൂരിൽ ജനനം. അടൂർ പാറപ്പുറത്ത് കുഞ്ഞിരാമൻ പിള്ളയുടെയും കുഞ്ഞുഞ്ഞാമ്മയുടെയും രണ്ടാമത്തെ മകളായി ജനനം. ചെറുപ്രായം മുതലേ പന്തളം കൃഷ്ണപിള്ള ഭാഗവതരുടെ കീഴിൽ സംഗീതം അഭ്യസിച്ചു. 12 വയസ്സിലാണ് അവർ കണ്ണൂർ കേരള നിലയം നാടക ട്രൂപ്പിൽ ചേരുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം നാടകവേദിയിലേക്ക് പ്രവേശിച്ചു. ആദ്യത്തെ നാടകാഭിനയം സ്വാമി ബ്രഹ്മവ്രതന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ 1950 ആരംഭിച്ച ഉത്തര കേരള ലളിതകലാ നിലയം അവതരിപ്പിച്ച മധുമാധുര്യം എന്ന നാടകം. നാടകകൃത്ത് സ്വാമി ബ്രഹ്മവ്രതൻ.
1: 2-3 വർഷം നാടകത്തിൽ അഭിനയിച്ചു. അന്ന് എൻ്റെ കൂടെ അഭിനയിച്ചിരുന്നത് ഓമല്ലൂർ ശല്ലമ്മ, അക്ബർ ശങ്കരപ്പിള്ള, തുമ്പമൺ പത്മനാഭൻകുട്ടി, ശ്രീ സുബയ്യ ഇവരൊക്കെ ആയിരുന്നു.
0: അടൂർ പങ്കജം അഭിനയിച്ച ചില പ്രശസ്ത നാടകങ്ങൾ രക്തബന്ധം, ഗ്രാമീണ ഗായകൻ.
1: അങ്ങനെയാണ് 2-3 വർഷം നാടകത്തിൽ അഭിനയിക്കാനിടയായത്. പാലാ മണർകാട് പാപ്പൻ എന്ന അദ്ദേഹമായിരുന്നു ഒരു നാടകത്തിൻ്റെ പ്രൊപ്രൈറ്റർ. അന്ന് പ്രൊപ്രൈറ്റർ എന്നാണ് പറയുന്നത്. ഗ്രാമീണ ഗായകൻ എന്നായിരുന്നു ആ നാടകത്തിൻ്റെ പേര്. തുമ്പമൺ പത്മനാഭൻകുട്ടി എഴുതിയ പാട്ടുകൾക്ക് എസ് ടി സുബയ്യ ആണ് അഭിനയിച്ചിരുന്നത്. അങ്ങനെ വലിയ വിജയമായി ആ നാടകം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടുകയുണ്ടായി. ആ പേര് കേട്ടിട്ടാണ് എന്നെ തിരക്കി അടൂർ വരികയും ഈ ബിഷപ്പിൻ്റെ വിളി എന്ന ചിത്രത്തിൽ അഭിനയിക്കാനായി ക്ഷണിക്കുകയും ചെയ്തത്. അന്ന് തന്നിരുന്ന പ്രതിഫലം ഓർക്കുമ്പോൾ ഇപ്പോഴും ചിരി വരുന്നു. അന്ന് 500 രൂപയാണ് സിനിമയിൽ അഭിനയിച്ചിരുന്നത് കിട്ടിയിരുന്നത്. അതിൽ പിന്നീട് ഉദയായുടെ എല്ലാ ചിത്രങ്ങളിലും ഞാനുണ്ടായിരുന്നു. തുകയൊക്കെ അതുതന്നെ, എങ്കിലും പിന്നീട് നല്ല വേഷങ്ങൾ കിട്ടുകയും കോമഡിയാണ് കൂടുതലും എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. നല്ല വേഷങ്ങൾ കിട്ടുകയും അഭിനയിക്കുകയും ഉദയ എൻ്റെ തറവാടാണെന്ന് കരുതി ഞാനും എസ് പി പിള്ളയും കൊട്ടാരക്കര ശ്രീധരൻ നായരും സത്യൻ സാറും പ്രേംനസീറും ഞങ്ങളെല്ലാം അവിടുത്തെ സ്ഥിര താമസക്കാരായിരുന്നു. ഇടയ്ക്ക് മദ്രാസിൽ കിട്ടുന്ന പടങ്ങൾക്ക് പോകുമായിരുന്നു, എങ്കിലും ഉദയയാണ് എൻ്റെ തറവാട്. അതിനുശേഷം നീലായുടെ പല പടങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ടെങ്കിലും ഇതുപോലൊരു തറവാട് സ്ഥാനം കൊടുത്തത് ഉദയായിക്കാണ്. കുഞ്ചാക്കോ മുതലാളി, അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. പാവങ്ങളെ വളരെ കാത്തു സൂക്ഷിക്കുന്നൊരു മനുഷ്യനായിരുന്നു. എന്നെ വലിയ കാര്യമായിരുന്നു. ആദ്യം പടം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എൻ്റെ ഷോട്ടാണ് ആദ്യം എടുക്കുക. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളിലും ഞാൻ ഒരു ഭാഗ്യതാരമായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. ഉദയായുടെ അവസാനത്തെ ചിത്രത്തിലും ഞാനുണ്ടായിരുന്നു.
0: അഭിനേത്രിയായ അടൂർ ഭവാനിയുടെ അനുജത്തി.
1: ഞാൻ ചേച്ചിയും കൊണ്ട് പോകുമായിരുന്നു കൂട്ടിന്. അങ്ങനെ ഷൂട്ടിങ്ങിന് പോകുന്നിടത്തൊക്കെ എൻ്റെ ചേച്ചിയാണ് എന്നെ സഹായിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഉദയ സ്റ്റുഡിയോയിൽ ഒരു പടം തുടങ്ങിയത്. തുടങ്ങിയപ്പോൾ ഞാൻ ചേച്ചിക്ക് കൂട്ടായി പോയി. അതിൽ തിക്കുറിശ സുകുമാരൻ നായർ സാർ ചേച്ചിയെ വിളിച്ച് ഇവൾക്കൂടെ ഒരു വേഷം അഭിനയിച്ചുകൂടായോ എന്ന് ചോദിക്കുകയും അവർ എനിക്ക് വയ്യാന്ന് പറഞ്ഞ് ഓടിക്കളഞ്ഞു. സാറ് ചെന്ന് പിടിച്ചു കൊണ്ടുവന്ന് അവരുടെ നെറ്റിയിൽ ഒരു തിലകം ചാർത്തി. ഞങ്ങളുടെ പേസ്റ്റ് കൊണ്ട് നീ വലിയ നടിയാകും

പറഞ്ഞു. പറഞ്ഞാണ് ആ പേസ്റ്റ് ഇട്ടത്. അങ്ങനെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തെ പോലും അവർക്ക് കാണാനിടയായി. നേരെ ഡൽഹിയിൽ കൊടുത്തു ഒരു നാടകം. അടൂർ ഫാസി, ചേച്ചി, വീരരാഘവൻ നായർ തുടങ്ങിയവരായിരുന്നു ആ നാടകത്തിൽ അഭിനയിച്ചിരുന്നത്. ഡൽഹിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ദിരത്തിൽ ചെന്ന് അദ്ദേഹത്തെ കാത്തിരുന്നു. മാമാ വരേക്കർ എല്ലാവരെയും എൻ്റെ ചേച്ചി കാണുകയുണ്ടായി. അങ്ങനെ എന്നേക്കാൾ ഒരു ഭാഗ്യം അവർക്കുണ്ടായിരുന്നു.

0: 1953 കൊല്ലം കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ഭാരത കലാചന്ദ്രിക നാടക സമിതിയുടെ വിവാഹവേദി എന്ന നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കെ നാടകസമിതി ഉടമ ദേവരാജൻ പോറ്റിയെ വിവാഹം കഴിച്ചു. 1975 ജയ തിയേറ്റേഴ്സ് എന്ന നാടകസമിതി രൂപീകരിച്ചു.
1: ഞാൻ സ്വന്തമായി ഒരു നാടക സമിതി ആരംഭിച്ചിരുന്നു. 18 വർഷം അതും കൊണ്ട് നടന്നു. കുറച്ച് ബെനിഫിറ്റൊക്കെ അതിൽ നിന്നുണ്ടായിട്ടുണ്ട്. അന്ന് പടങ്ങളും വളരെ കുറവായിരുന്നു. ജയ തിയേറ്റേഴ്സ്, അതായത് എൻ്റെ മകൻ്റെ പേരാണ് ആ തിയേറ്റേഴ്സിനിട്ടിരുന്നത്.
0: ആദ്യമായി ക്യാമറയെ അഭിമുഖീകരിച്ചത് പ്രേമലേഖ എന്ന ചിത്രത്തിന് വേണ്ടി. ആദ്യം റിലീസായ ചിത്രം ഉദയായിയുടെ വിശപ്പിന്റെ വിളി.
1: ഞാൻ ഒരു നാടക നടിയായിരുന്നു ആ കാലത്ത്. ഉദയ സ്റ്റുഡിയോയിൽ വിശപ്പിന്റെ വിളി എന്ന ഒരു ചിത്രം നിർമ്മിക്കുകയുണ്ടായി. നാടകം കണ്ടിട്ട് എന്നെ അതിലൊരു വേഷത്തിന് ക്ഷണിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ അഭിനയിച്ച ആദ്യത്തെ ചിത്രം വിശപ്പിന്റെ വിളിയായിരുന്നു. എന്നാലും പ്രേമലേഖ എന്നൊരു ചിത്രമാണ് ആദ്യമായി ഞാൻ മേക്കപ്പ് ഇട്ടത്. അത് മോമല്ലൂർ ചെല്ലമ്മ, അക്ബർ ശങ്കരപിള്ള, തുമ്പമൺ പത്മനാഭൻകുട്ടി, ഓമന, അങ്ങനെ പലരും ചേർന്നാണ് അന്ന് അഭിനയിച്ചത്. ഉദയ സ്റ്റുഡിയോ ആയിരുന്നു ആ ചിത്രത്തിൻ്റെയും ആദ്യത്തെ എൻ്റെ കാലുവയ്പ്. പിന്നീടാണ് ന്യൂസ് പേപ്പർ ബോയിൽ അഭിനയിച്ചത്. ആയിരത്തി തൊള്ളായിരത്തി 1955 ന്യൂസ് പേപ്പർ ബോയ് എന്ന് പറഞ്ഞ ഒരു ചലച്ചിത്രം എടുക്കുന്നുണ്ട്. അതിൽ പങ്കജത്തിനൊരു പാർട്ടുണ്ട്. പങ്കജം കൂടി അഭിനയിക്കണം എന്ന് നമ്മുടെ മരിച്ചുപോയ കുറുപ്പ് സാർ, RS കുറുപ്പ്, അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ എളമക്കര പോയി ആ ചിത്രത്തിൽ അഭിനയിക്കുകയുണ്ടായി. അതിൽ നല്ലൊരു വേഷമായിരുന്നു എനിക്ക്. അങ്ങനെയാണ് ന്യൂസ് പേപ്പർ ബോയിൽ അഭിനയിക്കാൻ ഇട കിട്ടിയത്. എൻ്റെ കഴിവിനനുസരിച്ച് എനിക്ക് തന്ന കഥാപാത്രം ഞാൻ അഭിനയിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം.
2: അപ്പോൾ ഇന്ന് പോകാൻ നിശ്ചയിച്ചു? അയ്യോ, ഒന്നും ഒരുക്കിയിട്ടില്ലല്ലോ. മണി 4:30 ആയി, ഇനി എങ്ങനെ ഒരുങ്ങാനാ?
3: ഒരാഴ്ചത്തെ താമസം അല്ലേ ഉള്ളൂ, വേഗം പോയി എല്ലാം ശരിപ്പെടുത്തും.
1: ശ്രീമതി നെയ്യാറ്റിൻകര കോമളം, RS കുറുപ്പ്, അങ്ങനെ പല വ്യക്തികളും അന്നതിൽ അഭിനയിച്ചിരുന്നു. അങ്ങനെ ഇതുവരെ എത്തി. ഇന്നും പേപ്പർ ബോയ് എന്ന പടം കാണാൻ എനിക്ക് വളരെ സന്തോഷമാണ്.
0: മുഖ്യമായും കോമഡി റോളുകളാണ് കൈകാര്യം ചെയ്തത്. SP പിള്ളയായിരുന്നു ആദ്യകാല ചിത്രങ്ങളിൽ ജോളി. തുറന്ന പ്രകൃതക്കാരിയായ കഥാപാത്രങ്ങളെയും ദുഷ്ടകഥാപാത്രങ്ങളെയും സിനിമയിൽ അവതരിപ്പിച്ച് പ്രശംസ നേടി. ഉദയായിയുടെ ഭാര്യയിലെ ദുഷ്ടകഥാപാത്രം വളരെ പ്രശംസ നേടി. നായകന്റെ ജീവിതത്തിൽ ദുരന്തം വിതയ്ക്കുന്ന കാമുകിയുടെ മാതാവായി അടൂർ പങ്കജം ഹാസ്യരംഗങ്ങളിൽ തിളങ്ങി. അതോടൊപ്പം വില്ലത്തിയുടെ ഭാഗം അഭിനയിച്ച് ഫലിപ്പിക്കുകയും ചെയ്തു.
1: ഭാര്യ എന്ന ചിത്രം എടുക്കുമ്പോൾ ഞാൻ അടൂർ നിന്ന് വന്ന് ഉദയായിൽ വന്ന് അഭിനയിച്ചു. അപ്പോൾ പശുവിന്

0: െ കറക്കുന്ന ഒരു ഷോട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പശുവിനെ കറന്നപ്പോൾ പശു ഇങ്ങനെ ചരത്തിയപ്പം ഞങ്ങളുടെ മുതലാളി പറയുകയുണ്ടായി, എടി പെണ്ണെ പടം 100 ദിവസം ഓടണം. ഞാൻ പറഞ്ഞു, ഓടും മുതലാളി, ഓടാതിരിക്കത്തില്ല. അങ്ങനെ എല്ലാ ചിത്രങ്ങളും 100 ദിവസത്തിൽ കുറച്ച് ഞാൻ റിലീസ് ചെയ്തിട്ടില്ല. ആ ചിത്രത്തിൽ ഭാര്യ, ആ ചിത്രത്തിൽ അഭിനയിച്ച് എനിക്ക് മുതലാളി എൻ്റെ കിണറ്റിന് ഒരു പമ്പ് സെറ്റ് വാങ്ങിത്തന്നു. അതിപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. അദ്ദേഹത്തെ ഒരിക്കലും മറക്കാനൊക്കെയില്ല.
1: കൊടുങ്ങല്ലൂർ അമ്മയിലെ കോവലന്റെ ജീവിതം മുടിക്കുന്ന മാധവിയുടെ അമ്മയായി അടൂർ പങ്കജം ശ്രദ്ധ പിടിച്ചുപറ്റി. മറ്റൊരു ദുഷ്ടകഥാപാത്രമാണ് പണിതീരാത്ത വീടിലെ വളർത്തമ്മ.
2: ഞാൻ എത്ര വിഷമിച്ചാണെന്നോ അങ്ങനെ ഒന്ന് സമാധാനിപ്പിച്ചത്. അടുത്ത തവണ ഈ വേഷം കെട്ടെടുത്താലുണ്ടല്ലോ.
1: വളർത്തുപുത്രിയെ അബദ്ധ സഞ്ചാരത്തിന് പ്രേരിപ്പിക്കുന്ന കുലടയും ദുഷ്ടയുമായി പങ്കജം ശ്രദ്ധേയായി.
2: ഞാൻ പോവില്ല, ചെത്താൽ പോവില്ല, അത്രക്കായോ കുരുത്തം
3: കെട്ടോളൂ.
2: മടി വെച്ചു ഇതെന്നുള്ളതെല്ലാം താൻ സമ്പാദിച്ചിട്ടിട്ടുണ്ടല്ലോ. എനിക്ക് വിറയ്ക്കുന്നു.
0: കരകാണാക്കടൽ, ആ ചിത്രത്തിൽ ഞാനൊരു നല്ല വേഷമാണ് എടുത്തത്.
2: ഞാനൊരു നകലിപ്പ് പറയുകയാണെന്ന് കരുതരുത്. ഞാൻ ഒറ്റയ്ക്കൊരു ചായക്കട നടത്തുകയാണ്. എവന്റെ ഒക്കെ അവിടുത്തരവും കൊണ്ട് എന്റെ അടുത്ത് വരികയല്ല. വന്ന അന്ന് ഞാൻ അവന്റെ കഴുത്ത് വെട്ടു.
4: നിന്റെ കൈക്കാറ് കൊണ്ടോടി പെണ്ണേ.
2: എന്നത്
4: ചേടി കേൾക്കാൻ മേലെ നിനക്ക് കറുപ്പുണ്ടോന്ന്?
2: അയ്യോ, എന്റെയിലെങ്ങും ഇല്ല.
0: കടുക്കാമറിയ എന്നാണ് എന്റെ പേര്. സത്യൻ സാറായിരുന്നു കഥാനായകൻ. അദ്ദേഹം എന്റെ വീട്ടിൽ കള്ളു കുടിക്കാൻ വരും. അങ്ങനെ സത്യൻ സാറ് സാധാരണ വിളിക്കാറുള്ള കടുക്കൈ കടുക്കൈ എന്നാണ്. അങ്ങനെ ആ കഥാപാത്രം ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നതാണ്. ആ ചിത്രത്തിന്റെ പേരാണ് കരകാണാക്കടൽ.
2: അതിന്റെ അടുത്താണ് പണ്ടാരത്തിപ്പാറു താമസിക്കുന്നത്. അതിന്റെ അപ്പുറത്ത് താമസിക്കുന്നത് കല്യാണി കളവാണ്.
5: ഇവിടെ ഉള്ളവർക്ക് ഒരു സ്ഥാന പേരുണ്ടല്ലോ, അതെന്താ?
2: അതിപ്പ എന്നാ പറയാനാണ്, എന്നെ വിളിക്കണത് കടുക്കാമറിയെന്നല്ലേ.
0: പിന്നെ ഭാര്യ, കടലമ്മ, ആ ചിത്രങ്ങളിലൊക്കെ നല്ല നല്ല വേഷങ്ങൾ കിട്ടിയിരുന്നു.
6: അപ്പനും അമ്മച്ചിക്കും തീരെ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ കാത്തെ. നിങ്ങളോട് പറയുന്നോണ്ടൊന്നുമില്ലല്ലോ. എത്ര നാളെന്ന് വെച്ചാ മാനം വിചാരിച്ചോണ്ട് പട്ടിണി കിടക്കുന്നേ?
2: ഒന്നുകൂടെ പറയണ്ട കൊച്ചം പാട്ടിയെ, എന്നാ മാനം വിചാരിക്കാനാ? മേലെ എടുത്താലെ കൊണ്ട് കയ്യാ, അല്ലാണ്ട് വീട്ടിൽ കുത്തിയിരുന്നാലെ കൊണ്ട് അടുപ്പിച്ച് ചെയ്യത്തുവല്ല. വേഗം നടക്കേ.
1: പാടാത്ത പൈങ്കിളിയിലെ സ്നേഹമയ്യായ ദേവി, ചെമ്മേനിലെ തൻ്റെടിയും സ്നേഹമയ്യുമായ നല്ല പെണ്ണ്, ഇവയാണ് പങ്കജം അവതരിപ്പിച്ച സത് കഥാപാത്രങ്ങളിൽ ചിലത്.
7: നീ അവിടെ എന്നാട് കേറുന്നു? അതാണ് ഞാൻ വിളിച്ചത്. പെമ്പിള്ളേര് ഈ പ്രായത്തിൽ വെറുതെ നിൽക്കാൻ പാടില്ല മകളെ. വേണ്ടാത്തതൊക്കെ തോന്നും. ആ അങ്ങോട്ട് തോന്നട്ടെ. അയ്യോ, ചതിക്കല്ലേ മകളെ. മരക്കാത്തിമാർക്ക് അങ്ങനെ തോന്നിയാല് കടപ്പുറം മുടിഞ്ഞു പോകും.

രാമുകാരിയാട്ട് സാർ എന്നെ വിളിച്ചു. അതും ഒരു നാടക സ്ഥലത്ത് വന്ന് എൻ്റെ അഭിനയം കണ്ടിട്ടാണ് എന്നെ വിളിച്ചത്. പങ്കജം, ഞാൻ ചെമ്മീൻ എന്ന പേരിൽ ഒരു ചിത്രമെടുക്കുന്നു. ഷീല, അടൂർ ഭവാനി, പങ്കജം, രാജകുമാരി, അങ്ങനെ കുറേ താരങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പങ്കജത്തിന് എസ് പി പിള്ളയോടൊപ്പം ഉള്ള ഒരു നല്ല വേഷമാണ്. ഞാൻ വളരെ സന്തോഷം സാർ, നന്ദി. അതിനാണ് എനിക്ക് ഈ സിനിമ അഭിനയത്തിൽ കൂടുതൽ തുക കിട്ടിയത്. ചെമ്മീനിൽ 3000 രൂപയാണ് തന്നത്. ഇന്നത്തെ കാലത്താണെങ്കിൽ ആ പടത്തിൽ അഭിനയിച്ചതിന് ഒരു നല്ല തുക കിട്ടേണ്ടതാണ്. ചെമ്മീൻ എന്ന ചിത്രത്തിൽ നല്ല പെണ്ണ് എന്ന കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിച്ചത്. പെണ്ണാളെ പെണ്ണാളെ എന്ന പാട്ട് ഷീലയും ഞാനും കൂടി അഭിനയിച്ചു. ഷീലയ്ക്ക് പോലും ചെമ്മീനിൽ ഒരു അവാർഡ് കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. മധു സാർ, സത്യൻ സാർ, എസ് പി പിള്ള, കൊട്ടാരക്കര, അടൂർ ഭവാനി, അങ്ങനെ ആർക്കും തന്നെ ചെമ്മീൻ എന്ന ചിത്രത്തിന് ഒരു അവാർഡ് കിട്ടിയിട്ടില്ല.

0: 400-ഓളം സിനിമകളിൽ അഭിനയിച്ച ഇവരുടെ അവസാന ചിത്രം കുഞ്ഞിക്കൂനനാണ്.
1: ദിലീപിന്റെ കൂടെയാണ് അവസാനം കുഞ്ഞിക്കൂനൻ, പിന്നെ വേറൊരു ചിത്രം. ഇത് രണ്ടും ഞാൻ ദിലീപിന്റെ കൂടെയാണ് അഭിനയിച്ചത്. ഞാൻ ഇന്നത്തെ വലിയ നടന്മാരുമായിട്ടൊന്നും അധികം അഭിനയിച്ചിട്ടില്ല. അതായത് മോഹൻലാൽ, മമ്മൂട്ടി ഇവരോടൊക്കെ കൂടെ, ഇവരുടെയൊക്കെ കൂടെ മൂന്നാല് പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. അങ്ങനെ ഉദയായുടെ ഒരു താരമായ ഞാൻ ഇന്ന് എങ്ങും ഒരു താരമല്ലാതിരിക്കുകയാണ്. അത് ആരും ചാൻസ് തരാഞ്ഞിട്ടാണ്. തന്നെയും അല്ല, എനിക്ക് കണ്ണിനല്പം പിശകുണ്ട്. ഇപ്പോൾ അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെയും തുച്ഛമായ കാശ് കിട്ടിയാണ് അഭിനയിച്ചത്. മിസ് കുമാരിയുമായി ഞാൻ ധാരാളം പടങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നീല പ്രൊഡക്ഷൻ്റെ ആത്മസഖി തുടങ്ങി ഒരു 10-20 പടങ്ങളിൽ സുബ്രഹ്മണ്യം സാറിൻ്റെ ഡയറക്ഷനിൽ ഞാൻ അഭിനയിച്ചിരുന്നു. മിസ് കുമാരി മരിച്ചുപോയി. വളരെ സ്നേഹമുള്ള ഒരു നടിയായിരുന്നു മിസ് കുമാരി. അവരുടെ കല്യാണം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയൊക്കെ അവർക്ക് കുട്ടികൾ ഉണ്ടായിട്ടും എൻ്റെ വീട്ടിൽ കയറി കുട്ടികൾക്ക് പാല് കാച്ചി കൊടുത്തിട്ടേ പോകത്തുള്ളൂ. ഞാനെന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരുന്നു. നീലായയുടെ പടങ്ങളുടെ പേരൊന്നും ഞാൻ അത്ര ഓർക്കുന്നില്ല. എന്നാലും ചില ചിത്രങ്ങളുടെ പേര് കൂടി ഞാൻ പറയാം. മറിയക്കുട്ടി, പാടാത്ത പൈങ്കിള്ളി, ഇതെല്ലാം നീലായയുടെ പടങ്ങളാണ്. ആ പടങ്ങളിൽ ഞാനും കുമാരിയും ഒത്ത് അഭിനയിച്ചിരുന്നു. എന്തോ ദുർവിധി അവരെ കൊണ്ടുപോയി. കല്യാണം അവർക്ക് വേണ്ടാന്നും പറഞ്ഞിരുന്നതാണ്. അങ്ങനെ എല്ലാവരും കൂടെ നിർബന്ധിച്ചു, മരിലാണ്ട് സുബ്രഹ്മണ്യം നിർബന്ധിച്ചും ആണ് അവർ കല്യാണത്തിന് സന്തോഷപൂർവ്വം കല്യാണത്തിന് സമ്മതിച്ചത്. അതിലും 2 ആൺകുട്ടികളുണ്ട്. ആ പിള്ളേരൊക്കെ ഇപ്പം നല്ല നിലയിലെത്തി. അങ്ങനെ കുമാരി പോവുകയും ചെയ്തു. കുമാരിയുടെ ചിത്രങ്ങളെല്ലാം മലയാള സിനിമയ്ക്ക് മറക്കാനൊക്കുന്നതല്ല. അത്ര നല്ല അഭിനയവും രൂപവും ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് മിസ് കുമാരി. അതുപോലെ തന്നെ ഷീലയും ശാരദയും എല്ലാവരും. ശാരദ ആദ്യമായി ആലപ്പുഴ വന്ന് അഭിനയിക്കുമ്പോൾ പിണപ്രാവുകൾ എന്ന ചിത്രത്തിലാണ് അഭിനയിച്ചത്. അതിൽ എൻ്റെ മകളായിട്ടാണ് ശാരദ ആദ്യമായി വേഷമിടുന്നത്. റാഹേൽ എന്നായിരുന്നു ആ ചിത്രത്തിൽ ആ കുട്ടിയുടെ പേര്. അങ്ങനെ ധാരാളം ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. അവർക്ക് അവാർഡുകളും കിട്ടി. മലയാളികൾ അവരെ മറക്കാതെ ഇന്നും സൂക്ഷിക്കുന്നു. എന്തെന്നില്ലാത്ത സന്തോഷം അവർക്കും അവരോടൊപ്പം എനിക്കും ഉണ്ടായിരുന്നു. കാരണം അവരാദ്യമായി മലയാളത്തിൽ കാലൂന്നിയത് ഉദയായിലാണ്. എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റുകളെ കിട്ടിയാൽ വേഗം വേഗം ഷോട്ട് എടുത്ത് തീർക്കും. അങ്ങനെ നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിന് പ്രൊഡ്യൂസർക്കോ ഡയറക്ടർക്കോ ഒരു നഷ്ടം വരുത്തത്തില്ല. സുകുമാരി, ഷീല, കവിയൂർ പൊന്നമ്മ ഇവരൊക്കെ നല്ല നടികളാണ്. അതുപോലെ തന്നെ നല്ല നടന്മാരും. പ്രേം നസീർ, സത്യൻ സാർ, അവരൊക്കെ നല്ല നടന്മാരാണ്. ഒരു പ്രാവശ്യം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി കഥാപാത്രത്തെ, അവരുടനെ അവരുടെ ജോലി നോക്കിക്കൊള്ളും. അങ്ങനെയാണ്, ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. ഇപ്പോഴേ ഡയറക്ടറൊന്നും പറഞ്ഞു കൊടുക്കണ്ടല്ലോ, എല്ലാവരും തന്നെ സ്വന്തമായിട്ടങ്ങ് കാണിച്ചോളും. മോഹൻലാലും ഒക്കെ നല്ല കഴിവുള്ള നടനാണ്. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. മോഹൻലാൽ, മമ്മൂട്ടി അവരെയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. നമ്മുടെ കൊട്ടാരക്കര ശ്രീധരനായ ചേട്ടൻ അതീതനായ ഒരു നടനാണെന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല ഒരു നടനാണ്. അങ്ങനെ സ്മരണകളുള്ള പല നടികളും നടന്മാരും ഒന്നും ജീവിച്ചിരിപ്പുണ്ട്. അവരെയെല്ലാം എപ്പോഴും ഞാൻ ഓർക്കാറുമുണ്ട്. ഇന്നുള്ള നടീ നടന്മാരൊക്കെ നല്ല കാശ് വാങ്ങുന്നു. ഇന്ന് അവരൊക്കെ ആയിട്ട് ഉള്ള ബന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അവരൊന്നും നമ്മളോട് സഹകരിക്കില്ല. അവരൊക്കെ 5-സ്റ്റാർ ഹോട്ടലുകളിലും മറ്റുമൊക്കെയാണ് അവർ താമസിക്കുന്നതെങ്കിൽ നമ്മളെ കൊണ്ടുവന്ന് എവിടെയെങ്കിലുമൊക്കെ താമസിപ്പിക്കും. എല്ലാം ദൈവവിധിയാണ്.
2: അടൂർ പങ്കജത്തെക്കുറിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: ഇനി ലളിത ഗാനങ്ങളാണ്. ആദ്യം ചെങ്ങന്നൂർ ശ്രീകുമാർ പാടിയ ഗാനം. ഗാനരചന കെ വി ശബരിമണി, സംഗീതം നെടുമങ്ങാട് എസ് ശശിധരൻ നായർ.

0: ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.

0: സുവർണ മലരുകൾ.
1: പതിനാലാം രാവ് എന്ന ചിത്രത്തിലെ ഗാനം ആദ്യം നിലമ്പൂർ ഷാജി പാടിയത്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം കെ രാഘവൻ.

0: عليه وسلم صلى الله عليه وسلم صلى الله عليه وسلم
1: വ്യാമോഹം എന്ന ചിത്രത്തിന്റെ ഗാനമാണിനി എസ് ജാനകി പാടിയത്. ഗാനരചന ഡോക്ടർ പവിത്രൻ, സംഗീതം ഇളയരാജ.

0: സുവർണ മലരുകൾ.
1: അനുപല്ലവി എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ഗായകർ യേശുദാസ്, എസ് ജാനകി. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം കെ ജെ ജോയ്.

അടുത്ത ഗാനം ലജ്ജാവതി എന്ന ചിത്രത്തിൽ നിന്ന്. പി ജയചന്ദ്രനും സുശീലയുമാണ് ഗായകർ. ഗാനരചന അൻവർ സുബൈർ. ഈണം നൽകിയത് കെ ജെ ജോയ്.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400024440.
1: 9400024440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
4: മുബാറക് ജ്വല്ലറി ശ്രദ്ധ
5: സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറോക്ക്.
6: ആകാശവാണി കോഴിക്കോട്. ഇനി ഇശൽമാല. ഇശൽമാലയിലെ ആദ്യ ഗാനം പീർ മുഹമ്മദും സിബലയും പാടിയതാണ്.

ഇശൽമാല സമാപിച്ചു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങളാണ്. അനാർക്കലി എന്ന ചിത്രത്തിലെ ഗാനമാദ്യം കെ എസ് ഹരിശങ്കർ പാടിയത്. ഗാനരചന രാജീവ് നായർ, സംഗീതം വിദ്യാസാഗർ.

നജീം അർഷാദും ജ്യോത്സനയും പാടിയതാണ് അടുത്ത ഗാനം. ചെമ്പട എന്ന ചിത്രത്തിന് വേണ്ടി ഈ ഗാനത്തിന് വരികളെഴുതിയത് റോബിൻ തിരുമല, ഈണം നൽകിയത് മുസാഫിറും.

ഒരു മുത്തശ്ശി കഥ. ഈ ചിത്രത്തിലെ ഗാനമാണിനി ഗായകർ വിനീത് ശ്രീനിവാസൻ, അപർണ ബാലമുരളി. ഗാനരചന ബി കെ ഹരിനാരായണൻ. സംഗീതം ഷാൻ റഹ്മാൻ.

0: ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: ആകാശവാണി കോഴിക്കോട്. ഇനി 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പ്രോഗ്രാം.

0: സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
1: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
2: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് June 26 ആഗോള ലഹരി വിരുദ്ധ ദിനം. ഈ ദിനാചരണത്തിന്റെ ഭാഗമായി ശ്രോതാക്കൾക്ക് ലഹരി വിരുദ്ധ ദിന സന്ദേശം നൽകുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അരുൺ ബി നായർ.
3: 1989 മുതൽ എല്ലാ വർഷവും June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ലോകമെമ്പാടും ആചരിക്കപ്പെട്ടു വരുന്നുണ്ട്. ലഹരി വ്യാപനവും അനധികൃതമായ ലഹരി വിപണനവും നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ദിനാചരണം എല്ലാ വർഷവും ആചരിക്കപ്പെട്ടു വരുന്നത്. ഈ വർഷത്തെ 2026 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം ആഗോള ലഹരി പ്രശ്നം, നിലനിൽക്കുന്ന വിഷയങ്ങൾ, തുടരുന്ന വെല്ലുവിളികൾ, നൂതനമായ പ്രതികരണങ്ങൾ എന്നിവയാണ്. ലഹരി ഉപയോഗം എന്നത് കേവലം മദ്യമോ പുകയില ഉൽപ്പന്നങ്ങളോ മാത്രമല്ല, രാസലഹരികൾ അടക്കമുള്ള വിപുലമായ ലഹരി വസ്തുക്കളുടെ ഉപഭോഗവും വിനിമയവും ലോകമെമ്പാടും നടന്നു വരുന്നുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ പുതിയ പ്രമേയം സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത്. ചെറുപ്പക്കാരായ ആളുകളുടെ ഇടയിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നതായി കണ്ടുവരുന്നുണ്ട്. ലഹരി ഉപയോഗത്തെ തുടർന്ന് പെരുമാറ്റത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്ന വ്യക്തികൾ കുറ്റകൃത്യങ്ങളിൽ ഇടപെടുന്നത് മൂലം നാടിന്റെ ക്രമസമാധാനം തകരുന്ന സാഹചര്യം പല രാഷ്ട്രങ്ങളിലും ഉയർന്നു വരുന്നുണ്ട്. ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ തുടർന്ന് HIV പോലെയുള്ള ലൈംഗിക ജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യവും നിലവിലുണ്ട്.

കഞ്ചാവും സിന്തറ്റിക് ലഹരികളും വ്യാപകമായി ഉപയോഗിക്കുന്ന വ്യക്തികളിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതായും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പഠനങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ലഹരി വസ്തുക്കളുടെ വിനിമയം തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കുകയും അതിനുവേണ്ടി ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നൂതനമായിട്ടുള്ള പ്രതികരണ മാർഗങ്ങൾ തേടുന്നതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞുകൊണ്ട് ഈ വർഷത്തെ ദിനാചരണം സംഘടിപ്പിക്കപ്പെടുന്നത്. കൗമാരപ്രായത്തിൽ തന്നെ ലഹരി ഉപയോഗം ആരംഭിക്കുന്നു എന്നാണ് ലോകവ്യാപകമായി പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പലപ്പോഴും സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളുമാണ് ലഹരിയുടെ മായാ ലോകത്തേക്കുള്ള ആദ്യ പടിയായി മാറുന്നത്. അതുകൊണ്ട് തന്നെ സിഗരറ്റിനെ അഥവാ പുകയില ഉൽപ്പന്നങ്ങളെ ഗേറ്റ് വേ ഡ്രഗ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു. കേരളത്തിൽ കുറച്ചുനാൾ മുൻപ് നടന്നൊരു പഠനം സൂചിപ്പിച്ചത് ശരാശരി 12 വയസ്സിൽ സിഗരറ്റിന്റെ ഉപയോഗം കേരളത്തിലെ കൗമാരപ്രായക്കാരിൽ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ സിഗരറ്റിന്റെ ഉപയോഗം തുടങ്ങുന്ന കുട്ടികൾ അധികം വൈകാതെ മദ്യത്തിലേക്കും പിന്നീട് കഞ്ചാവിലേക്കും തുടർന്ന് കൗമാരം അവസാനിക്കുന്നതിന് മുമ്പേ തന്നെ രാസലഹരികളുടെ ഉപയോഗത്തിലേക്കും പോകുന്നു എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കണ്ടെത്തൽ തന്നെയാണ്. പഠനത്തിലും പെരുമാറ്റത്തിലും ഗൗരവ സ്വഭാവമുള്ള പ്രശ്നങ്ങൾ ഇത്തരം കുട്ടികളിൽ കണ്ടുവരുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധയോടെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഏതൊക്കെ വിഭാഗം വ്യക്തികളാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് അടിമത്തത്തിലേക്കും പോകാൻ സാധ്യത കൂടുതലുള്ളത്? ഇവരെ തിരിച്ചറിഞ്ഞാൽ എങ്ങനെ ഇവർ ലഹരി ഉപയോഗത്തിലേക്ക് പോകാതെ പ്രതിരോധിക്കാൻ കഴിയും? അഥവാ ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരു വ്യക്തിയെ നാം കാണാനിടയായാൽ അദ്ദേഹത്തെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അദ്ദേഹത്തെ ലഹരി വിമോചനത്തിന്റെ പാതയിലേക്ക് എങ്ങനെ നയിക്കാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നാം പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലഹരി ദുരുപയോഗത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള വൾണറബിൾ ഗ്രൂപ്സ് അഥവാ സാധ്യത കൂടുതലുള്ള വിഭാഗങ്ങളെ നാം പരിശോധിക്കുമ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ആരംഭിക്കുന്ന ചില പഠന പെരുമാറ്റ പ്രശ്നങ്ങളൊക്കെ ഇക്കൂട്ടത്തിൽ ഉള്ളതായി നാം മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് വളരെ പ്രകടമായി കാണുന്ന പിരിവിരിപ്പും അമിത വികൃതിയും എടുത്തുചാട്ട സ്വഭാവവും അടക്കമുള്ള ലക്ഷണങ്ങളുള്ള ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന പ്രശ്നമുള്ള കുട്ടികളിൽ ഭാവിയിൽ ലഹരി അടിമത്തത്തിനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കാരണം ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ പ്രവർത്തനങ്ങൾ ഈ കുട്ടികളുടെ തലച്ചോറിൽ തകരാറിലാണ് എന്നതാണ് ഇതിന്റെ അടിസ്ഥാന കാരണം. തലച്ചോറിന്റെ മുൻഭാഗത്തുള്ള നമ്മുടെ ആത്മനിയന്ത്രണത്തിന്റെ കേന്ദ്രമായ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗത്തെ ഡോപ്പമിന്റെ അളവ് കുറയുന്നതാണ് ഈ കുട്ടികളിൽ ശ്രദ്ധക്കുറവിനും പിരിവിരിപ്പിനും ഒക്കെ കാരണമായി മാറുന്നത്. ഈ ഡോപ്പമിൻ തന്നെയാണ് ലഹരി അടിമത്തത്തിനുള്ള അടിസ്ഥാന കാരണമായി മാറുന്ന ഒരു സംഗതിയും. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് സാവധാനമായി കൂടി പാരമ്യത്തിലെത്തി കുറെ നേരം അങ്ങനെ നിന്ന് വളരെ കുറഞ്ഞു വരുന്ന ഒരു സ്വാഭാവികമായ അവസ്ഥയുണ്ട്. ഈ ഒരു അവസ്ഥയാണ് ഫേസിക് ഇൻക്രീസ് ഓഫ് ഡോപ്പമിൻ അഥവാ ഡോപ്പമിന്റെ ക്രമമായുള്ള വർധനവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതിന് സഹായിക്കുന്ന ഒട്ടേറെ സ്വാഭാവികമായ ആരോഗ്യകരമായ കാര്യങ്ങൾ നിലവിലുണ്ട്. ചിട്ടയായ വ്യായാമം, സർഗാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, താല്പര്യമുള്ള വ്യക്തികളുമായി സംസാരിക്കുക, യാത്രകൾ പോവുക, കലാരൂപങ്ങൾ ആസ്വദിക്കുക, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നിവയൊക്കെ ഡോപ്പമിൻ ക്രമമായി വർദ്ധിച്ച് പാരമ്യത്തിലെത്തുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നു. ഇതിലൂടെ ആരോഗ്യകരമായ ഒരു ആഹ്ലാദവും സുഖവും ആ വ്യക്തികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നു. എന്നാൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഈ ഡോപ്പമിന്റെ അളവ് കുത്തനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സ്വാഭാവികമായും അതിനെ തുടർന്ന് പൊടുന്നനെ വല്ലാത്ത ഒരു സുഖവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകുന്നു. ലൈംഗിക ആസക്തി വർദ്ധിക്കുന്നതടക്കമുള്ള മാറ്റങ്ങൾ ശരീരത്തിൽ ഉണ്ടാകുന്നു. ഇത്തരം അനുഭവങ്ങൾ പെട്ടെന്ന് ഡോപ്പമിൻ വർദ്ധിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. എന്നാൽ ഡോപ്പമിന്റെ അളവ് കുത്തനെ കൂടുമ്പോൾ ആ ലഹരി ഉപയോഗത്തിന്റെ സമയം കഴിയുമ്പോൾ പൊടുന്നനെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകാനും സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ ഡോപ്പമിന്റെ അളവ് താഴേക്ക് പോകുമ്പോൾ അതുവരെ ലഭിച്ച സുഖവും സന്തോഷവും സംതൃപ്തിയൊക്കെ മാറി വല്ലാത്തൊരു സങ്കടവും ദേഷ്യവും ഉത്കണ്ഠയും അസ്വസ്ഥതയും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഈ അസ്വസ്ഥത തീവ്രമാകുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി വീണ്ടും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് തലച്ചോറിലെ ഡോപ്പമിൻ വർദ്ധിപ്പിക്കാനുള്ള പ്രവണത അവരിൽ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ലഹരി വസ്തുക്കളോടുള്ള അടിമത്തം

സംഭവിക്കുന്നത്. എ ഡി എച്ച് ഡി എന്ന അവസ്ഥ കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചാൽ ആ കുട്ടികൾ ലഹരി വസ്തുക്കളിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സാ രീതികളും മാതാപിതാക്കൾക്കുള്ള പരിശീലനവും ഒരുമിച്ച് ഉപയോഗിച്ചാൽ ബഹുഭൂരിപക്ഷം എ ഡി എച്ച് ഡി കുട്ടികളെയും ചികിത്സയിലൂടെ രക്ഷപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ചികിത്സിക്കപ്പെടാതെ പോകുന്ന എ ഡി എച്ച് ഡി കുട്ടികൾക്ക് ഒരു ഹൈസ്കൂൾ കാലഘട്ടം എത്തുമ്പോൾ പഠനം ബുദ്ധിമുട്ടാകും, അവർ പഠനം അവസാനിപ്പിച്ചേക്കും. എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിക്കാം എന്ന് കരുതി ഏതെങ്കിലും തൊഴിൽ ശാലകളിൽ പരിശീലനത്തിന് ചേർന്നാലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തത് മൂലം അവിടെയും അവർ പരാജയമായി പോയേക്കും. അങ്ങനെ അത്തരം തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നും പുറത്താകുന്നതോടെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഇവർ ലഹരി വസ്തുക്കൾ വിപണനം ചെയ്യുന്ന വ്യക്തികളുടെ ശ്രദ്ധയിൽപ്പെടാനും ക്രമേണ ലഹരി വിപണനത്തിലെ കണ്ണികളായി മാറാനും സാധ്യതയുണ്ട്. പലപ്പോഴും ഈ കുട്ടികൾ ലഹരി ഉപയോഗിക്കുക വഴി അവരുടെ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് വർദ്ധിപ്പിച്ച് ആഹ്ലാദം കണ്ടെത്താൻ ശ്രമിക്കുകയും അതുവഴി ലഹരി അടിമകളായി മാറുകയും ചെയ്യും. അതേപോലെ തന്നെ വരുമാനത്തിന് വേണ്ടി ലഹരി വിപണന ശൃംഖലയിലെ കണ്ണികളാകാനും ഇവർ വിധിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് തന്നെ ഈ എ ഡി എച്ച് ഡി എന്ന അവസ്ഥ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടത് ഭാവിയിൽ ലഹരി അടിമകൾ ഉണ്ടാകുന്നത് തടയാൻ ആവശ്യമായ ഒരു സാമൂഹിക നിക്ഷേപമാണ്. എ ഡി എച്ച് ഡി പോലെ തന്നെ ലഹരി അടിമത്വത്തിനുള്ള സാധ്യത കൂട്ടുന്ന മറ്റു ചില മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട്. കുട്ടിക്കാലത്ത് കാണപ്പെടുന്ന പഠന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പഠനത്തിലെ പിന്നാക്കാവസ്ഥ, ഇത്തരം കുട്ടികളെ നമ്മുടെ സമൂഹം വളരെ മോശമായ കണ്ണുകളോടെയാണ് കാണുന്നത്. മാതാപിതാക്കളും സഹപാഠികളും അധ്യാപകരും ഒക്കെ ഇവരെ പരിഹസിക്കുമ്പോൾ പലപ്പോഴും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇവർ ലഹരി പരീക്ഷണങ്ങളിലേക്ക് പോവുകയും ക്രമേണ അതിന് അടിമപ്പെട്ടു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാകാം. കുട്ടിക്കാലത്ത് തന്നെ തീവ്രമായ ഉത്കണ്ഠയും വളരെ ചെറിയ കാര്യങ്ങൾക്ക് വിഷാദവും ഒക്കെ അനുഭവിക്കുന്ന കുട്ടികളും കൗമാരത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രയാസങ്ങൾ മറികടക്കാനുള്ള ഒരു ഔഷധം എന്നുള്ള നിലയിൽ ലഹരി വസ്തുക്കളെ പരീക്ഷിക്കുന്നതായി കണ്ടുവരുന്നുണ്ട്. അപ്പം മേൽ സൂചിപ്പിച്ച പെരുമാറ്റ പ്രശ്നങ്ങളുള്ള കുട്ടികളെ കുട്ടിക്കാലത്ത് തന്നെ കണ്ടെത്തി ആ പെരുമാറ്റ പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ ചികിത്സ കൊടുക്കുക വഴി അവർ ഭാവിയിൽ ലഹരി അടിമകളായി മാറുന്നത് നമുക്ക് ഫലപ്രദമായി തടയാൻ സാധിക്കും. കഞ്ചാവും രാസലഹരികളും അടക്കമുള്ള പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ഒരു പരിധിക്ക് മുകളിലേക്ക് പോകുന്നത് ചിത്തഭ്രമ ലക്ഷണങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ചെവിയിൽ അശരീര ശബ്ദങ്ങൾ മുഴങ്ങുന്നത് പോലെയുള്ള മിഥ്യാ അനുഭവങ്ങളും ആരൊക്കെയോ തങ്ങളെ കൊല്ലാൻ വരുന്നു അഥവാ ഉപദ്രവിക്കാൻ വരുന്നു എന്ന മട്ടിലുള്ള മിഥ്യാവിശ്വാസങ്ങളും ഇവരിൽ ശക്തമാകുന്നതോടെ ഇവർ പലപ്പോഴും അക്രമാസക്തരായി മാറുന്നതായും കണ്ടുവരുന്നുണ്ട്. ഈ അവസ്ഥയ്ക്കാണ് ലഹരി വസ്തു ജന്യ ചിത്തഭ്രമം അഥവാ സബ്സ്റ്റൻസ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്ന് പറയുന്നത്. ഈ ചിത്തഭ്രമത്തിന്റെ പാരമ്യത്തിൽ വീട്ടിലുള്ള വ്യക്തികളെ പോലും അപായപ്പെടുത്താൻ ഇവർ തയ്യാറാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ലഹരി ഉപയോഗിച്ച് അക്രമ സ്വഭാവം കാണിക്കുന്ന വ്യക്തികളെ എത്രയും പെട്ടെന്ന് കൃത്യമായ ഒരു മാനസികാരോഗ്യ ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഒരു വ്യക്തി ലഹരി വസ്തുവിന് അടിമപ്പെട്ടിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുക? ലഹരി അടിമത്വത്തിന് പ്രധാനമായിട്ട് 6 ലക്ഷണങ്ങളാണ്. 1, രാവിലെ തൊട്ട് വൈകിട്ട് വരെ സദാസമയം ലഹരി വസ്തുക്കളെ കുറിച്ച് തീവ്രമായ ആസക്തി മനസ്സിൽ ഉണ്ടാകുക. രാവിലെ ഉറക്കത്തിൽ നുണരുമ്പോൾ തന്നെ ഇന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാമല്ലോ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. ക്ലാസ്സിൽ ഇരിക്കുമ്പോഴും ജോലി സ്ഥലത്തിരിക്കുമ്പോഴും ഒക്കെ ലഹരി ഉപയോഗിക്കാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചും ലഹരി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന സംതൃപ്തിയെക്കുറിച്ചുമുള്ള ചിന്തകൾ മാത്രമായിരിക്കും മനസ്സ് നിറയെ. 2 പ്രധാനപ്പെട്ട ലക്ഷണം, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന്റെ സമയവും അളവും നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. 15 കൊണ്ട് ഇത് ഉപയോഗിച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതി തുടങ്ങി പലപ്പോഴും മണിക്കൂറുകളോളം തുടർച്ചയായി ഉപയോഗിച്ച് ബോധരഹിതനായി വീഴുന്ന അവസ്ഥ ആണ് ഈ നിയന്ത്രണമില്ലായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 പ്രധാനപ്പെട്ട ലക്ഷണം, ക്രമേണ ആഹ്ലാദ അനുഭവങ്ങൾ കിട്ടാൻ ഉപയോഗിക്കുന്ന ലഹരി വസ്തുവിന്റെ അളവ് കൂടിക്കൂടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ആദ്യം വളരെ ചെറിയ അളവ് ലഹരി ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു സുഖവും സന്തോഷവും അവർക്ക് കിട്ടുന്നുവെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ ആ അളവ് തികയാതെ വരുന്നു. കൂടുതൽ അളവ് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം സംജാതമാകുന്നു. പൊടുന്നനെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന പിൻവാങ്ങൽ ലക്ഷണങ്ങൾ അഥവാ വിഡ്രോവൽ സിംറ്റംസ് ആണ് 4 പ്രധാന ലക്ഷണം. പ്രധാനമായിട്ടും മദ്യവും ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള ബ്രൗൺ ഷുഗർ പോലെയുള്ള മയക്കുമരുന്നുകളും ഉപയോഗിക്കുന്ന വ്യക്തികളിലാണ് ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ ഏറ്റവും തീവ്രമായി ഉണ്ടാകുന്നത്. ഉറക്കക്കുറവും വിറയലും അമിതമായ ഉത്കണ്ഠയും തൊട്ട് അവസ്മാരവും സ്ഥലകാല ബോധമില്ലായ്മയും അക്രമവാസനയും

0: ശരീരമാസകലമുണ്ടാകുന്ന തീവ്രമായ വേദനയുമൊക്കെ ഈ പിൻവാങ്ങൽ ലക്ഷണങ്ങളിൽ പെടുന്ന കാര്യങ്ങളാണ്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ലക്ഷണം, ജീവിതത്തിൽ ലഹരി വസ്തുവിന്റെ ഉപയോഗമല്ലാതെ മറ്റൊന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരുന്നില്ല എന്ന അവസ്ഥയാണ്. കായിക വ്യായാമമോ സൗഹൃദങ്ങളോ കലാരൂപങ്ങൾ ആസ്വദിക്കലോ ഒന്നും ഇവർക്ക് ഒട്ടും സന്തോഷം പകരില്ല. സന്തോഷം കിട്ടണമെങ്കിൽ ലഹരിയെ തന്നെ അഭയം പ്രാപിച്ച് പറ്റൂ എന്ന അവസ്ഥയുണ്ടാകും. ആറാമത്തേതായിട്ട്, മിക്കവാറും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ അറിയാം ഈ പോക്ക് ശരിയല്ല, തന്റെ ആരോഗ്യത്തെ ഇത് തകർക്കുകയാണെന്ന്. എന്നാലും ഇത് ഒഴിവാക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നു. ഈ ഒരു സ്ഥിതിവിശേഷമാണ് ഈ അടിമത്വത്തിന്റെ പരിപൂർണതയായി കരുതപ്പെടുന്നത്. ഈ ആറ് ലക്ഷണങ്ങളിൽ മൂന്നെണ്ണമെങ്കിലും കഴിഞ്ഞ ഒരു വർഷമായി ഒരു വ്യക്തി പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ അദ്ദേഹം ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തിയാണ് എന്ന് കരുതാം. ലഹരി അടിമത്വത്തിലേക്ക് പോയൊരു വ്യക്തിയെ ശാസ്ത്രീയമായ ചികിത്സയിലൂടെ നമുക്ക് മുഖ്യധാരയിലേക്ക് മടക്കി കൊണ്ടുവരാം. രണ്ട് ഘട്ടങ്ങളിലായാണ് ഈ ചികിത്സ മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടം വിഷവിമോചന ചികിത്സ അഥവാ ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് എന്ന് വിളിക്കുന്നു. ലഹരി വസ്തുക്കൾ മൂലമുണ്ടായ ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങളെ ചികിത്സിക്കുകയും പിൻവാങ്ങൽ ലക്ഷണങ്ങളെ ഫലപ്രദമായി നിയന്ത്രിക്കുകയുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ 7 മുതൽ 10 ദിവസം സമയം കൊണ്ട് ഈ ചികിത്സാഘട്ടം പൂർത്തിയാകും. എന്നാലും ഇത് കഴിഞ്ഞ് വീണ്ടും ലഹരി സുലഭമായി ലഭിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് തന്നെയാണ് ഈ വ്യക്തി മടങ്ങുന്നത് എന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് രണ്ടാം ഘട്ട ചികിത്സ വിഭാവനം ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് പുനഃപതന പ്രതിരോധ ചികിത്സ അഥവാ റിലാപ്സ് പ്രിവെൻഷൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. 6 മുതൽ 9 മാസം നീണ്ടു നിൽക്കുന്ന ഈ ചികിത്സാഘട്ടത്തിൽ മരുന്നുകളും മനഃശാസ്ത്ര ചികിത്സകളും കുടുംബ ചികിത്സയും ഉൾപ്പെടുത്തിയിരിക്കുന്നു. തലച്ചോറിലെ ഡോപ്പമിന്റെ അളവ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ പൊടുന്നനെ വർദ്ധിക്കുന്നത് തടയാൻ സഹായിക്കുന്ന മരുന്നുകളാണ് ഇതിലെ പ്രധാന ചികിത്സ. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 6 മാസം തൊട്ട് 9 മാസം വരെ ഈ മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും പൂർണ്ണമായ ഒരു ഫലം ലഭിക്കാൻ. ഇതിനോടൊപ്പം ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലേക്ക് പോകുന്നത് തടയാൻ സഹായിക്കുന്ന മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി പോലെയുള്ള മനഃശാസ്ത്ര ചികിത്സകൾക്കും കുടുംബ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളിലുള്ള ശൈഥില്യം പരിഹരിക്കാൻ ആവശ്യമായ ഫാമിലി തെറാപ്പിയും ഒത്തുചേരുമ്പോൾ മിക്കവാറും ലഹരി അടിമത്വത്തിലേക്ക് പോയ ആളുകളെ നമുക്ക് ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് മടക്കി കൊണ്ടുവരാം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ആകാശവാണി ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. 2015 നരേന്ദ്രമോദി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. രാജ്യരക്ഷാ സേനയുടെ 1 സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. സീഷെൽസിന്റെ ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികളുമായും സംവദിക്കും. ഇന്ത്യയും സീഷെൽസും തമ്മിൽ നിലനിൽക്കുന്ന സൌഹൃദം വീണ്ടും ഉറപ്പിക്കാനും എല്ലാ മേഖലകളിലും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും സന്ദർശനം സഹായകമാകുമെന്നും മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലിന്റെ സാമ്പത്തികകാര്യ പ്രത്യേക ഉപദേശക നെതർലാൻഡ്സ് രാജ്ഞി മാക്സിമയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങളുടെ വികാസം, സാമ്പത്തിക സേവനങ്ങൾ കൂടുതൽ പ്രാപ്യവും താങ്ങാനാവുന്നതും ജീവിതം എളുപ്പമാക്കുന്നതും ജനങ്ങളെ ശാക്തീകരിക്കുന്നതുമായത് എങ്ങനെയാണെന്ന് കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി മോദി ഒരു സാമൂഹ്യ മാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. രാജ്യത്തെ വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം പകർന്ന് ആഭ്യന്തര LPG വിതരണത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ തുടക്കത്തിൽ നിർത്തിവച്ചിരുന്ന ഗാർഹികേതര LPGയുടെ വിതരണം പ്രതിസന്ധിക്ക് മുമ്പത്തെ അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. PNG കണക്ടിവിറ്റി വ്യാപിപ്പിക്കാൻ ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി.

അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലോകത്ത് ദശലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന വിപത്താണ് ലഹരി ഉപയോഗവും ലഹരിക്കടത്തുമെന്ന് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലഹരിയെ തുടച്ചു നീക്കാം അതിജീവനത്തിന്റെ കരുത്തോടെ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ സന്ദേശം. രാജ്യത്ത് മയക്കുമരുന്ന് കടത്തും ദുരുപയോഗവും ചെറുക്കുന്നതിന് ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിന് നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ, മയക്കുമരുന്ന് നിയമ നിർവ്വഹണ ഏജൻസികൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. ഓൺലൈൻ മയക്കുമരുന്ന് നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും അമിത്ഷാ തുടക്കം കുറിക്കും. കേരളത്തെ ലഹരി വിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പദ്ധതിക്ക് വലിയ തോതിൽ പൊതുജന സഹായം ലഭിക്കുന്നുണ്ട്. ലഹരി മാഫിയയുടെ അടിവേര് തകർക്കുകയാണ് ലക്ഷ്യമെന്നും ജനങ്ങളെ അണിനിരത്തി മുന്നോട്ടു പോകുമെന്നും ചെന്നിത്തല സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന റാലി കനകക്കുന്നുകൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെയും അനധികൃത കടത്തിനെയും പ്രതിരോധിക്കുന്നതിനും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാം എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കുന്നു. നശാമുക്ത് ഭാരത് അഭിയാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പിന്തുണയിൽ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി. വൈകിട്ട് ജില്ലാ കലക്ടർ എം എസ് മാധവിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും. ലഹരിയുടെ പിടിയിൽപ്പെടാതെ വളരുന്ന തലമുറ മുന്നോട്ടു പോകേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി പറഞ്ഞു. ലഹരിക്കെതിരെ കേരള ഗവൺമെന്റ് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെ പദ്ധതികളോട് തലശ്ശേരി അതിരൂപത പൂർണ്ണമായും സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരെ തലശ്ശേരി സാന്റ് ജോസ് മെട്രോപൊളിറ്റൻ സ്കൂളിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചാണ്ടിയമ്മൻ എംഎൽഎയും റാലിയിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ടി ഒ മോഹനൻ എംഎൽഎ ഫ്ളാഗ് ഓഫ് ചെയ്തു. ശ്രീകണ്ഠാപുരത്ത് ഉച്ചയ്ക്ക് സന്ദേശ റാലി സംഘടിപ്പിക്കും. കണ്ണൂർ സിറ്റി പോലീസും തലശ്ശേരി പോലീസ് സബ് ഡിവിഷനും ചേർന്ന് 5K റൺ സീസൺ 2 എന്ന പേരിൽ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ലഹരി വിരുദ്ധ റൺ സംഘടിപ്പിച്ചു. മന്ത്രി സി പി ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളുടെ തകരാറുകൾ, KSRTC ബസ്സുകളുടെ നവീകരണം, ഇ ചലാൻ ഏകോപനം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. കേരളം ഉന്നയിച്ച ആവശ്യങ്ങളോട് കേന്ദ്രമന്ത്രി തികച്ചും അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്ന് മന്ത്രി സി പി ജോൺ അറിയിച്ചു. KSRTCയുടെ നവീകരണത്തിന് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ ലഭ്യമാക്കണമെന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശം സാമ്പത്തികകാര്യ വകുപ്പിന് കൈമാറുമെന്ന് നിതിൻ ഗഡ്കരി അറിയിച്ചു. പുതിയ ബസ്സുകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്കായി ഭവന നഗരകാര്യ മന്ത്രാലയത്തെ സമീപിക്കാൻ കേന്ദ്രമന്ത്രി നിർദ്ദേശം നൽകിയതായും സി പി ജോൺ വ്യക്തമാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വീട് സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ നെതർലാൻഡ് 1-3 ഗോളുകൾക്ക് ട്യൂണീഷ്യയെ പരാജയപ്പെടുത്തി. ജപ്പാൻ സ്വീഡൻ മത്സരം ഇരു ടീമുകളും ഓരോ ഗോൾ നേടി സമനിലയിൽ അവസാനിച്ചു. രാവിലെ നടന്ന പരഗ്വേ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്നലെ ഗ്രൂപ്പ് ഇയിൽ അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടെങ്കിലും 1 സ്ഥാനക്കാരായി ജർമ്മനി നോക്കൌട്ടിലെത്തി. ഇക്വഡോർ 1-2 ജർമ്മനിയെ തോൽപ്പിച്ച് നോക്കൌട്ട് സാധ്യത ഉറപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ ഐവറി കോസ്റ്റ് മറുപടിയില്ലാത്ത 2 കുറസാവയെ പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 12:30 നോർവെ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് മുഹറം ആചരിക്കുന്നു. സത്യം, നീതി എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിന് ജീവൻ ബലിയർപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചെറുമകൻ ഹസ്രത്ത് ഇമാം ഹുസൈന്റെയും കൂട്ടാളികളുടെയും രക്തസാക്ഷിത്വ ദിനമാണിത്. ഹസ്രത്ത് ഇമാം ഹുസൈന്റെ ത്യാഗങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഉറച്ചുനിൽക്കാൻ ഹസ്രത്ത് ഇമാം ഹുസൈൻ നിരവധി പേർക്ക് പ്രചോദനമേകുന്നത് തുടരുമെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കണ്ണൂരിൽ സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് 135 പോയിന്റോടെ മുന്നിട്ട് നിൽക്കുന്നു. 110 പോയിന്റ് നേടിയ തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് 2 സ്ഥാനത്തും 99 പോയിന്റോടെ നോർത്ത് പറവൂർ കൂറ്റുകാരൻ പോളിടെക്നിക് 3 സ്ഥാനത്തുമുണ്ട്. കലോത്സവം നാളെ സമാപിക്കും. സംസ്ഥാനത്ത് ഇന്നലെ 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു.

ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ രണ്ടു വീതവും തിരുവനന്തപുരം വയനാട് ജില്ലകളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ വർഷം ഇതുവരെ 248 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ നിപ്പ റിപ്പോർട്ട് ചെയ്ത ഈ മാസം 10 ശേഷം ഇതുവരെ പുതിയ രോഗബാധയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിലെ രോഗിയുടെ സമ്പർക്ക പട്ടികയിലെ 15 പേരെ പരിശോധിച്ചതിൽ ആർക്കും രോഗബാധയില്ലെന്നും സ്ഥിരീകരിച്ചു. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി നിപ്പ സമാന ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 52 പേരുടെ ഫലവും നെഗറ്റീവാണ്. എങ്കിലും രോഗനിരീക്ഷണ നടപടികൾ ശക്തമായി തുടരുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷന്റെ പുതൂർ പുരസ്കാരത്തിന് ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ കെ പി രാമനുണ്ണി അർഹന. ഡോക്ടർ എം ലീലാവതി, സി രാധാകൃഷ്ണൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത്. ഉണ്ണികൃഷ്ണൻ പുതൂരിന്റെ 94 ജന്മവാർഷിക സ്മൃതിദിനമായ ജൂലൈ 15 ഗുരുവായൂരിൽ പുരസ്കാരം സമ്മാനിക്കും. 11,111 രൂപയും വെങ്കലശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷൻ ചെയർമാൻ ഷാജു പുതൂർ അറിയിച്ചു. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം രാജ്യവ്യാപകമായി മറ്റന്നാൾ നടത്തും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃ ശിശു ആശുപത്രിയിൽ നിർവഹിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ രാത്രി മലപ്പുറം കൊണ്ടോട്ടി അരൂരിൽ 780 ഗ്രാം MDMA പിടികൂടി. സംഭവത്തിൽ അരൂർ സ്വദേശി രതീഷിനെ അറസ്റ്റ് ചെയ്തു. ഡാൻസാഫ് സംഘവും കൊണ്ടോട്ടി പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. ആലപ്പുഴ ജില്ലയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രത്യേക വാഹന പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയ 8 വാഹനങ്ങൾക്ക് പിഴ ചുമത്തി. 26 ടിപ്പർ ലോറികളും 15 സ്കൂൾ ബസ്സുകളും ഉൾപ്പെടെ ആകെ 41 വാഹനങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. നിയമലംഘനങ്ങൾ നടത്തിയ 8 വാഹനങ്ങളിൽ നിന്ന് 12,000 രൂപ പിഴ ഈടാക്കിയതായി ആലപ്പുഴ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അറിയിച്ചു. കോതമംഗലം ജനവാസ മേഖലകളിൽ ഭീതി പരത്തിയ കാട്ടാനയെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചയച്ചു. ഇന്നലെ രാവിലെ മയക്കുവെടി വെച്ച് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ചിരുന്നു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതിയോടെ രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് ആനയെ വൈകിട്ട് വനത്തിലേക്ക് തിരിച്ചയച്ചത്. വെനിസ്വേലയിൽ ശക്തമായ രണ്ട് ഭൂകമ്പങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 235. 1,500 പേർക്ക് പരിക്കേറ്റു. രക്ഷാപ്രവർത്തകർ അവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ തുടരുകയാണ്. ഈ മാസം 21 നടന്ന നീറ്റ് പുനഃപരീക്ഷയുടെ ഉത്തര സൂചികകൾ www.neet.nta.in ലഭ്യമാണെന്ന് NTA സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25:36. 438.6 മീറ്ററിൽ 684 kHz പ്രഭാത പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട് 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ മധ്യാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ് എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: സഹാനി ഹോസ്പിറ്റൽ കോഴി.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്, വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
3: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
4: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടണമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. കേരളത്തെ ലഹരി വിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കീം പ്രവേശന പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിൽ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. 2015 നരേന്ദ്രമോദി അവസാനമായി സീഷെൽസ് സന്ദർശിച്ചത്. രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. സീഷെൽസിന്റെ ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികളുമായും സംവദിക്കും. ഇന്ത്യയും സീഷെൽസും തമ്മിൽ നിലനിൽക്കുന്ന സൌഹൃദം വീണ്ടും ഉറപ്പിക്കാനും എല്ലാ മേഖലകളിലും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനും സന്ദർശന സഹായകമാകുമെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ വ്യവസായ വാണിജ്യ മേഖലകൾക്ക് ആശ്വാസം പകർന്ന് ആഭ്യന്തര LPG വിതരണത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇളവുകൾ പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് പെട്രോളിയം മന്ത്രാലയം പിൻവലിച്ചത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ തുടക്കത്തിൽ നിർത്തിവച്ചിരുന്ന ഗാർഹികേതര LPGയുടെ വിതരണം പ്രതിസന്ധിക്ക് മുമ്പത്തെ അവസ്ഥയിലേക്ക് പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു. PNG കണക്ടിവിറ്റി വ്യാപിപ്പിക്കാൻ ശ്രമങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലോകത്ത് ദശലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന വിപത്താണ് ലഹരി ഉപയോഗവും ലഹരി കടത്തുമെന്ന് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലഹരിയെ തുടച്ചു നീക്കാം അതിജീവനത്തിന്റെ കരുത്തോടെ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണ സന്ദേശം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ മയക്കുമരുന്ന് കടത്തിനും ദുരുപയോഗത്തിനുമെതിരെ നശാമുക്ത് ഭാരത് കെട്ടിപ്പടുക്കാൻ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ സജീവമായി നടത്തുന്ന സർവകലാശാലകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സംഘടനകളെയും അദ്ദേഹം അഭിനന്ദിച്ചു. ഇത്തരം ശ്രമങ്ങൾ ശക്തവും ആരോഗ്യകരവും ആസക്തിരഹിതവുമായി ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് അർത്ഥവത്തായ സംഭാവന നൽകുന്നുണ്ടെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടണമെന്നും മയക്കുമരുന്ന് ലോബിയുടെയും മാഫിയയുടെയും വേരറുക്കണമെന്നും മുഖ്യമന്ത്രി V.D. സതീശൻ പറഞ്ഞു. ഇതിന് സംസ്ഥാന ഗവൺമെന്റ് എല്ലാ പിന്തുണയും നൽകും. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുമെന്നും മയക്കുമരുന്നിന്റെ വേര് പിഴുതെറിയുന്ന സമഗ്ര പരിപാടി

0: സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കുമെന്നും ചടങ്ങിൽ പങ്കെടുത്ത മന്ത്രി എം ലിജു പറഞ്ഞു. രാജ്യത്ത് മയക്കുമരുന്ന് കടത്തും ദുരുപയോഗവും ചെറുക്കുന്നതിന് ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിന് നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര മന്ത്രാലയങ്ങൾ, സംസ്ഥാന ഗവൺമെന്റുകൾ, മയക്കുമരുന്ന് നിയമനിർവ്വഹണ ഏജൻസികൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുക്കും. ഓൺലൈൻ മയക്കുമരുന്ന് നിർമ്മാർജ്ജന പക്ഷാചരണത്തിനും അമിത്ഷാ തുടക്കം കുറിക്കും. കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളത കുട്ടികളുടെ ആരോഗ്യ ജീവിതത്തിന് നിർണായകമാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. പോലീസ് സേന സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സൈക്കിൾ റാലി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളും പോലീസ് സേനാംഗങ്ങളും റാലിയിൽ പങ്കെടുത്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ കൂട്ടിയോട്ടം സംഘടിപ്പിച്ചു. ടി ഒ മോഹനൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ കരുതലോടെ കരുനീക്കാം എന്ന സന്ദേശത്തിൽ കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ ഭീമൻ പാമ്പും കോണിയും ഒരുക്കുന്നു. നശാമുക്ത ഭാരത് അഭിയാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പിന്തുണയിൽ ജില്ലാ സാമൂഹ്യനീതി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി. ലഹരിയുടെ പിടിയിൽപ്പെടാതെ വളരുന്ന തലമുറ മുന്നോട്ടു പോകേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി പറഞ്ഞു. ലഹരിക്കെതിരെ കേരള ഗവൺമെന്റ് നടപ്പാക്കിയ ഓപ്പറേഷൻ തൂഫാൻ ഉൾപ്പെടെ പദ്ധതികളോട് തലശ്ശേരി അതിരൂപത പൂർണ്ണമായും സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ ലഹരി വിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. പദ്ധതിക്ക് വലിയ തോതിൽ പൊതുജന സഹായം ലഭിക്കുന്നുണ്ട്. ലഹരി മാഫിയയുടെ അടിവേര് തകർക്കുകയാണ് ലക്ഷ്യമെന്നും ജനങ്ങളെ അണിനിരത്തി മുന്നോട്ടു പോകുമെന്നും ചെന്നിത്തല സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. സംസ്ഥാനത്ത് കുറഞ്ഞ കാലത്തിനകം വലിയ ജനകീയ മുന്നേറ്റമായി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായി മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വിമുക്തി മിഷൻ കോഴിക്കോട് ഡിവിഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ബീച്ച് റോഡിൽ സംഘടിപ്പിച്ച ഫൺ റൺ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ പ്രധാന വൈദ്യുത സ്രോതസ്സായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിലെ ജലസംഭരണം ആശങ്കാജനകമാം വിധം താഴ്ന്ന നിലയിലെത്തി. നിലവിൽ അണക്കെട്ടിന്റെ സംഭരണശേഷിയുടെ 24% വെള്ളം മാത്രമാണ് ശേഷിക്കുന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതും അണക്കെട്ടിലേക്ക് നീരൊഴുക്ക് കുറഞ്ഞതുമാണ് ജലനിരപ്പ് താഴാൻ കാരണം. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
1: ഇടുക്കി അണക്കെട്ടിലെ നിലവിലെ ജലനിരപ്പ് 2321 അടിയായി കുറഞ്ഞിരിക്കുകയാണ്. ഈ വെള്ളം ഉപയോഗിച്ച് ഇനി 513.513 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി മാത്രമേ ഉൽപ്പാദിപ്പിക്കാനാകൂ. മൂലമറ്റം ഭൂഗർഭ വൈദ്യുത നിലയത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3.363 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉൽപ്പാദിപ്പിച്ചത്. വൃഷ്ടിപ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ശരാശരി 13.2 മില്ലിമീറ്റർ മഴ മാത്രമാണ് രേഖപ്പെടുത്തിയത്. ഇത് ഡാമിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്കിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കാലവർഷം തുടങ്ങിയിട്ട് ജലനിരപ്പ് ഉയരാത്തത് സംസ്ഥാനത്ത് വൈദ്യുതി മേഖലയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു.
0: സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വീട് സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ കീം പ്രവേശന പരീക്ഷാഫലം നാളെ പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. നേരത്തെ ഈ മാസം 22 ഫലം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും CBSE പുനർമൂല്യനിർണയത്തെ തുടർന്ന് മാർക്ക് ചേർക്കാൻ കൂടുതൽ സമയം തേടി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിച്ചതിനെ തുടർന്നാണ് പ്രഖ്യാപനം മാറ്റിയത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് പൊതുഗതാഗത മേഖലയിലെ ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര അംഗീകാരങ്ങളിലൊന്നായ UITP ഇമ്പാക്ട് അവാർഡ് ലഭിച്ചു. മെട്രോ റെയിൽ, വാട്ടർ മെട്രോ, ഫീഡർ സർവീസുകൾ, നടപ്പാതകൾ, സൈക്കിൾ സൌകര്യങ്ങൾ തുടങ്ങി വിവിധ ഗതാഗത സംവിധാനങ്ങളെ ഏകോപിപ്പിച്ച് നൂതന മൾട്ടി മോഡൽ ഇന്റഗ്രേഷൻ പദ്ധതിക്കാണ് അവാർഡ്. ബെൽജിയത്തിലെ ബ്രസൽസിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. രാവിലെ നടന്ന പരാഗ്വേ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. മറ്റ് മത്സരങ്ങളിൽ നെതർലാൻഡ് 1-3 ഗോളുകൾക്ക് ട്യുണീഷ്യയെ പരാജയപ്പെടുത്തി. ജപ്പാൻ സ്വീഡൻ മത്സരം ഇരു ടീമുകളും ഓരോ ഗോൾ നേടി സമനിലയിൽ അവസാനിച്ചു. കണ്ണൂരിൽ സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് 135 പോയിന്റോടെ മുന്നിട്ട് നിൽക്കുന്നു. 110 പോയിന്റ് നേടി തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് 2-ാം സ്ഥാനത്തും 99 പോയിന്റോടെ നോർത്ത് പറവൂർ കൂറ്റുകാരൻ പോളിടെക്നിക് 3-ാം സ്ഥാനത്തുമുണ്ട്. കലോത്സവം നാളെ സമാപിക്കും. സംസ്ഥാന ഇന്റർ ITI യൂണിയൻ കലോത്സവം കാസർകോട് മടിക്കയിൽ ആരംഭിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. രാവിലെ മുതൽ വിവിധ വേദികളിലായി നടക്കുന്ന കലോത്സവം വൈകിട്ട് സമാപിക്കും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുഹറം ആചരിക്കുന്നു. സത്യം നീതി എന്നിവ ഉയർത്തിപ്പിടിക്കുന്നതിന് ജീവൻ ബലിയർപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചെറുമകൻ ഹസ്രത് ഇമാം ഹുസൈന്റെയും കൂട്ടാളികളുടെ

യും രക്തസാക്ഷിത്വ ദിനമാണിത്. ഹസ്രത്ത് ഇമാം ഹുസൈന്റെ ത്യാഗങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കാൻ ഹസ്രത്ത് ഇമാം ഹുസൈൻ നിരവധി പേർക്ക് പ്രചോദനമേകുന്നുവെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം രാജ്യവ്യാപകമായി മറ്റന്നാൾ നടത്തും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ഇതിന് 2,187 ബൂത്തുകൾ സജ്ജീകരിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകാൻ 54 ട്രാൻസിറ്റ് ബൂത്തുകളും 50 മൊബൈൽ ബൂത്തുകളും ഒരുക്കും. പൾസ് പോളിയോ ദിനത്തിൽ ബൂത്തുകളിൽ എത്താത്ത കുഞ്ഞുങ്ങൾക്ക് 29-30 തീയതികളിൽ വീടുകളിലെത്തി തുള്ളിമരുന്ന് നൽകും. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ രാത്രി മലപ്പുറം കൊണ്ടോട്ടി അരൂരിൽ 780 ഗ്രാം MDMA പിടികൂടി. സംഭവത്തിൽ അരൂർ സ്വദേശി രതീഷിനെ അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി നടന്ന മിന്നൽ പരിശോധനയിൽ 500 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവിനെ കാസർകോട് നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. നീലേശ്വരം ആനച്ചാലിലെ മുസ്താവാക്കാണ് അറസ്റ്റിലായത്. ഉണ്ണികൃഷ്ണൻ പുതൂർ സ്മാരക ട്രസ്റ്റ് ആൻഡ് ഫൗണ്ടേഷന്റെ പുതൂർ പുരസ്കാരത്തിന് ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ കെ പി രാമനുണ്ണി അർഹനായി. ഡോക്ടർ എം ലീലാവതി, സി രാധാകൃഷ്ണൻ, ഡോക്ടർ നെടുമുടി ഹരികുമാർ എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാരം നിർണയിച്ചത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തെ ലഹരി വിരുദ്ധ സംസ്ഥാനമാക്കി മാറ്റുകയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്തെ കീം പ്രവേശന പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവം. ഈ പരിപാടിയിൽ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന ഒരു നമ്പറിൽ നിന്ന് ഇനി പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കാം. വാട്സപ്പ് നമ്പർ 9400024440. നിങ്ങളെ തിരിച്ചു വിളിക്കുകയും ലൈവിൽ സംസാരിക്കുകയും ചെയ്യാം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: 49 മിനിറ്റും 57 സെക്കൻഡും. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽസ് സന്ദർശിക്കും. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ യു കെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായി പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഇന്ത്യ യു കെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. യു കെയുടെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ യു കെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. വാഷിംഗ്ടണിൽ നടന്ന 2nd പാക് സിലിക്ക ഉച്ചകോടിയിൽ AI സാങ്കേതികവിദ്യ സുരക്ഷിത വിതരണവുമായി ബന്ധപ്പെട്ട സംരംഭത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 35 രാജ്യങ്ങൾ ഒപ്പുവച്ചു. ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് IT മന്ത്രാലയം സെക്രട്ടറി എസ് കൃഷ്ണനും വ്യവസായ പ്രതിനിധികളും പങ്കെടുത്തു. ന്യൂഡൽഹിയിൽ നടന്ന AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ ഭാഗമായാണ് ഇന്ത്യ പാക് സിലിക്ക ഉച്ചകോടിയിൽ പങ്കെടുത്തത്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിലെ ധനസഹായവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് കേസിൽ 1st FIRൽ ഉൾപ്പെട്ട 8 പേരെ ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ശുപാർശയെ തുടർന്നാണ് FIR രജിസ്റ്റർ ചെയ്തത്. ട്രസ്റ്റ് അംഗം കൃഷ്ണമോഹൻ നൽകിയ രേഖാമൂലമുള്ള പരാതിയിൽ ശ്രീരാമ ജന്മഭൂമി പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ

0: ദിനമായി ആചരിക്കുന്നത്. ലോക ലഹരി വിപത്ത്, നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
1: ലഹരിമുക്ത ഇന്ത്യയ്ക്കായുള്ള കൂട്ടായ പരിശ്രമങ്ങളിൽ രാജ്യമൊട്ടാകെ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. ശക്തവും ആരോഗ്യകരവും ലഹരിമുക്തവുമായ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി സംഭാവനകൾ നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് ദുരുപയോഗം എന്ന ആഗോള വെല്ലുവിളിക്കെതിരെ ഇന്ത്യ ഏറ്റവും ശക്തമായ പോരാട്ടം നടത്തിയെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ അഭിപ്രായപ്പെട്ടു.

0: ലഹരി നിർമാർജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമാകും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ആരോഗ്യകരമായ ശീലങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് യുവതലമുറയെ ലഹരി എന്ന വിപത്തിൽ നിന്ന് സംരക്ഷിക്കാമെന്ന് കേരളം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ലഹരി മാഫിയക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കി. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. ലഹരി നിയന്ത്രണത്തിനായുള്ള പുതിയ വിഷൻ ഡോക്യുമെന്റ് ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി പ്രകാശിപ്പിച്ചു. ദേശീയ തലത്തിൽ ഓൺലൈൻ ലഹരി നിർമാർജന പക്ഷാചരണത്തിനും ഇന്ന് തുടക്കമായി. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലിയുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. ലഹരിമരുന്ന് വ്യാപനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് സമൂഹത്തെ മോചിപ്പിക്കുമെന്നും മയക്കുമരുന്നിനെതിരായ സമഗ്ര പരിപാടി സംസ്ഥാനത്ത് സർക്കാർ നടപ്പിലാക്കുമെന്നും പരിപാടിയിൽ മന്ത്രി എം ലിജു വ്യക്തമാക്കി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പൗത്രൻ ഹസ്രത് ഇമാം ഹുസൈന്റെയും അനുചരന്മാരുടെയും രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യമെന്ന് മുഹറം ആചരിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായുള്ള വിലാപയാത്രയും മറ്റ് ചടങ്ങുകളോടും അനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. മുഹറം പ്രമാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹസ്രത് ഇമാം ഹുസൈന്റെ ത്യാഗങ്ങളെ അനുസ്മരിച്ചു. സത്യത്തിന്റെയും നീതിയുടെയും പാതയിൽ ഉറച്ചു നിൽക്കാൻ ഹസ്രത് ഇമാം ഹുസൈന്റെ ജീവിതം ഇന്നും പ്രചോദനമാകുന്നതായി അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസമായി നടക്കും. ബുധനാഴ്ച പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ പരിഗണിക്കും. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള ബജറ്റ് പ്രഖ്യാപനവും PM ശ്രീ പദ്ധതിയും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ സഭയെ പ്രക്ഷുബ്ധമാക്കിയേക്കാം. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഉത്തരാഖണ്ഡിൽ ഗോവിന്ദ് ഭല്ലവ് പന്ത് കാർഷിക സാങ്കേതിക സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരി ഉൽപ്പാദനത്തിൽ രാജ്യം ചൈനയെ മറികടന്ന് ലോകത്ത് 1-ാം സ്ഥാനത്തെത്തി. ബസുമതി അരി ലോകമെമ്പാടും ശ്രദ്ധ നേടി. പല രാജ്യങ്ങളിലേക്കും ഗോതമ്പ് കയറ്റുമതി നടത്തുന്നതായും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു.
3: चावल के उत्पादन पर हिंदुस्तान आज चीन को पीछे छोड़ के दुनिया में नंबर 1 हो गया है। गेहूं हमारे पास सरप्लस, हमारा बासमती दुनिया में धूम मचा रहा है, हमारा गेहूं दुनिया के कई देशों की भूख मिटा रहा है.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക് പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഡി മത്സരത്തിൽ ആതിഥേയരായ അമേരിക്കയെ 2-3 തുർക്കിയെ പരാജയപ്പെടുത്തി. പരാഗ്വേ ഓസ്ട്രേലിയ മത്സരം ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. ഇന്ന് രാത്രി 12:30 ഫ്രാൻസും നോർവേയും ഏറ്റുമുട്ടും. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ശ്രീലങ്ക സ്കോട്ട്ലൻഡിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11:00 മത്സരം. വെനിസ്വേലയിൽ ഇന്നലെയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 235 ഉയർന്നു. 1500-ലധികം പേർക്ക് പരിക്കേറ്റു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2, 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. തുടർന്ന് വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്.

സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത മന്ത്രി സി പി ജോൺ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സീഷെൽസ് സന്ദർശിക്കും. ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയാകും. ഇന്ത്യ യു കെ സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി കൂട്ടായി പരിശ്രമിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ രാജ്യം ഏറെ മുന്നേറിയതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കേരളത്തിൽ നാളെ മുതൽ മഴ ശക്തമാകും. 5 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ അമേരിക്കയെ പരാജയപ്പെടുത്തി തുർക്കിയെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

FM പ്രധാന വാർത്തകൾ. ലഹരിക്കെതിരെ ഒന്നിച്ചു പോരാടണമെന്നും മയക്കുമരുന്ന് ലോബിയുടെയും മാഫിയയുടെയും വേരറുക്കണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് കുറഞ്ഞ കാലത്തിനകം വലിയ ജനകീയ മുന്നേറ്റമായി ഓപ്പറേഷൻ തൂഫാൻ മാറിയതായി മന്ത്രി AP അനിൽകുമാർ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി വിമുക്തി മിഷൻ കോഴിക്കോട് ബീച്ച് റോഡിൽ സംഘടിപ്പിച്ച ഫൺ റൺ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മന്ത്രി. കുടുംബ ബന്ധങ്ങളിലെ ഊഷ്മളത കുട്ടികളുടെ ആരോഗ്യ ജീവിതത്തിന് നിർണായകമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പോലീസ് സേന സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ സൈക്കിൾ റാലി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് പൊതുഗതാഗത മേഖലയിലെ ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര അംഗീകാരങ്ങളിലൊന്നായ UITP ഇംപാക്ട് അവാർഡ്, മെട്രോ റെയിൽ, വാട്ടർ മെട്രോ, ഫീൽഡ് സർവീസുകൾ, നടപ്പാതകൾ, സൈക്കിൾ സൗകര്യങ്ങൾ തുടങ്ങി വിവിധ ഗതാഗത സംവിധാനങ്ങളെ ഏകോപിപ്പിച്ച നൂതന മൾട്ടി മോഡൽ ഇന്റഗ്രേഷൻ പദ്ധതിക്കാണ് അവാർഡ്. സംസ്ഥാനത്തെ പ്രധാന വൈദ്യുതി സ്രോതസ്സായ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിലെ ജലസംഭരണം താഴ്ന്ന നിലയിൽ. വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതും അണക്കെട്ടിലേക്ക് നീരൊഴുക്ക് കുറഞ്ഞതുമാണ് ജലനിരപ്പ് താഴാൻ കാരണം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന മിന്നൽ പരിശോധനയിൽ 500 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവിനെ കാസർഗോഡ് നീലേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു. നീലേശ്വരം ആനച്ചാലിലെ മുസ്തവാക്കാണ് അറസ്റ്റിലായത്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ഇതിന് 2,187 ബൂത്തുകൾ സജ്ജീകരിക്കും. കണ്ണൂർ ജില്ലാ ഭരണകൂടം, ജില്ലാ മെഡിക്കൽ ഓഫീസ്, ജില്ലാ ശുചിത്വ മിഷൻ എന്നിവ ചേർന്ന് സംഘടിപ്പിക്കുന്ന ഉണർവ് 2026 മെഗാ ശുചീകരണ ക്യാമ്പയിൻ നാളെ കണ്ണൂർ സിവിൽ സ്റ്റേഷനിൽ. ശുചിത്വവും പൊതുജനാരോഗ്യ സംരക്ഷണവും ലക്ഷ്യമിട്ടാണ് പരിപാടി. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഈ പറയുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു ഹായ് മെസ്സേജ് അയക്കാം. നിങ്ങളെ തിരിച്ചു വിളിച്ചാൽ കിട്ടുന്ന നമ്പറിലായിരിക്കണം മെസ്സേജ് അയക്കേണ്ടത്. വാട്സാപ്പ് നമ്പർ ഇതാണ്, 9400224440. എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ ഈ ചിത്രത്തിൽ ചിത്രയും ബിജു നാരായണനും പാടിയ ഒരു ഗാനത്തോടെ ഇന്നത്തെ ഗാനോത്സവം ആരംഭിക്കാം.

0: ഫോണിൻ പരിപാടി.
1: ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്? ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നത്?
2: നിഷ.
1: നിഷ, ഏത് പാട്ടാ പറഞ്ഞേ? അനുഭൂതി പൂക്കും അല്ലേ? ആ നിഷ, എവിടെയാ സ്ഥലം? എവിടെയാ
2: സ്ഥലം? കക്കട്ട്.
1: കക്കട്ട്?
2: കക്കട്ട്, നാദാപുരം. കക്കട്ട്,
1: നാദാപുരം. ഓഹോഹോ. ആ പാട്ടല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പാട്ട് പറയോ. ആ പാട്ടല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പാട്ട് പറയോ. എന്താണ്? ഹലോ.
2: ഹലോ.
1: ആ പറയൂ. വാഴ. എന്താ ചെയ്യുന്ന? എന്താ?
2: ടെയിലറിംഗ് ഷോപ്പില്.
1: ടെയിലറിംഗ് ഷോപ്പാണല്ലേ.
2: മുഗേരി.
1: ആ ഇപ്പൊ തിരക്കൊക്കെ കഴിഞ്ഞോ?
2: തിരക്ക് കുറഞ്ഞു വരുന്നു.
1: ആഹ്, തിരക്ക് കുറഞ്ഞു അല്ലേ. യൂണിഫോം ഒക്കെ
2: മുതലാളിന്റെ കയ്യിൽ കൊടുക്കാം.
1: ഓ
3: ഹലോ.
1: ഹലോ. ടൈലറിംഗ് ഷോപ്പിന്റെ മുതലാളി അല്ലേ.
3: ഹലോ.
1: ഹലോ. എത്ര കൊറേ ജോലിക്കാരൊക്കെ ഉണ്ടോ?
3: മൂന്നാള്.
1: ആഹ്, നന്നായിട്ട് പോകുന്നു അല്ലേ. ആ പേര് പറഞ്ഞില്ലല്ലോ മുതലാളിന്റെ പേര്. പറയൂ.
3: അനീഷ്.
1: ഓക്കെ. അപ്പൊ വാഴ ടൂലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആ എല്ലാവർക്കും ടൈലർ ഷോപ്പിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് കൊടുക്കാം അല്ലേ.
3: ശ്രീതക്ക്.
1: ആ
3: പിന്നെ അവിടെ ഷോപ്പിൽ തന്നെ ഉള്ളത് റീന.
1: ആ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് കൊടുക്കാം
3: കേട്ടോ. ടൈം പോകുന്ന അറിയുന്നില്ല.
1: ആ ഓക്കെ,
3: താങ്ക് യു.
1: ശരി.

0: എവിടെയാണ്?
1: രാമനാട്ടുകാര.
0: രാമനാട്ടുകാര ആണല്ലേ. പഠിക്കുകയാണോ? എന്നാ അവധി ആയിരിക്കുമല്ലോ സ്കൂളിലേ. ഏത് ക്ലാസ്സിലാ മോനെ? ഏത് ക്ലാസ്സിലാ? ആറാം ക്ലാസ്സിൽ പഠിക്കുക. ഏത് സ്കൂളാണ്? നന്നായിട്ട്. അപ്പൊ ഈ വർഷം തുടങ്ങിയപ്പം നല്ല ബുദ്ധിമുട്ടുണ്ടോ പഠിക്കാനൊക്കെ? സിലബസ് ബുദ്ധിമുട്ടുണ്ടോ പഠിക്കാനൊക്കെ? പഠിത്തം തുടങ്ങിയതല്ലേ ഉള്ളൂ ഇപ്പം. ബുദ്ധിമുട്ടില്ല, എളുപ്പമാണ് അല്ലേ. അപ്പൊ ഏത് പാട്ടാന്ന് വേണ്ടേ?
1: സിനിമ
0: എന്നാ പാട്ട് കേക്കാം നമുക്ക്. ഓക്കെ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഹലോ
2: ഹലോ, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ?
1: പ്രകാശ്, കൊട്ടപ്പുറം.
2: പ്രകാശ്, കൊട്ടപ്പുറം. ഇത് എവിടെയാ കൊട്ടപ്പുറം എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് പ്രോപ്പർ എവിടെയാ?
1: മലപ്പുറം ജില്ലയിൽ പുളിക്കൽ കഴിഞ്ഞിട്ടാണ് കൊട്ടപ്പുറം. പുളിക്കൽ.
2: ഓ, അവിടെ കൊട്ടപ്പുറം എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പ് ഉണ്ട് അല്ലേ? എന്താ ചെയ്യുന്നേ?
1: ലോട്ടറി വിൽപ്പന.
2: കേട്ടില്ല?
1: ലോട്ടറി വിൽപ്പന.
2: ഓഹോഹോ, അത് ശരി.
1: കാലിന്റെ എല്ല് പൊട്ടിയത്, മറ്റേ കാലിന്റെ തൊണ്ട മധുകഷ്ണം പറഞ്ഞതായിരുന്നു.
2: അത് ശരി. ഓ,
1: അങ്ങനെ കീറി കമ്പിട്ടാ കാലം.
2: കമ്പിട്ടു അല്ലേ? ഇപ്പൊ എന്നിട്ട്
1: പത്ത് വർഷമായി. ഇന്ന് ശരിയായിട്ടില്ല.
2: ഇപ്പം അത് ബുദ്ധിമുട്ടുണ്ടോ നടക്കാനൊക്കെ? ഉള്ള
1: നടക്കുമ്പോ വേദന ഉണ്ട്. കാല്
2: നടക്കുമ്പോ വേദന ഉണ്ട് അല്ലേ? കമ്പി എടുത്തോ?
1: എടുത്തിട്ടില്ല.
2: എടുക്കാൻ ഡോക്ടർ?
1: മാറാതെ എടുക്കാൻ പറ്റില്ലല്ലോ.
2: പത്ത് വർഷമായി ഇപ്പൊ കമ്പി ആയിട്ടാ നടക്കുന്നേ അല്ലേ? അപ്പൊ എങ്ങനെ ഈ പറഞ്ഞോളൂ. പാട്ട് ഏതാ വേണ്ടേ? കോള് കട്ടായിട്ടുണ്ട്. ഭീഷ്മാചാര്യ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. ആ പാട്ട് വെച്ചു കൊടുക്കാം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഹലോ
2: ഹലോ,
1: ആ ഇതാരാ? ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാ വിളിക്കുന്നേ?
2: ഇത് ബേബി മാങ്കാവ്.
1: മാങ്കാവ് ബേബി? എന്ത് ചെയ്യുന്നു?
2: ഞാന് ഹൗസ് വൈഫാണ്.
1: ഹൗസ് വൈഫാണ് അല്ലേ? മാങ്കാവ് അവിടെ തന്നെയാണ്. ഹൗസ് വൈഫാണ് അല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്?
2: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ മകനുണ്ട്.
1: ഇന്നിപ്പോ എന്താ, ഏത് പാട്ട് കേൾക്കാനാ ഇപ്പൊ ആവശ്യപ്പെടുന്നേ?
2: പൂക്കാലം വരവാഴി എന്ന സിനിമയിലെ ഏതോ വാർമുകിൽ.
1: ഏതോ വാർമുകിൽ എന്നുള്ള പാട്ട്. ഇങ്ങനത്തെ താരാട്ട് പാട്ടുകളൊക്കെയാണോ ഇഷ്ടം? എല്ലാ പാട്ടും ഇഷ്ടമാണ്. ഇന്നിപ്പോ കേൾക്കാൻ തോന്നിയത് ഏതോ വാർമുകിലാണ് അല്ലേ? ഓക്കെ. എന്റെ പേര് സത്യഭാമ. കോഴിക്കോടാ? കോഴിക്കോട് ചെറുവണ്ണൂര്. അപ്പൊ എന്നാ പാട്ട് കേൾക്കാല്ലേ? ഓക്കെ, പാട്ട് വെച്ചേരും. ഓക്കെ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഹലോ
2: ഹലോ
1: ഹലോ, ആരാണ്? അഴിഞ്ഞിലത്ത് നിന്ന് ഷീബ അല്ലേ? ആ, ഇന്ന് ഗാനോത്സവത്തിലേക്ക് ഏത് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത്? കരളെ കരളെ കരളിന്റെ കരളെ അല്ലേ?
2: ആ,
1: ഷീബ എന്താ ചെയ്യുന്നേ?
2: ഞാനൊന്ന്
1: വീട്ടമ്മയാണ്. വീട്ടമ്മ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രം പറയരുത്. വീട്ടമ്മയ്ക്ക് ചെയ്ത്
2: ചെറിയൊരു പണിക്ക് പോകുന്നുണ്ട്.
1: ആ, ചെറിയൊരു പണിക്ക്. ആ, ഓക്കെ. ആ, ഇന്ന് ലീവാ. ഇന്ന് മുഹറായതുകൊണ്ട് ലീവാണ് അല്ലേ?
2: ആ
1: ആ, വീട്ടില് പിന്നെ വേറെ ആരൊക്കെയുണ്ട്?
2: വീട്ടില് ഹസ്ബൻഡുണ്ട്, അമ്മണ്ട്.
1: അമ്മണ്ട്. അമ്മക്ക് അമ്മക്ക് കുറച്ച് പ്രായമൊക്കെ ഏതാണോ? നല്ല പ്രായമുണ്ടോ?
2: ആ,
1: ആണല്ലേ. ഓക്കെ, അപ്പൊ ഓക്കെ. ആ, മൂന്ന് മക്കളുണ്ട്, അമ്മയുണ്ട്. അപ്പൊ വലിയ കുടുംബമാണല്ലോ അല്ലേ? ആ ആ, ഓക്കെ. അപ്പൊ ഇന്നിപ്പം ഊണൊക്കെ ആയി? കഴിച്ചിട്ടില്ലല്ലോ.
2: ആ,
1: അപ്പൊ ഇത് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ചു അല്ലേ?
2: ഓക്കെ,
1: അപ്പൊ പാട്ട് കേട്ടോണ്ട് ഊണ് കഴിച്ചോളൂ എന്നാലും കേട്ടോ. ഓക്കെ, പാട്ട് വെച്ചുതരാം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഹലോ
2: ഹലോ,
1: ആ ആരാ ഇത് വിളിക്കുന്നേ? ലിഷ പാലാഴി അല്ലേ? ആ ലിഷ, ലിഷ എന്ത് ചെയ്യുന്നു?
2: ഞാൻ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ പോകുന്നു, സ്റ്റാഫായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ തൊണ്ടയാറായാലും പിന്നെ മൈജില് സ്റ്റാഫായിട്ട് പോവാ.
1: ഓ, സ്റ്റാഫായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇന്ന് അവധിയാണ് അല്ലേ?
2: അതെ അതെ,
1: ഇന്ന് അവധിയാണ്. പിന്നെ ഏത് പാട്ടാ ഇന്ന് വേണ്ടത്?
2: ഞാൻ വിസ്മയത്തുമ്പത്തിലെ കൊഞ്ചി
1: കൊഞ്ചി. ആ വിസ്മയത്തുമ്പത്തിലെ അല്ലേ?
2: ഡെഡിക്കേഷൻ അല്ലേ മാഡം?
1: ഡെഡിക്കേഷൻ പറഞ്ഞോളൂ. പ്രസന്നകുമാരി, പിന്നെ
2: അനാമിക കൃഷ്ണ.
1: ആ അതാരായിട്ട് വരും?
2: അത് മോളാണ്. പിന്നെ സനൽകുമാർ മരുമകനാണ്. കല്യാണാണ് ഓളെ.
1: അപ്പൊ അവർക്കൊക്കെയാണ് ഈ പാട്ട് ഡെഡിക്കേഷൻ അല്ലേ? അപ്പൊ മോളെ കല്യാണം ഒക്കെ ആണല്ലേ? അപ്പൊ ആകാശവാണിയിൽ എല്ലാ ആശംസകളും അറിയിക്കുക.
2: ഓക്കെ,
1: അപ്പൊ എന്തൊക്കെയുണ്ട്? എന്തെങ്കിലും വിശേഷങ്ങൾ പറയാനുണ്ടോ ആകാശവാണിയോട്?
2: പരിപാടിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. നല്ല ഫസ്റ്റ് ലാസ്റ്റ് വരെ രഞ്ജിനിയൊക്കെ കേൾക്കുന്ന ഒരാളാണ്.
1: അടുക്കളയിലാണോ റേഡിയോ ഉള്ളത്?
2: എപ്പോഴും
1: എപ്പോഴും. ആഹാഹാ, ഓക്കെ.

0: പേരെന്താ?
1: എൻ്റെ പേര് സത്യഭാമ.
0: ആ,
1: അപ്പൊ നമുക്ക്
0: എവിടെ
1: പാട്ട്.
0: വീട്?
1: വീട് ഞാൻ ചെറുവണ്ണൂര്, കോഴിക്കോട് ചെറുവണ്ണൂര്.
0: ചെറുവണ്ണൂർ.
1: ആ,
0: അതെ അതെ. ഓക്കെ,
1: പാട്ട് കേൾക്കാം
0: ഓക്കെ
1: അല്ലേ? ഓക്കെ,
0: ഓക്കെ, താങ്ക് യു
1: ശരി.
0: മാഡം.

0: തത്സമയ ഫോണിൻ പരിപാടി.
1: ഹലോ.
2: ഹലോ.
1: ആ ഇതാരാ ഇത് ഗാനോത്സവത്തിലേക്ക് വന്നത്?
2: തൻവി കൃഷ്ണ.
1: തൻവി കൃഷ്ണ എവിടെയാ, ഏത് ക്ലാസ്സിലാ മോള് പഠിക്കുന്നത്?
2: മൂന്നില്.
1: മൂന്നില്? ഏത് സ്കൂളിലാ? ആ ഇന്നെന്താ പോവായിരുന്ന സ്കൂളില്? ഇന്ന് സ്കൂളിൽ പോവായിരുന്ന എന്താ?
2: അവധിയാ.
1: അവധിയാ, എന്താണെന്ന്?

ആ ഇന്നെന്താ പോവായിരുന്ന സ്കൂളില്? ഇന്ന് സ്കൂളില് പോവായിരുന്ന എന്താ? അവധിയ. എന്താണെന്ന്? എന്താ അവധിയായിട്ടാന്ന് സ്കൂളിൽ പോയിരുന്നത്? മുഹറത്തിന്റെ അവധിയാണല്ലേ. അതൊക്കെ ആലോചിക്കണോ. നന്നായിട്ട് പഠിക്കുന്ന മിടുക്കി കുട്ടിയാ? നല്ല മാർക്കൊക്കെ ഉണ്ടാവലുണ്ടല്ലേ. ആ ഹോംവർക്കൊക്കെ കൃത്യമായിട്ട് ചെയ്തൊക്കെ പോവാറുണ്ടോ സ്കൂളിലേക്ക്? അല്ല, ഇത്തിരി മടിയുണ്ടോ? ഇല്ല, തീരെ മടിയില്ല അല്ലേ. അമ്മ അങ്ങനെ ഒച്ചത്തിൽ പറയണോ ഹോംവർക്ക് ചെയ്യേന്ന്? വേണ്ടല്ലോ, വേണ്ട. എത്ര മണിവരെ പഠിക്കും? 10 മണിവരെ പഠിക്കും. എത്ര മണി തൊട്ട്? 7 മണി തൊട്ട് 10 മണിവരെ പഠിക്കും അല്ലേ തൻവിക്കുട്ടി? ആ മിടുക്കി കുട്ടിയാണല്ലേ. അപ്പം അപ്പം അത്രയൊക്കെ പഠിക്കാനുണ്ട്? അപ്പം 3ാം ക്ലാസ്സിൽ ഇത്രയൊക്കെ പഠിക്കാനുണ്ടോ? അയ്യോ. അപ്പം നന്ന. ആ പാട്ട് ഏതാ വേണ്ട മോക്ക്? ആ അടുത്ത വരി അറിയോ? ആ ഇനി നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ഇതാരാ പാടിയെന്നറിയോ? അറിയില്ല. കൃഷ്ണചന്ദ്രൻ എന്ന് പറഞ്ഞ ഗായകനാണ് പാടിയത് കേട്ടോ. ഓക്കെ, പാട്ട് വെച്ചുതരാം എന്നാൽ. വിളിച്ചതിന് നന്ദി കേട്ടോ.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഇതുവരെ സത്യഭാമ, സാങ്കേതിക സഹായം പ്രവീൺ, മഹേഷ്. ഇനി 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.

ഗാനോത്സവത്തിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.

0: US-led initiative to build resilient AI supply chains. Prime Minister Narendra Modi recalls sacrifices of Hazrat Imam Hussein on Muharram. In men's cricket, India to take on hosts Ireland in T20 International in Belfast this evening. All eyes on debutant prodigy Vaibhav Suryavanshi. And Australia qualify for knockout stage after goalless draw against Paraguay in Group D clash in FIFA World Cup. With that, we end the midday news.
1: Agashavani. ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 56-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് അനന്തപുരം രവി, നിതുന നെവിൽ, കവിതാ സഖി. സംവിധാനം പി എ ബിജു.
2: വെടിയുണ്ട കൊണ്ട് വീഴ്ത്താനാവാത്തവനെയും വാക്കുകൊണ്ട് വകവരുത്താം. തോക്കിനുന്നം തെറ്റാം, പക്ഷേ വാക്കിനുന്നം തെറ്റുമോ? അയാൾ സുട്രികയിലോ സുഖഭോഗിയായ ധനികൻ, സോണിയെ സ്വന്തമാക്കാൻ സ്വന്തം ഭാര്യയെ കൊന്നവനാണ്. അവൾ കഥാനായകൻ കൊലപാതകത്തിന് ശിക്ഷ കാത്തിരിക്കുന്ന റസ്കോൾനിക്കോവിൻ്റെ അനുജത്തിയാണ്. തിരസ്കരിക്കുന്ന പ്രണയം തിരിച്ചറിവാകാറുണ്ട് പലർക്കും. സുട്രികയിലോകന് എന്തറിവാണത് നൽകിയതെന്ന് ആർക്കറിയാം?
3: എവിടെ നിന്നാണ് നിനക്ക് ഈ തോക്ക് കിട്ടിയത്? എന്താ ഇത് നിനക്ക് റെസുമുഖിൻ വച്ചേക്കാൻ തന്നതാണ്? ഇത് എന്റെ പഴയ തോക്കാണല്ലോ. ഞാനത് എത്രയോ തിരഞ്ഞു. ഗ്രാമത്തിൽ വച്ച് നിന്നെ ഞാൻ തോക്ക് ഉപയോഗിക്കാൻ പഠിപ്പിച്ചത് വെറുതെ ആയില്ലല്ലോ.
4: ഇത് നിങ്ങളുടെ തോക്കല്ല. വൃത്തികെട്ടവനെ, നിങ്ങൾ നിർദ്ദയം കൊന്ന നിങ്ങളുടെ ഭാര്യയുടെ തോക്ക്. അവരുടെ വീട്ടിൽ നിങ്ങളുടേതായി ഒന്നുമില്ല. നിങ്ങളുടെ ദുരുദ്ദേശത്തിൽ സംശയം തോന്നിയപ്പോ തന്നെ ഞാനത് കൈക്കലാക്കി. ഒരടി മുന്നോട്ട് വെച്ചാൽ ഞാൻ നിങ്ങളെ കൊല്ലും, അതുറപ്പാ. വെടിവെക്കും ഞാൻ.
3: അപ്പോ നിന്റെ സഹോദരൻ?
4: നിങ്ങൾക്ക് വേണമെങ്കിൽ രഹസ്യ വിവരം പോലീസിനെ അറിയിക്കാം. ഒനങ്ങിപ്പോകരുത്, എന്റെ അടുത്ത് വരരുത്. വന്നാൽ ഞാൻ തീർച്ചയായും വെടിവെക്കും. നിങ്ങൾ സ്വന്തം ഭാര്യയെ വിഷം കൊടുത്ത് കൊന്നവനാണെന്ന് എനിക്കറിയാം. നിങ്ങളൊരു കൊലപാതകിയാ, കൊലപാതകി.
3: ഞാൻ എന്റെ ഭാര്യയ്ക്ക് വിഷം കൊടുത്തു എന്ന് നീ ദൃഢമായി വിശ്വസിക്കുന്നു?
4: അതെ, അത് നിങ്ങൾ ചെയ്തു. നിങ്ങൾ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ വിഷയത്തെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് വാങ്ങാൻ ടൗണിൽ പോയതായും അറിയാം. പിന്നെ അത് തയ്യാറാക്കി വെച്ചു. നിങ്ങൾ തന്നെ അത് ചെയ്തത്.
3: അത് സത്യമായിരുന്നെങ്കിൽ തന്നെ നിനക്ക് വേണ്ടിയായിരുന്നു. നീയാണ് എല്ലാത്തിനും കാരണം. നീ മാത്രം
4: ഇല്ല, നുണ നുണയാത്. ഞാൻ നിങ്ങളെ എന്നും വെറുത്തിട്ടേ ഉള്ളൂ.
3: എനിക്കറിയാം നീ വെടിവെക്കാൻ മടിക്കയില്ലെന്ന്. സുന്ദരിയായ ഭീകരയക്ഷി, നീ എന്റെ നേർക്ക് വെടിവെക്കോ? വെടിവെക്കോ? ചലനാരിട വ്യത്യാസം മാത്രം. എന്റെ ശിരസിലേക്കാണ് ഉന്നം വെച്ചത്. എന്താണത്? രക്തം. ഒരു തൂവാല കൊണ്ട് തുടയ്ക്കാവുന്നതേ ഉള്ളൂ. കൊള്ളാം. നിനക്ക് ഉന്നം തെറ്റി. വീണ്ടും വെടിവെക്കൂ, ഞാനിതാ നിന്നു തരാം.

0: നീ ഇങ്ങനെ ആലോചനയില്ലാതെ നിന്നുപോയാൽ തോക്ക് നേരെ ജവേ പിടിക്കുന്നതിന് മുമ്പേ എനിക്ക് നിന്നെ പിടികൂടാനാകും.
1: അടുക്കരുത്, ഞാൻ നിങ്ങളെ വെടിവെക്കും, ഞാൻ നിങ്ങളെ കൊല്ലും.
0: കൊള്ളാം, മിടുക്കി. കഷ്ടിച്ച് മൂന്നടി മാത്രം ദൂരെയായതിനാൽ ഉന്നം പിഴയ്ക്കാനിടയില്ല. എന്നാൽ നിനക്കതിന് പറ്റിയില്ലെങ്കിൽ അത് ശരിക്കും നിറച്ചിട്ടില്ലായിരുന്നു. സാരമില്ല, ഒരു ഉണ്ട കൂടി അതിലുണ്ട്, അത് ശരിയാക്കൂ. ഇടുക്കപ്പെടണ്ട, ഞാൻ അതുവരെ കാത്തു നിൽക്കാം. നീ എന്താ തോക്ക് നിലത്തെറിഞ്ഞത്? എന്നെ കൊല്ലണ്ടേ? കൊല്ലുന്നില്ലേ?
1: ദയവ് ചെയ്ത് എന്നെ പോകാൻ അനുവദിക്കൂ.
0: ഓ, അപ്പോൾ നീ എന്നെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ നിനക്കതിന് കഴിയില്ലേ ഡോണിയ? ഒരിക്കലും
1: ഇല്ല, ഒരിക്കലും കഴിയില്ല.
0: ഇതാ താക്കോൽ, ഇതെടുത്ത് വേഗം പോകും, വേഗം. വേഗം പോകൂ. വേഗം.

0: സ്വെഡ്രിഗേലോവ്, നിങ്ങൾ ഈ രാത്രി
1: വന്നു
0: എന്തിന്?
1: കാണാൻ.
0: എന്നിട്ട്?
1: ഞാനൊരു യാത്ര പോവുകയാണ്. ഒരുപക്ഷേ ഇത് നമ്മൾ തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയാവാം.
0: അവസാനത്തെയോ?
1: അതെ, അവസാനത്തെ കൂടിക്കാഴ്ച.
0: എന്തിനാണ് നാം തമ്മിൽ വീണ്ടും കാണുന്നത്?
1: വേണം, പറയാൻ ഒരു വാക്ക് ബാക്കി വച്ചിട്ടുണ്ട്. സോണിയ, നീ ആ സ്ത്രീയെ ഇന്ന് കണ്ടിരുന്നു. അവൾ എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയാം. വേണ്ട, നീ അതെന്നെ അറിയിക്കണമെന്നില്ല.
0: വീണ്ടും എന്തിനാണ് ഈ ക്രൂരത?
1: ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നിന്റെ അനിയത്തിമാർക്ക്, അനിയന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതാ നിനക്ക്.
0: ഇതെന്തിനാണ് എനിക്ക്?
1: ഇരിക്കട്ടെ. രേഖകൾ, പണം കൊടുത്തതിൻ്റെ രസീതുകൾ, ഇത് നിന്റെ കയ്യിലിരിക്കുന്നതാണ് നല്ലത്. പിന്നീട് എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിലോ?
0: വേണ്ട, എനിക്കിതെന്തിന്?
1: വാങ്ങു സോണിയ. ഇത് കണ്ടോ, 3000 വിലയ്ക്കുള്ള 3.5% ബോണ്ടുകൾ. ഇത് നിനക്കുള്ളത്.
0: എനിക്കുള്ളതോ?
1: എന്താ സംശയം? എല്ലാം നിനക്കുള്ളത്, നിനക്ക് മാത്രമുള്ളത്. പിന്നൊരു കാര്യം, നമ്മളല്ലാതെ ആരും ഇതറിയാൻ പാടില്ല.
0: എനിക്ക് ആവശ്യമില്ല.
1: വേണം, നിനക്ക് ഈ പണം ആവശ്യമുണ്ട്. കാരണം ഇനിയും നീ ആ ജീവിതം ആരംഭിക്കരുത്. മോശമല്ലേ?
0: ഞാൻ
1: ഇത് പിടിക്കൂ.
0: ഞാനും എന്റെ കുടുംബവും നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു, ശരിയല്ലേ?
1: ഇതിനെന്തിനാണ് കടപ്പാട്?
0: ഞാൻ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് വാക്ക് കിട്ടുന്നില്ല. പക്ഷേ
1: എന്തു പക്ഷേ?
0: പണം ഇപ്പോൾ വേണ്ട. എനിക്കിനി എന്റെ കാര്യം മാത്രം

0: നോക്കിയാൽ മതിയല്ലോ.
1: ജീവിക്കാൻ പണം വേണ്ടേ?
0: എനിക്ക് ജീവിക്കാനുള്ള പണം ഞാൻ സ്വയം അധ്വാനിച്ചുണ്ടാക്കും. ഒരപേക്ഷ, എന്നെ നന്ദികെട്ടവളെന്ന് മാത്രം വിളിക്കരുത്. നിങ്ങൾ അത്ര ധർമ്മിഷ്ഠനാണെങ്കിൽ.
1: സോണിയ, ഇത് നിനക്കുള്ളതാണ്, നിനക്കിത് ആവശ്യം വരും. എന്റെ മുന്നിൽ ഇനി രണ്ടു മാർഗങ്ങളേ ഉള്ളൂ. അതെ, ഒന്നുകിൽ ഒരു വെടിയുണ്ട്, അല്ലെങ്കിൽ സൈബീരിയ.
0: വെടിയുണ്ടയോ?
1: വെടിയുണ്ട പായിച്ച് ജീവിതം അവസാനിപ്പിക്കുക, എളുപ്പത്തിൽ കഥ കഴിയും. സാരമില്ല, നീ വിഷമിക്കരുത്. ഒരു കാര്യം ഞാൻ ആരോടും പറയില്ല. കീഴടങ്ങാൻ, കുറ്റസമ്മതം നടത്താൻ നീ അയാൾക്ക് നൽകിയ പ്രേരണ, ആ ഉപദേശം നന്നായി. അയാളെ സംബന്ധിച്ചിടത്തോളം എത്ര കാലമെന്ന് വച്ചാ അതും മനസ്സിലൊതുക്കി കഴിയുന്നത്? ആ കുറ്റസമ്മതം സൈബീരിയയിലേക്കാണ് നീളുന്നതെങ്കിൽ അയാൾ പോകും. സോണിയ, നീയും അയാളെ പിന്തുടരും, അങ്ങനെയല്ലേ?
0: നിശ്ചയമായും ഞാനും പോകും അദ്ദേഹത്തിന് പിന്നാലെ.
1: അങ്ങനെയാണെങ്കിൽ നിനക്ക് പണത്തിന്റെ ആവശ്യം വരും, അയാൾക്ക് വേണ്ടി. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ?
0: മനസ്സിലാകുന്നു. ഇപ്പോൾ എല്ലാം മനസ്സിലാകുന്നു. പക്ഷേ
1: നിനക്ക് തരുന്നത് അയാൾക്ക് കൊടുക്കുന്നതിന് തുല്യമാണ്. നിന്റെ വീട്ടുടമസ്ഥയ്ക്ക് പണം കൊടുക്കാനില്ലേ? സോണിയ, അതെങ്ങനെ നീ കൊടുക്കും? അരുതെന്ന് പറയരുത്, ഇത് നിനക്കാവശ്യമാണ്. ഈ പണം ആരെയെങ്കിലും കാണിക്കുകയോ അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുകയോ ചെയ്യാൻ പാടില്ല. അപ്പോ പിന്നെ കാണാം.
0: പുറത്ത് മഴയാണ്, ശക്തമായ ഇടിയും മഴയും. ഇപ്പോൾ പോകണോ?
1: പോണം. ആകാശത്താണ് ഇടിയും മഴയും, അതിനിടയിലൂടെ ഒരു വാതിൽ ഞാൻ കണ്ടെത്തും, എനിക്ക് വേണ്ടി തുറക്കും. സോണിയ, പ്രിയപ്പെട്ടവളെ, ദീർഘായുസ്സായിരിക്കുക, എനിക്ക് പോയേ മതിയാവും. എന്റെ ആശംസകൾ വേണ്ടപ്പെട്ടവരെ അറിയിക്കുക.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 56-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സ്വിഡ്രിഗൈ ലോഗ് അനന്തപുരം രവി, സോണിയ നിതുന നെവിൽ, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:20.

0: 1975 സമർപ്പിക്കുന്നത്.
1: നാല് പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
4: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
6: 103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസലുകൾ കേൾക്കാം. ആദ്യം മെഹദി ഹസ്സൻ പാടിയത്.

ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകുന്നേരം 4:45.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 44:07. 438.6 മീറ്ററിൽ 684 kHz ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം.

ലോകകപ്പിലെ ഓരോ ഗ്രൂപ്പിലെയും അവസാന മത്സരങ്ങൾ നോക്കൌട്ട് റൗണ്ട് പോലെയാണ്. ചിലർക്ക് ജീവൻ മരണ പോരാട്ടം, ചിലർക്ക് ഒന്നാം സ്ഥാനം ഉറപ്പിക്കാനുള്ള അവസരം, മറ്റു ചിലർക്ക് അടുത്ത റൗണ്ടിലേക്ക് കയറാനുള്ള അവസാന പ്രതീക്ഷ. ലോകകപ്പിൽ ഇന്നലെ ന്യൂയോർക്കിൽ നടന്ന ഗ്രൂപ്പ് ഇയിലെ ജർമ്മനി ഇക്വഡോർ മത്സരം വലിയൊരു അട്ടിമറിയായിട്ടാണ് അവസാനിച്ചത്.

ആദ്യ രണ്ട് മത്സരങ്ങളും ജയിച്ച് ഇതിനകം തന്നെ നോക്കൌട്ട് ഉറപ്പിച്ച ജർമ്മനി ആത്മവിശ്വാസത്തോടെയാണ് ഇറങ്ങിയത്. മറുവശത്ത് ഇക്വഡോറിന് ജയിച്ചാൽ മാത്രമേ അടുത്ത റൗണ്ടിനെ കുറിച്ച് സ്വപ്നം കാണാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ അവർ ആവേശത്തോടെ കളിച്ചു. എന്നാൽ കളി തുടങ്ങി രണ്ടാം മിനിറ്റിൽ തന്നെ ജർമ്മനി മുന്നിലെത്തി. വിവാദം നിറഞ്ഞ മുന്നേറ്റത്തിനൊടുവിലാണ് ലിറോയ് സാനെ ഗോൾ നേടിയതെങ്കിലും VAR പരിശോധനയ്ക്ക് ശേഷം റഫറി ഗോൾ അനുവദിച്ചു. മുൻ ലോക ചാമ്പ്യന്മാരുടെ സ്വാഭാവിക മികവ് വീണ്ടും കാണാനാവുമെന്ന് തോന്നിച്ച നിമിഷം. എന്നാൽ തെക്കേ അമേരിക്കയിൽ നിന്ന് അർജന്റീനയ്ക്ക് മാത്രം പിന്നിലായി രണ്ടാം സ്ഥാനക്കാരായി ലോകകപ്പിന് യോഗ്യത നേടിയ ഇക്വഡോർ പതറിയില്ല. അധികം വൈകാതെ അവരുടെ മറുപടി എത്തി. 9th മിനിറ്റിൽ നിൽസൺ ആംഗുലോ ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത അതിമനോഹരമായ ഷോട്ട് ജർമ്മൻ ഗോൾ കീപ്പർ മാനുവൽ നോയറിന് പോലും തടയാനായില്ല. ഈ ലോകകപ്പിൽ ഇക്വഡോറിന്റെ ആദ്യ ഗോൾ കൂടിയായിരുന്നു അത്. രണ്ട് മത്സരങ്ങളിലായി ഒട്ടേറെ അവസരങ്ങൾ സൃഷ്ടിച്ചിട്ടും ഗോൾ നേടാൻ കഴിയാതിരുന്ന ടീമിന് ആ ഗോളോടെ ആത്മവിശ്വാസം ഇരട്ടിയായി. കളിയുടെ നിയന്ത്രണം പതിയെ ഇക്വഡോർ ഏറ്റെടുക്കുന്നതാണ് പിന്നീട് കണ്ടത്. മോയ്സസ് കൈസഡോ മധ്യനിരയിൽ അസാമാന്യ പ്രകടനമാണ് പുറത്തെടുത്തത്. ജർമ്മനിയുടെ പാസിംഗ് താളം തകർത്തും പന്ത് തിരിച്ചുപിടിച്ചും മുന്നേറ്റങ്ങൾക്ക് ദിശാബോധം നൽകിയും അദ്ദേഹം ഇക്വഡോറിന്റെ ഹൃദയമായി മാറി. രണ്ടാം പകുതിയിൽ ജർമ്മനിക്ക് അനുകൂലമായി ഒരു പെനാൽറ്റി വിധിക്കപ്പെട്ടു. എന്നാൽ പിന്നീട് VAR പരിശോധനയ്ക്ക് ശേഷം റഫറി തീരുമാനം പിൻവലിച്ചതോടെ ഇക്വഡോറിന് ആശ്വാസമായി. 77th മിനിറ്റിൽ മത്സരത്തിലെ നിർണായക നിമിഷം പിറന്നു. ഒരു കോർണറിൽ നിന്ന് കെവിൻ റോഡ്രിഗസ് ഹെഡർ വഴി നൽകിയ പന്തിനോട് ഗോൺസലോ പ്ലാറ്റ അതിവേഗത്തിൽ പ്രതികരിച്ചു. ജർമ്മൻ ഗോൾ കീപ്പർ മാനുവൽ നോയറിനെ മറികടന്ന് പന്ത് വലയിൽ. ലോകകപ്പ് ചരിത്രത്തിലെ ഇക്വഡോറിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള ഗോളുകളിലൊന്നായി അത്. സ്റ്റേഡിയം മുഴുവൻ ഇക്വഡോർ ആരാധകരുടെ ആഘോഷത്തിൽ മുങ്ങി. അവസാന നിമിഷങ്ങളിൽ ജർമ്മനി സമനില ഗോളിനായി ആഞ്ഞുശ്രമിച്ചെങ്കിലും ഇക്വഡോർ പ്രതിരോധം ഉറച്ചുനിന്നു. ശക്തരായ ജർമ്മനിയെ വീഴ്ത്തിയ ഈ വിജയം അവരെ ഗ്രൂപ്പ് ഘട്ടത്തിലെ മികച്ച 3 സ്ഥാനക്കാരിൽ ഒരാളായി നോക്കൌട്ട് റൌണ്ടിലേക്ക് എത്തിച്ചു. ഈ തോൽവി ജർമ്മനിയുടെ 1st സ്ഥാനം നഷ്ടമാക്കിയെങ്കിലും തുടർച്ചയായ 3 മത്സരങ്ങളിലും ഗോൾ വഴങ്ങിയ പ്രതിരോധം കോച്ചിന് തലവേദനയായി മാറി. ഫിലാഡൽഫിയയിൽ നടന്ന കുറസാവോ ഐവറി കോസ്റ്റ് മത്സരത്തിലും ആവേശത്തിന് കുറവുണ്ടായില്ല. നോക്കൌട്ട് റൌണ്ടിലേക്ക് കടക്കാൻ ഐവറി കോസ്റ്റിന് ഒരു സമനില പോലും മതിയാകുമായിരുന്നു. മറുവശത്ത് ആദ്യമായി ലോകകപ്പിനെത്തിയ കുറസാവോയ്ക്ക് വലിയൊരു ജയമല്ലാതെ മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല. അതുകൊണ്ടുതന്നെ കിക്ക് ഓഫ് വിസിൽ മുതൽ മത്സരം തുറന്ന പോരാട്ടമായി മാറി. എന്നാൽ പരിചയ സമ്പത്തും ശാരീരിക മികവും ആഫ്രിക്കയിലെ ആനകൾ എന്നറിയപ്പെടുന്ന ഐവറി കോസ്റ്റിനെ തുണച്ചു. മധ്യനിരയിൽ ഫ്രാങ്ക് എസിയും ഇബ്രാഹിം സാങ്കരയും ചേർന്ന കൂട്ടുകെട്ട് കളിയുടെ നിയന്ത്രണം പിടിച്ചെടുത്തു. കുറസാവോ ആക്രമണത്തിനിറങ്ങിയപ്പോഴൊക്കെ അവരുടെ ഡിഫൻസിൽ രൂപപ്പെട്ട സ്പേസുകൾ ഐവറി കോസ്റ്റ് കൃത്യമായി ഉപയോഗിച്ചു. ആ സമ്മർദ്ദത്തിന്റെ ഫലമായിരുന്നു നിക്കോളാസ് പെപ്പയുടെ ആദ്യ ഗോൾ. ബോക്സിനുള്ളിൽ ലഭിച്ച അവസരം പാഴാക്കാതെ പെപ്പെ പന്ത് വലയിലെത്തിച്ചു. ആദ്യ പകുതി അവസാനിക്കുമ്പോഴേക്കും ഐവറി കോസ്റ്റിന്റെ മത്സരം നിയന്ത്രണം കൈയടക്കിയിരുന്നു. രണ്ടാം പകുതിയിൽ ഗോൾ തിരിച്ചടിക്കാനായി കുറസാവോ കൂടുതൽ ആക്രമിച്ചു കളിച്ചു. പക്ഷേ അതോടെ അവരുടെ പ്രതിരോധം കൂടുതൽ ദുർബലമായി. കൌണ്ടർ അറ്റാക്കിലൂടെ പെപ്പെ തന്നെ വീണ്ടും ലക്ഷ്യം കണ്ടതോടെ ഐവറി കോസ്റ്റ് 2-0 മുന്നിൽ. കൂടുതൽ ഗോൾ വഴങ്ങുന്നതിൽ നിന്ന് ഗോൾ കീപ്പർ എലോയ് റൂം കുറസാവോയെ കാത്തെങ്കിലും നേരത്തെ വഴങ്ങിയ ഗോളുകൾ തിരിച്ചടിക്കാൻ മുന്നേറ്റം നിലയ്ക്ക് കഴിഞ്ഞില്ല. താഹിദ് ചോങ്ങും യൂർഗൻ ലോക്കാഡിയും ഇടയ്ക്കിടെ ഭീഷണി സൃഷ്ടിച്ചെങ്കിലും അവസാന പാസിലും ഫിനിഷിംഗിലും കൃത്യത കുറവായിരുന്നു. 2-0 വിജയത്തോടെ ഐവറി കോസ്റ്റ് നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറി. കുറസാവോയ്ക്ക് ആദ്യ ലോകകപ്പ് അവിസ്മരണീയമായ അനുഭവമായെങ്കിലും അവരുടെ സ്വപ്നയാത്ര ഗ്രൂപ്പ് ഘട്ടത്തിൽ അവസാനിച്ചു. ഗ്രൂപ്പ് എഫിലെ അവസാന മത്സരത്തിൽ ട്യുനീഷ്യക്കെതിരെ ഇറങ്ങുമ്പോൾ നെതർലാൻഡ്സിന് ഉറപ്പിക്കാനുണ്ടായിരുന്നത് ഗ്രൂപ്പിലെ 1st സ്ഥാനം മാത്രമായിരുന്നു. ആദ്യ 7 മിനിറ്റിൽ തന്നെ അവർ നയം വ്യക്തമാക്കുകയും ചെയ്തു. 3rd മിനിറ്റിൽ ഡെൻസൽ ഡംഫ്രീസിന്റെ വലതുവശത്തു നിന്നുള്ള ക്രോസ് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ച ട്യുനീഷ്യൻ നായകൻ എലിയസ് സ്കിരിക്ക് പിഴച്ചു. പന്ത് സ്വന്തം വലയിലേക്ക്. നിർഭാഗ്യകരമായ സെൽഫ് ഗോൾ. ആ ഞെട്ടലിൽ നിന്നും കരകയറും മുൻപേ 2nd പ്രഹരവും വന്നു. 7th മിനിറ്റിൽ ടിജാനി റെയ്ൻഡേഴ്സിന്റെ ഫ്രീ കിക്കിൽ നിന്ന് വിർജിൻ വാൻഡക്കിന്റെ ഹെഡർ. ബാക്ക് പോസ്റ്റിൽ കാത്തുനിന്ന ബ്രയൻ ബ്രോബി അനായാസം വല കുലുക്കി. ലോകകപ്പിലെ ബ്രോബിയുടെ 3rd ഗോളായിരുന്നു അത്. 2 ലീഡ് നേടിയ ശേഷം നെതർലാൻഡ്സ് മത്സരം ബുദ്ധിപൂർവ്വം നിയന്ത്രിച്ചു. പന്ത് കൈവശം വെച്ച് ടുണീഷ്യയെ കാഴ്ചക്കാരാക്കി. ഫ്രാങ്കി ഡിയോങ്ങും റെയ്ൻഡേഴ്സും മധ്യനിരയിൽ കളിയുടെ വേഗം നിയന്ത്രിച്ചപ്പോൾ ഡംഫ്രീസും കോഡി ഗാക്പോയും വിങ്ങിലൂടെ നിരന്തരം സമ്മർദ്ദം സൃഷ്ടിച്ചു. 2nd പകുതിയിൽ ടുണീഷ്യ തിരിച്ചുവരവിന്റെ സൂചന നൽകി. 54th മിനിറ്റിൽ കോർണറിൽ നിന്ന് ഹസൻ മസ്തൂരി ഹെഡറിലൂടെ ഗോൾ നേടി. സ്കോർ 2-1. ഒരു നിമിഷം മത്സരം വീണ്ടും ജീവൻ വെച്ചതുപോലെയായി. എന്നാൽ ആ പ്രതീക്ഷ അധിക നേരം നീണ്ടില്ല. 8 മിനിറ്റിന് ശേഷം ടിജാനി റെയ്ൻഡേഴ്സിന്റെ മറ്റൊരു കോർണർ. യാൻ പോൾവാൻ ഹക്കെ ഉയർന്ന് ഹെഡർ തൊടുത്തു. പന്ത് അനീസ് ബെൻസ്ലിമാന്റെ ശരീരത്തിൽ തട്ടി വലയിലേക്ക്. വിജയം ഏകദേശം ഉറപ്പിച്ചതോടെ ഡച്ച് കോച്ച് റൊണാൾഡ് കൂമാൻ പ്രധാന താരങ്ങളെ പിൻവലിച്ചു. എന്നാൽ മഴയിലും ഇടിമിന്നൽ മുന്നറിയിപ്പുകളും പശ്ചാത്തലമായ മത്സരത്തിൽ നെതർലാൻഡ്സിന്റെ നിയന്ത്രണത്തിന് ഒരിക്കലും ഭംഗം വന്നില്ല. 3-1 വിജയത്തോടെ

7 പോയിന്റുമായി നെതർലാൻഡ്സ് ഗ്രൂപ്പ് എഫ് ജേതാക്കളായി. അടുത്ത റൌണ്ടിൽ അവരുടെ എതിരാളി മൊറോക്കോ. മറുവശത്ത് ടുണീഷ്യ 3 മത്സരങ്ങളിലും തോറ്റ് ആകെ 12 ഗോളുകൾ വഴങ്ങി ലോകകപ്പിൽ നിന്ന് പുറത്തായി. പ്രതിരോധത്തിന്റെ കരുത്തിലാണ് അവർ യോഗ്യത നേടിയത്. എന്നാൽ ലോകകപ്പിൽ അതേ പ്രതിരോധം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ദൌർബല്യമായി മാറിയത്. ഗ്രൂപ്പ് എഫിലെ ജപ്പാൻ സ്വീഡൻ മത്സരം അതിലും ആവേശകരമായിരുന്നു. ഇരു ടീമുകൾക്കും നോക്കൌട്ട് സാധ്യത നിലനിന്നിരുന്നെങ്കിലും മത്സരത്തിനിടെ അപ്പുറം നെതർലാൻഡ്സ് ടുണീഷ്യക്കെതിരെ മുന്നിലെത്തിയത് ഇവിടുത്തെ ഫലത്തെയും സ്വാധീനിച്ചു. ജപ്പാൻ ഈ ലോകകപ്പിൽ ഇതിനകം തന്നെ വലിയ ശ്രദ്ധ നേടിയിരുന്നു. വേഗത, കൃത്യമായ പാസിംഗ്, കൂട്ടായ പ്രസിംഗ് ഇവയായിരുന്നു അവരുടെ മുഖമുദ്ര. ശാരീരിക മികവും സെറ്റ് പീസുകളുമായിരുന്നു സ്വീഡന്റെ കരുത്ത്. കിക്ക് ഓഫ് വിസിൽ മുതൽ തന്നെ ജപ്പാനാണ് കൂടുതൽ സജീവമായി തുടങ്ങിയത്. മധ്യനിരയിൽ കളിയുടെ താളം നിയന്ത്രിച്ച ജപ്പാൻ വിങ്ങുകളിലൂടെ നിരന്തര മുന്നേറ്റങ്ങളും സൃഷ്ടിച്ചു. ഇതോടെ സ്വീഡൻ പ്രതിരോധം ആദ്യ പകുതിയിൽ തന്നെ വലിയ സമ്മർദ്ദമാണ് നേരിട്ടത്. ജപ്പാന്റെ സമ്മർദ്ദം ഫലം കണ്ടത് രണ്ടാം പകുതിയിലാണ്. 56 മിനിറ്റിൽ ഒരു അതിവേഗ മുന്നേറ്റത്തിനൊടുവിൽ ഡൈസൺ മയേദ വല കുലുക്കി. ടൂർണമെന്റിൽ തുടർച്ചയായ ശ്രദ്ധേയ പ്രകടനം നടത്തുന്ന മയേദ വീണ്ടും തന്റെ സാന്നിധ്യം അറിയിച്ച നിമിഷം ജപ്പാൻ 1-0 മുന്നിൽ. എന്നാൽ ആ ലീഡ് അധിക സമയം നീണ്ടില്ല. 6 മിനിറ്റിനകം സ്വീഡൻ തിരിച്ചടിച്ചു. അതിവേഗ കൌണ്ടർ അറ്റാക്കിനൊടുവിൽ ലഭിച്ച അവസരം കൃത്യമായി ഉപയോഗിച്ച് അന്തണി ഇലങ്ക സ്വീഡന്റെ സമനില ഗോൾ നേടി. അതിനുശേഷം ഇരു ടീമുകളും വിജയഗോളിനായി ശ്രമിച്ചെങ്കിലും അത്ര വലിയ റിസ്ക് എടുക്കാൻ തയ്യാറായില്ല എന്ന് വേണം പറയാൻ. കാരണം അപ്പോഴേക്കും മറ്റേ മത്സരത്തിൽ നെതർലാൻഡ്സ് ടുണീഷ്യക്കെതിരെ സുരക്ഷിത ലീഡിലെത്തിയിരുന്നു. ആ സാഹചര്യത്തിൽ ഈ 1-1 സമനില ഇരു ടീമുകൾക്കും അനുകൂലമായിരുന്നു. ഈ ഫലത്തോടെ ജപ്പാൻ ഗ്രൂപ്പിൽ 2 സ്ഥാനത്തെത്തി നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറി. അടുത്ത റൌണ്ടിൽ അവരുടെ എതിരാളി ടൂർണമെന്റിലെ ഫേവറിറ്റുകളിലൊന്നായ ബ്രസീലാണ്. മറുവശത്ത് സ്വീഡനും മികച്ച 3 സ്ഥാനക്കാരിൽ ഒരാളായ അവസാന 32 ഇടം നേടി. ജപ്പാനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ലോകകപ്പിൽ അവർ വീണ്ടും തെളിയിക്കുന്നത് ഫുട്ബോൾ വെറും വ്യക്തിഗത പ്രതിഭാപ്രകടനങ്ങളുടെ കളിയല്ലെന്നതാണ്. ഓരോ കളിക്കാരനും ഓരോ താളത്തിൽ നീങ്ങുന്ന കൂട്ടായ്മയാണ് അവരുടെ ഏറ്റവും വലിയ മികവ്. പന്ത് നഷ്ടപ്പെട്ടാൽ 5 സെക്കൻഡിനുള്ളിൽ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം, പ്രതിരോധത്തിൽ നിന്ന് ആക്രമണത്തിലേക്കുള്ള അതിവേഗ മാറ്റം, മൈതാനത്തെ അസാധാരണമായ അച്ചടക്കം, ഇവയാണ് ജപ്പാനെ എതിരാളികൾക്ക് അപകടകാരിയാക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്നു രാവിലെ നടന്ന ഡി ഗ്രൂപ്പിലെ അവസാന മത്സരങ്ങൾ സമ്മാനിച്ചത് അപ്രതീക്ഷിത ഫലങ്ങളാണ്. ഡി ഗ്രൂപ്പിലെ 1 സ്ഥാനം അരക്കിട്ടുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് USA തുർക്കിക്കെതിരെ ഇറങ്ങിയത്. എന്നാൽ കഴിഞ്ഞ 2 മത്സരങ്ങളിലും ദൌർഭാഗ്യകരമായ തോൽവി വഴങ്ങിയ തുർക്കിക്ക് അഭിമാനം കാക്കാൻ വിജയം അനിവാര്യമായിരുന്നു. 3 മിനിറ്റിൽ തന്നെ ഓസ്റ്റൻ ട്രസ്റ്റിയുടെ ഗോളിൽ അമേരിക്ക മുന്നിലെത്തിയെങ്കിലും തുർക്കി പതറിയില്ല. ആവേശം വിടാതെ കളിച്ച അവർ അരമണിക്കൂറിനുള്ളിൽ 2 ഗോൾ തിരിച്ചടിച്ച് മുന്നിലെത്തുകയും ചെയ്തു. അർദ ഗുലർ, ബാരിസ് അൽപർ ഇൽമാസ് എന്നിവരായിരുന്നു സ്കോറർമാർ. 2 പകുതിയിൽ അമേരിക്ക വീണ്ടും തിരിച്ചുവന്നു. 49 മിനിറ്റിൽ ഒരു മികച്ച മുന്നേറ്റത്തിലൂടെ സമനില കണ്ടെത്തി. സെബാസ്റ്റ്യൻ ബെൽഹാറ്ററായിരുന്നു സ്കോറർ. സ്കോർ 2-2. എന്നാൽ ലോകകപ്പിൽ നിന്ന് പുറത്തായി നേരത്തെ ഉറപ്പായിട്ടും തുർക്കി അവസാന ശ്വാസം വരെ വിജയത്തിനായി പൊരുതി. അതിനുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കുകയും ചെയ്തു. ഇഞ്ചറി ടൈമിൽ 8 മിനിറ്റിലായിരുന്നു കാൻ ആയ്ഹന്റെ ആ ഗോൾ. പക്ഷേ കഥ അവിടെ അവസാനിച്ചില്ല. മറ്റൊരു ഗ്രൂപ്പ് മത്സരത്തിൽ പരാഗ്വേയും ഓസ്ട്രേലിയയും ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞതോടെ ഗ്രൂപ്പിലെ പോയിന്റ് പട്ടിക അമേരിക്കയ്ക്ക് അനുകൂലമായി. 6 പോയിന്റോടെ അവർ 1 സ്ഥാനം ഉറപ്പിച്ചു. 4 പോയിന്റോടെ ഓസ്ട്രേലിയ 2, അതേ പോയിന്റുള്ള പരാഗ്വേ 3. അവസാന മത്സരത്തിൽ ജയം നേടിയെങ്കിലും തുർക്കി പുറത്താവുകയും ചെയ്തു. ഇന്ന് നടക്കുന്ന GHI ഗ്രൂപ്പുകളിലെ അവസാന മത്സരങ്ങളുടെ ഫലവും അറിയുന്നതോടെ ലോകകപ്പിലെ റൌണ്ട് ഓഫ് 32 മത്സര ചിത്രം കൂടുതൽ വ്യക്തമാകും. ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30 നടക്കുന്ന നോർവേ ഫ്രാൻസ് പോരാട്ടം തന്നെ. ഇരു ടീമും നേരത്തെ തന്നെ നോക്കൌട്ട് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇരു ടീമിലെയും സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് മത്സരം ആരാധകർ കാത്തിരിക്കുന്നതാവുന്നത്. നോർവേയുടെ ആക്രമണത്തിന്റെ കേന്ദ്രബിന്ദുവായ സ്ട്രൈക്കർ എർലിംഗ് ഹാലണ്ടും ഫ്രാൻസിന്റെ അതിവേഗ ആക്രമണങ്ങളുടെ കുന്തമുനയായ കിലിയൻ എംബാപ്പയും തമ്മിലുള്ള കണ്ടുമുട്ടൽ തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ടത്. ബോക്സിനുള്ളിലെ ചെറിയൊരു മത്സരം പോലും ഗോളാക്കി മാറ്റാനുള്ള കഴിവാണ് ഹാലണ്ടിന്റെ ഏറ്റവും വലിയ ശക്തി. അദ്ദേഹത്തിന് പിന്നിൽ ക്യാപ്റ്റൻ മാർട്ടിൻ ഒഡേഗാർഡ് നോർവേയുടെ കളി നിയന്ത്രിക്കും. മറുവശത്ത് ഫ്രാൻസ് ടീമിലെ താരസാന്നിധ്യം എംബാപ്പെ മാത്രമല്ല, മൈക്കൽ ഒലീസെ, ഉസ്മാൻ ഡംബലെ എന്നിവരും ഒപ്പം പകിട്ടുള്ളവരാണ്. മധ്യനിരയുടെ നിയന്ത്രണം, വിങ്ങുകളിലെ വേഗം, പ്രതിരോധത്തിന്റെ കരുത്ത്, എല്ലാ മേഖലകളിലും സന്തുലിതരാണ് ഫ്രാൻസ്. കൌണ്ടർ അറ്റാക്കുകളിലൂടെ ഹാലണ്ട് പന്തെത്തിക്കാനാവും നോർവേ ശ്രമിക്കുക. ഗ്രൂപ്പ് ഐയിലെ മറ്റൊരു മത്സരം സെനഗലും ഇറാഖും തമ്മിലാണ്. ഇരു ടീമിനും നോക്കൌട്ട് സാധ്യത നിലനിർത്താൻ വിജയം അനിവാര്യമായതിനാൽ ഈ മത്സരവും ആവേശകരമാകും. സെനഗലിന്റെ ഏറ്റവും വലിയ ശക്തി അവരുടെ പ്രതിരോധ മികവും വേഗതയുമാണ്. പ്രത്യേകിച്ച് വിങ്ങുകളിലൂടെ അവർ നടത്തുന്ന ആക്രമണങ്ങൾ ഇറാഖ് പ്രതിരോധത്തെ പരീക്ഷിക്കും. മറുവശത്ത് ഇറാഖ് പ്രതിരോധത്തിൽ നിന്നു തന്നെ ആക്രമണം ആസൂത്രണം ചെയ്യുന്ന ശൈലിയിലാണ് കളിക്കുന്നത്.
എച്ച് ഗ്രൂപ്പിൽ നാല് ടീമുകൾക്കും നോക്കൌട്ട് സാധ്യത ശേഷിക്കുന്നതിനാൽ അവസാന രണ്ട് മത്സരങ്ങളും ആവേശകരമാകും. അതിൽ തന്നെ കേപ് വെർദെ സൗദി അറേബ്യ മത്സരം എല്ലാവരും കാത്തിരിക്കുന്നതാണ്.

സ്പെയിനിനെയും ഉറുഗ്വേയും സമനിലയിൽ പിടിച്ച കുഞ്ഞൻ ദ്വീപരാഷ്ട്രമായ കേപ്പ് വെർദെ ആദ്യ ലോകകപ്പിൽ തന്നെ നോക്കൌട്ട് സ്വപ്നം കണ്ടാണ് സൌദിക്കെതിരെ ഇറങ്ങുന്നത്. ഗോൾ മുഖത്ത് മികച്ച സേവുകൾ കൊണ്ടും പ്രതിരോധ നിരക്ക് നിർദ്ദേശങ്ങൾ നൽകിയും നിറഞ്ഞു നിൽക്കുന്ന ഗോൾ കീപ്പർ വൊസീനയാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത്. കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീനയെ അട്ടിമറിച്ച സൌദി അറേബ്യ സാങ്കേതികമായി മികച്ച ടീമാണ്, പക്ഷെ ഫിനിഷിംഗ് ആണ് അവരുടെ പ്രധാന പ്രശ്നം. കേപ്പ് വെർദെ വീണ്ടും പ്രതിരോധത്തിൽ ഉറച്ചു നിൽക്കുകയും കൌണ്ടർ അറ്റാക്കുകൾ വിജയകരമായി ഉപയോഗിക്കുകയും ചെയ്താൽ അവരുടെ ആദ്യ വിജയത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. മുൻ ലോക ജേതാക്കളായ ഉറുഗ്വേയും സ്പെയിനും തമ്മിലുള്ള മത്സരവും ഗ്രൂപ്പിലെ സ്ഥാനനിർണയങ്ങളിൽ നിർണായകമാണ്. ആദ്യ കളിയിൽ കേപ്പ് വെർദെയോട് അപ്രതീക്ഷിത സമനില വഴങ്ങിയ സ്പെയിൻ പിന്നീട് സൌദിയെ 4-0 തോൽപ്പിച്ച് നോക്കൌട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നാൽ ഗ്രൂപ്പ് ജേതാക്കളാവാൻ ഇന്നത്തെ മത്സരഫലം അനുകൂലമാവണം. ഉറുഗ്വേക്കാവട്ടെ മത്സരം തോറ്റാൽ ലോകകപ്പിൽ നിന്ന് പുറത്താവുക എന്ന ഭീഷണി വരെ ശേഷിക്കുന്നുണ്ട്. മധ്യനിരയിലെ പോരാട്ടമായിരിക്കും ഈ മത്സരത്തിൽ നിർണായകം. സ്പെയിൻ അവിടെ ആധിപത്യം സ്ഥാപിച്ചാൽ മത്സരം അവരുടെ കൈവശമാകും. എന്നാൽ ഉറുഗ്വേക്ക് കൌണ്ടർ അറ്റാക്കുകളിൽ ലഭിക്കുന്ന അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കാനായാൽ ചിത്രം മാറും. സമാനമാണ് ജി ഗ്രൂപ്പിലെയും സ്ഥിതി. ന്യൂസിലാൻഡ്

ഗ്രൂപ്പ് ജേതാക്കളാവാൻ ഇന്നത്തെ മത്സരഫലം അനുകൂലമാവണം. ഉറുഗ്വേക്കാവട്ടെ മത്സരം തോറ്റാൽ ലോകകപ്പിൽ നിന്ന് പുറത്താവുക എന്ന ഭീഷണി വരെ ശേഷിക്കുന്നുണ്ട്. മധ്യനിരയിലെ പോരാട്ടമായിരിക്കും ഈ മത്സരത്തിൽ നിർണായകം. സ്പെയിൻ അവിടെ ആധിപത്യം സ്ഥാപിച്ചാൽ മത്സരം അവരുടെ കൈവശമാകും. എന്നാൽ ഉറുഗ്വേക്ക് കൌണ്ടർ അറ്റാക്കുകളിൽ ലഭിക്കുന്ന അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കാനായാൽ ചിത്രം മാറും. സമാനമാണ് ജി ഗ്രൂപ്പിലെയും സ്ഥിതി. ന്യൂസിലാൻഡ്, ബെൽജിയം, ഈജിപ്ത്, ഇറാൻ മത്സരങ്ങളിൽ 4 ടീമിനും നോക്കൌട്ട് സാധ്യതയുണ്ട്. ബെൽജിയം അവരുടെ കടലാസിലെ കരുത്ത് ഇതുവരെ കളിക്കളത്തിൽ പുറത്തെടുത്തിട്ടില്ല. മറുവശത്ത് സംഘടിത പ്രതിരോധത്തിൽ വിശ്വാസമർപ്പിക്കുന്ന ടീമാണ് ന്യൂസിലാൻഡ്. ഈജിപ്ത്, ഇറാൻ നിലവിൽ ഗ്രൂപ്പിൽ 1-2 സ്ഥാനങ്ങളിലുള്ള ടീമുകൾ തമ്മിലുള്ള മത്സരമാണ്. നോക്കൌട്ട് ഉറപ്പിച്ചെങ്കിലും 1 സ്ഥാനം ഭദ്രമാവാൻ ഈജിപ്തിന് മത്സരഫലം അനുകൂലമാവണം. ഇറാനാവട്ടെ തോൽവി വലിയ തിരിച്ചടിയാകും. 2 പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പോരാട്ടം എന്ന രീതിയിലും ഈ മത്സരം ആരാധകർക്കിടയിൽ ശ്രദ്ധേയമാണ്. അപ്രതീക്ഷിത മത്സരഫലങ്ങൾ സമവാക്യങ്ങൾ മാറ്റിമറിച്ചേക്കാവുന്ന ഒരു മത്സര ദിനം തന്നെയാണ് ഇന്നും ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത്. അതിന്റെ ആവേശവും വിശേഷങ്ങളുമായി നാളെ വീണ്ടും എത്താം. കാൽപന്തോളം, ഫിഫ ലോകകപ്പ് അവലോകനം. തയ്യാറാക്കിയത് ഫുട്ബോൾ ഗവേഷകൻ മുഹമ്മദ് ദാവൂദ്.

0: മൊബൈൽ ചാർജ് ചെയ്യാനാ?
1: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
2: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
1: കണ്ടില്ലേ
3: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
2: ഇനി എന്ത് ചെയ്യും?
3: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
1: ഏയ് മണ്ടത്തരം നിർത്ത്.
2: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
2: RBI പറയുന്നു
1: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: മൻ കി ബാത്ത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8:00.
9: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽഎഫ്എമ്മിൽ 9:40.
10: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
9: വാട്സ്ആപ്പ് നമ്പർ 9400224440.
10: 9400224440.
9: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-032.
11: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കേൾക്കാം അറബനമുട്ട്. TM മുഹമ്മദ് കുരിക്കളും സംഘവും അവതരിപ്പിച്ചത്.

നിങ്ങൾ ഇതുവരെ കേട്ടത് അറബനമുട്ട്, ടി എം മുഹമ്മദ് കുരിക്കളും സംഘവും അവതരിപ്പിച്ചത്. ആകാശവാണി കോഴിക്കോട്. ഇനി ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ലഗാൻ എന്ന ചിത്രത്തിനുവേണ്ടി ആശാ ബോസ്ലെ, ഉദിത് നാരായൺ, വൈശാലി തുടങ്ങിയവർ പാടിയത്. ഗാനരചന ജാവേദ് അക്തർ, സംഗീതം എ ആർ റഹ്മാൻ.

അടുത്ത ഗാനം ഗജനി എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന പ്രസൂൺ ജോഷി, സംഗീതം എ ആർ റഹ്മാൻ, ഗായകർ ജാവേദ് അലി, സോനു നിഗാം.

പി കെ എന്ന ചിത്രത്തിൽ നിന്നാണ് അടുത്ത ഗാനം. ഗായകർ ഷാൻ, ശ്രേയ ഘോഷാൽ. ഗാനരചന സ്വാനന്ദ് കിർക്കറെ, സംഗീതം ശന്തനു മൊയ്ത്ര.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ലുലു കിഷോർ എഴുതി, ഹരിപ്പാട് കെ പി എൻ പിള്ള സംഗീതം നൽകി, ടി ഡി ആശാലത പാടിയത്, തിരമാലകളുടെ ഗാനം എന്ന് തുടങ്ങുന്ന ഗാനം.

അടുത്ത ഗാനം എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം ഹരിപ്പാട് KP N പിള്ള, ഗായകൻ K സതീഷ് ബാബു. നിളയെ നീ ഒഴുകൂ എന്ന് തുടങ്ങുന്ന ഗാനം.

ലളിതഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹി റിലേ.

0: കഥകൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെ കുറിച്ചുള്ള പരമ്പര. സമഗ്ര ശിക്ഷ അഭിയാൻ.
2: 2018 സമഗ്ര ശിക്ഷ എന്നറിയപ്പെടുന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിനായുള്ള സംയോജിത കേന്ദ്രാവിഷ്കൃത പദ്ധതി ആരംഭിച്ചു. പ്രീ സ്കൂൾ മുതൽ 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുന്ന ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകാൻ ഈ പരിപാടി ലക്ഷ്യമിടുന്നു. 2020 ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരവും 2009 സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള കുട്ടികളുടെ അവകാശ നിയമത്തെ ആധാരമാക്കിയുമാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും അവരുടെ വ്യത്യസ്തമായ പശ്ചാത്തലങ്ങളും ഭാഷയും അവരുടെ വ്യത്യസ്തമായ പഠന കഴിവുകളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പഠനാന്തരീക്ഷം ലഭ്യമാക്കുക എന്നതാണ് സമഗ്ര ശിക്ഷയുടെ ആത്യന്തിക ലക്ഷ്യം. സമഗ്ര ശിക്ഷയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ബാല്യകാല പരിചരണത്തിലും വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. സ്കൂൾ പഠനം ലഭിക്കാത്ത പ്രാഥമിക തലം മുതൽ 16-19 വയസ്സ് വരെയുള്ള കുട്ടികളെ സ്കൂൾ വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കാനുള്ള പിന്തുണ നൽകുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. കസ്തൂർബാ ഗാന്ധി ബാലിക വിദ്യാലയങ്ങൾ അല്ലെങ്കിൽ പെൺകുട്ടികൾക്കായുള്ള റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് 12ാം ക്ലാസ് വരെ മികച്ച സ്കൂൾ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള വ്യവസ്ഥകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ സമഗ്ര ശിക്ഷ എല്ലാ പെൺകുട്ടികൾക്കും പിന്നാക്ക പശ്ചാത്തലത്തിൽ നിന്നുള്ള ആൺകുട്ടികൾക്കും പ്രാഥമിക തലത്തിൽ സൗജന്യമായി പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും നൽകുന്നു. കുട്ടികൾക്ക് ഭാഷാ പഠനം സുഗമമാക്കുക.

0: ുള്ള പാഠ്യ ഉപകരണങ്ങളും ആദിവാസി ഭാഷകളിലെ പാഠപുസ്തകങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അടിസ്ഥാന സാക്ഷരതയിലും സംഖ്യാശാസ്ത്രത്തിലും ഊന്നൽ നൽകുന്നു എന്നതാണ് സമഗ്ര ശിക്ഷയുടെ മറ്റൊരു പ്രധാന സവിശേഷത. 1 മുതൽ 8 വരെയുള്ള ഗ്രേഡുകളിലെ വിദ്യാർത്ഥികൾക്കിടയിൽ വായന, എഴുത്ത്, ഗണിത നൈപുണ്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അടിസ്ഥാന സാക്ഷരതയും സംഖ്യാശാസ്ത്രവും സംബന്ധിച്ച നിപുൺ ഭാരത് മിഷന്റെ പിന്തുണ ഈ പദ്ധതി ലഭ്യമാക്കുന്നു. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് അധ്യാപക പരിശീലനം, അധ്യാപക പഠന സാമഗ്രികളുടെ വികസനം, പഠനത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എന്നിവയ്ക്ക് ഫണ്ട് നൽകുന്നുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം സാമൂഹികവും ലിംഗപരവുമായ അസമത്വങ്ങൾ നികത്താനും സമഗ്ര ശിക്ഷ ലക്ഷ്യമിടുന്നു. എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ളതും ജനസാന്ദ്രത കുറഞ്ഞതുമായ പ്രദേശങ്ങളിലെ സെക്കൻഡറി ലെവൽ വിദ്യാർത്ഥികൾക്ക് യാത്രാ സൗകര്യം ഒരുക്കുന്നതും മുതിർന്നവരുടെ സംരക്ഷണമില്ലാത്ത പാർപ്പിടവും പരിചരണവും ആവശ്യമുള്ള കുട്ടികൾക്കായി റെസിഡൻഷ്യൽ സ്കൂളുകളും ഹോസ്റ്റലുകളും സ്ഥാപിക്കുന്നതും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അധ്യാപക പരിശീലനത്തിനും വിദ്യാഭ്യാസ ഗവേഷണത്തിനുമുള്ള സംസ്ഥാന കൗൺസിലുകളെ ശക്തിപ്പെടുത്തുന്നതിനും നവീകരിക്കുന്നതിനും സംസ്ഥാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പരിശീലന കേന്ദ്രങ്ങൾക്കും ഈ പദ്ധതി ധനസഹായം നൽകുന്നു. അധ്യാപകർക്ക് പുതിയ അധ്യാപന പഠന രീതികൾ പഠിക്കാനും നടപ്പിലാക്കുന്നതിനും മികച്ച പ്രോത്സാഹനമാണ് ഇത് നൽകുന്നത്. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും അനുകൂലവുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതും സമഗ്ര ശിക്ഷയുടെ ലക്ഷ്യമാണ്. സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളായ ടോയ്ലറ്റുകൾ, കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും പുതിയ ക്ലാസ് മുറികൾ, സ്കൂൾ കെട്ടിടങ്ങൾ എന്നിവ നിർമ്മിക്കുന്നതിനും ഈ പദ്ധതി വഴി ധനസഹായം നൽകുന്നു. പഠനശേഷം തൊഴിൽ ലഭിക്കാനും തൊഴിലിൽ പ്രാവീണ്യം ലഭിക്കാനും വിദ്യാർത്ഥികളെ ഇത് സഹായിക്കുന്നു. ചുരുക്കത്തിൽ, സമഗ്ര ശിക്ഷാ പദ്ധതി ഇന്ത്യയിലെ എല്ലാ കുട്ടികളെയും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന ചുവടുവയ്പ്പാണ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: involving offerings and donations received by the Sri Ram Janmabhoomi Tirth Kshetra Trust. External Affairs Minister Dr. S. Jaishankar announced Operation Amistad, under which two Indian Air Force MCC C-17s took off today for Venezuela with urgent assistance to support post-earthquake relief efforts. Amistad means friendship in Spanish. In a social media post, Dr. Jaishankar said the assistance contains an Indian Army field hospital unit and over 35 tons of relief supplies, medicines and medical equipment, including two Bhishma cubes. He stated that India is committed to support the government and people of Venezuela in this difficult time. The External Affairs Minister today interacted with a group of journalists from various European countries in New Delhi. The minister spoke to them about the profound transformations underway in India, the current state of flux the world is in, and the growing convergences between India and Europe. India, along with 34 nations, signed a US-led initiative to build trusted and resilient supply chains to power artificial intelligence technologies at the second PAC-SILICA summit in Washington. India joined the initiative in February this year on the sidelines of the AI Impact Summit held in New Delhi. Commerce and Industry Minister Piyush Goyal has received the Special Award for Exceptional Leadership in Elevating UK-India Relations at the annual UK-India Awards 2026 in London. Sharing the information on social media, Mr. Goyal said the recognition belongs to the many bridge builders across governments, businesses, academia, culture and the vibrant diaspora who continue to strengthen India-UK ties. Indian shooters have ended their campaign at the ISSF Junior World Championship in Germany as table toppers with 24 medals, including 7 gold. They performed brilliantly in the pistol and rifle events, bagging 7 gold, 8 silver and 9 bronze, leaving behind the individual neutral athletes who claimed 14 medals and Italy at third position with 10 medals. In badminton, India's Ronak Chauhan created the biggest upset of the US Open tournament in Fullerton today when he bagged off world number 6 and men's singles top seed Zhou Tianchen of Chinese Taipei in straight games 21-17, 26-24 to reach quarters. In another men's singles, Kidambi Srikanth registered a 21-14, 21-13 win over Lee Zijia of Malaysia to enter quarterfinals. Also advancing to the last 8 stage were Tanvi Sharma, Rakshita Shree and Devika Sehag in women's singles. And that is the end of this news bulletin.
1: Akashavani, Kozhikode. Palakkad Jilla Vrittantham.
2: പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായി ജില്ലയിൽ 1850 പോളിയോ ബൂത്തുകൾ വഴി 175,226 കുട്ടികൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഞായറാഴ്ച രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ പരിശീലനം ലഭിച്ച ആരോഗ്യ പ്രവർത്തകർ 5 വയസ്സുവരെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കുമാണ് തുള്ളിമരുന്ന് നൽകുക. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം പാലക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ രമേശ് പിഷാരടി MLA നിർവഹിക്കും. പ്രത്യേകം സജ്ജീകരിച്ച ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്കണവാടികൾ, സ്കൂളുകൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ തുടങ്ങി കുട്ടികൾ വരാൻ സാധ്യതയുള്ള പോളിയോ ബൂത്തുകൾ വഴി കുട്ടികൾക്ക് പോളിയോ പ്രതിരോധ തുള്ളിമരുന്ന് ലഭ്യമാക്കും. ദേശീയ മൃഗരോഗ നിയന്ത്രണ പദ്ധതിയുടെ 8ാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞം പാലക്കാട് ജില്ലയിൽ പുരോഗമിക്കുന്നു. 18 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിരോധ കുത്തിവയ്പ്പ് പ്രവർത്തനങ്ങളാണ് ജില്ലയിൽ നടക്കുന്നത്. ജില്ലയിലെ 1.5 ലക്ഷത്തോളം കന്നുകാലികൾക്ക് മുഴുവൻ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് ഉറപ്പാക്കുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള 180 സ്ക്വാഡുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ജില്ലാതല ഉദ്ഘാടനം ഗവൺമെന്റ് മോയൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫണ്ട് റൺ എ സുമേഷ് അച്യുതൻ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മഴക്കാലത്ത് ഭക്ഷ്യ ജലജന്യ രോഗങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 94 സ്ഥാപനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കിയതായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് അധികൃതർ അറിയിച്ചു. ഓപ്പറേഷൻ മൺസൂണിന്റെ ഭാഗമായി പ്രത്യേക സ്ക്വാഡുകൾ വഴി 1 മാസത്തിനുള്ളിൽ ജില്ലയിലെ 676 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതിൽ നിന്നാണ് 94 സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുത്തത്. നിയമലംഘനങ്ങളും ന്യൂനതകളും കണ്ടെത്താനുള്ള പരിശോധനകൾ കൂടുതൽ ഊർജിതമാക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. കുടുംബശ്രീയുടെ കീഴിലുള്ള മൃഗസംരക്ഷണ മേഖലയുമായി സഹകരിച്ച് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ കന്നുകാലി വാക്സിനേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. മൃഗസംരക്ഷണ മേഖലയിലെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് രൂപീകരിച്ചിട്ടുള്ള ലൈവ് സ്റ്റോക്ക് ക്ലസ്റ്റർ

0: ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ചിറ്റൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ലഹരിക്കെതിരെ 1,000,000 തൂഫാൻ ഗോൾ ചലഞ്ച് സംഘടിപ്പിച്ചു. ചിറ്റൂർ അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. ചെർപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക്, ചെർപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റി, മൈ ഭാരത് ജനമൈത്രി പോലീസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഞായറാഴ്ച റൺ മലബാർ റൺ മാരത്തൺ മത്സരം സംഘടിപ്പിക്കും. ഓപ്പറേഷൻ തൂഫാൻ അടക്കമുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കാഴ്ച പരിമിതരുടെ ഇടയിൽ ബ്രെയിൽ വായന പരിപോഷിപ്പിക്കുന്നതിന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ആരംഭിച്ച ബ്രെയിൽ ലൈബ്രറിയുടെ 2nd വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പുതുതായി തയ്യാറാക്കിയ ബ്രെയിൽ പുസ്തകങ്ങളുടെ കൈമാറ്റവും വിവിധ രചനാ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടന്നു. നാഷണൽ ആയുഷ് മിഷന്റെയും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെയും പിരായിരി ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പിരായിരി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ 12th അന്താരാഷ്ട്ര യോഗാ ദിനാചരണവും ആരോഗ്യ സെമിനാറും സംഘടിപ്പിച്ചു. പിരായിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു. യോഗാഭ്യാസ പ്രകടനം, യോഗ ഡാൻസ്, പ്രകൃതി പാചക ഭക്ഷ്യമേള തുടങ്ങിയവ അനുബന്ധമായി നടന്നു. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വായനാ മാസാചരണത്തിന് തുടക്കമിട്ട് ജില്ലാതല വായനാ ദിനം ജില്ലാ കളക്ടർ കെ സുധീർ ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ വായനയുടെ കാലത്തും പുസ്തക വായനയുടെ പ്രാധാന്യം കുറയില്ലെന്നും പുസ്തകങ്ങളിലൂടെ സ്വാംശീകരിക്കുന്ന അറിവുകൾക്ക് ഡിജിറ്റൽ വായനയേക്കാൾ പ്രാധാന്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വായനയോടുള്ള താൽപര്യം എക്കാലവും നിലനിർത്തണമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ തോൽപ്പാവക്കൂത്ത് കലാകാരൻ രാജീവ് പുലവർ പറഞ്ഞു. തുടർന്ന് വിവിധതരം തോൽപ്പാവക്കൂത്ത്, നിഴൽപ്പാവക്കൂത്ത് എന്നിവയുടെ സ്വോദാഹരണ ദൃശ്യാവിഷ്കാരവും വേദിയിൽ അവതരിപ്പിച്ചു. ലോകകപ്പിനോടനുബന്ധിച്ച് മേഴ്സി കോളേജിലെ വനിതാ താരങ്ങളുടെ സൌഹൃദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. ഒതുങ്ങോട് മേടാർ ടർഫ് മൈതാനിയിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ടി എം ശശി ഉദ്ഘാടനം ചെയ്തു. കോളേജ് വിദ്യാർത്ഥികൾ ബ്രസീൽ, അർജന്റീന എന്നീ ടീമുകളായി മത്സരിക്കുകയും ബ്രസീൽ 2-1 വിജയിക്കുകയും ചെയ്തു. മഴക്കാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിലെ മത്സ്യസമ്പത്തിന് ഭീഷണിയാകുന്ന ഊത്തപിടുത്തത്തിനെതിരെ ഫിഷറീസ് വകുപ്പ് നടപടി കർശനമാക്കി. ജില്ലയിൽ പട്ടാമ്പി, തൃത്താല, പെരിങ്ങോട്ടുകുരിശി, ഞാങ്ങാട്ടിരി, കൊടുമുണ്ട പ്രദേശങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച വലകൾ ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്ത് പിഴ ഈടാക്കി. മത്സ്യങ്ങളുടെ പ്രജനനകാലമായ ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുന്ന ഊത്തപിടുത്തം തടയാൻ ജില്ലയിലുടനീളം ഫിഷറീസ് പട്രോളിംഗ് സംഘം പരിശോധന നടത്തുന്നുണ്ട്.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്: 6:40 വാർത്താ വീക്ഷണം, 6:50 വയലും വീടും, ചക്കയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, സംരംഭക കെ എ ഫാത്തിമ ബീവിയുമായി അഭിമുഖം. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പുകൾ. 7:35 യുവവാണി. 8:00 8:40 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സാഹിത്യരംഗം, ആഖ്യാന സാഹിത്യത്തിന്റെ ആവിഷ്കാര ചാരുതകൾ. കെ സി നാരായണൻ സംസാരിക്കുന്നു. ആൺവൃക്ഷത്തോട് അവൾക്ക് പറയാനുള്ളത്, വി ജെ ജെയിംസ് എഴുതിയ കഥ. 10:00 ബോംബെ ജയശ്രീയുടെ സംഗീത കച്ചേരി. വിട്ടൽ രാമമൂർത്തി വയലിൻ, നെയ്വേലി ആർ നാരായണൻ മൃദംഗം, എ എസ് ശങ്കർ ഘടം. 11:00 ലളിതഗാനം. നാളെ രാവിലെ 6:00 വചനാമൃതം, ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ എഴുതി അവതരിപ്പിക്കുന്നത്. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി, ഇവനെ കൂടി സച്ചിദാനന്ദൻ എഴുതിയ കവിത, ആലാപനം മാലിനി രവിവർമ്മ. തുടർന്ന് പ്രഭാതഗീതം, ജയവിജയ, ജയചന്ദ്രനും സംഘവും ഉണ്ണിമേനോൻ എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. തുടർന്ന് ശ്രദ്ധ, പ്രായോജകർ മുബാറക് ജ്വല്ലറി. തുടർന്ന് ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7:00 ഓപ്പൺ ഫോറം ആദ്യമായി. തുടർന്ന് 7:25 വരെയുള്ള പരിപാടികളിൽ ആരോഗ്യം അമൂല്യം റസീന വി പങ്കെടുക്കുന്നു. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഫാറൂഖ് കിഞ്ചന വർത്തമാനം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ തുടങ്ങിയ പരിപാടികൾ കേൾക്കാം. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 ഇളയ നില. സസ്നേഹം, ബാലാമണിയമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളുമായി മകൾ സുലോജ് ഡോക്ടർ സുലോചന നാലപ്പാട്ട് പങ്കെടുക്കുന്നു. 9:00 സുവർണമലരുകൾ. 9:30 പൂക്കൂട, പേരാമ്പ്ര മന്നൻകാവ് എ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ. 10:00

ചലച്ചിത്ര ഗാനങ്ങൾ 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 എവർഗ്രീൻ ഡുവറ്റ്സ്, 12:40 വാർത്താ ദീപ്തി, 1 മണിക്ക് ഗാനോത്സവം, 2:15 തുടർ നാടകം, 2:30 ഗസൽ, വൈകുന്നേരം 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം, 5 മണിക്ക് തായമ്പക, ശ്രീ നവീനും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. ആറ് 10 ജില്ലാ വൃത്താന്തം, എറണാകുളം ജില്ല. 6:15 അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും, ചക്കയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, സംരംഭക കെ എ ഫാത്തിമ ബീവിയുമായി അഭിമുഖം, അവസാന ഭാഗം. 7:20 കമ്പോളവില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പുകൾ. 7:35 യുവവാണി. 8 മണിക്ക് നാടകം, ഒടുവിൽ ഒരു തീരം, രചനാ സംവിധാനം ഖാൻകാവിൽ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 കായിക ലോകം. 9:30 ആരോഗ്യവാണി, വെള്ളപ്പാണ്ട് തെറ്റിദ്ധാരണകളും ചികിത്സയും, ഡോക്ടർ ഫിബിൻ തൻവീറുമായി അഭിമുഖം. 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി. 11 മണിക്ക് ലളിതഗാനം. ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ ശ്രോതാക്കൾ കേട്ടത്.

ആകാശവാണി കോഴിക്കോട്. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: श्रद्धया गाम्भीर्येण च आचर्यते। अयं दिवसः पैगंबर मोहम्मदस्य दौहित्रस्य हजरत इमाम हुसैनस्य वीरगतिं संस्मरति। हजरत इमाम हुसैनः कर्बला युद्धे सत्यस्य सदाचारस्य न्यायस्य च रक्षणार्थं स्वप्राणाहुतिम् अयच्छत्। अस्मिन्नवसरे देशे स्थाने स्थाने ताजिया यात्राः निष्कास्यन्ते। प्रधानमंत्री नरेंद्र मोदी अद्य हजरत इमाम हुसैनस्य त्यागं संस्मृतवान्। सामाजिकान्तर्जालीय माध्यमेन प्रेषिते संदेशे तेनोदीरितं यत् हजरत इमाम हुसैनस्य जीवनं सत्यस्य न्यायस्य च पथि दृढतया स्थातुं अद्यापि जनान् प्रेरयति। अत्रावधेयं यत् राष्ट्रिय राजधान्यां देहल्यां जामा मस्जिद, निजामुद्दीन, ओखला, महरौली इत्यादिषु विभिन्न प्रमुख स्थानेषु मोहर्रम यात्राः आयोज्यन्ते। भारतस्य विदेश मंत्री डॉक्टर एस जयशंकरः अस्य मासस्य चतुर्विंशति पञ्चविंशति दिनांकयोः दक्षिण कोरिया देशस्य आधिकारिक यात्रां विहितवान्। स्वयात्रावधौ डॉक्टर जयशंकरः द्विपक्षीय संबंधान् सुदृढीकर्तुं दक्षिण कोरियायाः विदेश मंत्रिणा चो ह्यून इत्यनेन सह विस्तृतां उच्चस्तरीय चर्चां विहितवान्। उभाभ्याम नेतृभ्याम अनेक प्रमुखाणां क्षेत्राणां सहयोगस्य समीक्षा कृता, यत्र व्यापार निवेशौ वित्तीय सहयोगः, रक्षा सुरक्षा, प्रविधयः, नवाचाराः, संस्कृतिः, शिक्षा तथा च परस्पर जनसंपर्कः सम्मिलिताः सन्ति। ताभ्यां क्षेत्रीय वैश्विक परिदृश्यानां विषये अपि विचाराणां विनिमयीकरणं कृतं तथा च बहुपक्षीय मञ्चेषु सहकार्यं वर्धयितुं उपायानां विषये मन्त्रणा कृता। विदेश मन्त्रालयानुसारं द्वाभ्यां मन्त्रिभ्यां भारत दक्षिण कोरिया सम्बन्धेषु नूतन गतिशीलतायाः स्वागतं कृतं। सहैव भारत दक्षिण कोरिया विशेष रणनीतिक सन्धिम् इतोपि अग्रे नेतुम् अविरतं सम्पर्के स्थातुं सहमतिः प्रकटीकृता। भारतस्य रौनक चौहानेन अद्य फुटलन नगरे यूएस ओपन बैडमिंटन प्रतियोगितायां चीनी ताइपे इत्यस्य पुरुष एकलस्य क्रीडकं चाउ टियेन चेन इत्येतम् 127-26, 127-24 अंकैः पराभूय प्रागुपान्त्य चक्रीय द्वन्द्वे पदार्पणं कृतम्। इति वार्ताः।
1: സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷ വിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് നോർവേ പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ലഹരി മരുന്നിനെതിരെ ഒന്നിച്ച് അണിനിരക്കാൻ ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിമരുന്ന് കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൃത്യസമയത്ത് കൈമാറാൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാരും DGP ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ

0: ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരി മാഫിയയെ ഇല്ലാതാക്കാൻ സർക്കാർ ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കും. ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും പുനരധിവാസത്തിനായി സമഗ്ര പദ്ധതി നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരി മാഫിയയ്ക്കെതിരെ കേരളം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സിറ്റി പോലീസ് മാനവീയ വീഥിയിൽ സംഘടിപ്പിച്ച സൈക്കിൾ റാലിയുടെയും വാക്കത്തോണിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. എക്സൈസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി തൃശൂർ അന്തിക്കാട് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രഞ്ജിത് പി ആർ. വളർന്നുവരുന്ന തലമുറയെ ചേർത്ത് നിർത്തലാണ് ഏറ്റവും വലിയ പ്രതിരോധമെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: നമുക്ക് കേട്ടുപരിചയമില്ലാത്ത ഒരുപാട് രാസലഹരികൾ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ലഭ്യമാകുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഇത്തരം മാരകമായ രാസലഹരികൾക്കെതിരെ ശക്തവും ജാഗ്രതയുള്ളതുമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു. വേണ്ടാത്ത ലഹരികൾക്കെതിരെയുള്ള പ്രധാന ആയുധം പ്രതിരോധിക്കുക എന്നുള്ളതാണ്. ഇത്തരം ദുശീലങ്ങൾ വ്യാപകമാകുന്നതിന്റെ അടിസ്ഥാന കാരണം കുടുംബങ്ങളിലെ കെട്ടുറപ്പില്ലായ്മയും ഛിദ്രാവസ്ഥയുമാണ്. ഓരോ രക്ഷിതാവും തങ്ങളുടെ മക്കളോടൊപ്പം മെച്ചപ്പെട്ട സമയം കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നതിനായി ശ്രദ്ധിക്കണം.
0: കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. എറണാകുളം കളമശ്ശേരി പത്തടിപ്പാലം ഗവൺമെന്റ് റെസ്റ്റ് ഹൌസിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ ഫലപ്രഖ്യാപനം നടത്തും. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ സമഗ്രമായ സമീപനം സ്വീകരിക്കുമെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ. വനവകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിന് ഇരയായ കുടുംബങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്ത മന്ത്രി നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി.
2: ചിന്നക്കനാലില് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ വളരെ സങ്കീർണമായ ഒരു വിഷയം തന്നെയാണ്. വലിയ ജനവാസമുള്ള മേഖലയിൽ ഏറെക്കാലമായി 18 ആനകൾ ആണ് ഇവിടെ ഫെൻസിങ് ഒന്നും ഈ ഇത്രയും ഒരു ജനവാസ മേഖലയിൽ മൊത്തം ഫെൻസ് ചെയ്ത് എങ്ങനെ ചെയ്യാനൊക്കെ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് നാട്ടുകാരെയും കേട്ട് ഉദ്യോഗസ്ഥരെയും കേട്ടിട്ട് നമുക്കൊരു പരിഹാരത്തിലേക്ക് പോകാം. ഇപ്പൊ അടിയന്തരമായി ചെയ്യാനൊക്കുന്നത് ഇവിടെ സ്ഥിരമായി ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ളവരെ അഡീഷണൽ RRT അതിപ്പോ തന്നെ
0: ഉത്തരവിറക്കുന്നതായിരിക്കും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ വൈദ്യുതി സംഭരണം പരിമിതമാണ്. ഇതിനായി പുതിയ സംരംഭങ്ങൾ ആവശ്യമാണ്. വൈദ്യുതി ഉപയോഗത്തിൽ ജനങ്ങളുടെ സ്വയം നിയന്ത്രണം അനിവാര്യമാണെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുണ്ടാകുന്ന ഉയർന്ന തിരമാലകൾ കാരണം തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. വയനാട് ജില്ലയിൽ പട്ടികവർഗ വിഭാഗ കുട്ടികൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിന് പ്രത്യേക യജ്ഞം സംഘടിപ്പിച്ച് മാനന്തവാടി നഗരസഭ. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ എണ്ണം തേക്കുന്നതിനായി സ്കൂളുകളിൽ ചേർത്തിട്ടുണ്ടെങ്കിലും ഇവരിൽ ഭൂരിഭാഗം പേർക്കും ശരിയായ രീതിയിലുള്ള ജനന സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന പരാതികൾ വ്യാപകമായി ഉയർന്നിരുന്നു. ഈ കുട്ടികളുടെ ഉപരിപഠനം അടക്കമുള്ള കാര്യങ്ങൾക്ക് ഏറെ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിച്ചിരുന്നത്. ഈ സാഹചര്യത്തിലാണ് വളരെ ലഘുവായ നടപടിക്രമങ്ങളിലൂടെ രേഖകൾ പരിശോധിച്ച് തത്സമയ ജനന സർട്ടിഫിക്കറ്റുകൾ കൈമാറിയത്. അടിയന്തര അദാലത്തിൽ 100 സർട്ടിഫിക്കറ്റുകൾ കൈമാറി. ആവശ്യമായവർക്ക് വരും ദിവസങ്ങളിലും രേഖകൾ കൈമാറുമെന്ന് അധികൃതർ അറിയിച്ചു.
0: തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി.

0: മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ട മധുര പുനലൂർ എക്സ്പ്രസ് ഈ മാസം 29 വരെ പൂർണ്ണമായും റദ്ദാക്കും. നാളെ മുതൽ ഈ മാസം 30 വരെ പുനലൂർ മധുര എക്സ്പ്രസും നാഗർകോവിൽ കൊല്ലം പാസഞ്ചറും കൊല്ലം നാഗർകോവിൽ പാസഞ്ചറും സർവീസ് നടത്തില്ല. FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ലണ്ടനിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 മത്സരം. ലീഗിലെ ആദ്യപാദ മത്സരത്തിൽ 4-3 ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടു. ഫിഫ ഫുട്ബോൾ ലോകകപ്പിലെ ഗ്രൂപ്പ് ഐ മത്സരങ്ങളിൽ ഇന്ന് ആവേശ പോരാട്ടങ്ങൾ. ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ നോർവേ ഫ്രാൻസിനെ നേരിടും. ഇതേസമയം നടക്കുന്ന മറ്റൊരു പോരാട്ടത്തിൽ ഇറാഖ് സെനഗലുമായി ഏറ്റുമുട്ടും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. ഭൂകമ്പം വിതച്ച വെനീസ്വലയ്ക്ക് അടിയന്തര സഹായവുമായി ഇന്ത്യ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഓപ്പറേഷൻ അമിസ്താദ് പ്രഖ്യാപിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്ത്യൻ വ്യോമസേനയുടെ 2 വിമാനങ്ങൾ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ന് വെനീസ്വലയിലേക്ക് പുറപ്പെട്ടു. സ്പാനിഷ് ഭാഷയിൽ സൌഹൃദം എന്നാണ് അമിസ്താദ് എന്ന വാക്കിന്റെ അർത്ഥം. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വെനീസ്വലയിലെ ജനങ്ങൾക്കും സർക്കാരിനുമൊപ്പം നിൽക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്ര വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. മുഹറത്തോടനുബന്ധിച്ച് മലപ്പുറത്ത് സ്വലാത്ത് നഗറിൽ സംഘടിപ്പിച്ച ഹിജ്റ കോൺഫറൻസിന് പ്രൌഢ സമാപനം. പകൽ മുഴുവൻ നീണ്ടുനിന്ന ആരാധനാ കർമ്മങ്ങളിൽ പങ്കുകൊള്ളാൻ സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നു മുതൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH പ്രോ ലീഗ് പുരുഷവിഭാഗം ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസ് നോർവേ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം കൈകോർക്കാം മാരക വിപത്തിനെതിരെ. തയ്യാറാക്കിയത് CV ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ. അവതരണം അക്ഷയ് ഷാജി. ലോകത്താകെയുള്ള മനുഷ്യരെ നേരിട്ടുമല്ലാതെയും ബാധിക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന്. മയക്കുമരുന്നുകളുടെ ഉപയോഗവും കടത്തും അതുമൂലമുണ്ടാകുന്ന ഒട്ടനവധിയായ സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക വികസന പ്രശ്നങ്ങളും മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പിന് തന്നെ കൊടിയ ഭീഷണി ഉയർത്തുകയാണ്. പരശതം മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങൾ തകർത്ത് തരിപ്പണമാക്കുക മാത്രമല്ല ലഹരിയുടെ ഉപയോഗം മൂലമുണ്ടാകുന്നത്. ഒരു സമൂഹത്തിന്റെ ശാശ്വതമായ സമാധാനം, വളർച്ച, സഹവർത്തിത്വം എന്നിവയെല്ലാം ലഹരി ഉപയോഗത്താൽ തകർക്കപ്പെടുകയാണ്. ഒരു തലമുറയെ അപ്പാടെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള മറ്റൊരു ആണവായുധമായി മയക്കുമരുന്നുകൾ മാറുകയാണ്. മയക്കുമരുന്നിന്റെ വ്യാപനവും കടത്തും അതുമൂലം അംഗരാജ്യങ്ങളിൽ ഉണ്ടാക്കുന്ന വിപത്തുകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും ലോകജനതയെ മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിൽ അണിനിരത്താനും ലക്ഷ്യമിട്ടാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും June 26 ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ വിയന്ന ആസ്ഥാനമായുള്ള യുണൈറ്റഡ് നേഷൻസ് ഓഫീസ് ഓൺ ഡ്രഗ് ആൻഡ് ക്രൈം അഥവാ UNODC ആണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം ഏകോപിപ്പിക്കുന്നത്. 1987 June 17 മുതൽ 26 വരെ ഓസ്ട്രിയയിലെ വിയന്നയിൽ നടന്ന ഉച്ചകോടിയിലാണ് ലഹരി വിപത്തിനെതിരായി ഒരു ദിനാചരണമെന്ന ആശയം ഉടലെടുത്തത്. പിന്നീട് അതേ വർഷം December 7 ചേർന്ന ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം ആചരിക്കാൻ ഔദ്യോഗികമായി തീരുമാനിച്ചു. 2026 ലോക ലഹരി വിരുദ്ധ ദിനത്തിലെ പ്രമേയം ലഹരി പ്രശ്നം നിലവിലുള്ള പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതനമായ പ്രതികരണങ്ങളും എന്നതാണ്. ആഗോളതലത്തിൽ വ്യാപിച്ച മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാനുള്ള സംയുക്ത നീക്കം നടത്തുക, അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് വ്യാപനം തടയാൻ കർശന ക്രമീകരണം നടത്തുക, ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുക,

ലഹരിക്ക് അടിമയായവരെയും അവരുടെ കുടുംബത്തെയും സഹാനുഭൂതിയോടെ കാണുക, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ ഇടയിൽ വ്യാപകമായിട്ടുള്ള HIV, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയ രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, മയക്കുമരുന്നിന്റെ ഉപയോഗവും ആസക്തിയും തടയാൻ യുവാക്കളെയും സമൂഹത്തെയും ശാക്തീകരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളിലും ആശയങ്ങളിലും ഊന്നിയുള്ള പ്രവർത്തനങ്ങളാണ് ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ നടപ്പിലാക്കുന്നതും അംഗരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്യുന്നതും. 2025 ലോക മയക്കുമരുന്ന് റിപ്പോർട്ട് ആഗോളതലത്തിലെ മയക്കുമരുന്നിന്റെ അതിവ്യാപനവും ഒപ്പം ഭയാനകമായ ആശങ്കകളും പങ്കുവയ്ക്കുന്നതാണ്. മയക്കുമരുന്ന് ഉൽപാദനം, ഉപയോഗം, കടത്ത്, ഇതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവയുണ്ടാക്കുന്ന ആഘാതം മഹാമാരിയേക്കാൾ വലുതും ദീർഘകാല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നതുമാണെന്ന് വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. സംഘടിത മയക്കുമരുന്ന് കടത്ത് ഗ്രൂപ്പുകൾ ആഗോള പ്രതിസന്ധികളെ അവസരമാക്കുകയും ചൂഷണം ചെയ്യുകയും ദുർബലരായ ജനവിഭാഗങ്ങളെ ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നത് തുടരുന്നുവെന്നാണ് ലോക മയക്കുമരുന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം 15 മുതൽ 64 വയസ്സുവരെ പ്രായമുള്ള 316 ദശലക്ഷം ആളുകൾ മദ്യവും പുകയിലയും ഒഴികെയുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. 2013 മുതലുള്ള കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തിയാൽ ഇത് 20% വർധനയാണ്. ഐക്യരാഷ്ട്രസഭയുടെ മയക്കുമരുന്ന് നിരോധന വിഭാഗം നടത്തിയ പഠനത്തിൽ കഴിഞ്ഞ വർഷം 244 ദശലക്ഷം പേർ കഞ്ചാവ് ഉപയോഗിച്ചുവെന്നാണ് കണ്ടെത്തിയത്. കറുപ്പ് 61 ദശലക്ഷം പേരാണ് ഉപയോഗിച്ചത്. അതേസമയം മാരകമായ പാർശ്വഫലങ്ങൾ ഉള്ളതും മരണസാധ്യത ഏറെയുള്ളതുമായ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിച്ചത് 76.7 ദശലക്ഷം പേരാണ്. ഒരു കാലത്ത് ലാറ്റിൻ അമേരിക്കയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന കൊക്കെയിൻ ഉപയോഗവും കടത്തും നിലവിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും വ്യാപിച്ചിരിക്കുകയാണ്. ആംഫെറ്റാമൈൻ, മെത്താംഫെറ്റാമൈൻസ് തുടങ്ങിയ മാരകമായ സിന്തറ്റിക് ഡ്രഗുകളുടെ ഉൽപാദനവും ഉപയോഗവും കടത്തും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി 10 മടങ്ങായി ഉയർന്നിരിക്കുകയാണ്. 2021 കുറഞ്ഞത് 450,000 മരണങ്ങളെങ്കിലും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ സംഭവിച്ചുവെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ. ഭൂമിശാസ്ത്രപരമായി ലോകത്തിലെ പ്രധാന മയക്കുമരുന്ന് ഉൽപാദന മേഖലകളായ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഗോൾഡൻ ക്രസന്റ് മേഖലയുടെയും മ്യാൻമർ, ലാവോസ്, തായ്ലൻഡ് രാജ്യങ്ങളുടെ പരിധിയിൽ വരുന്ന ഗോൾഡൻ ട്രയാങ്കിൾ മേഖലയുടെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യയിലും മയക്കുമരുന്നിന്റെ ഉപയോഗം വർദ്ധിച്ചിട്ടുണ്ട്. കഞ്ചാവ്, ഹെറോയിൻ, ബ്രൌൺ ഷുഗർ, കൊക്കെയിൻ, MDMA, മെത്താംഫെറ്റമിൻ തുടങ്ങിയ ലഹരി വസ്തുക്കളുടെ ഉപയോഗം രാജ്യത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടെ വർദ്ധിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മയക്കുമരുന്ന് ശൃംഖലകൾ സ്വൈര്യവിഹാരം നടത്തുകയാണ്. ആവശ്യക്കാർക്ക് നിമിഷങ്ങളുടെ ഇടവേളയിൽ മയക്കുമരുന്ന് എത്തിക്കാനുള്ള സംവിധാനം ഇതിന്റെ പിറകിലുള്ള ക്രിമിനൽ മയക്കുമരുന്ന് മാഫിയയ്ക്കുണ്ട്. ആവശ്യമരുന്നുകൾക്കായി ഓർഡർ ചെയ്താൽ ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും വേണ്ടിവരുമെന്നിരിക്കെ മയക്കുമരുന്നിന് ഓർഡർ ചെയ്താൽ നിമിഷങ്ങൾക്കുള്ളിൽ അത് ആവശ്യക്കാരുടെ കൈകളിലെത്തുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് നമുക്ക് ചുറ്റുമുള്ളത്. മയക്കുമരുന്ന് ശേഖരം നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ ഉണ്ടെന്ന ആശങ്കയാണ് ഈ വിവരം പങ്കുവയ്ക്കുന്നത്. ദേശീയ കുറ്റകൃത്യരേഖാ ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം മയക്കുമരുന്ന് സംബന്ധമായ കേസുകളിൽ ഗണ്യമായ വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. പഞ്ചാബ്, മണിപ്പൂർ, മിസോറം, ഡൽഹി, മഹാരാഷ്ട്ര, ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളെ കൂടാതെ കേരളവും ഈ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു. കേരളത്തിൽ MDMA ഉൾപ്പെടെയുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ ഉപയോഗം വർദ്ധിച്ചതായാണ് ആഭ്യന്തര എക്സൈസ് വകുപ്പുകളുടെ കണ്ടെത്തൽ. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം ക്രമാതീതമായി ഉയരുകയാണ്. കേരള പോലീസ് നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ട്, പുതുതായി തുടക്കം കുറിച്ച ഓപ്പറേഷൻ തൂഫാൻ, 1000 കണക്കിന് കേസുകൾ കണ്ടെത്തുകയും വലിയ തോതിൽ ലഹരി വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പദ്ധതി ആരംഭിച്ച് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഇതുവരെയായി 3910 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 4201 പേരെ മയക്കുമരുന്ന് ഉപയോഗം, വിതരണം, കടത്ത് തുടങ്ങിയ കുറ്റങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്തു. കൂട്ടുകെട്ടിന്റെ പ്രേരണ, തൊഴിലില്ലായ്മയും ജീവിത സമ്മർദ്ദങ്ങളും, കുടുംബ ബന്ധങ്ങളിലെ തകരാറുകൾ, മാനസിക സംഘർഷങ്ങൾ, എളുപ്പത്തിലുള്ള ലഭ്യതയും വൻ സാമ്പത്തിക ലാഭവും തുടങ്ങിയ കാരണങ്ങളാണ് മയക്കുമരുന്ന് ഉപയോഗത്തിനും വ്യാപനത്തിനും ഇടയാക്കുന്നത്. കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ഉപയോക്താക്കളും കടത്തുകാരും ഉള്ളതെന്നാണ് എക്സൈസ് വകുപ്പിന്റെ കണ്ടെത്തൽ. ഒരു തവണ മയക്കുമരുന്ന് ഉപയോഗിച്ച് തുടങ്ങുന്നതോടെ വലിയ മാഫിയയുടെ കണ്ണിയായി മാറുകയാണ് പലരും. രാജ്യത്ത് വാഹനാപകടങ്ങളിൽ മരണപ്പെടുന്ന സംഭവങ്ങളിൽ ലഹരി ഉപയോഗിച്ച ശേഷമുള്ള ഡ്രൈവിംഗ് ഒരു പ്രധാന കാരണമായി മാറിയിരിക്കുകയാണ്. ഇതോടൊപ്പം മയക്കുമരുന്നിന്റെ ഉപയോഗമുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ ഭയപ്പെടുത്തുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുന്നു. മയക്കുമരുന്നിന് അടിമകളായ മക്കൾ, മാതാപിതാക്കളെ, കൂട്ടുകാരെ ഉൾപ്പെടെ നിഷ്ഠുരമായി കൊലപ്പെടുത്തിയ സംഭവങ്ങൾ നാടിനെ നടുക്കിയതാണ്.
മയക്കുമരുന്ന് ഉപയോഗം ക്രമേണ ഓരോരുത്തരിൽ

0: കടുത്ത മാനസിക പ്രശ്നങ്ങളും വിഷാദവും അമിതമായ ഉത്കണ്ഠയും നിയന്ത്രിക്കാനാകാത്ത ക്രോധവും ഉണ്ടാക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. മയക്കുമരുന്ന് ഉപയോഗം വഴി ഓർമ്മക്കുറവും പഠിക്കാനുള്ള താല്പര്യമില്ലായ്മയും ആത്മഹത്യാ പ്രേരണയും ഉണ്ടാകുന്നു. ആസക്തിക്ക് വേണ്ടത് ആരോഗ്യാധിഷ്ഠിത പരിഹാരങ്ങളാണ്, അല്ലാതെ മയക്കുമരുന്ന് എന്ന മരണത്തിലേക്കുള്ള എളുപ്പവഴിയല്ല. പലവിധ സാഹചര്യങ്ങളാൽ മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ തുടക്കത്തിൽ കണ്ടെത്താനും ഇവരെ ചേർത്ത് നിർത്തി പിന്തിരിപ്പിക്കാനുമുള്ള ശാസ്ത്രീയ മാനസിക സമീപനങ്ങളാണ് സ്വീകരിക്കേണ്ടത്. നിയമം ഉപയോഗിച്ചുള്ള കർശനമായ പ്രതിരോധവും തിരുത്തലും നടത്തുമ്പോൾ തന്നെ അറിയാതെ ചതിക്കുഴിയിൽ വീണുപോയവരെ പിന്നീട് തിരിച്ചുവരാൻ സാധിക്കാത്ത വിധം അടിമപ്പെട്ടവരെ പുനരധിവസിപ്പിക്കേണ്ട ഉത്തരവാദിത്തം കൂടി സമൂഹത്തിനുണ്ട്. സ്കൂൾ കോളേജ് തലങ്ങളിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുക, രക്ഷിതാക്കളും അധ്യാപകരും കൂടുതൽ ജാഗ്രത പാലിക്കുക, ചികിത്സാ പുനരധിവാസ കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുക, മയക്കുമരുന്ന് കടത്ത് ശൃംഖലകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുക, യുവജനങ്ങൾക്ക് കായിക സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങളിൽ കൂടുതൽ അവസരങ്ങൾ ഒരുക്കുക തുടങ്ങിയ നിരവധി പ്രതിരോധ മാർഗങ്ങൾ വിപുലമാക്കുകയും ബഹുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. മയക്കുമരുന്ന് വ്യാപനം ഒരു നിയമ സമാധാന പ്രശ്നം മാത്രമായി ചുരുക്കരുത്. അത് പൊതുജനാരോഗ്യം, സാമൂഹ്യ പുരോഗതി, സാമ്പത്തിക സ്ഥിരത, ബൗദ്ധിക വളർച്ച തുടങ്ങിയ അടിസ്ഥാന ഘടകങ്ങളെ ബാധിക്കുന്ന ബഹുമുഖ പ്രതിസന്ധിയാണ്. ലഹരി ഉപയോഗിക്കുന്നവരും അവരുടെ കുടുംബവും മാത്രമല്ല ഇരകൾ, മറിച്ച് സമൂഹമാകെയാണ്. അതുകൊണ്ട് തന്നെ ലഹരിക്കെതിരായ പോരാട്ടം ഏതെങ്കിലും വ്യക്തിയുടെയോ സർക്കാരിന്റെയോ സംഘടനകളുടെയോ സ്ഥാപനങ്ങളുടെയോ മാത്രമുള്ള ഉത്തരവാദിത്തമല്ല. ഇന്ത്യയിലും കേരളത്തിലും ലഹരിക്കെതിരായ പോരാട്ടം വിജയിക്കണമെങ്കിൽ സർക്കാർ സംവിധാനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുടുംബങ്ങളും പൊതുസമൂഹവും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. സമൂഹമാകെ ഈ മാരക വിപത്തിനെതിരെ രംഗത്തിറങ്ങുകയാണ് വേണ്ടത്. ലോക മയക്കുമരുന്ന് ദിനം അതിനുള്ള കൂടുതൽ പ്രചോദനം പകരുന്നതാവട്ടെ. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. തയ്യാറാക്കിയത് സി വി ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ. അവതരണം അക്ഷയ് ഷാജി.
1: ആകാശവാണി കോഴിക്കോട്. ഇനി അല്പസമയത്തിനകം വയലും വീടും പരിപാടി കേൾക്കാം.

പോഷകങ്ങളുടെയും ഔഷധ ഗുണങ്ങളുടെയും കലവറയാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായി അറിയപ്പെടുന്ന ചക്ക. ഫൈബർ, വൈറ്റമിൻ സി, പൊട്ടാസ്യം, പ്രോട്ടീൻ എന്നിവയാൽ സമൃദ്ധമായ ഈ ഫലം ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും പ്രമേഹം നിയന്ത്രിക്കുന്നതിനും ഉത്തമമാണെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. ചക്കപ്പുഴുക്ക്, ചക്ക ഉപ്പേരി, ചക്ക വറുത്തത്, ചക്കയട തുടങ്ങി ചക്ക വിഭവങ്ങൾ നിരവധിയാണ്. പ്രിയ ശ്രോതാക്കളെ, ചക്കയും ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു കോഴിക്കോട് മാവൂരുള്ള സ്നേഹ ഭക്ഷ്യ ഉൽപ്പന്ന വിപണന കേന്ദ്രം മേധാവിയും സംരംഭകയുമായ ഫാത്തിമ ബീവി. ഫാത്തിമത്തേക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇതിനു മുൻപ് നമ്മുടെ ഒരു കൂൺ കൃഷിയെ കുറിച്ചുള്ള വിശേഷങ്ങളുമായിട്ടായിരുന്നു ഒരു വയലും വീടും പരിപാടിയിൽ ഒത്തുകൂടിയത്. അത് നല്ലൊരു പരിപാടിയായിരുന്നു അന്ന്. ഇന്ന് നമ്മളിപ്പോൾ അതിൽ നിന്ന് മാറി, ആ വിശേഷങ്ങളിൽ നിന്ന് മാറി നമ്മുടെ ചക്ക എല്ലാവർക്കും

0: പ്രിയപ്പെട്ട ഒരു ഭക്ഷ്യോൽപ്പന്നമാണ് ചക്ക എന്നുള്ളത്. അപ്പോൾ ആ ചക്കയുടെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മളിന്ന് ഒത്തുകൂടുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളുമായി പറയുമ്പോൾ, ചക്കയെക്കുറിച്ച് പറയുമ്പോഴും അതുപോലെ തന്നെ പുതിയ വിശേഷങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് പറയാനുള്ളത്?
1: എനിക്കിപ്പോൾ പുതിയ വിശേഷങ്ങളുമായി പങ്കുവെക്കുമ്പം എനിക്ക് പഴയ വിശേഷങ്ങൾ പറയാതെ പുതിയതിലേക്ക് കടക്കാൻ പറ്റില്ല. കാരണം ഞാൻ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപേ ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് അന്ന് ചക്ക എന്തായിരുന്നു എന്ന് ശരിക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. കാരണം അന്ന് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായാലും ആരായാലും അന്നത്തെ മുഖ്യ വിഭവം ചക്കയാണ്. അവർ ഇന്നത്തെ പോലെ വാഹനങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ 2-3 മൈൽ ദൂരെ പോയി വേണം, കുന്നിൻ്റെ മുകളിലായിരിക്കും ഹൈസ്കൂളൊക്കെ, അവിടെയൊക്കെ പോയി പഠിച്ച് തിരിച്ച് നടന്ന് തന്നെയാണ് നമ്മൾ വീട്ടിൽ വരിക. അന്ന് ഇന്നത്തെ പോലെ വാഹനങ്ങളോ ഒന്നും അല്ല, പശു, ആട്, കോഴി ഇതിനെയൊക്കെ വളർത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ എന്തെങ്കിലും ഒരു ചക്കപ്പുഴുക്ക് അല്ലേ കപ്പപ്പുഴുക്ക് എന്തെങ്കിലും ഒന്ന് തന്നു, ഒരു കട്ടൻ കാപ്പിയൊക്കെ തന്നിട്ട് ഒരു കൊട്ട എടുത്തു തരും, അല്ലെങ്കിൽ വല്ലം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതും എടുത്ത് തന്നിട്ട് ഈ കുട്ടികൾ പാടത്തേക്കും പറമ്പിലേക്കും ഒക്കെ പോവുക. കാരണം ഇവർക്കുള്ള ഭക്ഷണം, ഈ നമ്മൾ വളർത്ത മൃഗങ്ങൾക്കുള്ള ഭക്ഷണം നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു പതിവ് ഈ കുട്ടികൾക്കാണ്. അപ്പം അവർ നിത്യം ഇത് തന്നെ, ഇന്നും ഒരു സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ആ ഭക്ഷണം കഴിഞ്ഞ് അവർ ആ ഒരു അടുക്കും ചിട്ടയോടെയും പോകുന്നൊരു കാലഘട്ടം. ആ അപ്പം ഈ ചക്ക എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ എല്ലാവരെയും നിലനിർത്തിയൊരു ചക്ക എന്ന് പറയുന്നത് അന്ന് ചക്കയുള്ളൂ. കാരണം ചക്ക, മാങ്ങ,
0: കുടുംബത്തെ പട്ടിണി മാറ്റാൻ വേണ്ടി ചക്ക ഒരു വലിയ ഘടകമായിരുന്നു.
1: കാരണം അന്ന് ഈ ചക്ക എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിൽ, അല്ലെങ്കിൽ ആ ഒരു പഞ്ചായത്തിൽ, നമ്മൾ അന്ന് പഞ്ചായത്തൊന്നും അല്ലായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഗ്രാമത്തിൽ ഒരു പ്ലാവ്, ഒരു കിണർ, ഒരു തെങ്ങ് ഉണ്ടെങ്കിൽ ആർക്കും പറിക്കാം, ആ ചോദ്യമൊന്നുമില്ല. വിശപ്പടക്കുന്നതിന് അവർക്ക് പോയി ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരാം, തേങ്ങ അടത്താം, ഈ ചക്കയിടാം, അതുകൊണ്ട് വേവിക്കുക, അതാരും ചോദിക്കുന്ന ഒരു കാലഘട്ടമല്ലായിരുന്നു. അങ്ങനെ അന്ന് ആ കാലത്ത് ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ പോലും അന്ന് നമ്മുടെ ആൾക്കാർ കഴിച്ചിരുന്നത് ഈ ഭക്ഷണമാണ്, ചക്കയാണ്. ഇന്ന് കാലം പോയി പോയി പോയി വർഷങ്ങൾ കഴിഞ്ഞപ്പം ഇപ്പം നമ്മൾ വീണ്ടും ചക്കയിൽ, ഇപ്പോഴും എല്ലാം അങ്ങനെ തന്നെ, വീണ്ടും നമ്മൾ ആ പഴയതിലേക്കാണ് പോകുന്നത്. ചക്ക എന്ന് പറയുന്നത് ഇപ്പം ക്യാൻസറിനെ പോലും പ്രതിരോധിക്കുന്ന ഒരു വിഭവമായിട്ടാണ് കാണുന്നത്. അതിന് മരുന്ന് വേറെ ഇല്ല, ചക്കയാണ്. നിങ്ങൾ ചക്ക കഴിക്കണം, ചക്ക കഴിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ രോഗം വരാതിരിക്കൂ എന്ന് വരെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കൾ കഴിക്കുന്ന ഫുഡ്. കാരണം നമ്മളിപ്പോൾ സിംഹത്തിനെയൊക്കെ കണ്ടാലറിയാം, അവർ ഓടിച്ചിട്ട് മൃഗത്തിനെ പിടിച്ച് അവർ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഓടുന്ന മൃഗത്തിൻ്റെ ശക്തിയും നശിക്കും, അതിൻ്റെ കലോറിയൊക്കെ നഷ്ടപ്പെടും, സിംഹവും ക്ഷീണിക്കും. അപ്പോൾ അവൻ കഴിക്കുന്ന ഭക്ഷണം അവൻ്റെ ശരീരത്ത് നല്ലതാണ്. നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടോ, നമ്മളിപ്പോൾ മനുഷ്യരെ കണ്ടോ വയറൊക്കെ വീർത്തിരിക്കും, ഇതൊക്കെയുണ്ട്. പക്ഷേ സിംഹത്തിന് ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന എന്താ, അതിന് വയറ് ഒട്ടിക്കിടക്കുകയാണ്. നമ്മൾ നമ്മുടെ വയറാണ്. അപ്പോൾ ഈ ചക്ക എന്ന് പറഞ്ഞ ഞാനിപ്പോൾ ഇതൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ ചക്ക ഒരു വിഭവമായിട്ടൊന്നുമല്ല, ചക്കയുടെ ഒരു സാധനവും നമുക്ക് കളയാനില്ല. അത് ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ ചക്കയുടെ കരിമുള്ളെന്ന് പറയും, ഏറ്റവും മുകളിലുള്ളത്.
0: അത് പുറംതൊലിയിൽ കാണുന്ന മുള്ളുള്ള
1: ആ കരിമുള്ള്, അങ്ങനെ അതിന് പറയണം. അത് നല്ലപോലെ ഉണക്കി പൊടിച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കണം. ഷുഗറിൻ്റെ ഏറ്റവും നല്ല മരുന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അതിൻ്റെ മടലാണ് ഈ ജെല്ലി ആയിട്ട് വരുന്നത്. കുട്ടികളൊക്കെ നല്ല ജെല്ലി ആയിട്ട് വരുന്നത് അതിൽ നിന്നാണ് ജെല്ലി എടുക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ചക്ക ചകിണി ഉണ്ടാവും. ചക്ക ചകിണി അതിൻ്റെ കുരുവൊക്കെ കൂടിയിട്ട് മിച്ചറുണ്ടാക്കിയാൽ നമ്മൾ വാങ്ങി തിന്നുന്ന ആ മിച്ചറിനേക്കാളും രുചിയുള്ളതാണ്. അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ ചിക്കനും ഇതൊന്നുമില്ല. ഇന്നലെ ആവശ്യമായിട്ട് ചിക്കൻ ഇല്ലാത്ത ദിവസങ്ങളില്ല. അന്ന് ചിക്കനല്ല, ഈ ചക്കയുടെ നടുക്കുള്ള ഒരു സാധനമുണ്ട്, ചക്കയുടെ ചക്കക്കുഞ്ഞെന്ന് പറയുന്നു, ചക്കക്കുഞ്ഞ്. അത് ചെറുതായിട്ട് അരിഞ്ഞ് ചെറിയ ഉള്ളി പിന്നെ തേങ്ങക്കൊത്തും ഒക്കെ ഇട്ട് ഇറച്ചിക്കറി വെക്കുന്നത് പോലെ വെച്ചെടുത്താൽ ഇറച്ചിയും തോറ്റു പോകും. അത്ര രുചിയുള്ളൊരു ഭക്ഷണമായിരുന്നു.
0: അത്രയും വിശേഷിപ്പിക്കുമ്പോൾ നമുക്കത് കഴിക്കുന്നൊരു പ്രതിനിധിയാണ് തോന്നുന്നത്.
1: അപ്പോൾ അത് അങ്ങനെ അത് കഴിഞ്ഞ് ഇത് നല്ല കാന്താരിമുളക്, എനിക്കിന്നും ഓർമ്മേണ്ട ഒരു, ഞാൻ സാധാരണ കാന്താരിമുളകൊക്കെ ഇട്ട് കഴിച്ച നല്ല രുചിയുള്ളതാണ്. പക്ഷേ ഞാൻ വേറൊരു വീട്ടിൽ പോയപ്പോൾ അന്ന് ഒരു ചക്കപ്പുഴുക്കാണ് തന്നെ. ആ ചക്കപ്പുഴുക്ക് ഇവർ കുരുമുളകും ഒരു വെത്തലി മീനും കൂടി ചമ്മന്തി അരച്ചിട്ട് ഈ ചക്കയുടെ കൂടെ തന്നാൽ അതിൻ്റെ രുചിയുണ്ടല്ലോ.

ഏത് ഭക്ഷണം നമ്മൾ കഴിച്ചാലും ആ രുചി നമ്മളെ എൻ്റെ നാവിൽ നിന്ന് വരെ പോയിട്ടില്ല. പക്ഷേ ഇപ്പോഴ് ചക്ക കൊണ്ട് അങ്ങനത്തെ അഭിപ്രായമല്ല. ഇന്ന് നമുക്ക് ബർഗർ ഉണ്ടാക്കാം, എന്ത് വേണം ഉണ്ടാക്കാം, ബിരിയാണി ഉണ്ടാക്കാം, എല്ലാം നമ്മൾ മറ്റ് ചിക്കൻ കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാൻ പറ്റുമോ അതേപോലെ തന്നെ ചക്ക കൊണ്ടും ഉണ്ടാക്കാം. പക്ഷേ ഈ നമ്മളത് അത് എടുത്തു കഴിഞ്ഞാൽ ശരിക്ക് കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും വീണ്ടും അതേ വഴി. എൻ്റെ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ, ഞാൻ ഓണം പെരുന്നാളൊക്കെ വന്നാൽ ചക്കക്കുരുവിൻ്റെ പായസം വെക്കുക. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ പറയുക, ഞാൻ ചക്കക്കുരു വെച്ച് പായസം ഉണ്ടാക്കി, ഉച്ചയ്ക്ക് പായസം കുടിച്ചു. അപ്പം 4 മണിക്ക് ഇവർ പോകാനായി, ഇപ്പം നമ്മളൊരു ചായ കൊടുക്കുമല്ലോ, അപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞ്, ഞങ്ങൾക്ക് ആ പായസം കുറച്ചുകൂടി തരുമോ. വിരുന്നുകാർ പറഞ്ഞു, അതിൻ്റെ ഓർമ്മയിലുണ്ട്. പിന്നെ ഈ ചക്കക്കുരു എന്ന് പറയുന്നത് ഒരു അവഗണിക്കുന്ന സാധനമായിട്ടാണ് നമ്മുടെ പ്രത്യേകിച്ച് പുരുഷന്മാർ അത് കഴിക്കാൻ മടിക്കുന്നതാണ്. അതിൻ്റെ രഹസ്യം ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന് പ്രതിവിധി എന്ന് പറഞ്ഞാൽ ചക്കയ്ക്ക് ചുക്കാണ്. ചക്ക എടുക്കുമ്പോൾ ചുക്കെടുത്തോണം. നമ്മൾ എന്തെടുത്താൽ ചക്കക്കുരു, ഇപ്പം നമ്മൾ ഷെയ്ക്ക് ഉണ്ടാക്കിയാലും നമ്മൾ പിന്നെ

0: ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും വീണ്ടും അതേ വഴി. എൻ്റെ ഒരു ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഞാൻ ഓണം പെരുന്നാളൊക്കെ വന്നാൽ ചക്കക്കുരുവിൻ്റെ പായസം വെക്കുക. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ പറയുക, ഞാൻ ചക്കക്കുരു വെച്ച് പായസം ഉണ്ടാക്കി, ഉച്ചയ്ക്ക് പായസം കുടിച്ചു. അപ്പം 4 മണിക്ക് ഇവർ പോകാനായി, ഇപ്പം നമ്മളൊരു ചായ കൊടുക്കുമല്ലോ, അപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞ്, ഞങ്ങൾക്ക് ആ പായസം കുറച്ചുകൂടി തരുമോ. വിരുന്നുകാർ പറഞ്ഞു, അതിൻ്റെ ഓർമ്മയിലുണ്ട്. പിന്നെ ഈ ചക്കക്കുരു എന്ന് പറയുന്നത് ഒരു അവഗണിക്കുന്ന സാധനമായിട്ടാണ് നമ്മുടെ പ്രത്യേകിച്ച് പുരുഷന്മാർ അത് കഴിക്കാൻ മടിക്കുന്നതാണ്. അതിൻ്റെ രഹസ്യം ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന് പ്രതിവിധി എന്ന് പറഞ്ഞാൽ ചക്കയ്ക്ക് ചുക്കാണ്. ചക്ക എടുക്കുമ്പോൾ ചുക്കെടുത്തോണം. നമ്മൾ എന്തെടുത്താൽ ചക്കക്കുരു, ഇപ്പം നമ്മൾ ഷെയ്ക്ക് ഉണ്ടാക്കിയാലും നമ്മൾ പിന്നെ പായസം ഉണ്ടാക്കിയാലും എന്തെടുത്താലും അതിനകത്ത് ചുക്ക് ചേർക്കുക. ഒരു അസുഖം ഉണ്ടാകത്തില്ല. പിന്നെ ഒരു 19 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മലബന്ധം ഉണ്ടാവും. മലബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടാണ്. ഇവൻ അവിടെ ഇരിക്കുകയല്ലാതെ പുറത്തേക്ക് വരാം. എന്നാൽ ഈ ചക്കയൊന്ന് കഴിച്ചു നോക്കുക. അന്ന് കുറച്ച് ചക്ക കൊടുക്കുക, ചക്ക വേവിച്ച് കൊടുത്താൽ പിന്നെ അവിടെ നിൽക്കടാന്ന് പറയണം. നീ കേട്ടാ ഓടുന്നതെന്ന് ചോദിച്ചാൽ അത്ര മാലിന്യമാണ് ചക്കയ്ക്ക്. ചക്കയ്ക്ക് ശരിക്ക് നമ്മുടെ വയറ് ക്ലീനാക്കുന്ന ഒരു ചൂലാണത്. നമ്മുടെ വയറ്റിൽ കിടക്കുന്ന മാലിന്യങ്ങളെ പുറന്തള്ളുന്ന ഒരു ചൂലാണത്. ഈ വയറ്റിൽ കിടക്കുന്ന വേണ്ടാത്ത സാധനം പുറത്തു പോവുക, അതാണ് ചക്ക. ഇപ്പോഴും നമ്മളിപ്പോൾ ചക്കയെന്ന് പറയുന്നത് കൊത്തൻ ചക്ക ആകുമ്പോൾ തൊട്ടേ ഇത് പിന്നെ നമ്മുടെ കൊത്തൻ ചക്ക മുതലേ ഇത് എടുക്കാൻ തുടങ്ങണം. കാരണം ഇപ്പം നമ്മൾ കൊത്തൻ ചക്ക എല്ലാം വിദേശത്തേക്കാണ് പോകുന്നത്. അതിപ്പം എനിക്കിപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഇനിയും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ തൊഴിലുറപ്പ് വനിതകളുണ്ട്, ഇവരെ എല്ലാം സംഘടിപ്പിച്ചിട്ട് ചക്കക്കാലം, ഇന്നിപ്പോൾ ചക്കക്കാലം എന്ന് പറയാനില്ല, ചക്ക 3 മാസം. നമ്മളിപ്പോൾ ഒന്നൊരു ചട്ടിക്കകത്തൊരു പ്ലാവ് വെച്ചാലും ആ ഒരു 3 മാസം ആകുമ്പോഴത്തേനും ചക്ക നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ ഒരു 3 വർഷം കൊണ്ട് കായ്ക്കുന്ന ചക്കകളാണ് ഇന്ന് വിയറ്റ്നാം ഇയർലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചക്ക. അപ്പോൾ എന്ത് ചെയ്യണം? വിജനമായിട്ട് കിടക്കുന്ന സ്ഥലത്ത് സർക്കാർ അത് ഏറ്റെടുത്തിട്ട് ആ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലുള്ള പ്ലാവുകൾ വെച്ച് പിടിപ്പിച്ച് ചക്ക ഉണ്ടാകുന്ന സമയത്ത് ഇവർക്ക് ഈ വനിതകളെ സംഘടിപ്പിച്ചിട്ട് അവർക്കൊരു തൊഴിലാവും. കാരണം അവർക്കൊരു വരുമാനമാവും, അവരുടെ തൊഴിലുറപ്പിൻ്റെ പൈസയാവും. അതോടൊപ്പം തന്നെ ഇതുണ്ടാക്കി പല വിഭവങ്ങൾ ഉണ്ടാക്കി നമുക്ക് വിദേശത്തേക്ക് അയക്കാം, പുറം ലോകത്തേക്ക് ഇത് അയക്കാൻ
1: പറ്റും. കൂടുതലാണ്
0: ഇപ്പോൾ ഒരു പഞ്ചായത്തിൽ, ആ പഞ്ചായത്തിൽ ഒരു ഷെഡ് എന്തെങ്കിലും ഒന്ന് അടിച്ചിട്ട് ചക്കയുടെ കാലം ഇത് കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ ചക്ക കൊണ്ട് പല വിധത്തിലുള്ള ചക്ക ഉണക്കി വെക്കാം, ഉണക്കി പൊടിച്ചു വെക്കാം, ചക്കക്കുരു ഉണക്കി വെക്കാം, ചക്കക്കുരു പൊടിച്ചു വെക്കാം. എല്ലാ വിധത്തിലും ഇല്ലാത്ത ചക്ക ഇല്ലാത്ത കാലഘട്ടത്തിൽ എടുക്കാനും അതുപോലെ തന്നെ നമുക്ക് ചക്ക പുട്ട് ഉണ്ടാക്കുന്നതിനും അപ്പം ഉണ്ടാക്കുന്നതിനും ഒക്കെ നമ്മൾ ഈ ചക്ക ചേർക്കണം.
1: എങ്ങനെയാണ് ഈ ചക്ക കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അതാണല്ലോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് കൂൺ കൃഷി അല്ലെങ്കിൽ കൂണിൽ നിന്നുണ്ടാക്കുന്ന ഒരു സംരംഭം അതിൽ നിന്ന് മാറി ഈ ചക്കയുടെ പ്രാധാന്യത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത്?
0: അത് ഓരോ വർഷം കഴിയുമ്പം സർക്കാർ കൊണ്ടുവരുന്ന പദ്ധതികളാണ്. ഇത് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ വാനില അതൊരു വർഷം.
1: അപ്പോൾ പറയുന്നതിലടക്ക് ഞാനൊന്ന് ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ്. ഇപ്പം ഫാത്തിമത്തായ ഇപ്പോൾ ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് ചിലപ്പോൾ അറിയാവുന്ന ആൾക്കാരുണ്ടാവാം, നമ്മുടെ കഴിഞ്ഞ പ്രോഗ്രാമുകളൊക്കെ കേട്ടിട്ടുള്ള. വയസ്സിൻ്റെ കാര്യത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്നത് വലിയൊരു വയസ്സിൻ്റെ ഉടമ തന്നെയാണ്.
0: ഞാനൊരു 300 വയസ്സ് വരെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു.
1: ഈ പ്രായത്തിലും ഇതുപോലുള്ള കാര്യങ്ങളിലെ ശ്രദ്ധിക്കുകയും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് ഇന്ന് വയലും വീണ്ടും പരിപാടിയിൽ കിട്ടിയിരിക്കുന്നത് എന്നുകൂടി ഒരിക്കൽ കൂടി ഞാൻ ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും നമ്മുടെ വിശേഷത്തിലേക്ക് കടക്കാം.
0: അപ്പം ഈ ഓരോ വർഷവും സർക്കാർ ഓരോ വർഷം ചക്ക വർഷം, മില്ലറ്റ് വർഷം, അങ്ങനെ കൂൺ വർഷം, ഇങ്ങനെ ഓരോ വർഷം വർഷം വർഷം എന്ന് പറയുന്ന കുറച്ച്, അതിന് മാർച്ച് മാസം ആകുമ്പോൾ ഒരു ട്രെയിനിങ് ഒക്കെ കൊടുക്കും, അതോടെ കഴിയും. അങ്ങനല്ല വേണ്ടത്. ഈ നമ്മൾ കൊടുക്കും. നമ്മളിപ്പം ചക്ക നമ്മുടെ നിയമസഭയിൽ എത്തിയത് കൊണ്ട് ഞാനിപ്പോൾ പറയുകയാണ്, ഈ ചക്ക ഇനിയും റേഷൻ ഷോപ്പ് വഴി ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ, ചക്കപ്പൊടി, ചക്കക്കുരുവിൻ്റെ പൊടി, ഇതൊക്കെ നമ്മുടെ കുട്ടികൾ കഴിക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയോടെ നമ്മൾ സർക്കാർ കൊണ്ടുവരണം. നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ ഇത് കുറേ പേർക്ക് തൊഴിലും ഉണ്ടാകും. ചക്കയെന്ന് വെട്ടിപ്പറിക്കാനും അത് ചുളയെടുക്കാനും അത് പൊടിയാക്കാനും അതിനൊക്കെ ഉള്ള ആൾക്കാർ, അതൊക്കെ സംവിധാനമുണ്ട് ഓരോ സ്ഥലത്തും, ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പം നമ്മുടെ കേരളം തെങ്ങുകളൊക്കെ മുറിച്ച് വീടുകളും ഫ്ളാറ്റുകളും ഒക്കെ വന്നുപോയി. അപ്പം തെങ്ങ് പോയപ്പോൾ ഇനിയിപ്പോൾ ചക്കയിലേക്ക് ആയിക്കോട്ടെ, ഒരു ചക്കയുടെ ഒരു സംസ്ഥാനം ഒന്ന് ആയിക്കോട്ടെ, പക്ഷേ അത് ഇത് വെറുതെ കളയരുത്. ഒരു ചക്ക

0: പോലും വേസ്റ്റാക്കാതെ ആ ചക്ക എന്ത്, കാരണം ഞാനിപ്പം കഴിഞ്ഞ 30-ാം തീയതി ആണെന്ന് തോന്നുന്നു ഞാനൊരു ചക്ക മഹാത്മ്യമെന്നും പറഞ്ഞിട്ട് ഞാനൊരു സ്ഥാപനം എടുത്ത്, ഞാൻ എനിക്ക് ഏജ് ഓവർ ആയതുകൊണ്ട് മറ്റ് പുറത്തേക്കൊന്നും പോയി ഒന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ആ സ്ഥാപനം എടുത്തത്. അത് നടക്കുമ്പോൾ എൻ്റെ അടുത്ത് കൂൺ കൃഷിക്ക് വരുന്നവരോട് ഇങ്ങനെയുള്ള കാര്യം, ഞാനൊരു 101 വിഭവങ്ങൾ ഉണ്ടാക്കും ചക്കയുടെ ഞാൻ എല്ലാത്തിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞ ആളാണ്. അപ്പോൾ ഒരു 101 വിഭവങ്ങൾ ചക്കയുടെ ഉണ്ടാക്കും. അപ്പോൾ ചക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു സാധനവുമില്ല. ബിരിയാണിയൊക്കെ ആണെങ്കിൽ നമ്മൾ തോറ്റു പോകും. ചക്ക ബിരിയാണി വെക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ഒരു പ്രാവശ്യം ചക്ക ബിരിയാണി വെച്ച് എൻ്റെ അയൽവാസിയൊക്കെ കൊടുത്തു പറഞ്ഞ് പതും ചേച്ചി ഇനി ഞങ്ങൾക്ക് മറ്റേ ബിരിയാണി വേണ്ട, ചക്ക ബിരിയാണി മതിയെന്ന്. അല്ല, ശരിക്കും അത് നല്ല സാധനമാണ്. അതെൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ എൻ്റെ കുട്ടികൾ അങ്ങനെ അധികം ആശുപത്രി പോകാറില്ല. എൻ്റെ ചെറിയ എൻ്റെ മോള് പറയും, ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാനൊരു യാത്ര ചെയ്യായിരുന്നു, ഞങ്ങൾ എല്ലാവരും കൂടി യാത്ര ചെയ്തപ്പം നമ്മുടെ ഷാജി കൈലാസ് എന്ന് പറയുന്ന സംവിധായകൻ ഞങ്ങളിരുന്ന് അടുത്തായിരുന്നുള്ളത്. അപ്പോൾ അദ്ദേഹവുമായിട്ട് നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ എൻ്റെ മോള് പേര് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, പേരെന്താണെന്നറിയോ, ഞാൻ പരീക്ഷണപ്പെട്ടിയാണെന്ന്. കാരണം ചക്കയായാലും എൻ്റെ കുട്ടി ചക്ക ചക്കക്കുരു അങ്ങനെയുള്ള എന്ത് സാധനമാണ് അതങ്ങനെ നമ്മുടെ എല്ലാ അമ്മമാരും നിർബന്ധം കുട്ടികളെ തീറ്റിക്കണം. എൻ്റെ കുട്ടി അത് തിന്നത്തില്ലേ, എന്തോ ഒരു പോരായ്മ പോലെ പറയുക ചക്കയോ എന്ന്. ശരിക്ക് ഒരു ഡോക്ടർ നാളെന്തോ പറഞ്ഞപ്പോൾ ആരോ ഒരു ഇതേപോലെ
1: പുത്തൻ തലമുറയ്ക്ക് ഇപ്പം ചക്കയുടെ വിശേഷങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇപ്പം വിപണിയിൽ നിന്ന് ആധുനികപരമായിട്ടുള്ള ഭക്ഷണങ്ങളാണ്.
0: ഇപ്പം ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പം ഗ്യാസിന് പോലും വില കൂടി. അപ്പം എന്താന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ട്രെയിനിങ് കഴിഞ്ഞ ആൾക്കാരുണ്ട്, അല്ലാതെ ഈ വിഭവങ്ങൾ ഉണ്ടാക്കാവുന്ന ഹോം മെയ്ഡ് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഞാൻ പറയുന്ന അതാണ് ഈ ഹോം മെയ്ഡ് വർക്ക് ചെയ്യുന്നവർ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഹോട്ടലുകളിൽ എത്തിക്കുക. ഹോട്ടലുകളിലെത്തിച്ചു കഴിഞ്ഞാൽ അല്ലാതെ സപ്ലൈ ചെയ്യുക. കാരണം നല്ല ഫുഡാവും ശരീരത്തിന് വേണ്ടുന്ന എന്ന് വിചാരിച്ച് മറ്റുള്ള വേണ്ടെന്നൊന്നും അല്ല. നമ്മൾ വീട്ടിൽ നിന്നാവുക, നമ്മൾ പൊരിക്കുന്നതിൽ തന്നെ വീണ്ടും വീണ്ടും ഇട്ട് പൊരിക്കത്തില്ല, നമ്മുടെ ആവശ്യത്തിന് എടുക്കത്തതേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ ഇപ്പോഴും പറയുക,
1: സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലാതെ തന്നെ പൊതുജനം തന്നെ ഇത് മനസ്സിലാക്കി മുൻപോട്ട് ഇറങ്ങേണ്ടതാണ്.
0: അത് അത് ഞാൻ എടുത്തു പറയാം. സർക്കാരിപ്പം അമൃതം പൊടി എന്നും പറഞ്ഞ് സപ്ലൈ ചെയ്യുന്നുണ്ട്. ശരിക്കും അത് എത്ര നല്ല സാധനമെന്നറിയാം. എത്രയോ പേരത് കോഴിക്ക് കൊടുക്കുന്നുണ്ട്, പശുവിന് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്നറിയാതെ അതൊന്നും കുട്ടികൾക്ക് കൊടുക്കാതാണ് ഇവർ പുറത്തുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത്. അത് രോഗമാണെന്ന് മനസ്സിലാകുന്നില്ല. സർക്കാർ എല്ലാ ഗവേഷണവും കഴിഞ്ഞ് അവർക്ക് നല്ലതുപോലെയാണ് ഈ പാക്കറ്റ് അംഗനവാടികളിൽ. അപ്പോൾ ഈ അംഗനവാടികളിൽ കൊടുക്കുന്ന ഈ ഫുഡ് അതേപോലെ തന്നെ ഈ ചക്കയും, ചക്കയെന്ന് പറഞ്ഞാൽ എത്ര നല്ലതാണെന്ന് ഞാൻ ഇപ്പോൾ പറയാതെ തന്നെ ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി നമ്മുടെ ഗ്രാമങ്ങളിൽ പണ്ടെങ്ങനെ ആയിരുന്നു, ഒരു ചക്ക എടുക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ അയൽക്കൂട്ടമാണ്, അന്ന് ചക്കക്കൂട്ടമായിരുന്നു. ഒരു ചക്ക എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കൂടും. കൂടിക്കഴിഞ്ഞാൽ ആ ചക്ക വെട്ടിപ്പറിച്ച് നമ്മൾ കറി വെച്ചോ ചോറ് വെച്ചോ എല്ലാവരും കൂടി വിതരണം ചെയ്ത് അല്ലേ ഓരോ വീടുകളിലേക്കും കൊണ്ടുപോകും. അതുപോലെ തന്നെ പ്ലാവിൻ്റെ മോളിൽ നിന്നൊരു ചക്ക പഴുക്കുകയാണെങ്കിൽ ആ ചക്ക വെട്ടി താഴെ ഇട്ടിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നാൽ ഒരു കൂട്ടായ്മയായിരുന്നു. ഇപ്പം അത് അയൽക്കൂട്ടമൊക്കെ ആയിപ്പോയി. അന്ന് ചക്കക്കൂട്ടമായിരുന്നു, എൻ്റെ ചെറുപ്പത്തിൽ ചക്കക്കൂട്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഭക്ഷണം, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കാൻ ആദ്യം തന്നെ വീട്ടമ്മമാർ തന്നെ, അമ്മമാർ തന്നെ മുൻകൈ എടുക്കണം. കാരണം വീട്ടിൽ നല്ല ഫുഡ് കഴിക്കുമ്പോൾ ഇത് നല്ലതാണ് മക്കൾ. അത് രുചികരമായിട്ടുള്ള ഭക്ഷണം അവർ ചക്കയാണെന്ന് അറിയരുത്. അവർ തിന്നുമ്പോൾ ഇത് ചക്കയാണോ എന്ന് നമ്മളോട് ചോദിക്കും. ഇപ്പോൾ ഈ ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ചക്ക എടുത്ത് നല്ല നമ്മൾ ചിക്കൻ്റെ എടുക്കുന്ന പോലെ തന്നെ നമ്മൾ പപ്സിൻ്റെ ഉള്ളിൽ വെക്കുന്ന പോലെ തന്നെ എടുത്തിട്ട് ഈ മൈദപ്പൊടി, മൈദപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇതെടുത്ത് നമ്മൾ പുതിർത്ത് വെച്ച് അതിൻ്റെ ഉള്ളിൽ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ സാധനം വെച്ച് പൊതിഞ്ഞ് നല്ല വെളിച്ചെണ്ണയിൽ പൊരിച്ച് ഇവർക്കങ്ങോട്ട് വെച്ച് കൊടുത്താൽ അവർ പിന്നെയും ചോദിക്കും സാധനം എന്താണെന്നറിയില്ല. കാരണം നമ്മൾ അതിൽ ചേർക്കുന്ന സാധനമൊക്കെ ഇറച്ചിടയായിരിക്കും, പിന്നെ മസാലക്കൂട്ടായിരിക്കും. അപ്പം അത് ചക്കയുള്ളതെന്ന് കുട്ടികളറിയത്തില്ല. അങ്ങനെ പലവിധത്തിലും ഉള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് ശീലിക്കാൻ ആദ്യം വീട്ടമ്മമാർ പഠിക്കണം. നമ്മുടെ അയൽക്കൂട്ടങ്ങളായാലും കുടുംബശ്രീകളായാലും അവിടെ വെച്ചിട്ട് ഇതറിയാവുന്നവരെ കൊണ്ട് ക്ലാസ് എടുക്കുക. വീടുകളിൽ അങ്ങനെയുള്ള ഫുഡുണ്ടാക്കി മക്കൾക്ക് കൊടുക്കാൻ പഠിച്ചാൽ, കൊടുത്ത് ശീലിച്ചാൽ നമ്മുടെ മക്കൾ രോഗി അല്ലാതാവും. നമുക്ക് ആശുപത്രി പോകേണ്ട ആവശ്യം വരുന്നില്ല. ശരിക്കും ആശുപത്രി വേണം എന്ന് വെച്ചാൽ ആശുപത്രി വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിർബന്ധം നമ്മൾ ഓടിപ്പോയി, ഒരു വയറുവേദന വന്നാൽ ഓടിപ്പോയിട്ട് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നല്ല. പ്രകൃതിയിൽ ഒരുപാട് മരുന്നുകളുണ്ട്, നമ്മൾ ആദ്യം അതൊക്കെ ചെയ്ത് നോക്കുക. പണ്ട് കാലത്ത് ചക്കക്കുരു സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പുല്ലാഞ്ഞിന്നും പറഞ്ഞിട്ടൊരു

0: മരം ഉണ്ടായിരുന്നു, പുല്ലാഞ്ഞ് അതിങ്ങനെ വള്ളിയായിട്ട് പോവുക. അത് രണ്ടിനും ഉപയോഗിക്കുമായിരുന്നു. ഒന്ന് ഊഞ്ഞ, ആ കാലത്ത് വലിയ ഊഞ്ഞാലാണ് ഇടുക, ആ ഊഞ്ഞാലിന് ആ വള്ളി എടുക്കുക. രണ്ടാമത് കാട്ടിലുള്ള ആദിവാസികൾക്ക് വേനൽ സമയത്ത് വെള്ളം കിട്ടാതെ വരുമ്പം അത് വെട്ടി വെച്ചിട്ട് അതിൻ്റെ വെള്ളമാണ് കുടിക്കുന്നത്. അപ്പം അതിൻ്റെ ഇല പറിച്ച് കൊണ്ടുവന്ന് ഒരു കുഴിയെടുത്തിട്ട് ആ കുഴിക്കകത്തിട്ട് ഈ ഇലയിട്ട് മൂടിയിട്ട് ഈ വർഷത്തെ ചക്കക്കുരു അടുത്ത വർഷം എടുക്കാം. ഇന്നത്തെ ആധുനിക കണ്ടുപിടുത്തത്തിനേക്കാളും ആ പുരാതന കാലത്തുണ്ടായ കണ്ടുപിടുത്തമാണ് അതൊക്കെ. അപ്പോൾ അതന്ന് അതൊക്കെ ഉണ്ടാക്കി അത് നല്ലതാണെന്ന് അന്നത്തെ ആൾക്കാർക്ക് ഇത്ര വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ മക്കൾക്ക് ഇല്ലാത്ത സമയത്ത് കൊടുക്കുക. അപ്പം ചക്ക എന്ന് പറയുന്നത് ഇന്നിപ്പം നമ്മൾ എവിടെ പോയാലും ആ ചക്ക ചീഞ്ഞ് കിടക്കുന്നതാണെങ്കിൽ എനിക്ക് സങ്കടം വരും. ഞാൻ ഒരു കൊല്ലക്കാരിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ചക്കയുള്ള പറമ്പിൽ വേണ്ടെങ്കിൽ ചക്ക ഇല്ലാത്തവരെ വിളിച്ചിട്ട് ഇത് കൊടുക്കും. ഇവിടെ അതേപോലൊക്കെ ചില സ്ഥലത്തൊക്കെ ഉണ്ട്. ചില സ്ഥലത്ത് നമ്മൾ നോക്കുമ്പോൾ ഇത് വേസ്റ്റായി കിടക്കുക. അപ്പോൾ അതിനെ നമ്മൾ വേസ്റ്റാക്കി കളയാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഫുഡുണ്ടാക്കി കൊടുത്ത് ആരോഗ്യകരമായിട്ട് ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ ചക്ക തന്നെ വരട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്.
1: അപ്പോൾ ഈ ചക്കയിൽ തന്നെ രണ്ട് തരം കുഴച്ചക്കയും അതുപോലെ തന്നെ ഈ വരിക്ക ചക്കയുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ പറയുമ്പോഴേ?
0: കുഴച്ചക്ക എന്ന് പറയുന്നത് അത് പെട്ടെന്ന് പഴുത്തു പോവുകയും ചെയ്യും. പക്ഷേ അത് കുഴച്ചക്ക ഒരു കാര്യത്തിന് നല്ലതാണ്. കുഴച്ചക്ക പഴുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുരു എടുത്തിട്ട് നമുക്ക് സ്റ്റോക്ക് ചെയ്യാം. എത്ര കാലം വേണമെങ്കിലും അതിൻ്റെ കുരു സ്റ്റോക്ക് ചെയ്യാം. പിന്നെ ഇപ്പം പണ്ടൊക്കെ ഈ കുഴച്ചക്കയുടെ അതിൻ്റെ ചാറെടുത്തിട്ട് ഇന്ന് കുട്ടികളാരും കണ്ടില്ല, പിന്നെ പായെന്താണെന്നോ പരമ്പെന്താണെന്നോ അറിയാത്ത കാലഘട്ടം ഇപ്പോഴും. അന്നത് പരമ്പിനകത്ത് അങ്ങോട്ട് അത് നിരത്തിയിട്ട് വെയിലത്തിട്ട് ഉണക്കി ഇങ്ങോട്ട് എടുക്കുമ്പോൾ അത് ചെറിയ ചെറിയ പീസുകളായിട്ട് കിട്ടും. ഇപ്പോൾ അത് പരമ്പും പായും ഒന്നും ഇല്ലെങ്കിൽ ഇന്ന് ട്രെയറുണ്ട്. ട്രെയറിനകത്ത് ഇതിനെ ഉണക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അത് കടിച്ചു കുറച്ച് തിന്നുകൊണ്ട് നടക്കാൻ നല്ലതാണ്. പിന്നെ വരിക്കച്ചക്ക എന്ന് പറഞ്ഞാൽ വരിക്ക വേവിക്കാനൊക്കെ നല്ല സാധനമാണ് പഴഞ്ചക്ക. ഈ പഴഞ്ചക്ക എന്ന് പറയുന്നത് കൂടച്ചക്കയ്ക്ക് പഴഞ്ചക്ക എന്ന് പറയും. വരിക്കച്ചക്ക എന്ന് പറയുന്നത് അതിപ്പം ഇപ്പം ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് ഞാൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ പോലെ ഈ പഴുത്ത ചക്കയില്ലേ, നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നത് പോലെ ആ പഴുത്ത ചക്ക അതിൻ്റെ കുരു എടുത്ത് കളഞ്ഞിട്ട് പഴംപൊരിയുടെ മാവെല്ലാം മുക്കി അതിനകത്ത് മുക്കിയിട്ടും പൊരിക്കാം. അതല്ലാതെ നമ്മൾ ഈ സമൂസയുടെ ഒരു സാധനം വാങ്ങാൻ കിട്ടും, ലേസ്, അത് വാങ്ങി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് തേങ്ങയും ശർക്കരയും ഒക്കെ വെച്ച് ഇതങ്ങോട്ട് പൊരിച്ച് കൊടുത്താലുണ്ടല്ലോ നല്ലതാണെന്നറിയോ, മക്കൾ പിന്നെയും പിന്നെയും ചോദിക്കും, വീണ്ടും വീണ്ടും ചോദിക്കും ഇത് ചക്കയാണെന്ന് അവരറിയില്ല. പക്ഷേ അത് അവരറിയാതെ തന്നെ അവരുടെ ഉള്ളിലേക്ക് നമ്മൾ ഈ ചക്ക കടത്തി കൊടുക്കണം. പല വിധത്തിലും ചക്ക ഉണ്ടാക്കാം, ചക്കയുടെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ചക്കയുടെ എന്ന് പറയുന്നത് ചക്ക വരട്ടി എന്നും പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു പണ്ട്,
1: ചക്ക വരട്ടി.
0: അതിപ്പോൾ ഞാനത് ചക്ക ബർഫി ആക്കിയിട്ടുണ്ട്. അത് കുറച്ച് പാൽപ്പൊടിയും ഗ്ലൂക്കോസും ഒക്കെ ഇട്ടിട്ട് നല്ല രീതിക്ക് കുട്ടികൾ അത് മുട്ടായി പോലെ ചെറിയ സിൽവർ പേപ്പറല്ലേ അതിൽ പൊതിഞ്ഞു വെച്ചെന്നാൽ ഇവർ പറക്കി തിന്നോളും. അങ്ങനെ പല വിധത്തിലും നമ്മുടെ ചക്കയുടെ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. അതറിയാവുന്ന ആൾക്കാരെ ഈ കുടുംബശ്രീയൊക്കെ കൂടുമ്പം അങ്ങനെയുള്ള ചർച്ചകൾ ചെയ്ത് നമുക്ക് ഒരാളിനറിയാവുന്ന ആ അറിവിനെ മറ്റുള്ളവർക്ക് കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ എല്ലാ വീടുകളിലും ഓരോ പ്ലാവ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ രണ്ട് പ്ലാവ് ഉണ്ടായിരുന്നു, ഏതാ വിയറ്റ്നാം പ്ലാവ്. ആദ്യത്തെ പ്രാവശ്യം രണ്ട് ചക്ക പിടിച്ച്, ഈ കഴിഞ്ഞ പ്രാവശ്യം നാല് ചക്ക പിടിച്ച്. വീടിൻ്റെ അടുത്ത് ഇങ്ങനെ ആൾക്കാർ പോകുമ്പം ഇങ്ങനെ അതിനെ താലോലിച്ച് എൻ്റെ കുട്ടി പറയും, എല്ലാവരും താലോലിച്ച് ചക്ക ഉണങ്ങിപ്പോയി, പ്ലാവ് ഉണങ്ങിപ്പോയി. അപ്പം രണ്ടാമതൊരു പ്ലാവുണ്ട്. അതത് അത്രയുള്ളാലും ഞാനത് വലിയ കുഴിയൊന്നും എടുക്കാതെ നട്ടതായിരുന്നു. അല്ലാതെ അതൊന്നുമല്ല, പണ്ട് ഒരു കോരനം എന്തോ റോഡിൽ ഇങ്ങനെ നടന്നു പോയപ്പം തെങ്ങയെ നോക്കിയിട്ട് പറഞ്ഞ്, അയ്യോ ആ തേങ്ങാക്കൊല ഇപ്പം വീഴുമല്ലോ, നിങ്ങൾ അതിനൊരോ ഇത് കൊടുക്കുക. അയാൾ അങ്ങോട്ട് പോയപ്പോഴേ തേങ്ങ വീണു. അപ്പം പറഞ്ഞ് അവൻ്റെ കണ്ണാണത്, പക്ഷെ കണ്ണല്ല, അവൻ തെങ്ങിക്കയറുന്ന ആളാണ്, അത് ഒടിഞ്ഞ് വീഴുമെന്ന്
1: കൃത്യമായിട്ട് അറിയാം.
0: ഇപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ ചക്ക പോയത് അതുകൊണ്ടൊന്നുമല്ല, ആ പ്ലാവിൻ്റെ തകരാറുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഇപ്പം ആരുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു ചെടിച്ചട്ടി ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ചക്ക നമുക്ക് അതിൽ നിന്ന് പറിച്ചെടുക്കാം. അപ്പം എല്ലാ വീടുകളിലും ഈ ചക്ക ഉണ്ടാവണം. നമ്മുടെ കുട്ടികളെല്ലാവരും ചക്ക കഴിക്കണം, നമ്മളും കഴിക്കണം. അതോടൊപ്പം നമ്മുടെ രോഗങ്ങളില്ലാതെ, കാരണം രോഗം വന്ന് ഇൻഷുറൻസ് ഒക്കെ ചെയ്തിട്ട് ചികിത്സിക്കാനും ഒന്നും പോകാതെ ഇങ്ങനെയുള്ള ഫുഡുകൾ നമ്മൾ കഴിച്ച് രോഗം വരാതെ നോക്കണം. അതെനിക്ക് ഒരു പരാതി ഉള്ളത്, ഉള്ളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഒറ്റ ലാഭവും ഇല്ല കണ്ടോ, പുറത്തേക്ക് പോകാൻ

0: ഞാൻ എമ്പാട് ലാബും ഉണ്ട്. പുറത്തേക്ക് പോകാൻ നോക്കുന്ന എമ്പാട് ലാബുകളും നമുക്ക് കേരളത്തിൽ കാണാം, കേരളത്തിൽ എവിടെയും. പക്ഷെ ഉള്ളിലേക്ക് പോകുന്നതിന് വിഷമുണ്ടോ എന്ന് നോക്കേണ്ട ലാബാണ് വേണ്ടത്. വിഷമുണ്ടോ എന്നാൽ നമ്മുടെ വനിതകളെ സംഘടിപ്പിച്ച് ചക്ക മുരിങ്ങ ഇപ്പം വിജനമായിട്ട് കിടക്കുന്ന പന്നി ഇറങ്ങിയത് കൊണ്ട് ഇപ്പം കൃഷി നശിച്ച് കിടക്കുക. പന്നി തൊടാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്, അതുണ്ടാക്കി ഒരു നമ്മുടെ നാടിനൊരു വരുമാനം ഉണ്ടാക്കാൻ. ഈ ചക്ക കൊണ്ടുണ്ടാക്കാൻ പറ്റാത്ത ഒരു വിഭവവുമില്ല, ചക്കയുടെ ഒരു സാധനവും നമുക്ക് വേസ്റ്റാക്കാനില്ല.
1: ചക്കയും ചക്കയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും, ഈ വിഷയത്തെക്കുറിച്ച് കോഴിക്കോട് മാവൂരുള്ള സ്നേഹ ഭക്ഷ്യോൽപാദന വിപണന കേന്ദ്രം മേധാവിയും സംരംഭകയുമായ ഫാത്തിമ ബീവിയുമായി സി കെ ഷാജി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ ആദ്യ ഭാഗമാണ് നിങ്ങൾ കേട്ടത്. പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം നാളെ വൈകുന്നേരം വയലും വീടും പരിപാടിയിൽ.
2: ഇനി ഒരു ഗാനം.

0: नंबर 2 से चलने वाली सुपर फास्ट एक्सप्रेस के यात्रियों
1: आई एम हियर
2: चेची अल्ला इदान मोबाइल चार्ज चेयाना
1: निंडे बुद्धि चार्ज चाहिए
2: इतरम पब्लिक पोर्टल फोन चार्ज चेदाल पर्सनल डेटा पब्लिक आऊं
1: कंडिले
3: पप्पा निकु ज्ञान पे चेयाम
4: नो सिग्नल
2: इन एंदी चेयम
3: फ्री वाईफाई उंडल्लो
1: ए मंडतरम निर्त
2: Payments nahi, no open Wi-Fi.
4: Angane fraud inodu parayu. Bye-bye.
2: RBI parayunu.
1: Shariyai thudangu. Financially smart agu.
5: Regal Jewelers Sevana Vartagal. Innum ravile 7:20-nu കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: മൻ കി ബാത്ത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
9: ആകാശവാണി കോഴിക്കോട്. മുഹറം അവധി പ്രമാണിച്ച് മാർക്കറ്റ് അവധിയായതിനാൽ ഇന്നത്തെ കമ്പോള വില നിലവാരം ലഭ്യമല്ല. കാലാവസ്ഥാ അറിയിപ്പുകളും ലഭ്യമല്ലാത്തതിനാൽ പ്രക്ഷേപണം ചെയ്യാൻ കഴിയാത്തതിൽ ഖേദിക്കുന്നു. ഇപ്പോളൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. തൂവൽ കൊട്ടാരം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

അടുത്ത ഗാനം കുടുംബസമേതം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, മിൻമിനി എന്നിവർ പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി വെനസ്വേല. സഹായഹസ്തവുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ 2 കപ്പലുകളും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി മാറിയ വെനസ്വേലയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും അടിയന്തര സഹായം എത്തിക്കാനുമായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി വ്യോമസേനയുടെ 2 MCC C-17 വിമാനങ്ങൾ വെനസ്വേലയ്ക്ക് തിരിച്ചു. ഒരു ഇന്ത്യൻ ആർമി ഫീൽഡ് ഹോസ്പിറ്റൽ യൂണിറ്റും 35 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികളും മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും അടക്കമുള്ളവ ഓപ്പറേഷൻ അമിസ്റ്റാഡിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ദിവസം വെനസ്വേലയിൽ ഉണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 589 ആയി. 3000 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്.

0: അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോകലഹരി വിപത്ത്, നിലനിൽക്കുന്ന പ്രതിസന്ധികളും പുതിയ വെല്ലുവിളികളും നൂതന പ്രതികരണങ്ങളും എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ലഹരി മരുന്നിനെതിരെ ഒറ്റക്കെട്ടായി പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലഹരി, ദേശീയ സുരക്ഷ, സാമൂഹിക സ്ഥിരത, സാമ്പത്തിക താൽപര്യങ്ങൾ, യുവതയുടെയും രാജ്യത്തിന്റെയും ഭാവി എന്നിവയ്ക്ക് ഭീഷണിയാണെന്നും ന്യൂഡൽഹിയിൽ നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10th ഉന്നതതല യോഗത്തെ അഭിസംബോധന ചെയ്യവേ ശ്രീ ഷാ പറഞ്ഞു. 2014 മുതൽ 2026 വരെയുള്ള കാലയളവിൽ 118 ലക്ഷം കിലോഗ്രാം സിന്തറ്റിക് ലഹരി മരുന്നുകൾ സർക്കാർ പിടിച്ചെടുത്തു. ലഹരിമരുന്നിനും ലഹരിക്കടത്ത് ശൃംഖലകൾക്കുമെതിരായ രാജ്യത്തിന്റെ പ്രചാരണം ശക്തിപ്പെടുത്തുന്നതിന് മികച്ച ഏകോപനം, സാങ്കേതികവിദ്യയുടെ ഉപയോഗവും അനിവാര്യമാണെന്നും ആഭ്യന്തരമന്ത്രി ഊന്നി പറഞ്ഞു.
1: നാർക്കോ ഒഫെൻഡേഴ്സ് ആജ് ടെക്നോളജി സക്ഷം ബനെ ഹുവേ ഹൈ, വോ നെറ്റ്വർക്ക് ആധാരിത് ബൻ ചുക്കേ ഹൈ ഓർ മൾട്ടി ഡൊമൈൻ അപരാധ് കേ രൂപ് മേ ഭി ആജ് ഹമാരെ സാമനെ ഖഡേ ഹൈ. ഈ സഭി ചീജേ ഈ ലഡായി കോ ഓർ കഠിൻ ബനാതി ഹൈ. ഇസ്ലിയേ ഹമാരി പ്രതിക്രിയ ഏക് റോഡ് മാപ് ആധാരിത് ഹോനി ചാഹിയേ ഓർ ഉസ്മേ आधुनिक इंटेलिजेंस लीड बेस्ड प्रतिक्रिया होनी चाहिए, टेक्नोलॉजी ड्रिवन अप्रोच होना चाहिए और नेटवर्क सेंट्रिक लड़ाई हमने करनी पड़ेगी.
0: ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കുമെന്നും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 16th ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിക്കായി ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചി അടുത്ത മാസം 1 മുതൽ 3 വരെ ന്യൂഡൽഹിയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്താനും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകൾ കൈമാറാനും ഉച്ചകോടി ഇരുകൂട്ടർക്കും അവസരം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി തകായിച്ചിയുടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനമാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135th പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി മൈ ഗോഫ്, നമോ ആപ്പ് അല്ലെങ്കിൽ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. നിർമ്മിത ബുദ്ധിക്കൊപ്പം ന്യൂക്ലിയർ, സ്പേസ്, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവയായിരിക്കും ഭാവിയിലെ വളർച്ചയുടെയും ആഗോള മത്സരക്ഷമതയുടെയും രൂപരേഖകൾ നിർണ്ണയിക്കുകയെന്ന് ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന മീഡിയ കോൺക്ലേവിൽ സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. അതിർത്തി സാങ്കേതിക വിദ്യകളിൽ ഇന്ത്യ അതിവേഗം ഒരു പ്രധാന ശക്തിയായി ഉയർന്നു വരികയാണെന്ന് ഡോക്ടർ സിംഗ് അടിവരയിട്ടു.
3: സാരേ വിശ്വ കാ ഗ്രോത് കാ സ്തർ ക്യാ ഹൈ, സ്പർദ്ധാ മേ കോമ്പറ്റിറ്റീവ്നെസ് മേ കഹാ ഖഡാ ഹൈ, ദീസ് ആർ ദി 3 ഇമ്പോർട്ടന്റ് സെക്ടേഴ്സ് വിച്ച് ആർ ഗോയിങ് ടു ഡിസൈഡ്. ഓൾസോ ദി ജിയോ പൊളിറ്റിക്കൽ പ്രൊഫൈൽ ഓഫ് ദി വേൾഡ്. अभी आपने देखा ऑपरेशन सिंधु हुआ तो जितना भी वॉरफेयर है वो स्पेस टेक्नोलॉजी और न्यूक्लियर सेक्टर पर ही निर्भर है. और मुझे ये कहते हुए खुशी है कि अनलाइक मे बी वॉट वॉज हैपनिंग अबाउट 2 decades बैक, आज हम उसी स्तर पर खड़े हैं जहां दूसरे देश हैं.
0: സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. രാത്രി 12:30 മത്സരങ്ങൾ. നാളെ നടക്കുന്ന മത്സരങ്ങളിൽ സ്പെയിൻ ഉറുഗ്വയെയും സൌദി അറേബ്യ ക്യാബോ വെറുതെയെയും നേരിടും. രാവിലെ 5:30 മത്സരങ്ങൾ. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിക്കുന്ന മത്സരം ബെൽഫാസ്റ്റിൽ പുരോഗമിക്കുകയാണ്. കൗമാരതാരം വൈഭവ് സൂര്യവംശി

0: ഇലവനിൽ ഇല്ല. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. നേരിട്ടുള്ള US-ഇറാൻ സംഘർഷ സാധ്യതകൾ കുറയ്ക്കുന്നതിനായി ഇരു രാജ്യങ്ങളിലെയും സൈനിക പ്രതിനിധികൾ ഉൾപ്പെടുന്ന പ്രത്യേക സംവിധാനം രൂപീകരിക്കാൻ US-ഉം ഇറാനും സമ്മതിച്ചതായി US വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ്. ഈ ക്രമീകരണമനുസരിച്ച് ഇരു രാജ്യങ്ങളുടെയും സൈനിക പ്രതിനിധികളെ ഖത്തറിലെ ദോഹയിൽ വിന്യസിക്കുമെന്ന് ഒരു അഭിമുഖത്തിൽ വാൻസ് വ്യക്തമാക്കി. തിരുനെൽവേലി ജംഗ്ഷനിൽ യാർഡ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ തുടർന്ന് കേരളത്തിലേക്കുള്ള ചില ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. മധുര ജംഗ്ഷനിൽ നിന്ന് പുറപ്പെടേണ്ട മധുര പുനലൂർ ഡെയിലി എക്സ്പ്രസ് ഈ മാസം 29 വരെ പൂർണ്ണമായും റദ്ദാക്കും. June 27, 28, 29, 30 തീയതികളിൽ പുനലൂർ മധുര ഡെയിലി എക്സ്പ്രസും നാഗർകോവിൽ കൊല്ലം ഡെയിലി പാസഞ്ചറും കൊല്ലം നാഗർകോവിൽ ഡെയിലി പാസഞ്ചറും സർവീസ് നടത്തില്ല. ഇന്ത്യ UK സാമ്പത്തിക വ്യാപാര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. UKയുടെ ബിസിനസ് ആൻഡ് ട്രേഡ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി ലണ്ടനിൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയതായും ശ്രീ ഗോയൽ പറഞ്ഞു. അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നവീകരണം, നിക്ഷേപം, സമഗ്ര വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം തിങ്കളാഴ്ച പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷൽ സന്ദർശനത്തിന് നാളെ തുടക്കം. ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി വെനസ്വേല. സഹായഹസ്തവുമായി ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. രാജ്യത്തിന്റെ ഭാവിക്ക് ഭീഷണിയായ ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായ പോരാട്ടം അനിവാര്യമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ സ്റ്റേറ്റ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി M. Liju. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൽ ഇറാഖിനെയും നേരിടും. ഇന്ത്യ അയർലൻഡ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി കോഴിക്കോട്. യുവവാണി.
2: നമസ്കാരം. യുവവാണിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രെയിനിങ്ങിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന കോഴിക്കോട്ടെ നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോൺ ടെക്നോളജി, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, പുനരുപയോഗ ഊർജ്ജ സാങ്കേതിക വിദ്യകൾ എന്ന കോഴ്സുകളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് NSDI ട്രെയിനിംഗ് ഓഫീസർ ഷൗക്കത്ത് ഹുസൈൻ.
3: ഒരു രാജ്യത്തിന്റെ യഥാർത്ഥ സമ്പത്ത് അതിന്റെ മനുഷ്യ വിഭവശേഷിയാണ്. പ്രത്യേകിച്ച് നൈപുണ്യമുള്ള യുവജനങ്ങളാണ് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ നട്ടെല്ല്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ലോകത്ത് നൈപുണ്യ വികസനത്തിന് വലിയ പ്രാധാന്യം ലഭിച്ചു വരികയാണ്. ഇന്ന് തൊഴിൽ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മത്സരാധിഷ്ഠിത കാലഘട്ടത്തിൽ ഒരു ഡിഗ്രി മാത്രം നേടിയാൽ വിജയിക്കാനാകില്ല. തൊഴിൽദാതാക്കൾക്ക് ഇന്ന് അന്വേഷിക്കുന്നത് അറിവിനൊപ്പം പ്രായോഗിക പരിചയവും സാങ്കേതിക നൈപുണ്യവും പ്രശ്നപരിഹാരശേഷിയും ഉള്ള യുവജനങ്ങളെയാണ്. അതിനാൽ വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിൽ നൈപുണ്യം ആർജിക്കുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. 21st century അറിവിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും കാലഘട്ടമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡ്രോൺ ടെക്നോളജി, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, പുനരുപയോഗ ഊർജ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയവ ലോകത്തെ അതിവേഗം മാറ്റിമറിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരം മാറ്റങ്ങൾക്കനുസരിച്ച് യുവജനങ്ങളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭാരത സർക്കാർ നൈപുണ്യ വികസനത്തിന് പ്രത്യേക പ്രാധാന്യം നൽകുന്നത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ ദീർഘവീക്ഷണമാർന്ന നേതൃത്വത്തിൽ സ്കിൽ ഇന്ത്യ മിഷൻ, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന,

എം വിശ്വകർമ്മ, ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, സ്റ്റാർട്ടപ്പ് ഇന്ത്യ, പി എം സേതു തുടങ്ങിയ പദ്ധതികൾ രാജ്യത്തിൻ്റെ നൈപുണ്യ വികസനത്തിന് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുകയാണ്. യുവജനങ്ങളെ തൊഴിൽ അന്വേഷകരിൽ നിന്ന് തൊഴിൽ സൃഷ്ടിക്കുന്നവരാക്കി മാറ്റുക എന്നതാണ് ഈ പദ്ധതികളുടെ പ്രധാന ലക്ഷ്യം. ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാലിക്കറ്റ് കേരളത്തിലെ യുവജനങ്ങൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള തൊഴിൽ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വ്യവസായ രംഗത്ത് ഏറ്റവും കൂടുതൽ ആവശ്യകതയുള്ള 6 പ്രധാന ട്രേഡുകളിലാണ് NSTI കാലിക്കറ്റ് പരിശീലനം നൽകുന്നത്. സോളാർ ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ. ഇന്ന് ലോകം പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതി സംരക്ഷണവും ഊർജ സ്വയം പര്യാപ്തതയും ലക്ഷ്യമാക്കി രാജ്യങ്ങൾ സോളാർ ഊർജത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഇന്ത്യയും അതിവേഗം സോളാർ എനർജി മേഖലയിൽ മുന്നേറുകയാണ്. വീടുകൾ, വ്യവസായ സ്ഥാപനങ്ങൾ, സർക്കാർ ഓഫീസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലായിടത്തും സോളാർ സംവിധാനങ്ങൾ സ്ഥാപിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ സോളാർ ടെക്നീഷ്യന്മാർക്ക് വലിയ തൊഴിൽ സാധ്യതകളാണ് ഉള്ളത്. NSTI കാലിക്കറ്റിലെ സോളാർ ടെക്നീഷ്യൻ, ഇലക്ട്രിക്കൽ ട്രേഡിൽ സോളാർ പാനൽ സ്ഥാപിക്കൽ, ഇൻവെർട്ടർ സംവിധാനങ്ങൾ, ബാറ്ററി ബാങ്കുകൾ, അവയുടെ പരിപാലനം, തകരാർ കണ്ടെത്തൽ തുടങ്ങി വിഷയങ്ങളിൽ സമഗ്രമായ പരിശീലനം നൽകുന്നു. ഡ്രോൺ ടെക്നീഷ്യൻ. ഒരു കാലത്ത് സൈനിക ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിച്ചിരുന്ന ഡ്രോണുകൾ ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിയിൽ കീടനാശിനി തളിക്കൽ, ഭൂമിശാസ്ത്ര സർവേ, ഫോട്ടോഗ്രാഫി, ദുരന്ത നിവാരണം, വനസംരക്ഷണം, സുരക്ഷാ മേഖല തുടങ്ങി അനേകം രംഗങ്ങളിൽ ഡ്രോണുകൾ ഉപയോഗിക്കപ്പെടുന്നു. ഭാവിയിൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന മേഖലയാണ് ഡ്രോൺ വ്യവസായം. NSTI കാലിക്കറ്റിലെ ഡ്രോൺ ടെക്നീഷ്യൻ ട്രേഡിൽ ഡ്രോൺ അസംബ്ലിംഗ്, ഫ്ലൈറ്റ് കൺട്രോളറുകൾ, GPS സംവിധാനം, ഡ്രോൺ റിപ്പയർ, മിഷൻ പ്ലാനിംഗ്, സുരക്ഷാ മാനദണ്ഡങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, IoT, സ്മാർട്ട് ഹെൽത്ത് കെയർ. ആരോഗ്യരംഗം ഇന്ന് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുതിയൊരു യുഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രോഗിയുടെ ഹൃദയമിടിപ്പ്, ശരീര താപനില, രക്തസമ്മർദ്ദം തുടങ്ങിയ വിവരങ്ങൾ ദൂരെ ഇരുന്ന് നിരീക്ഷിക്കാൻ കഴിയുന്ന സ്മാർട്ട് സംവിധാനങ്ങൾ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇതിൻ്റെ അടിസ്ഥാന സാങ്കേതിക വിദ്യയാണ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് അഥവാ IoT. NSTI കാലിക്കറ്റിലെ IoT സ്മാർട്ട് ഹെൽത്ത് കെയർ ട്രേഡിൽ സെൻസറുകൾ, മൈക്രോ കൺട്രോളറുകൾ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ, ക്ലൗഡ് ടെക്നോളജി, ഹെൽത്ത് മോണിറ്ററിംഗ് സംവിധാനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്. ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ബാങ്കിംഗ്, കൃഷി, വ്യവസായം തുടങ്ങി എല്ലാ മേഖലകളിലും AI നിർണായക പങ്ക് വഹിക്കുന്നു. ഭാവിയിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കുന്ന മേഖലകളിലൊന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. NSTI കാലിക്കറ്റിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ട്രേഡിൽ പൈത്തോൺ പ്രോഗ്രാമിംഗ്, ഡാറ്റ അനാലിസിസ്, മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോൺസെപ്റ്റ്സ്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ്, വെബ് അപ്ലിക്കേഷൻ തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. ഡിജിറ്റൽ യുഗത്തിലെ തൊഴിൽ അവസരങ്ങൾ ലക്ഷ്യമിടുന്ന യുവജനങ്ങൾക്ക് ഈ ട്രേഡ് വലിയ സാധ്യതയാണ് തുറന്നു കൊടുക്കുന്നത്. വെൽഡിംഗ്. ഏത് വ്യവസായത്തിൻ്റെയും അടിസ്ഥാന ഘടകമാണ് വെൽഡിംഗ്. കപ്പൽ നിർമ്മാണം, നിർമ്മാണ മേഖല, എണ്ണവാതക മേഖല, വ്യവസായ പ്ലാന്റുകൾ, റെയിൽവേ തുടങ്ങിയ മേഖലകളിൽ പ്രാവീണ്യമുള്ള വെൽഡർമാർക്ക് എന്നും ആവശ്യകതയുണ്ട്. വെൽഡർ ട്രേഡിൽ ആധുനിക വെൽഡിംഗ് രീതികളായ മിഗ്, ടിഗ്, ആർക്ക് വെൽഡിംഗ്, ഗ്യാസ് വെൽഡിംഗ് തുടങ്ങിയവയിൽ പരിശീലനം നൽകുന്നു. രാജ്യത്തിനകത്തും വിദേശങ്ങളിലും വെൽഡർമാർക്ക് മികച്ച തൊഴിൽ സാധ്യതകളാണുള്ളത്. ഇലക്ട്രീഷ്യൻ പവർ ഡിസ്ട്രിബ്യൂഷൻ. ആധുനിക ജീവിതത്തിൻ്റെ നട്ടെല്ലാണ് വൈദ്യുതി. വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വ്യവസായങ്ങളിലേക്കും സുരക്ഷിതമായി വൈദ്യുതി എത്തിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സംവിധാനമാണ് പവർ ഡിസ്ട്രിബ്യൂഷൻ. NSTI കാലിക്കറ്റിലെ ഇലക്ട്രീഷ്യൻ പവർ ഡിസ്ട്രിബ്യൂഷൻ ട്രേഡിൽ ട്രാൻസ്ഫോർമറുകൾ, സബ്സ്റ്റേഷനുകൾ, വൈദ്യുതി വിതരണ ശൃംഖല, പ്രൊട്ടക്ഷൻ സംവിധാനങ്ങൾ
എനർജി മാനേജ്മെൻറ്റ്,

0: തുടങ്ങിയ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. വൈദ്യുതി വിതരണ സ്ഥാപനങ്ങളിലും സ്വകാര്യ കമ്പനികളിലും ഈ മേഖലയിൽ മികച്ച തൊഴിൽ സാധ്യതകളുണ്ട്. NSTI കാലിക്കറ്റ് ഒരു സാധാരണ പരിശീലന കേന്ദ്രമല്ല, രാജ്യത്തിൻ്റെ വ്യവസായ ആവശ്യങ്ങൾക്കനുസരിച്ച് യുവജനങ്ങളെ വാർത്തെടുക്കുന്ന ഒരു ദേശീയ സ്ഥാപനമാണ്. ഇവിടെ പരിശീലനം നൽകുന്നത് NCVET അംഗീകരിച്ച ദേശീയ നിലവാരത്തിലുള്ള സിലബസുകൾ അടിസ്ഥാനമാക്കിയാണ്. ആധുനിക ലാബുകൾ, പരിചയസമ്പന്നരായ പരിശീലകർ, പ്രായോഗിക പരിശീലനം, വ്യവസായ സന്ദർശനങ്ങൾ, തൊഴിൽ മാർഗ നിർദ്ദേശങ്ങൾ എന്നിവ വിദ്യാർത്ഥികളുടെ സമഗ്ര വളർച്ചയ്ക്ക് സഹായകമാകുന്നു. ഇവിടെ ലഭിക്കുന്ന പരിശീലനം ഒരു സർട്ടിഫിക്കറ്റ് നേടുന്നതിന് മാത്രമല്ല, ആത്മവിശ്വാസമുള്ള, നൈപുണ്യമുള്ള, ഉത്തരവാദിത്തമുള്ള ഒരു തൊഴിൽ വിദഗ്ധനായി വളരുന്നതിനുള്ള അവസരമാണ്. എല്ലാ കോഴ്സുകൾക്കും പ്രവേശനം നേടാനുള്ള അടിസ്ഥാന യോഗ്യത 10-ാം ക്ലാസ് വിജയമാണ്. അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് NSTI വെബ്സൈറ്റ് ആയ www.nstikalikat.dgt.gov.in സന്ദർശിക്കുകയോ ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യേണ്ടതാണ്. 9446979913, 9497644591. പ്രിയ ശ്രോതാക്കളെ, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, വിദ്യാഭ്യാസം മനുഷ്യനിലുള്ള പൂർണ്ണതയെ പുറത്തു കൊണ്ടുവരുന്ന പ്രക്രിയയാണ്. ഇന്നത്തെ ലോകത്ത് ആ പൂർണ്ണത കൈവരിക്കാൻ അറിവിനൊപ്പം നൈപുണ്യവും അനിവാര്യമാണ്. യുവജനങ്ങളുടെ കൈകളിൽ നൈപുണ്യത്തിൻ്റെ ശക്തി നൽകുമ്പോൾ രാജ്യത്തിൻ്റെ ഭാവി കൂടുതൽ സുരക്ഷിതവും ശക്തവുമാകും. അതുകൊണ്ട് നമ്മുടെ യുവജനങ്ങൾ ഇത്തരം തൊഴിൽ പരിശീലന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി സ്വന്തം ഭാവിയും രാജ്യത്തിൻ്റെ പുരോഗതിയും ഉറപ്പാക്കണമെന്ന് താൽപ്പര്യപ്പെടുന്നു.
1: ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് NSDI ട്രെയിനിംഗ് ഓഫീസർ ഷൗക്കത്ത് ഹുസൈൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോൺ ടെക്നോളജി, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, പുനരുപയോഗ ഊർജ്ജ സാങ്കേതിക വിദ്യകൾ എന്ന കോഴ്സുകളെക്കുറിച്ച് സംസാരിച്ചതായിരുന്നു. അടുത്തത് സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഗാനങ്ങൾ.

0: ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിലെ റെസിസ്റ്റോ മ്യൂസിക്ക എന്ന ബാൻഡ് ഗ്രൂപ്പിലെ പ്രതിഭകൾ അവതരിപ്പിച്ച ഗാനങ്ങളാണ്. പാടിയവർ ആലേഖ്, ജിതൻ, ഭരത്, അനുശ്രീ, അവനിജ, ഗീതിക, ആൻ മേരിലിയ, ശ്രീഹരി. കീബോർഡ് ആദിത്യൻ. ഗിറ്റാർ അനിരുദ്ധ്. ഡിനു. ക്ലാബ് ബോക്സ് വിവേക്. ഇന്നത്തെ യുവവാണി ഏവരും ആസ്വദിച്ചെന്നു കരുതുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും വിട.
1: യുവവാണി സമാപിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഞായറാഴ്ച രാവിലെ 11 ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷ

0: പ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം സ്റ്റീഫൻ ദേവസി, ഗായകർ യേശുദാസ്, ബിജു നാരായണൻ, രോഷിനി.

അടുത്ത ഗാനം എഴുതിയത് വയലാർ ശരത്ചന്ദ്രവർമ്മ. സംഗീതം അൽഫോൻസ് ജോസഫ്. ഗായകർ പി ജയചന്ദ്രൻ, സുജാത. ചിത്രം ജലോത്സവം.

അടുത്ത ഗാനം കാമുകി എന്ന ചിത്രത്തിനു വേണ്ടി ബി കെ ഹരിനാരായണൻ എഴുതി, ഗോപി സുന്ദർ സംഗീതം നൽകി, ശ്രേയ ജയദീപ്, ആര്യ വി എസ്, മെഹ്താബ് അസീൻ, യീസ് എന്നിവർ പാടിയത്.

അടുത്ത ഗാനം മച്ചാൻ്റെ മാലാഖ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന സിൻഡോ സണ്ണി, സംഗീതം ഔസേപ്പച്ചൻ, ഗായകർ നജീം അർഷാദ്, സൗബിൻ ഷാഹിർ.

അടുത്ത ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ, ചിത്രം മാടമ്പി, ഗായകർ സുദീപ് കുമാർ, രൂപ.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8:40 കേൾക്കാം. ഇപ്പോൾ 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, തിരുവനന്തപുരം റിലേ.

കഥകൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പി എം സേതു പദ്ധതിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം. ഐടിഐകൾ നവീകരിക്കുന്നതിലൂടെ യുവാക്കളുടെ തൊഴിൽ നൈപുണ്യവും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫർമേഷൻ ത്രൂ അപ്ഗ്രേഡഡ് ഐടിഐസ് പി എം സേതു പദ്ധതി. രാജ്യത്തെ 1000 സർക്കാർ ഐടിഐകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള ബൃഹത്തായ പദ്ധതിയാണിത്. ഈ പദ്ധതി പ്രകാരം 200 ഐടിഐകളെ ഹബ്ബായി തിരഞ്ഞെടുക്കും. ഈ ഹബ്ബുകൾക്ക് കീഴിൽ 800 സ്പോക്ക് ഐടിഐകൾ പ്രവർത്തിക്കും. ഹബ് ഐടിഐകളിൽ അത്യാധുനിക മെഷീനറികളും ഇൻക്യുബേഷൻ സെന്ററുകളും ഉണ്ടായിരിക്കും. ഇതിന്റെ ഗുണഫലങ്ങൾ സമീപത്തെ സ്പോക്ക് ഐടിഐകൾക്കും ലഭിക്കും. ഐടിഐകൾ സർക്കാരിന്റെ ഉടമസ്ഥതയിലായിരിക്കുമെങ്കിലും അവയുടെ മാനേജ്മെന്റ് പ്രമുഖ കമ്പനികൾ, അതായത് ആങ്കർ ഇൻഡസ്ട്രി പാർട്ട്നേഴ്സ് ആയിരിക്കും നിർവഹിക്കുന്നത്. ഇതിനായി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിക്കും. ഇതിൽ വ്യവസായ പങ്കാളികൾക്ക് 51% പങ്കാളിത്തമുണ്ടായിരിക്കും. പരമ്പരാഗത കോഴ്സുകൾക്ക് പുറമേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഇലക്ട്രിക് വെഹിക്കിൾ, ഗ്രീൻ എനർജി തുടങ്ങിയ മേഖലകളിൽ പുതിയ പരിശീലനങ്ങൾ ആരംഭിക്കും. ഈ പദ്ധതിയിലൂടെ ഭുവനേശ്വർ, ചെന്നൈ, ഹൈദരാബാദ്, കാൺപൂർ, ലുധിയാന എന്നിവിടങ്ങളിലെ 5 നാഷണൽ സ്കിൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അന്താരാഷ്ട്ര നിലവാരമുള്ള സെന്റർ ഓഫ് എക്സലൻസുകളായി ഉയർത്തും. പി എം സേതു പദ്ധതിയിലൂടെ ഐടിഐ വിദ്യാർത്ഥികൾക്ക് നിരവധി ഗുണങ്ങൾ ലഭിക്കും. വ്യവസായ സ്ഥാപനങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പരിശീലനം ലഭിക്കുന്നതിനാൽ കോഴ്സ് കഴിഞ്ഞാലുടൻ തൊഴിൽ ലഭിക്കാൻ എളുപ്പമാകും. ലോകോത്തര നിലവാരത്തിലുള്ള മെഷീനുകളിലും സോഫ്റ്റ്വെയറുകളിലും പരിശീലനം ലഭിക്കുന്നു. അതോടൊപ്പം സ്മാർട്ട് ക്ലാസ് റൂമുകളും ഡിജിറ്റൽ ഉള്ളടക്കവും വഴി പഠനം കൂടുതൽ എളുപ്പമാവുകയും ചെയ്യും. ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: രാജ്യത്തെ വ്യവസായ മേഖലയിലെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഐടിഐകളെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുക, പഴയ ഐടിഐ കെട്ടിടങ്ങളും ലാബുകളും നവീകരിക്കുകയും പുതിയ സാങ്കേതിക വിദ്യകൾ ലഭ്യമാക്കുകയും ചെയ്യുക, ഇൻഡസ്ട്രി 4.0, റോബോട്ടിക്സ്, AI, ഗ്രീൻ എനർജി തുടങ്ങിയ ആധുനിക മേഖലകളിൽ പരിശീലനം നൽകുക, വ്യവസായ സ്ഥാപനങ്ങളുമായി നേരിട്ട് സഹകരിച്ച് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും പ്ലേസ്മെന്റും ഉറപ്പാക്കുക, ഐടിഐകളിലെ ഇൻസ്ട്രക്ടർമാർക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളിൽ വിദഗ്ധ പരിശീലനം നൽകുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. പി എം സേതു പദ്ധതിയുടെ പ്രധാന സവിശേഷത: ചില വലിയ ഐടിഐകളെ പ്രധാന കേന്ദ്രങ്ങളായും മറ്റുള്ളവയെ അവയുമായി ബന്ധിപ്പിച്ചും വികസിപ്പിക്കുന്നു എന്നതാണ്. അതോടൊപ്പം പ്രമുഖ ആഗോള കമ്പനികളുമായി ചേർന്ന് പരിശീലന സിലബസുകൾ പരിഷ്കരിക്കുകയും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി പഠന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഐടിഐ പഠനം കഴിഞ്ഞിറങ്ങുന്നവർക്ക് ആധുനിക വ്യവസായശാലകളിൽ ഉടൻ തൊഴിൽ ലഭിക്കാൻ ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. പ്രാദേശിക തലത്തിൽ നൈപുണ്യം

0: ഉള്ള തൊഴിലാളികളെ സൃഷ്ടിക്കുന്നതിലൂടെ ചെറുകിട വ്യവസായങ്ങൾക്കും ഗുണകരമാകുന്നു. സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് മെച്ചപ്പെട്ട സാങ്കേതിക പരിജ്ഞാനവും ഈ പദ്ധതിയിലൂടെ നൽകുന്നു. ITIകളെ സ്മാർട്ട് ലേണിംഗ് സെന്ററുകളാക്കി മാറ്റുന്നതിലൂടെ ഇന്ത്യയെ ഒരു ആഗോള സ്കിൽ ഹബ്ബാക്കി മാറ്റുന്ന പദ്ധതിയാണ് PM Sethu.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് PM Sethu പദ്ധതിയെക്കുറിച്ചാണ്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി 8:35 വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയാകും. ഈ മാസം 29 വരെ നീളുന്ന സന്ദർശനത്തിൽ സീഷെൽസ് പ്രസിഡന്റ് ഡോക്ടർ പാട്രിക് ഹെർമിനിയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രവാസികളുമായും ആശയവിനിമയം നടത്തും. ഭൂകമ്പത്തിൽ ദുരന്തഭൂമിയായി മാറിയ വെനസ്വേലയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകാനും അടിയന്തര സഹായം എത്തിക്കാനുമായി ഇന്ത്യ ഓപ്പറേഷൻ അമിസ്റ്റാഡ് പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി 35 ടണ്ണിലധികം ദുരിതാശ്വാസ സാമഗ്രികളും മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളുമായി വ്യോമസേനയുടെ 2 വിമാനങ്ങൾ വെനസ്വേലയിലേക്ക് തിരിച്ചു. കഴിഞ്ഞ ദിവസം വെനസ്വേലയിലുണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 589 ആയി. 3000 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ട്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരായി പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ലോകവ്യാപകമായി ശക്തിപ്പെടുത്താനുമാണ് ഐക്യരാഷ്ട്രസഭ June 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ കുട്ടികൾ സ്വയം സന്നദ്ധ പ്രവർത്തകരായി മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി തിരുവനന്തപുരം കവടിയാറിൽ ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് സ്റ്റേറ്റ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ രൂപീകരിക്കുമെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി M.ലിജു. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി മയങ്ങില്ല കേരളം ക്യാമ്പയിൻ നടപ്പിലാക്കുമെന്നും ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150 വാർഷികത്തോടനുബന്ധിച്ച് ദുബായിൽ ഇന്ത്യൻ പീപ്പിൾസ് ഫോറം UAE നേതൃത്വത്തിൽ ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. മുതിർന്ന നയതന്ത്രജ്ഞർ, സാമൂഹ്യരംഗത്തെ പ്രമുഖർ, കലാകാരന്മാർ, ഇന്ത്യൻ പ്രവാസികൾ എന്നിവരെ ഒരു കുടക്കീഴിൽ അണിനിരത്തിയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. വന്ദേമാതരം ഇന്ത്യയുടെ ആത്മാവിനെയും പൈതൃകത്തെയും ദേശീയ ഉണർവിനെയും ആഘോഷിക്കുന്നു എന്ന പ്രമേയത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കർണാടകയിലെത്തും. ബംഗളൂരുവിൽ നാളെ നടക്കുന്ന നാദപ്രഭു ശ്രീ കെമ്പഗൌഡയുടെ ജന്മവാർഷികത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിന്റെ സ്ഥാപക ദിനാചരണത്തിലും അദ്ദേഹം പങ്കെടുക്കും. ഞായറാഴ്ച നടക്കുന്ന അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിന പരിപാടിയിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് മറ്റന്നാൾ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഇന്നുകൂടി MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു.

0: ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുണ്ടാകുന്ന ഉയർന്ന തിരമാലകൾ കാരണം തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് നോർവേ ഫ്രാൻസിനെയും സെനഗൾ ഇറാഖിനെയും നേരിടും. രാത്രി 12:30 മത്സരങ്ങൾ. നാളെ നടക്കുന്ന മത്സരങ്ങളിൽ സ്പെയിൻ ഉറുഗ്വേയെയും സൌദി അറേബ്യ കാബോവെർദെയെയും നേരിടും. രാവിലെ 5:30 മത്സരങ്ങൾ. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡിനെതിരെ ഇന്ത്യയ്ക്ക് 183 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായി അരങ്ങേറ്റം കുറിക്കുന്ന മത്സരം ബെൽഫാസ്റ്റിൽ പുരോഗമിക്കുകയാണ്. മലയാളി താരം സഞ്ജു സാംസൺ 5 റൺ നേടി പുറത്തായി. മുംബൈ, ബംഗളൂരു, വിശാഖപട്ടണം എന്നിവിടങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പിടികൂടി. ഒന്നിലധികം സ്ഥലങ്ങളിൽ നടത്തിയ ഓപ്പറേഷനുകളിലായി 23 കോടി രൂപ വിലമതിക്കുന്ന 15 കിലോഗ്രാം വിദേശ സ്വർണം പിടിച്ചെടുത്തതായും 15 പേരെ അറസ്റ്റ് ചെയ്തതായും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. സൂറത്തിൽ നടന്ന മറ്റൊരു ഓപ്പറേഷനിൽ DRI 2 കിലോഗ്രാം കൊക്കെയ്ൻ പിടികൂടുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 4 ദിവസം കൂടി ലഭ്യമാകും. SCCensus.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അച്ചുവേട്ടന്റെ വീട് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന S. രമേശൻ നായർ, സംഗീതം വിദ്യാധരൻ.

0: In men's cricket, hosts Ireland have set a target of 183 runs for India in the first T20 international match of the two-match series in Belfast. Put into bat, Ireland scored 182 for 9 wickets in stipulated 20 overs. In reply, India were 129 for 6 in 15 overs when reports last came in. And now, before we end the bulletin, the headlines once again. Home Minister Amit Shah launches 3-year vision document for narcotics control, calls for better coordination and use of technology to strengthen anti-drug campaign. Centre to deploy 1,000 advisory personnel across the country and upgrade trade portal to maximise benefits of India-UK trade agreement. Death toll in Venezuela earthquakes rises to 589. India sends 2 Air Force planes with emergency relief material. US and Iran agree to establish direct military communication channel to reduce risk of further conflict, says US Vice President J.D. Vance. And in US Open badminton, India's Ronak Chahan stuns top seed Chou Tin Shen of Chinese Taipei to enter quarterfinals of men's singles. Kidambi Srikanth and 3 women shuttlers also reach the quarters. That is all in the news at 9. Good night.
1: Akashvani. വിദ്യാഭ്യാസ രംഗം കോഴ്സുകൾ സാധ്യതകൾ പ്രത്യേക പരിപാടി പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ
2: പ്ലസ് ടു തലത്തിൽ ഹ്യൂമാനിറ്റീസ് അഥവാ ആർട്സ് സ്ട്രീം തെരഞ്ഞെടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ഇന്നും ചില തെറ്റായ ധാരണകൾ നിലനിൽക്കുന്നുണ്ട്. സയൻസിനോ കൊമേഴ്സിനോ സീറ്റ് കിട്ടാത്തവർ മാത്രം തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് ഹ്യൂമാനിറ്റീസ് എന്ന ചിന്താഗതി തികച്ചും തെറ്റാണ്. യഥാർത്ഥത്തിൽ ലോകത്തെ നയിക്കുന്ന ആശയങ്ങളും ഭരണസംവിധാനങ്ങളും നിയമങ്ങളും രൂപപ്പെടുത്തുന്നത് മാനവിക വിഷയങ്ങൾ പഠിച്ച വ്യക്തികളാണ്. പാരമ്പര്യമായി ഈ മേഖലയിലുള്ള കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന പ്രധാന പാതയാണ് BA ബിരുദ കോഴ്സുകൾ. ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, സോഷ്യോളജി, സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം, ജിയോഗ്രഫി എന്നിവയിലെല്ലാം ഇന്ന് വിശാലമായ ഉപരിപഠന സാധ്യതകളുണ്ട്. ഇന്ന് രാജ്യത്തെ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ BA ഓണേഴ്സ് കോഴ്സുകൾ ലഭ്യമാണ്. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി 4 വർഷത്തെ പ്രായോഗിക റിസർച്ച് ബിരുദങ്ങളായി ഇവ മാറ്റിയിരിക്കുന്നു എന്നത് വിദ്യാർത്ഥികൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദവും PhDയും നേടുന്നവർക്ക് സർവകലാശാലകളിൽ പ്രൊഫസർമാരായും തിങ്ക് ടാങ്കുകളിൽ കൺസൾട്ടന്റുമാരായും വലിയ കരിയർ പടുത്തുയർത്താൻ സാധിക്കും.
3: രാജ്യത്തെ ഏറ്റവും ഉന്നതവും അഭിമാനകരവുമായ കരിയറായ സിവിൽ സർവീസിനെ ലക്ഷ്യം വെക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ട്രീം ഹ്യൂമാനിറ്റീസ് തന്നെയാണ്. UPSC നടത്തുന്ന IAS, IPS, IFS പരീക്ഷകളുടെ പ്രിലിംസ് മെയിൻ പരീക്ഷകളിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും വരുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ് തുടങ്ങിയ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ നിന്നാണ്. അതുകൊണ്ടുതന്നെ പ്ലസ് ടുവിലും ബിരുദതലത്തിലും ഈ വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കുന്നത് സിവിൽ സർവീസ് മോഹിക്കുന്ന കുട്ടികൾക്ക് വലിയൊരു മുൻതൂക്കം സമ്മാനിക്കുന്നു. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കേന്ദ്ര സർവകലാശാലകളായ ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, JNU, ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ ഹ്യൂമാനിറ്റീസ് ബിരുദ കോഴ്സുകൾക്ക് ചേരുന്നത് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് മികച്ച അന്തരീക്ഷം ഒരുക്കും. ഈ കേന്ദ്ര സ്ഥാപനങ്ങളിലെ പ്രവേശനത്തിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന CUET UG കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷ എഴുതേണ്ടതുണ്ട്. പ്ലസ് ടു പഠനകാലത്ത് തന്നെ ഈ പ്രവേശന പരീക്ഷയ്ക്കായി വ്യവസ്ഥാപിതമായി തയ്യാറെടുക്കുന്നത് മികച്ച ക്യാമ്പസുകളിലേക്ക് വഴി തുറക്കും.
2: ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് കരിയർ സുരക്ഷയും ഉയർന്ന പദവിയും നൽകുന്ന മറ്റൊരു പ്രധാന പ്രൊഫഷണൽ മേഖലയാണ് നിയമപഠനം. 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് നിയമ ബിരുദങ്ങളായ BA LLB കോഴ്സുകൾക്ക് ഇന്ന് വലിയ ഡിമാൻഡാണുള്ളത്. രാജ്യത്തെ 20-ലധികം വരുന്ന

0: നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം നേടുന്നതിനായി നാഷണൽ ലോ സ്കൂളുകൾ സംയുക്തമായി നടത്തുന്ന ക്ലാറ്റ്, അതായത് കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് പരീക്ഷ എഴുതാവുന്നതാണ്. കൂടാതെ കേരളത്തിലെ ഗവൺമെൻറ് ലോ കോളേജുകളിലേക്കായി പ്രവേശന പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന KLEE പരീക്ഷയും എഴുതാം. നിയമപഠനം പൂർത്തിയാക്കുന്നവർക്ക് കേവലം കോടതികളിലെ പ്രാക്ടീസിന് പുറമേ കോർപ്പറേറ്റ് കമ്പനികളിൽ ലീഗൽ അഡ്വൈസർമാരാകാനും ജുഡീഷ്യൽ സർവീസ് പരീക്ഷകൾ എഴുതി ജഡ്ജിമാരാകാനും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളിൽ ലീഗൽ ഓഫീസർമാരാകാനും സാധിക്കും. സാമൂഹിക പ്രതിബദ്ധതയും മികച്ച വാദമുഖങ്ങളും അവതരിപ്പിക്കാൻ താൽപ്പര്യമുള്ള കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും ഉത്തമമായ പ്രൊഫഷണൽ കോഴ്സാണ് ഇത്.
1: സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ ആഗ്രഹിക്കുന്ന ക്രിയേറ്റീവായ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു ശാഖയാണ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ അഥവാ മാധ്യമപ്രവർത്തനം. വാർത്താ ചാനലുകൾ, പത്രങ്ങൾ, ഡിജിറ്റൽ മീഡിയ പോർട്ടലുകൾ, റേഡിയോ, സോഷ്യൽ മീഡിയ മാനേജ്മെന്റ്, പബ്ലിക് റിലേഷൻസ്, പരസ്യമേഖല എന്നിവയിലെല്ലാം ജേർണലിസം കഴിഞ്ഞവർക്ക് വലിയ അവസരങ്ങളുണ്ട്. 3 വർഷത്തെ BA മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദ കോഴ്സുകൾ ഇതിനായി തിരഞ്ഞെടുക്കാം. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഡൽഹി കോട്ടയം ക്യാമ്പസുകളിൽ നടത്തുന്ന PG ഡിപ്ലോമ കോഴ്സുകൾ, തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം നടത്തുന്ന കോഴ്സുകൾ എന്നിവ ഈ രംഗത്ത് പ്രൊഫഷണൽ ട്രെയിനിംഗ് നൽകുന്നവയാണ്. എഴുതാനും സംസാരിക്കാനും താൽപ്പര്യമുള്ള, ലോകകാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ രാഷ്ട്രീയ സാമൂഹിക ബോധ്യമുള്ള കുട്ടികൾക്ക് മാധ്യമരംഗത്ത് വലിയ പേരും പ്രശസ്തിയും നേടാൻ സാധിക്കും. ഡിജിറ്റൽ മാധ്യമങ്ങളുടെ വരവോടെ ഈ മേഖലകളിൽ തൊഴിൽ സാധ്യതകൾ 10 മടങ്ങായി വർദ്ധിച്ചിട്ടുണ്ട്.
0: മാനുഷിക പെരുമാറ്റങ്ങളെയും മാനസിക ആരോഗ്യത്തെയും കുറിച്ച് പഠിക്കാൻ താൽപ്പര്യമുള്ള കുട്ടികൾക്ക് സൈക്കോളജി അഥവാ മനഃശാസ്ത്രം മികച്ചൊരു കരിയർ പാതയാണ്. BA സൈക്കോളജി അല്ലെങ്കിൽ BSc ക്ലിനിക്കൽ സൈക്കോളജി കോഴ്സുകൾ ഇന്ന് ഏറെ ജനപ്രിയമാണ്. ആധുനിക ലോകത്ത് മനുഷ്യർ നേരിടുന്ന മാനസിക സമ്മർദ്ദങ്ങളും കൗൺസിലിംഗ് ആവശ്യകതകളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സൈക്കോളജിസ്റ്റുകൾക്ക് വലിയ ആവശ്യക്കാരുണ്ട്. ഈ കോഴ്സിന് ശേഷം ക്ലിനിക്കൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി, ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്നിവയിൽ സ്പെഷ്യലൈസേഷൻ പൂർത്തിയാക്കുന്നവർക്ക് ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ എന്നിവിടങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ കൗൺസിലർമാരായും സൈക്കോളജിസ്റ്റുകളായും സേവനമനുഷ്ഠിക്കാം. അതുപോലെ തന്നെ സാമൂഹിക സേവനങ്ങളിൽ താൽപ്പര്യമുള്ളവർക്കായി ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക് അഥവാ BSW കോഴ്സുകളുണ്ട്. ഇതിനുശേഷം MSW മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് പൂർത്തിയാക്കുന്നവർക്ക് അന്താരാഷ്ട്ര NGOകൾ, ലോകാരോഗ്യ സംഘടന, യുണിസെഫ്, വിവിധ ഗവൺമെന്റ് സാമൂഹ്യക്ഷേമ പദ്ധതികൾ എന്നിവിടങ്ങളിൽ പ്രോജക്ട് മാനേജർമാരായി കരിയർ കെട്ടിപ്പടുക്കാം.
1: കലയും സർഗാത്മകതയും ഡിസൈനിംഗ് കഴിവുകളുമുള്ള ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് ആഗോളതലത്തിൽ തിളങ്ങാൻ വലിയ അവസരങ്ങൾ നൽകുന്ന മേഖലയാണ് ഡിസൈനിംഗ് കോഴ്സുകൾ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ NID നടത്തുന്ന, പ്രവേശന പരീക്ഷ വഴിയോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി നടത്തുന്ന പരീക്ഷകൾ വഴിയോ ബാച്ചിലർ ഓഫ് ഡിസൈൻ കോഴ്സുകൾക്ക് പ്രവേശനം നേടാം. പ്രോഡക്റ്റ് ഡിസൈൻ, ഗ്രാഫിക് ഡിസൈൻ, അനിമേഷൻ ഡിസൈൻ, ഇന്റീരിയർ ഡെക്കറേഷൻ, ഫാഷൻ ഡിസൈനിങ് എന്നിവയിലെല്ലാം ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്ക് മികച്ച കരിയറുണ്ട്. കൂടാതെ ഫിലിം മേക്കിംഗ്, സിനിമാറ്റോഗ്രാഫി, സ്ക്രിപ്റ്റ് റൈറ്റിംഗ്, സൗണ്ട് ഡിസൈൻ എന്നിവയിൽ താൽപ്പര്യമുള്ളവർക്കായി പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊൽക്കത്തയിലെ സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, തിരുവനന്തപുരത്തെ KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് എന്നിവിടങ്ങളിൽ മികച്ച പ്രൊഫഷണൽ കോഴ്സുകൾ ലഭ്യമാണ്.
0: ബിസിനസ് മാനേജ്മെന്റും കസ്റ്റമർ റിലേഷൻസും താൽപ്പര്യമുള്ള ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് BBA ബിരുദ കോഴ്സുകൾ ധൈര്യമായി തിരഞ്ഞെടുക്കാവുന്നതാണ്. BBA പ്രവേശനത്തിന് സയൻസോ കൊമേഴ്സോ വേണമെന്ന നിർബന്ധമില്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകൾ നടത്തുന്ന IPMAT പരീക്ഷ എഴുതി 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ്

0: മാനേജ്മെന്റ് കോഴ്സുകൾക്ക് ഹ്യൂമാനിറ്റീസ് കുട്ടികൾക്കും പ്രവേശനം നേടാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, മാർക്കറ്റിംഗ് എന്നിവയിൽ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ വലിയ സഹായമാകും. ഇതുകൂടാതെ ടൂറിസം വ്യവസായവുമായി ബന്ധപ്പെട്ട ബാച്ചിലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ബി എ ട്രാവൽ ആൻഡ് ടൂറിസം കോഴ്സുകൾ എന്നിവയും മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുണ്ട്. ആഗോളതലത്തിൽ ഹോസ്പിറ്റാലിറ്റി രംഗം വലിയ രീതിയിൽ വികസിക്കുമ്പോൾ മികച്ച വ്യക്തിത്വവും ഭാഷാ നൈപുണ്യവുമുള്ള പ്രൊഫഷണലുകളെയാണ് കമ്പനികൾ തിരയുന്നത്. വിദേശ ഭാഷകളായ ഫ്രഞ്ച്, ജർമ്മൻ, സ്പാനിഷ്, ജാപ്പനീസ് എന്നിവയിൽ ബിരുദമോ ഡിപ്ലോമയോ നേടുന്നവർക്ക് വിദേശ കാര്യാലയങ്ങളിലും എംബസികളിലും ട്രാൻസ്ലേറ്റർ തസ്തികകളിൽ ജോലി ലഭിക്കാറുണ്ട്.
1: ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നേരിട്ട് ജോലി നേടാൻ സഹായിക്കുന്ന മത്സര പരീക്ഷകളെക്കുറിച്ചുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾ, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷകൾ, ബാങ്കിംഗ് പരീക്ഷകൾ എന്നിവയ്ക്കെല്ലാം ഹ്യൂമാനിറ്റീസ് ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. ഈ പരീക്ഷകളിലെ ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ഭാഗങ്ങൾ ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കും. നമ്മുടെ കേരള പി എസ് സി നടത്തുന്ന KAS, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ പരീക്ഷകൾക്കെല്ലാം ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നിർണായക പങ്കുവഹിക്കുന്നത്. കോളേജ് പഠനകാലത്ത് തന്നെ കൃത്യമായ പത്രവായനയും പൊതുവിജ്ഞാനവും വളർത്തിയെടുത്താൽ ആദ്യ ശ്രമത്തിൽ തന്നെ ഉയർന്ന സർക്കാർ ജോലികൾ സ്വന്തമാക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും. ലക്ഷ്യബോധത്തോടെയുള്ള കഠിനാധ്വാനം മാത്രമാണ് ഇതിനായി ആവശ്യം.
0: പുതിയ ഡിജിറ്റൽ യുഗത്തിൽ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾ തങ്ങളുടെ പരമ്പരാഗത അറിവുകൾക്കൊപ്പം ചില ഡിജിറ്റൽ സ്കില്ലുകൾ കൂടി വളർത്തിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇന്ന് ആഗോള വിപണിയിൽ വലിയ ഡിമാൻഡുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കണ്ടന്റ് റൈറ്റിംഗ്, കോപ്പി റൈറ്റിംഗ്, സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി, SEO തുടങ്ങിയ മേഖലകളിൽ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് വലിയ സാധ്യതകളാണ് ഉള്ളത്. ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവും ക്രിയേറ്റീവ് ചിന്തകളും ഈ കരിയറുകളിൽ വലിയ വിജയങ്ങൾ നൽകും.
1: ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്ക് മുന്നിൽ അനന്തവും വിപുലവുമായ ഒരു കരിയർ ലോകമാണ് തുറന്നു കിടക്കുന്നത്. സിവിൽ സർവീസോ, നിയമ പഠനമോ, മാധ്യമ പ്രവർത്തനമോ, സൈക്കോളജിയോ ഏതുമാകട്ടെ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ ആഴത്തിലുള്ള വായനയും സാമൂഹിക ബോധ്യവും ഉണ്ടെങ്കിൽ ആഗോളതലത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ സമൂഹത്തിന്റെ അനാവശ്യമായ മുൻവിധികൾക്ക് കാതോർക്കാതെ സ്വന്തം അഭിരുചിയും സർഗാത്മകതയും എന്തിലാണെന്ന് തിരിച്ചറിഞ്ഞു വേണം മുന്നോട്ടു പോകാൻ.

0: കോഴ്സുകൾ, സാധ്യതകൾ. പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
1: ആകാശവാണി കോഴിക്കോട്.

0: ആകാശവാണി കോഴിക്കോട്. സാഹിത്യരംഗം.
1: എല്ലാ ശ്രോതാക്കൾക്കും സാഹിത്യരംഗത്തിലേക്ക് സ്വാഗതം. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ലെഗസി 2026 മിനി ലിറ്ററേച്ചർ ഫെസ്റ്റിൽ ആഖ്യാന സാഹിത്യത്തിന്റെ ആവിഷ്കാര ചാരുതകൾ, ഈ വിഷയത്തെക്കുറിച്ച് KC നാരായണൻ സംസാരിക്കുന്നത് കേൾക്കാം.
2: കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷനായിട്ടുള്ള ഈ കോഴിക്കോട് സ്റ്റേഷൻ 1950 May 14 ഇത് തുടങ്ങിയത്. അപ്പം അന്ന് മഹാകവി വള്ളത്തോളാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആശംസയോട് കൂടിയിട്ടാണ് ഇത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ഉത്തര കേരളത്തിലെ സാഹിത്യ നഭോമണ്ഡലത്തിൽ ഇത് ഒരു നക്ഷത്രമായിട്ട് തിളങ്ങട്ടെ എന്നായിരുന്നു വള്ളത്തോളിൻ്റെ ആശംസ. മഹാകവി വള്ളത്തോൾ ആശംസിച്ച പോലെ 75 അത് തിളങ്ങുകയും ചെയ്തു, അത് സംശയമില്ല. ആ അന്നത്തെ ദിവസം എന്തായിരുന്നു അവതരിപ്പിച്ചതെന്ന് ഞാൻ അന്വേഷിച്ചു. അത് പി ഭാസ്കരൻ്റെ ഒരു സംഗീത ശില്പമായിരുന്നു. പിന്നെ പുള്ളുവൻ പാട്ട്, അങ്ങനെയുള്ള ഒരു വംശത്തിൻ്റെ ഒരു എത്നിക് അല്ലെങ്കിൽ സംഗീതം അവതരിപ്പിച്ചുകൊണ്ടാണ് ഈ ആകാശവാണി ആരംഭിച്ചത്. ഇതൊക്കെ എത്ര കൗതുകകരമായിട്ടുള്ള വാർത്തകളാണ്. അപ്പോൾ ആ തുടങ്ങുമ്പോൾ ഉറൂവും അതുപോലെ പി ഭാസ്കരന് മാത്രമാണ് ഉണ്ടായിരുന്നു. കോന്നിയൂർ ആർ നരേന്ദ്രനാഥായിരുന്നു അത്. അപ്പോൾ ഇവിടെ ആകാശവാണി ഒരു നിലയമൊക്കെയാണ്, ഇവിടെ എല്ലാവർക്കും വരാം. അപ്പോൾ ഒരു ദിവസം വയലാർ രാമവർമ്മ വന്നു. അപ്പോൾ ഇവിടെ ഡ്യൂട്ടിയിലത്തെ ആളോട് പറഞ്ഞു, ചേർത്തല എന്നൊരു രാജാവ് വന്നിട്ടുണ്ട് ഇവിടെ ആളോട് പറയുന്നു. ഈ വയലാറിനൊന്നും ആരും കണ്ടിട്ടൊന്നുമില്ല, ഏറെക്കുറെ കണ്ടിട്ടുള്ള ഒന്നോ രണ്ടോ ആളുണ്ട്, അവർക്ക് ആളെ മനസ്സിലായില്ല. അപ്പോൾ ആരാ എന്താ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പുള്ളി ശാരികേ ശാരികേ സിന്ധു ഗംഗാനദി തീഴം വളർത്തിയ തിക്കോടിയ എന്ന് പറയാം. അപ്പോൾ തിക്കോടിയൻ വരികയാണ്. ആ തിക്കോടിയനെ അറിയാലോ, തിക്കോടിയനെ അറിയാം വയലാറിന് തിക്കോടിയൻ. അപ്പോൾ തിക്കോടിയനെ സ്തുതിച്ചുകൊണ്ട് വയലാർ പാട്ടുപാട് സൗഹൃദം പുതുക്കലായി. അങ്ങനെ തിക്കോടിയൻ വരും, പിന്നെ ഒരു ദിവസം വീക്കേൻ വരും. അങ്ങനെ പലതരം അതിഥികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതൊന്നുമല്ലാത്ത KP കേശവനും വരും. ഇങ്ങനെ അതിഥികളുടെ പാദസ്പർശം കൊണ്ട് ഈ അന്തരീക്ഷത്തിന് വലിയൊരു ഇതുണ്ടായി. അപ്പോൾ തകഴി ആലപ്പുഴയിൽ നിന്ന് വരും, എങ്ങോട്ടെങ്കിലും പോണ വഴിക്കായിരിക്കും, പക്ഷേ ഇവിടെ വന്നു. അപ്പോൾ തകഴിയും അങ്ങനെ ആദ്യകാല കണ്ടിട്ടൊന്നുമില്ല. അന്നൊക്കെ ആളുകൾ പരസ്പരം കാണുക എന്നുള്ളത് എത്ര പ്രയാസമാണ്. തിരുവനന്തപുരത്ത് കിടക്കുന്ന ഒരാളെ ഇവിടെ നിന്ന് കാണില്ല. ഞാൻ KA കൊടുങ്ങല്ലൂർ ഈ കോഴിക്കോട്ടല്ലേ ഉണ്ടായത്. മണ്ണാർക്കാട് 1969 അദ്ദേഹം വന്നു. ഞാൻ അപ്പോഴാണ് KA കൊടുങ്ങല്ലൂരിനെ കാണേണ്ടത്, കേട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുക, എന്താണ് ഞാൻ ഈ മണ്ണാർക്കാട് വരെ വന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എനിക്ക് 4 അവിടെ നിങ്ങളുടെ 4 നേരം കാറിലിരിക്കാമല്ലോ. സാധാരണ സാഹിത്യ സമ്മേളനത്തിൽ അന്നൊക്കെ കോഴിക്കോട്ടേക്ക് ഒരു വണ്ടി അയച്ചാൽ മതി, ഒരു വണ്ടി എഴുത്തുകാരെ കിട്ടും, എന്തെങ്കിലും തരത്തിലുള്ളതായിട്ട്. ഉറൂവിനെ കിട്ടും, ഉറൂവിനില്ലെങ്കിൽ കക്കാട് കിട്ടും, കക്കാടില്ലെങ്കിൽ മറ്റേ ആൾ തിക്കോടിയനെ കിട്ടും, തിക്കോടിയനില്ലെങ്കിൽ വേറെ ആളുകൾ കിട്ടും. UA ഖാദർ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കൂ, എത്രയോ ആളുകളുടെ വരവിനും പോക്കിനും ഉള്ള ഒരു വഴിയമ്പലം പോലെയും കൂടിയായിരുന്നു. ചിലർക്കത് സ്ഥിരവാസമായി. ഇപ്പോൾ അങ്ങനെയുള്ള രണ്ട് സ്ഥിരവാസക്കാരാണ് ഉറൂവും തിക്കോടിയും. അതായത് റേഡിയോവിൻ്റെ പുലരുന്ന ഒരു ഭാഷാ സംസ്കാരം. അപ്പോൾ വയലും വീടുണ്ടാവും, സ്കിറ്റ്

സ്കിറ്റുകൾ അദ്ദേഹം ധാരാളം എഴുതിയായിരുന്നു. സ്കിറ്റുകൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ചെറിയ നാടകങ്ങൾ. അപ്പോൾ അത് എഴുതും, അത് എയറിൽ പോവും, അത് അദ്ദേഹം സൂത്രം കാണിച്ചു. അതിൽ നിന്നാണ് കുഞ്ഞമ്മയും കൂട്ടുകാരും എന്നുള്ള ഒരു

സ്ഥിരവാസമായി. ഇപ്പോൾ അങ്ങനെയുള്ള രണ്ട് സ്ഥിരവാസക്കാരാണ് ഉറൂവും തിക്കോടിയിലും. അതായത് റേഡിയോവിൻ്റെ പുലരുന്ന ഒരു ഭാഷാ സംസ്കാരം പോയാലും വീട് ഉണ്ടാവും. സ്കിറ്റുകൾ അദ്ദേഹം ധാരാളം എഴുതി ചേർന്നു. സ്കിറ്റുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെറിയ നാടകങ്ങൾ. അപ്പോൾ അത് എഴുതും, അത് എയറിൽ പോവും, അത് അദ്ദേഹം സുഹൃത്തം കാണിച്ചു. അതിൽ നിന്നാണ് കുഞ്ഞമ്മയും കൂട്ടുകാരും എന്നുള്ള ഒരു സാൾ എഴുതി ചേർന്നു. സ്കിറ്റുകൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചെറിയ നാടകങ്ങൾ. അപ്പോൾ അത് എഴുതും, അത് എയറിൽ പോവും, അത് അദ്ദേഹം സുഹൃത്തം കാണിച്ചു. അതിൽ നിന്നാണ് കുഞ്ഞമ്മയും കൂട്ടുകാരും എന്നുള്ള ഒരു വേറൊരു സാധനം എഴുതി, ബഷീർ സ്റ്റൈലിലാണ്. അങ്ങനെ അപ്പോൾ അതിനെ അദ്ദേഹത്തിൻ്റെ ക്രിയേറ്റിവിറ്റി അത്ര ഉണ്ടായതുകൊണ്ട് ഈ കുഞ്ഞമ്മയും കൂട്ടുകാരും എന്നുള്ള പരമ്പര അദ്ദേഹം എഴുതി. അത് നല്ല എഡിറ്ററായിട്ട് വരും. അപ്പോൾ എൻ വി ആയിട്ടും ഉറൂവിന് നല്ല പരിചയമായി. ഇപ്പോഴാണ് ഈ മാതൃമിൽ തുടരൻ കഥ എന്ന് പറയുന്നൊരു തുടർക്കഥ എന്നുള്ള പരിപാടി ആദ്യം പരീക്ഷിക്കണം. എൻ വി കൃഷ്ണവാര്യരുടെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീരിയൽ ഐസ് ചെയ്യുക എന്നുള്ള ഒരു ഏർപ്പാട് തുടങ്ങി. അപ്പോൾ അങ്ങനെ സീരിയലൈസ് ചെയ്യണമെങ്കിൽ ആര് വേണം? അപ്പോഴാണ് ഉറൂവിനെ കണ്ടെത്തി. അപ്പോൾ നോക്കൂ, ഒരാളുടെ മേധാശക്തി ഒരു എഴുത്തുകാരനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഭാഷാസമ്പന്നത, ഭാവനാസമ്പന്നത, പ്രമേയ സമ്പന്നത, ജീവിതത്തിൻ്റെ ചരിത്രത്തിൻ്റെയൊക്കെ എത്ര അടരുകളാണ് ഈ സുന്ദരികളിലും സുന്ദരന്മാരിലുള്ളത്. അത് മുഴുവൻ അദ്ദേഹത്തിന് ഹൃദിസ്ഥമാണ്. അവർ നാട്ടു ചരിത്രമാണിത്. ആ നാട്ടു ചരിത്രത്തിൽ അടങ്ങിയ, അല്ലാണ്ട് ഹിസ്റ്റോറിയൻ എഴുതുന്ന ലിഖിത ചരിത്രമല്ല. അത് മുഴുവൻ അറിയുന്ന അദ്ദേഹത്തിനോട് പറഞ്ഞു ഒരു നോവൽ എഴുതണം. അപ്പോൾ ഉറൂവ് ഈ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ രണ്ട് പണിയുണ്ട്. ഒന്ന്, പി ഭാസ്കരന് ഒത്ത് ഈ ബീച്ചിൽ പോയിരുന്ന് വർത്തമാനം പറയാം. അതും പറ്റാത്ത ദിവസങ്ങളിൽ ഈ ഇതിൻ്റെ അടുത്താണല്ലോ കോടതി. ആ കോടതിയിൽ ക്രിമിനൽ കേസുകളുടെ, പ്രത്യേകിച്ച് കൊലക്കേസുകളുടെ വിചാരണ കേൾക്കാം. ഇത് നോക്കൂ, ഒരു കഥ എവിടുന്ന് കിട്ടും എന്ന് ഉമ്മാച്ചു അങ്ങനെ കൊലക്കേസ് വിചാരണ നടന്ന് കേട്ടിട്ടാണ് അതിൻ്റെ പ്രമേയം ഉണ്ടായത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നടന്ന കൊലക്കേസ് ഇങ്ങോട്ട് നടന്ന നീലക്കുയിൽ. ജീവിതകഥ കേൾക്കാനുള്ളൊരു ഒരു ആഗ്രഹമാണ് ഈ കോടതി, ജയിൽ, പോലീസ് സ്റ്റേഷൻ, നാട്, മനുഷ്യരുടെ കഥകൾ, ഇതൊക്കെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടും കേട്ടുകൊണ്ടും സ്വീകരിക്കുക എന്നുള്ളതാണ് ഫിക്ഷൻ റൈറ്ററുടെ ഒരു പ്രധാനമായ ജോലി. സീരിയലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവണം എന്ത്, അടുത്ത ലക്കം വായിക്കാൻ നമുക്ക് ആകാംക്ഷ ഉണ്ടാവണം, അതല്ലെങ്കിൽ കഥയല്ല. അപ്പോൾ അത് ഉറൂവിന് അസാമാന്യമായിട്ടുണ്ട്. അന്ന് ഈ അത് മാതൃഭൂമിയുടെ വായനക്കാർക്ക് അന്ന് ശീലമില്ല ഇങ്ങനെ തുടർ ഒരു കഥ ആ ലക്കത്തിൽ അവസാനിക്കുക എന്നുള്ളതല്ലാതെ തുടരനായിട്ടൊരു നോവൽ വായിക്കുക എന്നുള്ള ശീലമില്ല, സീരിയസ് ആയിട്ടുള്ള നോവലൊന്നും. ഇവിടെ അത് തുടങ്ങിയത് എൻ വി കൃഷ്ണവാര്യരും അതിന് നിമിത്തമായത് ഈ ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്ന ഉറൂവും ചേർന്ന. അങ്ങനെ ഉമ്മാച്ചു 41-ഓ 45-ഓ ഖണ്ഡങ്ങളായിട്ട് സീരിയലൈസ് ചെയ്തതോടുകൂടി ഉമ്മാച്ചു വളരെ പ്രസിദ്ധമായി, ഉറൂവ് അതിലേറെ പ്രസിദ്ധമായി, മാതൃഭൂമി ആഴ്ചപ്പിൻ്റെ പ്രചാരവും വളരെയധികം വർദ്ധിച്ചു. അപ്പോൾ ഈ മൂന്നും കൂടിയിട്ടുള്ളൊരു ഫോർമുല ഉണ്ടായി, അത് വളരെ സക്സസ്ഫുള്ളായി. ഉമ്മാച്ചു ഒന്നാം അദ്ദേഹം ശരി പൊഴി പഠിച്ചു, രണ്ടാം അദ്ദേഹത്തിലേക്ക് എന്ത് ചെയ്യും? അപ്പോൾ രണ്ടാമധ്യായം എഴുതി ശരി. അപ്പോൾ ഇങ്ങനെ കഥ സുന്ദരികളിലും സുന്ദരമാണല്ല, വലിയ ബുദ്ധിമുട്ട്. 7 കഥാതന്തുക്കളുണ്ട്, 7 ചരട് കൂട്ടിപ്പിടിച്ച ഒരു കയറ് ഭയങ്കര അത്ഭുതകരമായിട്ട് ബന്ധിക്കും. തുടരൻ സാഹിത്യമാണ് ഇത് എഴുതണമെന്ന് നമ്മൾ ആലോചിച്ചിട്ട് വേണം അതിൻ്റെ ക്രാഫ്റ്റിനെ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ അത്ഭുതകരമായിട്ട് രചനാ കൗശലം, ക്രാഫ്റ്റിലുള്ള മാസ്റ്ററി. അത് ഭാഷയ്ക്കൊന്നും ഒരു തകരാറില്ല, ഒരേ രീതിയിൽ ധ്വനി മധുരമായിട്ടും ധ്വനി സാന്ദ്രമായിട്ടുള്ള ഭാഷ. ഇത്ര നല്ല നോവൽ ഭാഷ മലയാളത്തിലില്ല എന്ന് ഞാൻ ഒരു സംശയവും കൂടാതെ പറയാം. ഒരു വേറെ ഉദാഹരണം, ഇപ്പോൾ ആനന്ദ് ഈ ട്രഡീഷണലൊന്നും പെട്ട ആളല്ല. അയാൾ എന്നോട് പറഞ്ഞു എനിക്ക് ആകെ മലയാളത്തിൽ ഇഷ്ടമായ ഒരു നോവലാണ് അത്, ഉറൂവിൻ്റെ സുന്ദരികളും സുന്ദരന്മാരെ. ഞാൻ അതിൽ നിന്നൊരു പേരെടുത്തു, ഒരു ക്യാരക്ടറിൽ എന്ന് പറഞ്ഞുകൂടാ, ഒരു പേര് രാധ. ജോസഫും രാധയാണ് ആൾക്കൂട്ടത്തിൽ വരുന്ന രണ്ട് ക്യാരക്ടേഴ്സ്. അതിൽ രാധ ഉറൂവിൻ്റെ പേരിന് എടുത്തതാണ്. എനിക്ക് വലിയ അതിലാണല്ലോ രാധയുടെ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അത് എന്താ പറയേണ്ടത്, അത്ര ഗംഭീരമായ സ്പിരിറ്റാണ്. ആ രാധയാണ് ഈ ആൾക്കൂട്ടത്തിലേക്ക് ആനന്ദ് കൊണ്ടുപോയത്. അപ്പോൾ ആ ഭാവിയുടെ ഒരു കഥാപാത്രമായിട്ട് മാറുക. ഉറൂവ് എഴുതി കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ആൾക്കൂട്ടം എഴുതുന്നത്, കഷ്ടിച്ചിരി 20 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പോഴേക്ക് അതിലേക്കുള്ളൊരു കഥാപാത്രത്തിനെ ഇതെന്ന് കണ്ടെത്തി. ഇങ്ങനെയൊക്കെയാണ് ഈ സാഹിത്യ ചരിത്രം ഇങ്ങനെ മുന്നേറുന്നത്. സഞ്ജയൻ പത്രാധിപൻ.

വിവരം ആയിട്ട് വിശ്വരൂപം എന്നൊരു മാസിക മാതൃഭൂമി പ്രസ് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. 37 38 അപ്പോൾ അതിലേക്ക് ഈ ആണ് ഈ കുഞ്ഞനന്തൻ നായർ എന്ന് പറഞ്ഞ ആൾ ഒരു കവിത അയച്ചു. അതിൽ ഹാസ്യ കവിത മാത്രമേ പ്രസിദ്ധീകരിക്കുള്ളൂ. അപ്പോൾ തിക്കോടിയൻ പറയും, എനിക്ക് ഹാസ്യമൊന്നുമില്ല, ചിരി വരുത്തുന്ന ഒരു കാര്യം എൻ്റെ അടുത്തില്ല. അത് പിന്നെ ഒരു വരണ്ട കേകാവൃത്തത്തിലൊരു പദ്യം, ഞാൻ എന്തോ കാരണവശാൽ അതിൽ ഇങ്ങനെ മലങ്കാടൻ അങ്ങനെയൊക്കെയാണ് അതിലത്തെ തൂലികാനാമങ്ങൾ. അപ്പം ഞാൻ തിക്കോടിക്കാരനല്ല, ഞാൻ തിക്കോടിയൻ എന്നുള്ള പേര് അയച്ചു. തിക്കോടിയനും എം ബിയും വിശ്വരൂപവും സഞ്ജയനും അതിന്ന് തുടങ്ങിയ ഒരു എഴ ഇങ്ങനെ നീണ്ട് നീണ്ട് എം ബിയിൽ കൂടെ ചേർന്ന് എം ബി ദേവനിലെത്തി അതേ മാതൃഭൂമി കാഴ്ചവെപ്പിൽ ഉറൂപുമായിട്ട് ചേരുന്നു. ഇനി ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് തിക്കോടിയൻ്റെ എന്നാണ് ഞാൻ പറഞ്ഞത്. തിക്കോടിയൻ ആദ്യം അരങ്ങേറിയത് കവിയായിട്ടാണ്, തിക്കോടിയൻ എന്നുള്ള പേരിൽ. പിന്നെ അദ്ദേഹം, അതായത് പാറപ്പുറത്ത് സഞ്ജയൻ്റെ മാസികയിൽ സ്ഥിരക്കാരനായി. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം നാടക നടനുമായി. തിക്കോടിയൻ പറയുന്നു, കേളപ്പജി ഒരു നാടകകൃത്താണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? കേളപ്പജി നാടകകൃത്തായിരുന്നു. അതൊക്കെ ഈ അരങ്ങ് കാണാത്ത നടനിൽ എത്ര ഗംഭീരമായിട്ടാണ് വിവരിക്കുന്നത്. ഐത്തോച്ചാടനത്തിന് വേണ്ടിയിട്ട് ഈ മറ്റേ ഇവർ തല്ലുകൊള്ളതും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തിക്കോടിയൻ ആ കഥ മുഴുവൻ എഴുതാൻ, ഇതാണ് യഥാർത്ഥ സ്ഥിതി. അപ്പോൾ തിക്കോടിയൻ ഇവിടെ വന്നു, നാട് മുഴുവൻ പ്രശസ്തിയായി. അപ്പോൾ എല്ലാ ദിക്കിലും ഇദ്ദേഹത്തിൻ്റെ നാടകം, ഇപ്പോൾ ഉദാഹരണത്തിന് കാബൂളിവാല എന്നൊരു നാടകം, അത് അന്ന് ഏറ്റവും പ്രശസ്തമായി ഓടിയ നാടകമാണ്. എല്ലാ എഴുത്തുകാരായിട്ടുള്ള, ഇപ്പോൾ എം ടി വാസൻ നായർ 50 ഇവിടെ സ്ഥിരക്കാരനായിരുന്നു, പക്ഷേ പിന്നീട് അദ്ദേഹം അങ്ങനെ വരാതെ. അപ്പോൾ ഇങ്ങനെയൊക്കെ എത്ര ആളുകളുടെ ഇൻ്റർവ്യൂകൾ ഇവിടെ ഉണ്ട്. ഇൻ്റർവ്യൂ എന്ന് പറയുന്ന സംഗതി നിന്ന് അടുത്ത ഘട്ടമാണ് നാടകം. തിക്കോടിയനാണ് ഈ നാടകത്തിന് ധാരാളം എഴുതി. പ്രൊലിഫിക് എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രൊലിഫിക്കായിട്ട് നാടകത്തിനുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർക്കൊക്കെ, ഉറൂപനായാലും ശരി തിക്കോടിയനായാലും ശരി, പൊതുവായിട്ടുള്ളത് ഈ കടൽ തീരവും കടലും ആ കടലിൻ്റെ വരവും അതിൽ വന്ന കപ്പലോട്ടക്കാരും എല്ലാം ഈ കടൽത്തീര ചരിത്രം, കടൽത്തീരത്തിലല്ലേ ചരിത്രം ഉണ്ടായിട്ടുള്ളത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളമെങ്കിലും. അങ്ങനെ ഈ ലഘുവായിട്ട് ഈ ചരിത്രം മുഴുവൻ ഈ സംഭാഷണത്തിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു വരും. അങ്ങനെയാണ് അത് ഒട്ടും ഭാരമില്ലാത്തതും വളരെ രസകരവുമായിട്ടൊരു രീതിയിലേക്ക് അത് വികസിച്ചത്. ഉമ്മാച്ചൂൽ വായിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 3 ഈ ചരിത്ര, ഈ ചരിത്രകാരൻ അഹമ്മദ് ഉണ്ണി എന്നൊരു ക്യാരക്ടറുണ്ട്, അയാൾ ആർക്ക് മറ്റേ ഒരു ഒരാളെ സൂചിപ്പിക്കാൻ ആ ചരിത്രം പറയും, അയാളെ നിന്ദിക്കാൻ അതിനെ മാറ്റി പറയും. അപ്പോൾ ഇയാളെ എല്ലാവർക്കും പേടിയാണ്, എല്ലാവർക്കും ശത്രുവായ ഒരാളാണ് ചരിത്രകാരൻ, എല്ലാവരും ശത്രുവാണ്. അയാളെ ഇഷ്ടമാകുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഇഷ്ടമാവുള്ളൂ, അത് കഴിഞ്ഞാൽ ആ ഇഷ്ടം മാറും. അപ്പോൾ അങ്ങനെയുള്ളൊരു നിഷ്പക്ഷമതിയാണ് ചരിത്രകാരൻ എന്നുള്ള ലഘു സൂചനയും ഉറവ് തരുന്നുണ്ട്. അല്ലാണ്ട് ഇഷ്ടം പറയുന്ന ആളല്ല, ഇഷ്ടവും പറയും അനിഷ്ടവും പറയും. അപ്പോൾ അങ്ങനെയുള്ളൊരു ചരിത്രകാരൻ അതിനെ അവതരിപ്പിച്ചു, ഇതൊരു ചരിത്രം പറയുന്ന കഥയാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഇത് വാസ്തവത്തിൽ മലബാറിൻ്റെ ഒരു 30-40, അതായത് ഇതിൻ്റെ കാലം ഈ ഖിലാഫത്തിൽ അഹ്ലയെന്നാണ് തുടങ്ങുന്നത് സുന്ദരികളും സുന്ദരന്മാരും. അവിടെ നിന്ന് സ്വാതന്ത്ര്യലബ്ധിയുടെ തൊട്ട് മുമ്പാണ് അത് അവസാനിക്കുന്നത്. അതിൽ കോഴിക്കോട് നഗരമാണ് അതിൻ്റെ പശ്ചാത്തലം. അതിൽ നടന്ന ഒരു പണിമുടക്ക്, ഒരു ബനിയൻ കമ്പനിയിൽ നടന്ന പണിമുടക്ക്, ഇവിടെ മുതലാളി ഉണ്ടായി വരുന്നത്, തൊഴിലാളി ഉണ്ടായി വരുന്നത്, ഇതൊക്കെ അതിൽ വരുന്നുണ്ട്. ഇതൊക്കെ കഥാപാത്രങ്ങളുടെ ഹൃദയ വികാരങ്ങളായിട്ട് ലയിപ്പിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ കലാപരമായിട്ടുള്ള വിജയം. ഇതെല്ലാം ഈ കോഴിക്കോട്ടിരുന്നിട്ട് അയാൾ ചുറ്റും കാണുന്ന ആളോടൊക്കെ സംസാരിച്ചിട്ടുള്ളത്, അയാൾ പൊന്നാനിക്കാരനാണ്, എടശ്ശേരിയുടെ ബന്ധുവാണ്. അങ്ങനെ അവർക്കൊക്കെ ഉള്ള ഒരു ബോധമണ്ഡല കൂട്ടായ്മണ്ടല്ലോ, അറിയാതെ രണ്ട് മനസ്സുകൾ തമ്മിൽ പങ്കിടുന്ന ഒരു തരംഗ ദൂരമുണ്ട്, അത് ഇവർക്കൊക്കെ ഉണ്ട്. എടശ്ശേരി വലിയ അക്കിത്തം, എം ടി വാസുനാർ, ഈ മറ്റേ ഉറൂവ്, ഇവർക്കൊക്കെ ഉള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രമേയ മണ്ഡലമുണ്ട്. അത് ഈ മലബാർ ചരിത്ര, അത് തിക്കോടിയനുണ്ട്. ഇങ്ങനെ ഒരു പ്രമേയ മണ്ഡലത്തിൽ നിന്നാണ് ഇവരൊക്കെ കഥയ്ക്കുള്ള വിഭവങ്ങൾ നേടിയെടുക്കുന്നത്. അങ്ങനെ ഉള്ള സംഗതി, അത് ആവിഷ്കാരം കൊള്ളാൻ ഒരു മാധ്യമം തയ്യാറാവുന്നു. അതിനുള്ള സാഹചര്യം തിക്കോടിയനെ പോലുള്ള ആൾക്ക് ഈ ആകാശവാണി ഒരുക്കുന്നു. അതും മറ്റേ തിക്കോടിയൻ്റെ ഇതൊക്കെ അശ്വഹൃദയം ഒരു പരിഹാസ നോവലാണ്, ആക്ഷേപഹാസ്യ നോവലാണ്. അത് മാതൃഭൂമി തന്നെ പ്രസിദ്ധീകരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അരങ്ങ് കാണാത്ത നടൻ എന്നുള്ള ആത്മകഥ, അത് ഗംഭീര ആത്മകഥയാണ്. ഒരു വലിയ ചരിത്രം ഒരു വ്യക്തിയിലൂടെ

0: കഥയായിട്ട് ആവിഷ്കരിക്കപ്പെടുന്നു എന്ന്. ഇങ്ങനെയുള്ള ചരിത്രം ഉണ്ടാവുന്നുണ്ട്, എല്ലാവരിലും ചരിത്രമുണ്ട്. നമ്മളിലൂടെ ചരിത്രം ഒഴുകിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചരിത്രത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനെ ചരിത്രം എന്നുള്ള നരേറ്റീവാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? അത് കാണാനും രേഖപ്പെടുത്താനും ഉള്ള വീക്ഷണ സ്ഥാനം വേറൊരു ഘട്ടത്തിൽ രൂപം കൊള്ളുമ്പോൾ മാത്രം. അങ്ങനൊരു വീക്ഷണ സ്ഥാനം എവിടെയെങ്കിലും രൂപം കൊള്ളാം, എന്ത് രീതിയിലും രൂപം കൊള്ളാം. ആ രൂപം കൊള്ളുന്ന വീക്ഷണ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ഒഴുകിപ്പോയ ഈ സംഭവങ്ങളെ മുഴുവൻ നിരീക്ഷിക്കുമ്പോൾ ഒരാഖ്യാനം രൂപപ്പെടും. എല്ലാം എടുക്കാൻ പറ്റില്ല, അപ്പോൾ അത് സെലക്റ്റീവ് ആവും. ആ സെലക്ഷനിലൊരു പ്രോസസ്സ് ഉണ്ട്, അതിൽ തത്വശാസ്ത്രമുണ്ട്, വീക്ഷണകോണുണ്ട്, വീക്ഷണകോണിൻ്റെ ഇടയും വൈരുദ്ധ്യങ്ങളുണ്ട്. ഇങ്ങനെയാണ് ചരിത്രം രചിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചരിത്രത്തിലാണിപ്പോൾ നിൽക്കുന്നതെങ്കിലും നമ്മൾ ചരിത്രത്തിലാണ് നിൽക്കുന്നതെന്ന് അറിയാത്തത്. ഭൂമി ഒരു മണിക്കൂറിൽ 1500 കിലോമീറ്ററിൽ സ്പീഡ് ചുറ്റുക, നമ്മൾ അറിയുന്നില്ല. ഇത് ചുറ്റ് മാത്രമല്ല, ഇത് കുതിച്ചുകൊണ്ടിരിക്കുക. 1000 കിലോ നാഴിക വേഗത്തിൽ നമ്മളെല്ലാം കുതിച്ചുപോയി, എങ്ങോട്ടാണ് പോകണമെന്ന് അറിയില്ല. ഈ ഖണ്ഡശ നോവൽ പോലെയാ, അതുപോലൊരു സ്പീഡിൽ ഈ വിശ്വം എന്ന് പറയുന്ന സംഗതി. ഈ കഥാപാത്രത്തിൻ്റെ പേരും വിശ്വം എന്നാണ് സുന്ദരികളിൽ നിന്ന് തരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പോക്ക് പോവുകയാണ് ഈ പ്രപഞ്ചം. അപ്പോൾ അതിലൊരു ബിന്ദുവിനെ നമ്മൾ കണ്ടെത്തി എടുത്ത് ഉണ്ടാക്കുന്നതാണ് ഈ ആഖ്യാനങ്ങളെല്ലാം. ഇങ്ങനെ ഏത് ബിന്ദുവും എവിടെ വെച്ച് ഉണ്ടാക്കിയെടുക്കുന്നു, അതാണ് നമ്മുടെ സർഗശേഷി, അതാണ് നമ്മുടെ കഥ പറച്ചിൽ ശേഷി, അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ ശേഷി, സംഗീത നിർമ്മാണം. ഇങ്ങനെയൊക്കെയുള്ളൊരു വലിയ നിർമ്മാണത്തിന് ഒരു സ്ഥലമായിട്ട് ഈ ആകാശവാണി ഉണ്ടായി എന്നുള്ളത് അത് വലിയ സന്തോഷമാണ്.
1: ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ലെഗസി 2026 മിനി ലിറ്ററേച്ചർ ഫെസ്റ്റിൽ ആഖ്യാന സാഹിത്യത്തിന്റെ ആവിഷ്കാര ചാരുതകൾ എന്ന വിഷയത്തെക്കുറിച്ച് കെ സി നാരായണൻ ചെയ്ത പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഇനി ഒരു കഥ കേൾക്കാം. ആൺവൃക്ഷത്തോട് അവൾക്ക് പറയാനുള്ളത്, രചന വി ജെ തോമസ്.
2: നന്നായിരുന്നു കോഫി. അതെയോ, താങ്ക് യു എന്ന് പറഞ്ഞവൾ മണിപ്ലാന്റുകൾ പടർന്നു പന്തലിച്ച ജനാലകൾ തുറന്നിട്ട ഷെഡ്കോൺ ആകൃതിയിലുള്ള സിറ്റൌട്ടിലെ റാക്കുകളിൽ നിറയെ പുസ്തകങ്ങളുണ്ടായിരുന്നു. വായനാമുറിയിൽ നല്ല വെളിച്ചമുണ്ടായിരുന്നു. തണൽ വൃക്ഷങ്ങൾ പന്തലിച്ചു നിൽക്കുന്നതിനാൽ മുറ്റത്തുനിന്നുള്ള നനുത്ത കാറ്റ് മുറിയിലേക്ക് അടിക്കുന്നുണ്ടായിരുന്നു. അയാൾക്ക് അഭിമുഖം ഇരിക്കുമ്പോൾ അവളുടെ ചുമലിരുന്ന വളർത്തത്ത ഇരുവരെയും മാറി മാറി നോക്കിയ ശേഷം ആരാ എന്ന് ചോദിച്ചതിന് അതൊക്കെ പിന്നെ പറയാം എന്ന് പറഞ്ഞപ്പോൾ ഭൂമി സോണറ്റിൻ്റെ കണ്ണുകളിൽ നോക്കിയത് മിണ്ടാതിരുന്നു. നിമിഷങ്ങൾക്ക് ശേഷം അവളുടെ കണ്ണുകളിൽ നോക്കി പറഞ്ഞു, ഭൂമിയെ എനിക്കിഷ്ടമായി. കയ്യിലിരിക്കുന്ന പുസ്തകം ടീപ്പോയിൽ വെച്ച് അയാൾ ചോദിച്ചു. എന്നയോ? ചിരിച്ചുകൊണ്ടവൾ, തീർച്ചയായും. സുഹൃത്തുക്കൾ വഴിയാണ് രണ്ടാൾക്കും പരിചയം. അതിൻ്റെ കാലയളവ് വെച്ച് നോക്കിയാൽ വേണമെങ്കിൽ പ്രണയത്തിലേക്ക് വീഴുകയും മാനെന്നും മഴവില്ലെന്നും പരസ്പരം പുകഴ്ത്താവുന്നതേയുള്ളൂ. ഒരാൾ ഇന്നതാണെന്ന തെറ്റിദ്ധാരണയിൽ തുടങ്ങി വ്യക്തിത്വത്തിലെ വൈരുദ്ധ്യങ്ങളെയും ദ്വന്ദ്ങ്ങളെയും അറിയാതെയും മാനിക്കാതെയും കാമം വേഷം മാറിയ സ്വാർത്ഥത ഉടമസ്ഥതയ്ക്കും കീഴ്പ്പെടുത്തലിനുമുള്ള മത്സരത്തിലേർപ്പെടുകയും സ്നേഹമെന്ന നാട്യത്തിൻ്റെ കുപ്പായമിടാവുന്നതുമാണ്. എന്തുകൊണ്ടോ രണ്ടുപേരും അതിനൊന്നും മുതിർന്നില്ല. എങ്കിലും അറിയാവുന്നിടത്തോളം കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരുമിച്ചൊരു ജീവിതം സാധ്യമാകുമോ എന്നാലോചിക്കാനാണ് ഒരവസരം തിരഞ്ഞെടുത്തത്. അങ്ങനെയാണ് അയാൾ അവളുടെ വീട്ടിലെത്തിയത്. വീട്ടിൽ അവളുടെ അമ്മയും അച്ഛനും സഹോദരനുമുണ്ട്. ഭൂമി പെറ്റ് ലവർ ആണല്ലേ? തത്തയെ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു. യെസ് യെസ്, ഇവളെൻ്റെ കൂട്ടുകാരിയാണ്, ചിലപ്പോൾ മനസ്സും. എനിക്കിഷ്ടമാണ് സകല ജീവജാലങ്ങളെയും, അതിനേക്കാൾ ഈ ജീവിതത്തെയും എന്ന് മറുപടി കേട്ടപ്പോൾ അത് കൊള്ളാമല്ലോ. അങ്ങനെ ഒരാളെ കണ്ടുകിട്ടുന്നത് തന്നെ വലിയ കാര്യം, അയാൾ പറഞ്ഞു. പലപ്പോഴായി സുഹൃത്തുക്കളിലൂടെ അവൾക്ക് അറിവുള്ളതാണെങ്കിലും തന്നെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞ ശേഷം അയാൾ തുടർന്നു. ഇദ്ദേഹത്തിൻ്റെ പഠനം, ജോലി, കുടുംബം എല്ലാറ്റിനെക്കുറിച്ചും സംസാരിക്കുകയും ചെയ്തല്ലോ. അതിനാൽ വേറൊന്നും ഇനി ചോദിക്കാനില്ല. മറ്റു കാര്യങ്ങളൊക്കെ വീട്ടുകാരുമായിട്ട് കൂടിയാലോചിച്ച് തീരുമാനിക്കട്ടെ എന്നയാൾ പറഞ്ഞു നിർത്തി. അങ്ങനെയാണെങ്കിൽ ചില കാര്യങ്ങൾ പരസ്പരം അറിയാനുണ്ട്, പറയാനും. പറഞ്ഞോട്ടെ. അതിനെന്താ? തീർച്ചയായും എന്നയാൾ ഷോൾഡറിലിരുന്ന തത്തയെ മടിയിലേക്ക് എടുത്തു വെച്ച് തലോടിക്കൊണ്ടവൾ തുടർന്നു. എന്തിന് നമ്മൾ തമ്മിൽ വിവാഹം കഴിക്കണം? എന്താണ് അതിനുള്ള പ്രേരണ? പരസ്പരം സ്നേഹിക്കുവാനാണോ? അങ്ങനെയെങ്കിൽ അവിടെ നമുക്കുള്ള സ്ഥാനം, ഉത്തരവാദിത്വം എന്നിവയെക്കുറിച്ചൊക്കെ അറിയുവാൻ താല്പര്യമുള്ളത് കൊണ്ടാണ് തുറന്ന് സംസാരിക്കുന്നത്. തീർച്ചയായും വിവാഹം നമുക്ക് പരസ്പരം സ്നേഹിക്കുവാൻ മാത്രമാണ്. മുൻവിധികളില്ലാതെ അറിയുവാനും പരസ്പരം ഏറ്റെടുക്കുവാനും നവീകരിക്കുവാനും അതുവഴി നമുക്ക് കഴിയുമെന്നും ഞാൻ കരുതുന്നു. ശരി, ഒരുപക്ഷേ വിവാഹം നടന്നാൽ പിന്നെ വെറുപ്പിനാലും വിദ്വേഷത്താലും മനസ്സുകൾ

ഉരിഞ്ഞു കളഞ്ഞില്ലെങ്കിൽ, ആരോഗ്യവും ആയുസ്സുമുണ്ടെങ്കിൽ ചിലപ്പോൾ 30ോ 40ോ വർഷം ഒരുമിച്ച് കഴിയേണ്ടി വരും. അത് സാധിക്കണമെങ്കിൽ അതുവരെയുള്ള ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയ 25 വർഷത്തേക്കെങ്കിലുമുള്ള എന്ത് പദ്ധതിയാണ് അതേക്കുറിച്ചുള്ളത്? പറയൂ, എനിക്കതിനെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ട്. അവിടെ ചിലപ്പോൾ ചിലത് തിരുത്തുകയും പലതും കൂട്ടിച്ചേർക്കേണ്ടി വരികയും ചെയ്യും. ഞാൻ ഒരുക്കമാണ്. അതേപോലെ അവിടെയും അതിന് സന്നദ്ധമാണോ കമ്മിറ്റഡ് ആണോ എന്നൊക്കെ അറിയാതെ എങ്ങനെയാണ് ഇത്രയും മനോഹരമായ ഒരു യാത്ര അറിഞ്ഞുകൊണ്ടോ പിന്നീട് അറിഞ്ഞില്ലെന്നോ മനസ്സിലായിരുന്നില്ലെന്നോ ഇത്രനാളും ഗതികെട്ട് സഹിക്കുകയായിരുന്നുവെന്നോ കുറ്റപ്പെടുത്തി ഒരു പൊട്ടിത്തെറിയിൽ തുലയാനും അറുക്കാനും മുടിക്കാനും വിട്ടുകൊടുക്കണോ? അതിൻ്റെ പേരിൽ ആജീവനാന്തം വേദനിക്കണോ? നമുക്കതിൽ താല്പര്യമില്ല. അതിനു വേണ്ടിയുള്ളതല്ല ഒരിക്കൽ മാത്രമുള്ള ഈ ജീവിതം, അവൾ പറഞ്ഞു നിർത്തി. വാസ്തവം അവൾ പറഞ്ഞതത്രയും വാസ്തവമാണെന്ന് അയാൾ സമ്മതിച്ചു. ചില കാര്യങ്ങൾ കൂടി ഞാൻ കൂട്ടിച്ചേർക്കട്ടെ, അവൾ തുടർന്നു. കാരണം ഭൂമി നിങ്ങളുടേത്, ആകാശവും കടലും നിങ്ങളുടേത്, നദികളും വെള്ളച്ചാട്ടങ്ങളും പുഴയൊഴുക്കുകര മണൽത്തിട്ട കായൽക്കര കുന്നും ചെരുവും മലയും കൊടുമുടിയും നിങ്ങളുടേത്, വഴിത്താരയും നടപ്പാതയും പെരുവഴിയും പോക്കുവരവുകളും നിങ്ങൾക്കുള്ളത്, ആകാശത്തിലെ പക്ഷികളും കാട്ടിലെ മൃഗങ്ങളും ജലത്തിലെ സകല മത്സ്യങ്ങളും നിങ്ങളുടേത്, കമ്യമായ സകല പൂക്കളും കായും കനിയുമുള്ള സകല പെണ്ണുങ്ങളും നിങ്ങളുടേത്. പോരാത്തതിന് ബാക്കി വല്ലതുമുണ്ടെങ്കിൽ അത് ദൈവങ്ങളും പങ്കുവെച്ച് കഴിഞ്ഞു. പുലരിയും മധ്യാഹ്നവും അസ്തമയങ്ങളും രാത്രിയും നിലാവും നിങ്ങളുടേത്, വാഹനങ്ങളായ വാഹനങ്ങളും തെരുവുകളും നിങ്ങൾക്ക്, അഞ്ചലാപ്പീസ് മുതൽ പണ്ടേ അടുത്തൂൺ പറ്റിയ കോടതിയും നിയമസഭകളും നിങ്ങളുടേത്, അരങ്ങും അണിയറയും വീടും അതിൻ്റെ ഉമ്മറവും നടുത്തളവും അറയും പത്തായവും സകല താക്കോലും നിങ്ങൾക്ക്, വടിയും വാളും കുന്തവും കത്തിയും തോക്കും നിങ്ങൾക്ക് അവകാശം. എവിടെയാണ് ഞങ്ങൾക്കുള്ള എനിക്കുള്ള ഇടം? അടുക്കള, അരകല്ല്, അലക്കുകല്ല്, ഓവറ, ചാവുമണക്കും പേറ്ററ, അവിടെ പെറ്റുകൂട്ടുവാൻ ഒന്നല്ലെങ്കിൽ മറ്റൊരു യന്ത്രം, പോറ്റിയെടുക്കുവാനും പോറ്റിയതിനെ ഓർത്ത് നെഞ്ചു പൊട്ടുവാനും ഒരു കാസാരോഗി, ഇവിടെ എവിടെയായിരിക്കും ഞാൻ? അപ്പോഴൊക്കെയും എവിടെയായിരിക്കും നിങ്ങൾ? ജീവിതത്തിലെ സകല കാര്യത്തിലും തുല്യതയിലും സമഭാവനയിലും കുറഞ്ഞതൊന്നും നമുക്ക് സ്വീകാര്യമല്ല. എല്ലാ ഉത്തരവാദിത്വവും പരസ്പരം ഏറ്റെടുക്കുവാൻ തയ്യാറുണ്ടോ? ഏണിങ്സിനെക്കുറിച്ചല്ല, എക്സ്പെൻസിനെക്കുറിച്ചുമല്ല വീട് ആവശ്യപ്പെടുന്ന അധ്വാനം തുല്യമായി ഏറ്റെടുക്കുമോ? അതല്ല സ്ത്രീ ധനലക്ഷ്മിയാണെന്നും കാമധേനുവാണെന്നും കച്ചവട കപ്പൽ പോലെ അവളെല്ലാവർക്കുമുള്ളത് കരുതുമെന്നും വീടിന് കെടാവിളക്കാണെന്നും കെട്ടിടം വീടാക്കുന്നത് സ്ത്രീകളാണെന്നും മറ്റുമുള്ള പഴയ പല്ലവി പാടിയിരിക്കുമോ? അന്ധവിശ്വാസവും അനാചാരങ്ങളും മാറാല കെട്ടിയ വെളിച്ചം വിലങ്ങാത്ത അറകളിൽ ആജീവനാന്തം വവലിനെ പോലെ പഴയ ഉത്തരങ്ങളിൽ തലകീഴായി കിടന്ന് കാലം കഴിക്കുമോ? അതിനിരകളായി അല്ലെങ്കിൽ ബലിച്ചോറായി വെന്ത് വെണ്ണീറടിയണമോ സ്ത്രീ? അതിനിടയിൽ വെളിപാട് കൊണ്ട് ജ്ഞാനിയാകണമെന്ന് തോന്നുമ്പോഴോ താനൊരു വൈരാഗിയാണെന്ന് കണ്ടെത്തുമ്പോഴോ ഒരു വാക്കുപോലും പറയാതെ ഭീരുവിനെപ്പോലെ ഉറക്കത്തിൽ ഉപേക്ഷിച്ച് പോകുവോളം മനസ്സ് കഠിനമാക്കി കൂടെ പുലരുമോ? പേരിൽ വീണ്ടും ഒരു ബുദ്ധനാകുമോ? കടന്നു ചെല്ലാനാവാത്ത ദുർഗമായി നിലകൊള്ളുമോ? പരിസരങ്ങൾക്കനുസരിച്ച് നിറം മാറുന്ന ഓന്തികളെപ്പോലെ മോതിരം കളഞ്ഞുപോയെന്ന പേരിൽ ഓർമ്മകളെയും മനസ്സാ ഉരിഞ്ഞു കളയുമോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏതെങ്കിലും സ്ത്രീയോട് ഏതു പ്രായത്തിനുള്ളവരുമാകട്ടെ വാക്കുകളാലോ പ്രവൃത്തിയാലോ അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടോ, സെക്ഷലി ആരെയെങ്കിലും ഹരാസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് പഥ്യമല്ല. തൻ്റെ പങ്കാളി ഏതവസ്ഥയിലും സ്ത്രീകളെ മാനിക്കുന്നവനും കരുതുന്നവനും ആകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഒരു മകനുണ്ടായാൽ അവനും അങ്ങനെ ആയിരിക്കണം. എൻ്റെ അച്ഛനും സഹോദരനും അങ്ങനെയല്ലെങ്കിൽ നിങ്ങളോടത് പറയുവാൻ എനിക്കാകുമായിരുന്നില്ല. ഞാൻ അവരെ സ്നേഹിക്കുകയും അതിലധികം അവരെന്നെയും സ്നേഹിക്കുന്നു. എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ഞാനും അവരും സൂക്ഷിക്കുന്നു. അങ്ങനെയുള്ളൊരച്ഛനെ, അമ്മയെ, സഹോദരനെ, സിസ്റ്റേഴ്സിനെ സ്നേഹിക്കാൻ മാത്രമുള്ളൊരു വീടും എനിക്ക് തരാനാവുമോ? ഏത് മരുഭൂമിയും വളർച്ചയും മഞ്ഞുകാലവും വഹിക്കാൻ പീഠഭൂമി പോലെ വിശാലമായ നെഞ്ചുള്ളവനും കരുണയാൽ കണ്ണുകൾ ഈറനണിയുന്നവനും പ്രാണൻ വേറിടുവോളം സത്യസന്ധനും ധീരനും അഭിമാനിയുമായിരിക്കണം എൻ്റെ പുരുഷൻ. സ്നേഹത്താൽ കരകയ്യുന്ന അവനെ കണ്ടിട്ട് ഇയാളിൽ നിന്ന് എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് കൊതിക്കണം. അയാളിൽ നിന്ന് മാത്രമേ ദാഹത്തോടെ ഗർഭം ധരിക്കാനും മുഴുവേദനയോടെ പ്രസവിക്കാനും സ്നേഹത്താൽ മുലചുരന്നൊഴുകാനുമാകൂ. പാരമ്പര്യം, പദവി, കുടുംബം, ഗർഭധാരണം, കുഞ്ഞുങ്ങളുടെ പരിപാലനം, ഇവയുടെ പേരിലൊന്നിനും ജോലി വിടുകയോ ആയുസ്സുള്ളിടത്തോളം ജോലി ചെയ്യാതിരിക്കുകയോ സാധ്യമല്ല. നേടിയ വിദ്യാഭ്യാസവും ശേഷിയും തരിച്ചിടാനാവില്ല. അതുകൊണ്ടാണ് പറയുന്നത്, വീടും അടുക്കളയും അടക്കം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന സംസ്കാരവും കരുതലുമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുന്ന പേരൻറ്റിംഗ് ഒരു വലിയ അധ്വാന മേഖലയാണ്. അതേറ്റെടുക്കുവാൻ ഏതവസ്ഥയിലും തുല്യമായി നിർവഹിക്കുവാൻ മനസ്സുണ്ടാകുമോ? അതിനുവേണ്ട ത്യാഗമനോഭാവം ഒരു നിമിഷം കൊണ്ട് നേടാവുന്നതല്ല. ശരിക്കും അതൊരു

കൃഷിയാണ്. കൃഷിയെ നാം അതുകൊണ്ടാണ് സംസ്കാരമെന്ന് പറയുന്നത്. ഞവരി കണ്ടെത്തി ചവിട്ടിക്കുഴച്ച് ചാലിച്ചുണ്ടാക്കേണ്ടതാണ് വയൽ. അത് എളുപ്പമല്ല. കുശവനും അങ്ങനെ തന്നെയാണ്. ചവിട്ടിക്കുഴക്കപ്പെട്ട് മെനഞ്ഞത് വെന്ത് പാകമാകുമ്പോൾ മാത്രം ഒരു മൺപാത്രമുണ്ടാകുന്നു. ആർക്കു മുന്നിലും ഒരു മാനപാത്രം. ഒരു കുറുവടിക്കാരനായ മുട്ടാളൻ അതിനെ തച്ചുടച്ച് കളയുക എളുപ്പമാണ്, ജീവിതമായാലും. അവൾ അയാളോട് ശരിയല്ലേ എന്ന് ചിരിച്ചു. തീർച്ചയായും ഭൂമി പറയുന്നതിൽ ആഴത്തിൽ ഞാൻ നിറയുകയാണ്. കൂജയിലിരുന്ന് വെള്ളം പകർന്ന അയാൾക്ക് കൊടുത്തുകൊണ്ട് അവൾ തുടർന്നു. നോക്കൂ, ചിലർക്കാണെങ്കിൽ വിവാഹത്തിൻ്റെ തലേന്നും അന്ന് രാത്രിയും പാർട്ടി വേണം. സന്തോഷത്തിനും സങ്കടത്തിനും ജനനത്തിനും മരണത്തിനു പോലും പിന്നെ കുടിക്കണം. കുടിക്കാതെയോ വലിക്കാതെയോ കഴിയില്ലെന്നത് ഒരവകാശമാകുന്നു. ശരീരത്തെ അവർക്ക് എങ്ങനെ വേണമെങ്കിലും ധൂർത്തടിക്കാം. എന്നാൽ മറുവശത്തോ, അന്ന് രാത്രി പൂമാലയും ചെണ്ടും പുഷ്പപാതകവും അഴിച്ചു വെച്ച് പിറ്റേന്ന് മുതൽ മുറ്റത്തും അടുക്കളയിലും ആലക്കൂട്ടിലും പാടത്തും പറമ്പിലും പുകയിലോ തീയിലോ മഴയിലോ വെയിലിലോ നുരഞ്ഞൊരാൾ ആരും കയറാ മൂലയിലെവിടെയെങ്കിലും ചിലപ്പോൾ പിന്നെ പിന്നെ അങ്ങനെയൊരാളെ അവിടെ അനാവശ്യമാണെന്ന് അനിയത്തിയും അമ്മായി അമ്മയും മണ്ണെണ്ണയോ പെട്രോളോ ഗ്യാസ് സിലിണ്ടറോ ഫാനോ വിറക് പുരയോ കിണറോ ചാണകക്കുഴിയോ സെപ്റ്റിക് ടാങ്കോ കത്തിയോ കൊടുവാളോ സർപ്പദംശമോ സ്ലോ പോയിസനോ വാഹനാപകടമോ പച്ചയിറച്ചിയായി ആർക്കറിയാം എങ്ങനെയെല്ലാമാണ് ഇല്ലാതായെന്ന്. നാവിൽ താറുപാച്ചിയ കോമരങ്ങളോ ദൈവങ്ങളാടുന്ന കൂട്ടമോ വൈദ്യനോ കണ്ണുകെട്ടിയ കോടതിയോ കാറ്റോ മഴയോ ഒരുത്തിക്ക് എന്തു പറ്റിയെന്ന് പിന്നെ ആരൊന്നു നേര് പറയും. എൻ്റെ മനസ്സും ശരീരവും ജീവിതവും എൻ്റേതു മാത്രമാണ്. പുരുഷൻ്റേത് അയാളുടേതുമായിരിക്കട്ടെ. രണ്ടുപേരൊരുമിക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും തീരുമാനങ്ങളും ചെറുതല്ല. അതിനിടയിൽ സാധ്യമാകാവുന്ന ആത്മബന്ധത്തെക്കുറിച്ച്, പ്രണയത്തെക്കുറിച്ച്, മനോഹരമായൊരു ജീവിതത്തെക്കുറിച്ച് എനിക്കും അതിലേറെ പ്രത്യാശയുണ്ട്. മറ്റൊന്നുകൂടി, സ്ത്രീയുടെ മനസ്സും ശരീരവും പ്രകൃതിയുടെ പൂന്തോട്ടമെന്ന് ഞാൻ കരുതുന്നു. മറ്റൊന്നിന് നേരെ പുരുഷ മനസ്സ് ചായുമ്പോഴേ 100 പേരെ ശരീരത്തിൽ ആഘോഷിക്കാൻ സ്ത്രീക്ക് കഴിയും. എന്നിട്ടും ഒരാളെ വിശ്വസിച്ച് സ്നേഹിക്കുന്നത് ആനന്ദത്തിലും സമാധാനത്തിലും പുലരുവാനാണ്. സ്വർഗമെങ്ങനെ മണ്ണിൽ പണിയാമെന്ന് അറിയുന്നതിനാലാണ്. അതവരുടെ മനസ്സിൻ്റെ മനോഹാരിതയാണ്. അവിടെ പുരുഷൻ കാണിക്കുന്ന ഏത് കരുതലില്ലായ്മയും ഏകാന്തതയും അവഗണനയും അവളെ 1000 കോപ്പയിൽ നിന്ന് മതിവരാതെ കുടിക്കുവാൻ പ്രാപ്തയാക്കും. കടലിലെ കപ്പൽച്ചാലും ആകാശത്തിൽ കഴുകൻ്റെ ഗതിയും പോലെ മനസ്സിൻ്റെ വഴികളോ ഒഴുക്കുകളോ പിന്നീടൊരിക്കലും പുരുഷനെ ഗണിക്കാനാവില്ല. ഓർക്കുക, ആനന്ദത്തിൽ അവളോട് മത്സരിച്ച് ജയിക്കാനുമാവില്ല. ബട്ട് നമുക്ക് പക്ഷേ ജീവിതമെന്ന് പറയുന്നത് മത്സരമേ അല്ല, സ്നേഹം മാത്രം. എല്ലാം അതിലടങ്ങിയിരിക്കുന്നു. സോ ഒന്നുകൂടി ആലോചിക്കൂ. നാം തമ്മിൽ എന്തിന് വിവാഹം കഴിക്കണം? ഒരുമിച്ച് ജീവിക്കണം. എല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന മട്ടിൽ മടിയിലിരിക്കുന്ന തത്തയെ അവൾ വെറുതെ പറത്തിവിട്ടു. അലമാരകളിലും റാക്കുകളിലും ചെന്നിരുന്ന് അത് പിന്നെയും രണ്ടുപേരെയും മാറി മാറി നോക്കി. വീണ്ടും അവൾക്കരികിലേക്ക് ചിറകടിച്ചു. പറന്നു വന്ന് നെഞ്ചോട് ചാഞ്ഞു. അതിനെ തലോടിക്കൊണ്ടവൾ അയാളുടെ മറുപടി കാത്തിരുന്നു. ഭൂമിയുടെ ഓരോ വാക്കും സസൂക്ഷ്മം ഞാൻ കേൾക്കുകയായിരുന്നു. പറഞ്ഞതെല്ലാം ആധികാരികവും സമഗ്രവുമാണ്. അവയെല്ലാം പങ്കാളിയെക്കുറിച്ചും സ്ത്രീ ജീവിതങ്ങളെക്കുറിച്ചുമുള്ള എൻ്റെയും കാഴ്ചപ്പാടുകളാണ്, തീരുമാനങ്ങളാണ്. ഒരർത്ഥത്തിൽ അതെൻ്റെ ജീവിതചര്യകളാണ്. നിങ്ങളുടെ ശ്രദ്ധയും ഈ ജാഗ്രതയും എനിക്കെന്തുമാത്രം പ്രത്യാശ നൽകുന്നുവെന്നോ. അവൾ അയാളുടെ കണ്ണുകളിൽ നീന്തി മതിയാകാതെ താങ്ക് യു എന്ന് നാവെടുത്ത് പറയുക തന്നെ ചെയ്തു. അതുകൊണ്ട് തന്നെ പേരൻസിനോടും ഇതൊക്കെ ഒന്ന് വിശദീകരിച്ച് കൊടുക്കേണ്ടതുണ്ട്. ശേഷം ഒരു തീരുമാനത്തിലെത്താം. ചിരിച്ചുകൊണ്ട് അയാൾ തുടർന്നു, എന്താ അതല്ലേ നല്ലത്, ടേക്ക് യുവർ ടൈം. അവൾ പൂരിപ്പിച്ചു. സോ എനിക്കൊരു കാര്യവും കൂടി പറയാനുണ്ട്, അയാൾ തുടർന്നു. ഇങ്ങനെ ഒരാളെക്കുറിച്ച് എനിക്കാരോടും ഒന്നും ആലോചിക്കാനില്ല. ഇത്രയും വിലയുള്ളൊരു മനസ്സ് നഷ്ടപ്പെടുത്തിയാൽ ഇനിയൊരിക്കലും എനിക്കെന്നെ കണ്ടെത്താനാവുകയില്ല. കുറത്തീർത്ത് പണിതെടുക്കാനുമാവില്ല. ഭൂമി പറഞ്ഞതുപോലെ ജീവിതം ഒരു കൃഷി തന്നെയാണ്. അവിടെ കള കൃഷി ചെയ്യേണ്ട, തനിയെ മുളച്ചുകൊള്ളും. പക്ഷെ നെല്ല് കൃഷി ചെയ്തുണ്ടാക്കണം, കള കയറാതെ നോക്കണം. അതുകൊണ്ട് ചുരുക്കി പറയാം, പ്രണയിക്കുവാനും പരസ്പരം പരിപോഷിപ്പിച്ച് സൂക്ഷിക്കുവാനും നമുക്ക് ഒന്നിക്കാമെന്ന് കരുതുന്നു. അയാളുടെ സമഭാവനയും ആർജവത്വവും ധീരതയും കണ്ണുകളിൽ തിളങ്ങുന്ന ആത്മവിശ്വാസവും വാക്കുകളിലെ കൃത്യതയും അവൾക്കിഷ്ടമായി. മനസ്സിൽ തിങ്ങിയതെല്ലാം കണ്ണുകളായിരുന്നു പറഞ്ഞത്. ഒരു നിമിഷം കണ്ണുകളെ പിൻവലിച്ച് ഞാൻ പേരൻസിനെ വിളിക്കട്ടെ എന്നവൾ അകത്തേക്ക് പോയി. അയാളെ അവൾ തൻ്റെ വീട്ടുകാർക്ക് പരിചയപ്പെടുത്തി. ഇത് പോളോ സ്റ്റാർ, എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. അവളുടെ പേരൻസിനോട് ഔപചാരിക ഭാഷണങ്ങളൊന്നുമില്ലാതെ അയാൾ പറഞ്ഞു, ഞങ്ങൾ വിവാഹിതരായാൽ അനുസരിക്കുന്ന അടിമയോ അറുക്കുന്ന ഉടമയോ ഞങ്ങൾക്കിടയിൽ ഉണ്ടാവുകയില്ല. ആത്മാഭിമാനത്തിലും അന്തസ്സിലും തുല്യതയിൽ കുറഞ്ഞൊന്നും രണ്ടാൾക്കും സ്വീകാര്യവുമല്ല. സോണറ്റിന് ചേരാത്തതൊന്നും എനിക്കും വേണ്ട, ഞങ്ങളുടെ വീടിനും. ഒരു കാര്യത്തിലും ഒറ്റയ്ക്കാവില്ല തീരുമാനമെടുക്കുക.
ആ കാവിനടുത്തോളം ജോലി ചെയ്ത് ഭക്ഷണം

0: കഴിക്കും. ഉദയവും ആകാശവും അസ്തമയവും നിലാവും രാത്രികളും മഴയും ഒരുമിച്ച് പങ്കിടും. ഇതെല്ലാം എനിക്ക് ഭൂമി സോണറ്റിനോടുള്ള വാഗ്ദാനമാണ്. ആയതിനാൽ ഞങ്ങളെടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് വീട്ടുകാരോടുകൂടി സംസാരിച്ചിട്ട് മുന്നോട്ട് നീങ്ങാം. നിശ്ചയമായും ഇയാൾക്ക് എന്നെയും വേണമെന്ന് തോന്നും വരെ ഞാൻ കാത്തിരിക്കുന്നു. അന്വേഷിച്ച് ആലോചിച്ചൊരു തീരുമാനമെടുത്താൽ മതി. ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് വീണ്ടും കാണാമല്ലോ എന്ന് എല്ലാവരോടുമായി പറഞ്ഞ് അയാൾ എഴുന്നേറ്റു. വാക്കുകളാകാൻ ചിറകടിക്കുന്ന കണ്ണുകളോടെ അവൾ കൈവീശി. മാതാപിതാക്കളും ഭൂമി സോണറ്റിൻ്റെ ചുമലിലിരിക്കുന്ന തത്ത അയാൾക്കു നേരെ ഗുഡ് ലക്ക് എന്ന് ഗ്രീറ്റിംഗ്സ് പറഞ്ഞു.
1: ആൺവൃക്ഷത്തോട് അവൾക്ക് പറയാനുള്ളത്. വി ജെ തോമസ് എഴുതി അവതരിപ്പിച്ച കഥയോടുകൂടി ഇന്നത്തെ സാഹിത്യരംഗം സമാപിക്കുന്നു.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ബോംബെ എസ് ജയശ്രീയുടെ സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ വിട്ടൽ രാമമൂർത്തി, മൃദംഗം നെയ്വേലി ആർ നാരായണൻ, ഖടം എ എസ് ശങ്കർ. ഭജമാനസ എന്ന് തുടങ്ങുന്ന തുളസീവനം കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു രാഗം ബഹുദാരി ആദിതാളം.

ബോംബെ എസ് ജയശ്രീയുടെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിൻ വിട്ടൽ രാമമൂർത്തി, മൃദംഗം നെയ്വേലി ആർ നാരായണൻ, ഖടം എ എസ് ശങ്കർ. നിന്നെ നമ്മി എന്ന് തുടങ്ങുന്ന ശ്യാമശാസ്ത്രി കൃതിയാണ് അടുത്തത്. തോടി രാഗം, മിശ്രചാപ്പ് താളം.

0: ശ്രീയുടെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. വയലിൻ വിട്ടൽ രാമമൂർത്തി, മൃദംഗം നെയ്വേലി ആർ നാരായണൻ, ഖടം എ എസ് ശങ്കർ.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ലളിതഗാനം കേൾക്കാം. എഴുതിയത് കാവാലം നാരായണ പണിക്കർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ, പാടിയത് യേശുദാസ്.

പതിനൊന്ന് മണി കഴിഞ്ഞ് 10:06. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:53 ആരംഭിക്കും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.